ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 13, കൊലവർഷം 1201, മേടമാസം 20 തീയതി, 2026 മെയ് 3 ഞായറാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53:45.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ സുഹേൽ മാസ്റ്റർ.
2: ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ആറ്റിറ്റ്യൂഡ് ഈസ് ആൾട്ടിറ്റ്യൂഡ്. ഒരു മനുഷ്യന്റെ ഉയരം തീരുമാനിക്കുന്നത് അവരുടെ മനോഭാവം അനുസരിച്ചാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ലോകത്തെ വ്യാഖ്യാനിക്കുന്നതും കേൾക്കുന്ന വാർത്തകളെ, കാണുന്ന ആളുകളെ, അനുഭവങ്ങളെ മനസ്സിലാക്കുന്നതും അവരുടെ മനോഭാവത്തിൽ നിന്നാണ്. പ്രമുഖ അമേരിക്കൻ വ്യവസായിയായിരുന്ന ഹെൻറി ഫോർഡിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: തെറ്റു കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം പരിഹാരം കണ്ടെത്തുക. പരാതിപ്പെടുവാൻ ആർക്കും സാധിക്കും. വിജയകരമായ മുന്നേറ്റത്തിന് ജീവിത സമീപനവും നിലപാടുകളും എങ്ങനെയായിരിക്കണമെന്ന് ഈ വാചകം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. സമൂഹത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾ തന്നെയാവുക എന്ന ഗാന്ധിജിയുടെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ്. മറ്റുള്ളവരിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളൊക്കെ നമ്മിലേക്കാണ് തിരിയുന്നത്. മൌലികമായ ഈ തിരിച്ചറിവാണ് മാറ്റത്തിന്റെ ഗതി നിർണയിക്കുക. നമ്മുടെ മനോഭാവമാണ് എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്നത്. നിഷേധാത്മക നിലപാട് നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് തള്ളിവിടുന്നു. എന്നാൽ തുറന്ന മനസ്സോടെ, പ്രസന്നമായ ചിന്തകളോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരുടെ കർമ്മങ്ങൾ ഫലവത്തായി തീരുകയും ചെയ്യുന്നു. പ്രതീക്ഷാനിർഭരമാണ് നമ്മുടെ എല്ലാം ജീവിതം. നല്ലൊരു നാളെയെ ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിന് നല്ല ചിന്തകളും ക്രിയാത്മക മനോഭാവവും അത്യാവശ്യമാണ്. ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളെയും പലപ്പോഴും നമുക്ക് മാറ്റാൻ കഴിയണമെന്നില്ല. എന്നാൽ അവയോടുള്ള നമ്മുടെ സമീപനത്തെയും മനോഭാവത്തെയും മാറ്റുന്നതിലൂടെ ജീവിതം സജീവവും സക്രിയവുമായി മാറ്റുവാൻ നമുക്ക് കഴിയുമെന്ന് നാം തിരിച്ചറിയുക. നിത്യജീവിതത്തിൽ നാം അനുദിനം നിരവധി വ്യക്തികളുമായി അടുത്തിടപെടുന്നു. പലരും പലതരത്തിലുള്ളവരാണ്. കഴിവുകളിലും അഭിരുചികളിലും കാഴ്ചപ്പാടിലും ഒക്കെ ഓരോരുത്തരും വ്യത്യസ്തരാണ്. പക്ഷേ എല്ലാവരിലും എന്തെങ്കിലും നന്മകളുണ്ട്. നമ്മുടെ ചുറ്റുപാടിലുള്ളവരുടെ ഗുണങ്ങളും നന്മകളും കാണുവാനും വാഴ്ത്തുവാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ ദോഷങ്ങളും കുറവുകളും കാണാതെ നന്മകളെ മാത്രം കാണുന്ന സ്വഭാവത്തിനുടമയാകണം. എല്ലാവരുടെയും ഗുണങ്ങൾ അംഗീകരിക്കുമ്പോൾ അവർ അവരുടെ തിന്മകൾ സ്വയം കുറച്ച് നന്മയുടെ പ്രതീകങ്ങളായി മാറുന്നത് നമുക്ക് കാണാം. മറ്റുള്ളവരുടെ ഗുണഗണങ്ങളിൽ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം തിന്മകളെ ഇല്ലാതാക്കുവാനും നിരന്തരം നാം ശ്രമിക്കണം. എല്ലാ നന്മകളെയും കണ്ടറിഞ്ഞ് അംഗീകരിക്കുവാനും അർഹിക്കുന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുവാനും ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ചുറ്റും നന്മയുടെ പ്രകാശം നിറയുന്നത് കാണാം. നിർഭാഗ്യവശാൽ പലരും ചുറ്റുപാടിലുള്ള നന്മകളെ കാണാതെ കുറ്റം മാത്രം കാണുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ഇത് സാഹചര്യങ്ങളെ മോശമാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും നന്മകളാക്കി വളർത്താൻ ഉപയോഗിക്കുക. ആരും പൂർണ്ണരല്ല. എല്ലാവരിലും ന്യൂനതകളും കുറവുകളും ഉണ്ടാവാം. മധുരതരമായ നന്മതറിഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ ബന്ധുമിത്രാദികളെ നേടാൻ കഴിയും. എന്നാൽ സ്നേഹബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനും നമുക്ക് കഴിയണം. ലഭിച്ച എല്ലാ സഹായങ്ങൾക്കും ദിവസവും നന്ദി പറയുക. പ്രപഞ്ച സൃഷ്ടാവിനോടും പ്രകൃതിയോടും കൂടെയുള്ളവരോടും നന്ദി പറയാൻ ശീലിക്കുക. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും കണ്ടെത്തുകയും അവയോട് സംയമനത്തോടെ പ്രതികരിക്കാൻ പരിശീലിക്കുകയും ചെയ്യുക. ജീവിതത്തോടും പ്രകൃതിയോടും സമസൃഷ്ടികളോടും മാത്രമല്ല, നമ്മുടെ നിലപാടിലും സമീപനത്തിലും വരുത്തുന്ന മാറ്റം നമ്മുടെ സ്വഭാവ സവിശേഷതകളെ സമഗ്രമായി പരിഷ്കരിക്കുന്നു. മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കാണുകയും നന്മ പ്രസരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതിനാൽ നന്മയെ സദാ നെഞ്ചോട് ചേർത്ത് എല്ലാവരിലും നന്മകൾ കാണാൻ കഴിയണം. നല്ലത് വിതച്ചാൽ തീർച്ചയായും നല്ലത് കൊയ്യാനാകും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് എം കെ സുഹേൽ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് വിലയിരുത്തി. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. കേരളം കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിനു പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ഛത്തീസ്ഗഡിൽ സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെ 4 സുരക്ഷാ സേനാംഗങ്ങൾക്ക് വീരമൃത്യു. മൈനുകൾ നിർവീര്യമാക്കുന്നതിനിടെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലായിരുന്നു സംഭവം. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ വർഷത്തെ ICC വനിതാ T20 ലോകകപ്പ് വനിതാ ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റനുമാണ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നലത്തിൽ രാവിലെ 6:10 കാവ്യാഞ്ജലി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പാലിപ്പിൻ മാതാവിനെ എന്ന കവിതയിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ. ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം തുറന്ന FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. രാഗസ്പർശം നിങ്ങൾക്കറിയാമോ? തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ കേൾക്കാം. 8:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 9:30 കിളിക്കൂട്ടം, ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 10:00 10:25 2:15 ചലച്ചിത്ര ഗാനങ്ങളാണ്. രാവിലെ 10:15 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11:05 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ സേവന വാർത്തകൾ. 12:15 കളമെഴുത്തുപാട്ട്, കെ ബാലകൃഷ്ണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:40 നാടക ഗാനങ്ങൾ കേൾക്കാം. 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം ഫോണിൻ പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:30 പഞ്ചാരിമേളം, കല്ലയക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് കൃഷ്ണൻകുട്ടി പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത്. 3:00 ആകാശവാണി ടെലികീസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. വൈകിട്ട് 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 പുള്ളുവൻ പാട്ട്, വി ബാഹുലേനും സംഘവും അവതരിപ്പിച്ചത്. 5:30 വാർത്താ തരംഗിണി. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ.

0: in stipulated 20 overs. The India Meteorological Department has forecast heavy rainfall over Arunachal Pradesh, Assam, Meghalaya, Kerala, Mahi, Nagaland, Manipur, Mizoram, Tripura, Sub-Himalayan West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal today. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ.
2: കാവ്യാഞ്ജലി. ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പാലിപ്പിൻ മാതാവിനെ എന്ന കവിതയിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ ആലപിക്കുന്നത് കാവാലം ശ്രീകുമാർ.

നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പാലിപ്പിൻ മാതാവിനെ എന്ന കവിതയിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ. ആലപിച്ചത് കാവാലം ശ്രീകുമാർ. കാവ്യാഞ്ജലി.

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:30 പഞ്ചാരി മേളം കേൾക്കാം. കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് കൃഷ്ണൻകുട്ടി പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് ഇന്ന് 2:30. 3 മണിക്ക് ആകാശവാണി ടെലിവിക്കീസ് പുനഃപ്രക്ഷേപണം. 4 മണിക്ക് കണ്ണൂർ.

ケース。വൈകിട്ട് 5:15 പുള്ളുവൻ പാട്ട് കേൾക്കാം. വി ബാഹുലേയനും സംഘവും അവതരിപ്പിച്ചത്. 5:30 വാർത്താ തരംഗിണി. വൈകിട്ട് 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ഇന്ന് അർച്ചനയിൽ ശ്രീവത്സൻ ജെ മേനോൻ പാടിയ കീർത്തനങ്ങളാണ്. ആദ്യം കൃഷ്ണ ഹരേ ജയ.

0: ശ്രീവത്സൻ ജയമേനോൻ പാടിയ കീർത്തനങ്ങളാണ് ഇന്നത്തെ അർച്ചനയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് മെഗാ ശുചീകരണം പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇന്ന് രാവിലെ 7 മണിക്ക് ചോനാട് റബ്കോ പരിസരത്ത് നടക്കും. കടമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കാടാച്ചിറ, അടൂർ, എടക്കാട് എന്നിവിടങ്ങളിലെ മഴക്കാലപൂർവ്വ ശുചീകരണം ഇന്ന് രാവിലെ 7 മണിക്ക് നടക്കും. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ മത്സരത്തിന്റെ ഭാഗമായി മുതിർന്ന കളിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആദരവ് സംഗമം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഏരിയം വിദ്യാമിത്രം UP സ്കൂളിൽ നടക്കും. രാമചന്ദ്രൻ കടമ്പേരിയുടെ വിഷ്ണുവും അമീറും കൂടെ കൃഷ്ണഗാധ്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കടമ്പേരി യുക്തി മന്ദിരത്തിൽ നടക്കും. അഴീക്കോട് കച്ചേരിപ്പാറ കേരള ഫോക്ലോർ സെന്റർ റഫറൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4:30 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം എന്ന കൃതിയെ ആധാരമാക്കി പുസ്തക വായനയും ചർച്ചയും സംഘടിപ്പിക്കുന്നു. കേരള സർക്കാർ സ്ഥാപനമായ IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കുവാനുള്ള തീയതി 29 വരെ നീട്ടി. മന്ദാരം പബ്ലിക്കേഷൻസിന്റെ സാഹിത്യ സംഘം ഇന്ന് വൈകിട്ട് 3 മണിക്ക് കണ്ണൂർ ഇക്കോസ് ഭവനിൽ നടക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ സൌത്ത്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താണ ഐക്കര ലെവൽ ക്രോസ് ഈ മാസം 5 രാവിലെ 8 മണി മുതൽ 6 രാത്രി 11 മണി വരെയും തലശ്ശേരി എടക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ബ്രണ്ണൻ കോളേജ് NH ലെവൽ ക്രോസ് 7 രാവിലെ 8 മണി മുതൽ 8 രാത്രി 11 മണി വരെയും അടച്ചിടുന്നതാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട മുൻകരുതൽ നിർദ്ദേശം കണക്കിലെടുത്ത് ഈ മാസം 5 വരെ കണ്ണൂർ ജില്ലയിലെ പടക്കക്കടകൾ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കലക്ടറുമായ അരുൺ കെ വിജയൻ അറിയിച്ചു. കണ്ണൂർ ധർമ്മശാലയിൽ പ്രവർത്തിക്കുന്ന മാതൃകാ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് 1 മുതൽ 8 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കാഴ്ച പരിമിതി മൂലം ഇടയ്ക്ക് വെച്ച് പഠനം തുടരാൻ കഴിയാതെ പോയവർക്ക് TC അടിസ്ഥാനത്തിൽ അതത് ക്ലാസുകളിൽ തുടർന്ന് പഠിക്കാനുള്ള അവസരം ലഭിക്കും. സൌജന്യ താമസവും ഭക്ഷണവും ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94460684. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമതക്കാട് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 5th കഥാപ്രസംഗ മഹോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 വി ഹർഷകുമാർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. കുന്നത്തൂർപ്പാടി താഴെ മടപ്പുരയിൽ ഇന്ന് രാവിലെ 10:30 വെള്ളാട്ടമുണ്ടാവും. തുടർന്ന് അന്നദാനം. കെ കണ്ണപുരം പാറപ്പുറം കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം നാളെ ആരംഭിക്കും, 6 സമാപിക്കും. അഴീക്കോട് മയിലാടത്തടം കുളങ്ങരത്ത് ഭഗവതി ആരൂഢസ്ഥാനം പ്രതിഷ്ഠാദിനവും കളിയാട്ടവും നാളെയും മറ്റന്നാളുമായി നടക്കും. പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം ഈ മാസം 5 വരെ നടക്കും. ഇന്ന് വൈകിട്ട് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, തുടർന്ന് കലാപരിപാടികൾ. തെക്കേ മാണിയാട്ട് കളരിക്കൽ ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഇന്ന് സമാപിക്കും. കീഴാറ്റൂർ മാന്തംകുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്ന് സമാപിക്കും. കൂത്തുപറമ്പ് ഇരുവട്ടി ഓലായിക്കര കപ്പറ്റ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവവും ദ്രവ്യകലശവും ഇന്ന് ആരംഭിക്കും. വൈകിട്ട് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് കണ്ണൂർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ് മയ്യിൽ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 4:30 കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കുറഞ്ഞ ചിലവിൽ മികച്ച പഠനം, ശ്രീ ഉമാമഹേശ്വര വിദ്യാലയ ഇംഗ്ലീഷ് മീഡിയം CBSE, കിഴുത്തള്ളി, തോട്ടട. PKG, LKG, UKG 1-7 അഡ്മിഷൻ തുടരുന്നു. ഫോൺ 8089563055.
3: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ട 1:63:45 ലോകമാനതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:33 വൈകിയൊടുകയാണ്. 9:22 എത്തേണ്ട 2:26:34 നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് 39 മിനിറ്റും 9:57 എത്തേണ്ട 2:21:13 ലോകമാനതിലക് തിരുവനന്തപുരം നോർത്ത് പ്രതിവാര സൂപ്പർഫാസ്റ്റ് 35 മിനിറ്റും വൈകിയൊടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8:37 എത്തേണ്ട 0:02:98 ജബൽപൂർ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് ഇപ്പോൾ 5 മണിക്കൂറിലേറെ വൈകി ഓടുകയാണ്.
6: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
10: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
11: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ഹെൽത്ത് കഫേ, പ്രായോജകർ സുനിത ഫർണിച്ചർ കണ്ണൂർ.
12: കീഴിലെ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫർണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം.
13: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
14: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9499

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും ഇന്ന് 7 മണിക്ക്. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. രാഗസ്പർശം നിങ്ങൾക്കറിയാമോ? തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ കേൾക്കാം. 9:00 ഓർമ്മകളുടെ സംഗീതം. 9:30 കിളിക്കൂട്ടം. ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ ഇന്ന് രാവിലെ 9:30. 11:30 ആൽബം ഗാനങ്ങൾ. 12:15 കളമെഴുത്ത് പാട്ട്. കെ ബാലകൃഷ്ണകുറുപ്പും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 1:00 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:30 പഞ്ചാരിമേളം. കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് കൃഷ്ണൻകുട്ടി പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30. 3:00 ആകാശവാണി ടെലിവിക്കീസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 6:50 വയലും വീടും. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 ചർച്ച കേൾക്കാം. 6:00 കഴിഞ്ഞ് 43:35. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമ ബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. നീതി എഴുതി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കലക്ടർമാരുടെ ചേംബറിൽ റിട്ടേണിംഗ് ഓഫീസർമാർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാപന മേധാവികൾ വഴി ഉത്തരവ് കൈപ്പറ്റാം. ഉത്തരവുകൾ ലഭിച്ചെന്ന് തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 6 മറ്റന്നാൾ രാവിലെ 9 നിരോധനം. കള്ളുഷാപ്പുകൾ, ബീവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം.
0: വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും.
2: കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മെയ് 5 രാവിലെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കളമശ്ശേരി കുസാറ്റ്, ആലുവ യുസി കോളേജ്, കോതമംഗലം എംഎ കോളേജ് എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. 24 വോട്ടെണ്ണം. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലത്തിൽ വൻതോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറിയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. രണ്ടാംഘട്ടത്തിൽ ഏപ്രിൽ 29 ഫാൽത്തയിലെ വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയതിനു പുറമെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി നിരീക്ഷകർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇന്നലെ റീപോളിംഗ് നടത്തിയ 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യൻ സൈനികർ അസാമാന്യ ധീരതയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രകടിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1 വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശൌര്യ സന്ധ്യയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയെന്ന നിലയിലാണ് മെയ് 7 ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. 4 ദിവസം നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചു. ഇന്ത്യൻ സായുധസേന യുദ്ധമുഖത്തും പ്രതിക്ഷോഭ ഘട്ടങ്ങളിലും ഒരേപോലെ ധൈര്യവും പോരാട്ടവീര്യവും പ്രകടമാക്കുന്നുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലാണ് ജില്ലാ റിസർവ് ഗാർഡിലെ 4 പേർക്ക് അപകടമുണ്ടായത്. ഒരു ഇൻസ്പെക്ടർക്കും 3 കോൺസ്റ്റബിൾമാർക്കുമാണ് ജീവഹാനിയുണ്ടായത്. മേഖലയിൽ കുഴിച്ചിട്ടിരുന്ന മൈനുകൾ നിർവീര്യമാക്കുന്ന ശ്രമത്തിലായിരുന്നു സുരക്ഷാ സൈനികർ. പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് ചെയർമാൻ നിയമനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.

ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്ര സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്നവർ 1.5 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. വോട്ടർ ഐഡി, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിന് ഉപയോഗിക്കാം. 46,000 ടൺ പാചകവാതകവുമായി MD സർവശക്തി എന്ന മാർഷൽ ദ്വീപ് കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി മറികടന്നു. കപ്പലിലെ 20 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഈ മാസം 13-ഓടെ കപ്പൽ വിശാഖപട്ടണത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈയിൽ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2-ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഈ വർഷത്തെ ICC വനിതാ 2020 ലോകകപ്പ് വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ധാന വൈസ് ക്യാപ്റ്റനുമാണ്. ഇംഗ്ലണ്ടിൽ June 12 ടൂർണമെന്റ് ആരംഭിക്കുന്നത്. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ മത്സരങ്ങൾ. Group 1 ഇടം നേടിയ ഇന്ത്യയുടെ ആദ്യ മത്സരം June 14 പാകിസ്ഥാനെതിരെയാണ്. 63-ാമത് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. രാവിലെ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. May 6 ചാമ്പ്യൻഷിപ്പ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12-കാരനെ കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാല ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാറപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു ഡിജോ കാപ്പിന്റെ അന്ത്യം. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കോഴത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തും. കേരളത്തിൽ പലയിടങ്ങളിലും ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലമ്പുഴ അണക്കെട്ടിന്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി സെക്കൻഡിൽ 250 ഖനിയടി വെള്ളം ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ട സാഹചര്യത്തിൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൃഷിനാശം ഒഴിവാക്കാൻ മുൻകരുതലെടുക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ മലപ്പുറം മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. 33 തരം മാങ്ങകൾ ഫാമിൽ ലഭ്യമാണ്. മുണ്ടേരി കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യക്കാർക്ക് ഗുണമേന്മയേറിയ മാങ്ങ നേരിട്ട് വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 50 രൂപ നിരക്കിലാണ് മാങ്ങ വിൽപ്പന. പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 പേരെ തെരുവുനായ കടിച്ചു. പരിക്കേറ്റ 7 പേരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് 4 പേരെ പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28 അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ അവസാന സെമി മത്സരത്തിനൊടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ 4:00 ആരംഭിക്കും. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ട്രെയിൻ സമയം രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:63:45 ലോകമാനതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:39 വൈകിയാണ് ഓടുന്നത്. 9:22 എത്തേണ്ട 2:26:34 നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, 54 മിനിറ്റും 9:57 എത്തേണ്ട 2:21:13 ലോകമാനതിലക് തിരുവനന്തപുരം നോർത്ത് പ്രതിവാര സൂപ്പർഫാസ്റ്റ്, 39 മിനിറ്റും രാവിലെ 8:37 എത്തേണ്ട 0:21:98 ജബൽപൂർ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ്, 5:21:21 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
4: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി.കെ. അനിൽകുമാർ.

ഇനി മഹാപ്രസ്ഥാനത്തിൻ്റെ നാളുകൾ. പൂക്കളെ കുറിച്ചുള്ള എല്ലാ ആഖ്യാനങ്ങളും സ്നേഹത്തിനെ കുറിച്ചുകൂടിയാണ്. പൂക്കളൊക്കെ മരിച്ചു പോകുമ്പോൾ മരിച്ചുപോയ ജീവിതങ്ങളുടെ ഉയർപ്പുകൾ കൂടിയാണ് എല്ലാ ആഖ്യാനങ്ങളും. പൂക്കളെ കുറിച്ച് പറയുമ്പോൾ അത് ഓർമ്മകളുടെ ഏറ്റുപറച്ചിൽ കൂടിയാണ്. ഓർമ്മകളുടെ ആത്മാക്കൾക്ക് പൂക്കൾ കൊണ്ട് വീതി വിളമ്പുന്നു. പൂക്കൾ ഓർമ്മകൾ മാത്രമാകുമ്പോൾ മറഞ്ഞുപോയ ഭൂതകാലവും തിരികെ വരികയാണോ? പൂക്കളെ എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും മതിവരില്ല. എന്താണ് പൂവ്? ഒറ്റ വാക്കിലെ ഒരു മുക്തകം പോലെയാണത്. നിവർത്തുമ്പോൾ ഒരു വിശറി പോലെയാണതിൻ്റെ വിടരൽ. എത്ര ഉള്ളിലേക്ക് കൂമ്പി അടഞ്ഞാലും അത്രയും വിടർന്ന് വിരിയുന്നവ. അത്രയും അടഞ്ഞുപോയതിൻ്റെ എല്ലാ വ്യഥകളും അലിഞ്ഞു തീരുന്നുണ്ട് ആ തുറക്കലിൽ. പൂക്കളിൽ അടയലും തുറക്കലുമുണ്ട്. ഉള്ളിലേക്കടയലും പുറത്തേക്ക് തുറക്കലും. എത്രമേൽ ഉള്ളിലേക്കടയുന്നുവോ അത്രമേൽ പൂക്കൾ പുറത്തേക്ക് തുറക്കുന്നു. എത്ര ഇരുൾ മയക്കങ്ങളിലേക്ക് ആഴുന്നുവോ അത്രമേൽ വെളിച്ചത്തിലേക്ക് പ്രസാദിക്കുന്നു. പൂക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇരുളിനെയും വെളിച്ചത്തെയും കുറിച്ചും സംസാരിക്കാം. പൂക്കളെ കുറിച്ച് എത്ര പറഞ്ഞു, എത്ര എഴുതി, എത്രയെത്ര പുത്തരങ്ങൾ ഈ മണ്ണിൽ നിന്നും മെഴിപ്പൂട്ടി കടന്നുപോയി. സാഹിത്യത്തിൽ, സംസ്കാരത്തിൽ, ചരിത്രത്തിൽ, ജീവിതത്തിൽ, മരണത്തിൽ, അങ്ങനെ അങ്ങനെ പൂമണം ഒഴുകി പടരുകയാണല്ലോ. വേനലിൻ്റെ നിറം പാടലുകളാണ്. മീനത്തിലെ കടും വെയിലിൽ വാറ്റിയ നിറങ്ങൾക്ക് വീര്യമേറും. അത്യുഷ്ണത്തെ ബാഷ്പീകരിച്ചാണ് നിറപ്പൊലിമകളുടെ ഈ സൗവർണകാന്തിയെ ഋതുരാജൻ വേർതിരിക്കുന്നത്. നിറയെ പൂക്കൾ മാത്രം. ചുവപ്പിൻ്റെയും മഞ്ഞയുടെയും വെള്ളയുടെയും കൂടിക്കലരൽ. പച്ചയുടെ കറ്റച്ചിടയിൽ പൂക്കെട്ട് കിരീടം ചൂടി തത്ത നിടിലത്തിൽ കനകപ്പൊടി ചാർത്തി ഋതുവിന്യാസങ്ങൾ നിറം പാടുന്നു. ഗ്രീഷ്മം വേവുകളുടെ മാത്രമല്ല, അത് പൂക്കലിൻ്റെയും തളിർക്കലിൻ്റെയും ദമത്തിൻ്റെയും ശമത്തിൻ്റെയും കാലമാണ്. മഴക്കുളിര് കുടിച്ചല്ല തീവയിൽ തിന്നും നിറപ്പെടുന്ന പൂക്കളുണ്ട്. വെയിലിൽ പൂക്കുന്ന പൂക്കൾക്ക് മണമേറും, നിറമേറും, നിലവേറും. നിങ്ങൾക്കറിയുമോ പൂക്കളുടെ മാധുര്യം അത്രയും അവർ മുന്തിയ വരൾച്ചയാണ്. താരല്യം അത്രയും അവരേറ്റുവാങ്ങിയ സൂര്യാതപമാണ്. ചിത്തിര നക്ഷത്രം കൊടിയടയാളം ചൂടി വരുന്ന കാലപ്പകർച്ചകൾ. തുളുനാടിന് വടക്കിന് മാത്രമായൊരു വാസന്തം. വസന്തരാജൻ കടും വർണ്ണത്തിലുള്ള പൂമാലികകൾ ചൂടി പാടിയാടുന്ന ചൈത്രമാസ പുലരികൾ. ചൈത്രവും ശ്രാവണവും നമ്മുടെ രണ്ട് ഋതുകൽപ്പനകളാണ്. പൂക്കളാൽ കാലം നിറപ്പെടുന്ന കാലം. ചൈത്രം അത്യുഷ്ണത്തിലും ശ്രാവണം കുളിർനിലാവിലുമാണ് പൂക്കളാൽ നിറപ്പെടുന്നത്. രണ്ടു തരം പൂക്കലും തളിർക്കലുമാണ്. കത്തുന്ന ആകാശത്തിൻ്റെ ഉച്ചയിലേക്ക് പടർന്ന വൻമരങ്ങൾ മൺസൂണിൽ പൂക്കാറില്ല.
മണ്ണിൽ പടർന്ന വല്ലരികളും ചെറു ചില്ലകളുമാണ് മഴയുടെ ലാളനയിൽ പൂച്ചൂടി വിലസുന്നത്. കർക്കിടകത്തിലും ചിങ്ങത്തിലുമുള്ള പൂക്കൾ അത്ര തീവ്രമല്ല. നിലാവിൽ മുങ്ങി ഈറൻ പുതച്ചു വരുന്ന പൂക്കാലത്തിന് അങ്ങനെ തീക്ഷ്ണമാകാൻ കഴിയില്ല. ശ്രാവണം സൗമ്യതയുടെ പൂക്കലാണ്. വേനിക്കാലം പൂക്കലശമേന്തി വരുന്ന ചൈത്രം മറ്റൊരു ജീവിതമാണ്. നമ്മുടെ വസന്തകാലമാണ് ചൈത്രമാസം. വിദാഘത്തിലെ പൂക്കലുകൾക്ക് കാഠിന്യമേറും. മീനത്തിലെ പൂക്കൾ മണ്ണിലല്ല വെണ്ണിലാണ് പൂക്കുന്നത്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി സ്വർഗത്തിനുള്ള അർച്ചനകളാണ് ഓരോ പൂവിടലും. പൊള്ളുന്ന വെയിലിൽ കണ്ണുകത്തിയ വള്ളിപ്പടർപ്പുകളുടെയും ചെറുസസ്യങ്ങളുടെയും കണ്ണു കരിഞ്ഞുപോയി. കത്തിക്കാളുന്ന വെയിലിനെ ഗംഗാധാര പോലെ മൂർത്തിയിൽ ആവാഹിക്കുന്ന തൃച്ചടാധാരി വെയിൽ കുടിച്ച് പൂക്കുന്ന മരത്തിന് ഉപമാനങ്ങളില്ല. വിറകടുപ്പിൽ വെന്തെരിയുന്ന ഓട്ടുകരത്തിൽ നെല്ല് വറുത്തു പൊട്ടി മലരാകുന്നത് പോലെ വെയിൽ തിളച്ച് മൂർത്തി പൊട്ടി മലർ തിരളുന്ന മരങ്ങളുണ്ട്. ചെമ്പകം, മുരിക്ക്, എരിക്ക്, വാക, കൊന്ന, പുന്ന, അങ്ങനെ ഉച്ചയിൽ വെയിൽ വെന്ത് തിളച്ച് പൂക്കളായി സ്വർണച്ചിറകുകൾ വീശിപ്പറന്തുന്ന പൂമരങ്ങൾ. വെയിലിൽ പൂക്കുന്ന വാക്കുകൾക്കൊക്കെയും കണ്ണിൽ കുത്തുന്ന ഈ വർണ്ണങ്ങളായിരിക്കും. വേനലിലെ നിറം തീക്ഷ്ണവികാരങ്ങളുടെ ജ്വലനമാണ്. കാമം തിളച്ച് തിളച്ച് തെളിയാറ്റിയാണ് ചെമ്പകപ്പൂക്കളെ വെളുപ്പിച്ചതും മുരിക്കിൻ പൂക്കളെ ചോപ്പിച്ചതും. ആൺദൈവത്തിൻ്റെ നെറ്റിക്കണ്ണിലെ തീജ്വാലയിൽ എന്തുപോയ ഋതിരാജനെ പൂക്കലശമേന്തി വൃക്ഷങ്ങളെതിരേറ്റു. കാമൻ വെന്ത മണ്ണിൽ ചെമ്പകങ്ങൾ കണ്ണുമിഴിച്ചു. സുമസായകന്റെ ചെഞ്ചോര ചെറിയഴക് മുരിക്കിൻ പൂക്കളായി മണ്ണിൽ പൊഴിഞ്ഞു. പൂക്കുരിയയിൽ പെണ്ണ് പൂവമ്പന്റെ കണ്ണും ചെറിയും വാരി നിറച്ചു. മീനം വെയിൽക്കയങ്ങളിൽ കലങ്ങിയടങ്ങി. കാമൻ കടന്നുപോയിട്ടും കൊന്നകൾ വസന്തത്വവിന് സ്വർണനിഷ്കങ്ങൾ വാരിവിതറി കണിക്കാഴ്ചയൊരുക്കി. എനിക്ക് നിറം ചോപ്പോ വെള്ളയോ അല്ല, മഞ്ഞയാണ്. മഞ്ഞയുടെ നാനാർത്ഥങ്ങളാണ്. ഉൾക്കയങ്ങളിലെ പീതലായനിയിൽ മുങ്ങിത്താഴ്ന്ന ചിത്രകാരൻ മഞ്ഞയിൽ വസന്തത്തെ മാത്രമല്ല മരണത്തെയും എഴുതി. നിർവേദവും നിരാസക്തിയും മഞ്ഞയുടെ മരവിപ്പുകളിൽ ചാലിച്ചു. വീട്ടുമുറ്റത്തൊരു സ്വർണഖനി തുറന്ന് കൊന്നമരം പൂവിട്ടു. മഞ്ഞൾക്കുറി വാരിയെറിഞ്ഞ സൂര്യമാല പോലെ കൊന്നപ്പൂ മലരികൾ കണ്ണുകളിലാകെ കലങ്ങി. നോക്കുന്നിടത്തൊക്കെ കൊന്നപ്പൂങ്കാടുകൾ, കൊന്നപ്പൂങ്കാടുകൾ. വിഷുച്ചാർത്തിൽ നിറപ്പെട്ട കണിക്കൊന്ന പേച്ച് പൂത്തില്ലെങ്കിൽ ഞാൻ പീലിയൊഴിഞ്ഞ പികം. പൂത്താലോ മേടപ്പുലരി തുടുപ്പ് പുരണ്ട സ്വർണമാണിക്യ മുത്തുകൾ. ഞാൻ മരണമോ നിരാനന്ദമോ അല്ല. കൊന്നപ്പൂങ്കുലകളിൽ മറഞ്ഞ ഋതുരാജൻ പറഞ്ഞു, ഇല്ലായ്മകളിൽ ഞാൻ വസന്തമായി പൂക്കുന്നു. പടിഞ്ഞിറ്റിയുടെ ചാണകപ്പഴമയിൽ സൗഗന്ധിക സ്വർണ സാന്നിധ്യമാകുന്നു. ഒരു തരി പൊന്നില്ലെങ്കിലും എൻ്റെ ഒരിതൾ പൊരുളിൽ വിഷുഫലമൊന്നാകെ ഞാൻ

കൂകൾ ഭൂമിയുടെ അടയാളവാക്യങ്ങളാണ്. തമിഴകത്തെ ഐന്തിണ പൊരുളുകൾ, അഞ്ച് പൂക്കൾ ഉയിരിൽ ചൂടി പൊലിച്ചുപാടി പൂചൂടിയ വാക്കുകൾ ഉറഞ്ഞു നെയ്തൽ, മുല്ലൈ, മരുതം, പാലൈ, കുറിഞ്ഞി. പൂക്കളിൽ പച്ചമണ്ണുലർന്നു അഞ്ചു മണ്ണഴകുകൾ, അഞ്ചു മൺവീറുകൾ, അഞ്ചു ജീവിതങ്ങൾ, അഞ്ച് പൂക്കൾ. നെയ്തലിൻ്റെ ലവണഗന്ധമലിഞ്ഞ മണ്ണടരാണ് തൃക്കരിപ്പൂർ ദേശം. നെയ്തലിൽ നിന്ന് മുല്ലയിലേക്കും മരുതത്തിലേക്കും അധിക ദൂരമില്ല. പല ജാതിപ്പൂക്കൾ വിടർന്ന വഴിത്താരകൾ, കുലങ്ങൾ, നീരൊഴുക്കുകൾ, തണ്ണീർത്തടങ്ങൾ, കുളങ്ങൾ, ഒരു ദേശം പൂക്കളാൽ സമൃദ്ധം. വീടിന് മുന്നിലെ അതിവിശാലമായ കണ്ടത്തിൽ രണ്ട് പൂവഴകുകളുണ്ട്. പൂക്കൾ നിറഞ്ഞ രണ്ട് കുളങ്ങൾ, രണ്ടും വീടിൻ്റെ തൊട്ടടുത്താണ്. നിറയെ നിറയെ അമ്പലുകൾ നിറഞ്ഞ രണ്ട് കുളങ്ങൾ. ഞങ്ങൾക്ക് അമ്പലില്ല, പകരം പൂത്താലിയാണ്. ഒന്നിൽ നിറയെ വെള്ളപ്പൂത്താലിയും അതിലേറെ മീനുകളുമായിരുന്നു. രണ്ടാമത്തെ കുളം ചുവന്ന പൂത്താലികൾ കൊണ്ട് നിറഞ്ഞു. അത്രയേറെ ജീവിതം പഠിച്ച രണ്ട് പാഠശാലകൾ, രണ്ട് കുളങ്ങൾ. ജീവിതത്തെ അത്രമേൽ പ്രിയതരമാക്കുന്നതിൽ ഈ സലിലസ്ഥിതങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. കുട്ടിക്കാലത്ത് ഞങ്ങൾ താമര കണ്ടിരുന്നില്ല. കണ്ടതിൽ വെച്ച് ഏറ്റവും പാങ്ങുള്ള പൂവ് പൂത്താലിയാണ്. പൂത്താലിക്ക് ഞങ്ങൾ താമര എന്നൊരു വിളിപ്പേര് കൂടി ചാർത്തിക്കൊടുത്തു. നാട്ടിൽ കുറേ പേർ പൂത്താലിയെ താമരയെന്നും വിളിച്ചു. കുട്ടിക്കാല കൗതുകങ്ങളിൽ, കൗമാര നിഗൂഢതകളിൽ രണ്ട് നിറത്തിലുള്ള പൂത്താലികൾ, പൂത്തു തഴച്ച രണ്ട് കുളങ്ങൾ, പൂമ്പിയും ഉലർന്നും വിടർന്നും പടർന്നും ഒഴുകിയും അങ്ങനെ അങ്ങനെ അകലെ അകലെ ഇനിയും അകലെ. അകലെയുടെ അങ്ങേയറ്റം ഓർമ്മകൾ തുടങ്ങുന്നത് ഇരുൾപടർന്ന ആ ഒറ്റ മുനമ്പിൽ നിന്നാണ്. രാത്രിയിൽ അമ്മയുടെ കയ്യും പിടിച്ച് കുളത്തിൽ കുളിക്കാൻ പോവുകയാണ്. നിറഞ്ഞ കണ്ടത്തിലൂടെ ഉരുളിലൂടെ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് വൈക്കൾക്ക് പുല്ലരിഞ്ഞ് വല്ലത്തിൽ നിറച്ചതിന് ശേഷം മാത്രമേ അമ്മയ്ക്ക് കുളിക്കാൻ പോകാൻ നേരം കിട്ടൂ. അതുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്, ഇരുളുന്നത്. ഞങ്ങൾക്ക് നേരം പുലർന്നാലും ഇരുട്ട് തന്നെയാണ്. രാത്രിയിലെ കുളക്കടവ് അമ്മമാരുടേതാണ്. എല്ലാ അഴുക്കും കയറിയാണ് അവർ വരുന്നത്. എത്ര തല്ലി നനച്ചിട്ടും അവരുടെ ഉള്ളൊരുക്കങ്ങൾ വെളുത്തില്ല. എത്ര സാവൂനിട്ട് പതപ്പിച്ചിട്ടും അവരുടെ സങ്കടങ്ങളിൽ തെളിച്ചം വന്നില്ല. നാട്ടുപയമകളിൽ, തല്ലി അലക്കലിൽ, അമ്മമാരുടെ പയ്യാരങ്ങളിൽ കുളം ശബ്ദായ മാനമായിരുന്നു. എന്തെന്ത് ജീവിതങ്ങളാണ് കാലങ്ങളായി കൽപ്പടവുകളിൽ തല്ലി തല്ലി തെയ്യുന്നത്.

കുളത്തിൽ രാവെളിച്ചത്തിൻ്റെ നേർത്ത നിഴലിളക്കങ്ങൾ. മീനുകൾ പുളഞ്ഞു, മീനുകൾ കരഞ്ഞു. കുളത്തിൽ നിറഞ്ഞു പടർന്ന പൂത്താലികൾ ഇരുണ്ട വെളിച്ചത്തിൽ കലങ്ങി ചുവന്ന പൂത്താലിത്തഴപ്പുകളുടെ നിഴൽ പടർന്ന ധാരാളിത്തത്തിലേക്ക് നോക്കിയപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം പൊട്ടി. കുളത്തിലെ കിളി കുറച്ചുകൂടി വലുതായപ്പോൾ നന്നായി ആസ്വദിച്ചു തുടങ്ങി. അപ്പോഴേക്കും 9 ലോ 10 ലോ എത്തിയിരുന്നു. കുളത്തിലാകെ ചുവന്ന പൂത്താലികൾ തഴച്ച് പടർന്നിരുന്നു. എങ്ങും പൂക്കളുടെ നിറങ്ങളുടെ സമൃദ്ധികൾ മാത്രം. അമ്മയുടെ കൂടെ പോയുള്ള രാത്രിയിലെ കുളിയൊക്കെ എന്നേ അവസാനിച്ചു. ഇപ്പോ ഒറ്റയ്ക്കോ ചങ്ങാതിമാരുടെ കൂടെയോ ആണ് കുളി. കുളിയല്ല, കുളത്തിൽ കളിച്ച് മതിക്ക. ഉത്താലിക്കാടുകൾ തച്ച് കലക്കൽ. പകൽ നേരത്ത് കുളിക്കാൻ പോകുമ്പോൾ മൂത്ത ഏട്ടിയുടെ 2 കുട്ടികളെയും കൂടെ കൂട്ടും. കുഞ്ഞുമക്കളാണ്. അവരെ കുളത്തിൻ്റെ പടവിലിരുത്തി വെള്ളത്തിലേക്ക് ഇടുക്കി ചാടും. വെള്ളത്തിൻ്റെ ചിതറലിൽ കുട്ടികൾ കൈകൊത്തി പൊട്ടിപ്പൊട്ടിച്ചിരിക്കും. കയ്യടിയും ചിരിയും പതുക്കെ പതുക്കെ നിലയ്ക്കും. ഭീതി അവരുടെ മുഖത്തെ വെളിച്ചത്തെ പതുക്കെ പതുക്കെ കെടുത്തിക്കളയും. വെള്ളത്തിലേക്ക് ചാടിയ ആളെ കാണാനില്ല. കുട്ടികൾ പേടിച്ച് കരഞ്ഞു തുടങ്ങി. മുങ്ങിപ്പോയ ആൾ പെട്ടെന്ന് വെള്ളത്തിൽ പൊങ്ങിവന്നു. കയ്യിൽ തണ്ടോടെ പൊട്ടിച്ചെടുത്ത പൂത്താലികൾ കുട്ടികൾ ചിരിച്ചു. നീണ്ട പാടവരമ്പിലൂടെ ഇളവെയിലൂടെ മരുമക്കളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. പൂത്താലി തണ്ടൊടിച്ചൊടിച്ച് വലിയ മാലകളാക്കി കുട്ടികളുടെ കഴുത്തിലണിയിച്ചു. പൊട്ടിച്ചെടുത്ത പൂത്താലിച്ചന്തം കുഞ്ഞിക്കൈകളിൽ വേറെ വേറെ വെച്ചുകൊടുത്തു. പൂ ചൂടിയവർ, പൂവടയാള വാക്യങ്ങളായി കരുതിയവർ വീട്ടിലേക്ക് നടന്നു. വേലിത്തത്തകളും വെള്ളക്കൊച്ചകളും ഏളകളും പൂക്കളുമായി നടന്നു പോകുന്നവരെ കണ്ണിമയ്ക്കാതെ നോക്കി. എന്തൊരു ചന്തം! നോട്ടത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ തീപടർന്നു. വേലിത്തത്തകൾ പോയതിന് ശേഷമാണ് പൂക്കൾ പോയത്. പൂക്കൾ തീർന്നപ്പോൾ കുളം കെട്ടുചീഞ്ഞു. പിന്നീട് മഹാപ്രസ്ഥാനത്തിൻ്റെ കാലമായിരുന്നു. പൂക്കളുടെ, മീനുകളുടെ, വേലിത്തത്തകളുടെ, വെള്ളക്കൊച്ചകളുടെ, ചുവന്ന പൂത്താലികളുടെ, വെള്ളപ്പൂത്താലികളുടെ സ്വർഗാരോഹണം. ചിത്രകാരൻ പൂക്കളെ വരയ്ക്കുമ്പോൾ ഏത് ഓർമ്മകളെയാണ് ചാലിച്ചത്? നിറത്തിൽ മാത്രം തെളിയുന്ന കൂടൽ ചന്തങ്ങളിൽ ഏതേത് നിറങ്ങളാണ് കലാകാരൻ ചാലിക്കുന്നത്? മോൻ പൂത്താലി കണ്ടിട്ടുണ്ടോ? പൂത്താലിക്കുളം കണ്ടിട്ടുണ്ടോ? 11-ാം ക്ലാസ്സുകാരൻ മകന് അതേ നിസ്സംഗഭാവം, അതേ മൗനം. ഇതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. പൂത്താലികൾ പടർന്ന കുളത്തെക്കുറിച്ച്, ഓളപ്പരപ്പിലെ വിളറിയ വെളിച്ചത്തെക്കുറിച്ച്, പൂത്താലിക്കുളത്തിലെ നിഗൂഢമായ ഇരുളിനെക്കുറിച്ച് മോനോട് പറയണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ?

0: ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ,
1: വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 9 നടക്കും. യോഗ്യത DM LT BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499924-3624. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക തൊഴിലാളിയുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 6 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടത്തും. ഫോൺ നമ്പർ 0499924-2782-221. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-55 പ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. www.ksw.dc.org എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോറം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0467-299-9940. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസിൽ ആന്ത്രോപോളജി പഠനവകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ admissions.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റിൽ May 24 മുൻപ് പേര് രജിസ്റ്റർ ചെയ്ത് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0497-2766-388. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21 രാവിലെ 10:30 നടത്തും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-95-42-43-78. കാസർഗോഡ് ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ രാജപുരത്തുള്ള ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവരുടെ അഭാവത്തിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കും. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
1: ഇനി കേൾക്കാം മലയാളത്തിൽ.

0: വാർത്തകൾ
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ദൂരിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് വോട്ടെണ്ണൽ. ഒരു റിപ്പോർട്ട്.
2: കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. 4624 സൂക്ഷ്മ നിരീക്ഷകർ, 234 കൌണ്ടിംഗ് നിരീക്ഷകർ എന്നിവർ നടപടികൾ വിലയിരുത്തും. തമിഴ്നാട് പോലീസിന് പുറമെ 65 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൌണ്ടിംഗ് നിരീക്ഷകരെ സഹായിക്കുന്നതിനായി 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ക്രമസമാധാന ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടിയെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലായി ഇന്നലെ നടന്ന റീപോളിംഗിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. റീപോളിംഗ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർമാരിൽ നിന്നും നിരീക്ഷകരിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ടത്. നിതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിതരായ ആർ ബാലസുബ്രഹ്മണ്യത്തെയും ജോറാം അനിയെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ സമ്പന്നമായ അനുഭവവും ആഴത്തിലുള്ള അറിവും നയരൂപീകരണത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഇരുവരുടെയും സംഭാവനകൾ വിവിധ മേഖലകളിലെ നവീകരണത്തിനും വളർച്ചയ്ക്കും സഹായകമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം, കോമൺ അലർട്ടിംഗ് പ്രോട്ടോകോൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ദുരന്ത നിവാരണ തയ്യാറെടുപ്പിനെ ഗണ്യമായി ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ സംവിധാനത്തിലൂടെ ദുരന്ത സാഹചര്യങ്ങളിൽ പൌരന്മാരുമായി സമയബന്ധിതവും ഫലപ്രദവുമായ ആശയവിനിമയം ഉറപ്പാക്കാൻ കഴിയുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ CBS ഉദ്ഘാടനം ചെയ്തു. ടെലികമ്യൂണിക്കേഷൻ വകുപ്പ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്നാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആന്റ് ടൊബോഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ 3 രാജ്യങ്ങളുടെയും നേതൃത്വവുമായി വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു.

0: @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. ഓപ്പറേഷൻ സിന്ധൂരിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശൌര്യ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: മൈ ഉൻ വീർ ജവാനോ കോ സത് സത് നമൻ കർത്താ ഹൂ ജിൻകെ ത്യാഗ് ഓർ ബലിദാൻ സേ ഹമാര രാഷ്ട്ര ആജ് പൂരി തരഹ സേ സുരക്ഷിത് ഹൈ ജിൻകെ അദമ്യ സാഹസ് കി ഗൂഞ്ച് ആജ് പൂരേ ദേശ് മേ സുനായി ദേ രഹി ഹൈ. ശൌര്യ കാ പെഹ്ലാ പാർട്ട് ഹമാരേ സൈനിക് അപ്നേ ഘർ സേ ഹി സീഖ് കർ ആതേ ഹൈ. സേവാ കാ ഭാവ് രാഷ്ട്ര സമാജ് കോ ഹമേഷ ഖുദ് സേ ആഗേ രഖനേ കാ യഹ ഭാവ് ഉന്നേ ബച്പൻ സേ ഹി സിഖാ ദിയാ ജാതാ ഹൈ.
1: സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി ഗ്രാമത്തിലെ ഒരു കത്തോലിക്ക കോൺവെന്റിന്റെ ഭാഗങ്ങൾ ഇസ്രയേൽ സൈന്യം തകർത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെക്കൻ ലബനനിലെ 9 ഗ്രാമങ്ങളിലെ നിവാസികൾ ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ മാസം 17 മുതൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ഇസ്രയേലും ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിലുള്ള ആക്രമണം തുടരുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ സംഘത്തെ നയിക്കും. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. അടുത്ത മാസം 12 ഇംഗ്ലണ്ടിൽ മത്സരങ്ങൾ ആരംഭിക്കും. ജൂലൈ 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. ഇന്നലെ രാത്രി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ 160 റൺസ് എന്ന വിജയലക്ഷ്യം ചെന്നൈ 11 പന്ത് ബാക്കിയിരിക്കെ മറികടന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. 2-ാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം 4 മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ധൂറിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
3: ആകാശവാണി കണ്ണൂർ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
0: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
0: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
1: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ. അവതരണം നന്ദു കർത്ത.
3: ഇന്നത്തെ രാഗം ലതാംഗി. ലതാംഗി 63-ാമത് മേളകർത്ത രാഗമാണ്. കല്യാണിയും വാചസ്പതിയും ഒക്കെ വരുന്ന ആ ചക്രത്തിലാണ് ലതാംഗി വരുന്നത്.

0: ലതാംഗിയുടെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ
1: സരിഗമപ
0: എന്ന് പാടുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് കല്യാണി രാഗം എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ
1: മാപദനീസ
0: എന്നൊക്കെ പാടുമ്പോൾ വളരെ പരിചിതമായിട്ടുള്ള ബന്ധുവരാളിയുടെയോ ശുഭ ബന്ധുവരാളിയുടെയോ ഒക്കെ ഒരു ഛായ നമ്മുടെ മനസ്സിലേക്ക് വരാം. അതുകൊണ്ട് ദീർഘകാലം സാധകം ചെയ്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സഞ്ചാരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളവർക്കാണ് ഇത് നന്നായി പാടി ഫലിപ്പിക്കാൻ കഴിയുക. എന്തായാലും ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാനം നമുക്കിന്ന് കേൾക്കാം. സല്ലാപം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി ജോൺസൺ മാസ്റ്റർ ഈണം പകർന്ന ഗാനമാണത്.

0: ശ്രവണ രസം.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: നിങ്ങൾക്കറിയാമോ,
4: ഏബിൾ പുരസ്കാരം നൽകുന്നത് ഏത് മേഖലയിലെ മികച്ച സംഭാവനകൾക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? ഗണിതശാസ്ത്ര മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്ക് നോർവേ സർക്കാർ എല്ലാ വർഷവും നൽകുന്ന രാജ്യാന്തര പുരസ്കാരമാണ് ഏബിൾ പ്രൈസ്. ഗണിതശാസ്ത്രജ്ഞനായ നീൽസ് ഹെൻറിക് ഏബിളിന്റെ പേരിലുള്ള ഈ പുരസ്കാരത്തെ ഗണിതശാസ്ത്ര നൊബേൽ എന്നും വിശേഷിപ്പിക്കുന്നു.
5: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
6: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
7: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ, പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ.
6: പിന്നെങ്ങനെ?
7: ഇതാണ് ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറിമസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ് ചിക്കൻ.

0: മട്ടൺ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജായാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
1: റെഡി മിക്സ് കറി പൗഡർ.
2: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
4: ദർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം.
3: അതെ,
4: 23-ാം തീയതി ലോക പുസ്തക ദിനം. അന്ന് പ്രക്ഷേപണം ചെയ്ത ജാലകം. പിന്നെ 25-ന് പുസ്തക സ്നേഹിയായ കരിവെള്ളൂർ തെക്കേ മണക്കാട്ടെ 94 വയസ്സുള്ള ലക്ഷ്മി അമ്മ പങ്കെടുത്ത ജാലകം. പിന്നെ പാവങ്ങൾ എന്ന നോവലിനെ കുറിച്ച് ഡോക്ടർ KP മോഹനൻ തിങ്കളാഴ്ച വായനയുടെ വാതായനങ്ങളിൽ സംസാരിച്ചത്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ച് പലരും എഴുതിയിട്ടുണ്ടല്ലേ.
3: അതെ, ആദ്യം ജാലകത്തെക്കുറിച്ചുള്ള മെസ്സേജ് നോക്കാം.
4: ശരി.
3: ഇന്ന് അത്യാവശ്യമായിട്ടുള്ളത് വായനയിലൂടെയുള്ള അറിവും വായനാശീലവുമാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ചട്ടുകപ്പാറ സ്കൂളിലെ അധ്യാപകർ എത്ര ആത്മാർത്ഥതയോടെയാണ് കുട്ടികളെ നയിക്കുന്നത് എന്ന് ലോക പുസ്തക ദിനത്തിൽ ജാലകം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അധ്യാപകർക്കും ലൈബ്രറിനും അഭിനന്ദനങ്ങൾ. ഇത് മറ്റുള്ള സ്കൂളിലെ അധ്യാപകർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് സുമതി രവീന്ദ്രൻ ചേര.
4: ശരിയാണ്, പുസ്തകങ്ങൾക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയും. നല്ല പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കുക എന്നതും പ്രധാനമാണല്ലേ.
3: ശരിയാണ്.
4: അല്ല, ചേട്ടന്റെ വായനയൊക്കെ എങ്ങനെയാണ്?
3: ഞാൻ ഒരു പുസ്തകം എടുക്കും, ഒരിടത്തിൽ ഇരിക്കും, എന്നിട്ട് ആദ്യ പേജ് മുതൽ വായിച്ചു തുടങ്ങും. ചേച്ചി എങ്ങനെയാണ്, അവസാന പേജാണ് ആദ്യം വായിക്കുക?
4: എന്തൊരു തമാശ!
3: പിന്നെ ഇതെന്ത് ചോദ്യമാണ് ചേച്ചി?
4: ഞാൻ ചോദിച്ചത്, ചേട്ടൻ ഒരുപാട് വായിക്കുന്ന ആളാണോ, എങ്ങനത്തെ പുസ്തകങ്ങളാണ് വായിക്കാറ് എന്നൊക്കെയാണ്.
3: ഓ, അങ്ങനെ. ഞാൻ വായിക്കാറൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി, പക്ഷേ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ പുസ്തകം കയ്യിൽ എടുക്കുമ്പോ തന്നെ ഉറക്കം വരുന്നു.
4: ഓഹോ, പണ്ട് ബെർത്തോൾഡ് ബ്രെത്ത് പറഞ്ഞു, വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അത് ഒരായുധമാണ് എന്ന്. ഇവിടെ ഇതാ ചേട്ടൻ പറയുന്നു, ഉറക്കമില്ലാത്ത മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരു ഉറക്കമരുന്നാണ് എന്ന്.
3: എന്താണ് അറിയില്ല ചേച്ചി, ചില പുസ്തകങ്ങൾ അങ്ങോട്ട് ദഹിക്കുന്നില്ല.
4: ഓഹോ, ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത് ചില പുസ്തകങ്ങള് രുചിച്ചു നോക്കേണ്ടതാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ചേട്ടനെന്തിനായി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് വിഴുങ്ങാൻ നോക്കുന്നത്? അതല്ലേ പ്രശ്നം.
3: അല്ല ചേച്ചി, ചേച്ചി ഈ മഹത് വചനങ്ങൾ ദിവസം ഒന്നു വെച്ചിട്ടാണോ മണപ്പാടമാക്കുന്നത്?
4: അതെ,
3: എനിക്കും ഒന്ന് ശ്രമിച്ചു നോക്കണം.
4: അയ്യോ ചേട്ടൻ ആദ്യം.
3: അയ്യോ, വേണ്ട വേണ്ട, എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി, നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം.
4: ഓ ഓക്കെ. ബീനായം മണ്ണൂർപ്പറമ്പ്, വൈഗാ ഉണ്ണി ഓലയമ്പലം എന്നിവർ എഴുതിയ മെസ്സേജാണിത്. 25-ാം തീയതി KM ലക്ഷ്മി അമ്മ പങ്കെടുത്ത ജാലകം പരിപാടി കേട്ടപ്പോ സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോയി. തന്റെ 94-ാം വയസ്സിലും പുസ്തകങ്ങളെ സ്നേഹിക്കുകയും അറിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന ലക്ഷ്മി അമ്മയെ നമിച്ചേ മതിയാകൂ. വായന നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കുകയും ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുമെന്ന സത്യം വിളിച്ചോതിയ നല്ലൊരു പരിപാടിയായിരുന്നു ഇത്.
3: 25-ാം തീയതിയിലെ ജാലകം കൗതുകം ഉണർത്തി. വാർദ്ധക്യത്തിലും യൗവനത്തിന്റെ കരുത്തോടെ പുസ്തകങ്ങളെ കൂട്ടുപിടിക്കുന്ന ലക്ഷ്മി അമ്മ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മാതൃകയാണെന്നതിൽ സംശയമില്ല എന്ന് ബിന്ദു സുരേഷ്, കുതിരുമ്മൽ, കുഞ്ഞുമംഗലം. ആ ജാലകം മനോഹരം. മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഒരു പാഠവും എന്നാണ് രജനി നാരായണൻ വെള്ളുവയൽ എഴുതുന്നത്.
4: ഇത് ജിമ്മി ജോർജ് കോളിച്ചാലിന്റെ മെസ്സേജാണ്. പുസ്തക സ്നേഹിയായ കരിവെള്ളൂർ തെക്കേ മണക്കാട്ടെ KM ലക്ഷ്മിയമ്മ പങ്കുവച്ച വായനാനുഭവം ശ്രദ്ധേയമായി. വായനയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കാം. അത്തരം ചില അനുഭവങ്ങൾ ഈ ഉള്ളവനുമുണ്ട്. സ്കൂൾ ലൈബ്രറി ഉണ്ടെങ്കിൽ തന്നെ മാസം 40 പൈസ നൽകാനില്ലാതെ മാറി നിന്ന കാലം. പാതി വഴിയിൽ വിദ്യാഭ്യാസം നിർത്തിവെച്ച് മറ്റൊരു സ്വതന്ത്ര വഴിയിലൂടെ യാത്ര. ആ യാത്രക്കിടയിൽ കിട്ടുന്നതെല്ലാം വായിച്ചു. ഐതിഹ്യമാല, പിന്നെ ബഷീർ കഥകൾ, അങ്ങനെ അങ്ങനെ. വായിച്ചതെല്ലാം മധുരം തന്നെ. വായിക്കാൻ ബാക്കി വച്ചത് അറിയപ്പെടാതെ പോയ നിധി കൂമ്പാരമായിരിക്കാം എന്ന് ഇന്നും വിശ്വസിക്കുന്നു എന്നാണ് ജിമ്മി ജോർജ് എഴുതിയിട്ടുള്ളത്.
3: ഓക്കെ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ മറ്റ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പൊറിവെയിലും വിശ്രമമില്ലാതെ പണിയെടുക്കുവാൻ നിർബന്ധിതർ ആയവർ മരണത്തെപ്പോലും അവഗണിച്ച് അവരുടെ തൊഴിലുമായി മുന്നോട്ട് പോകുന്നു. ഇവരെക്കുറിച്ച് AC മുറിയിൽ ഇരുന്ന് എഴുതുന്നവരുണ്ട്, പൊതുവേദിയിൽ വെയിൽ തട്ടാതെ പറയുന്നവരും ഉണ്ടാകാം. എന്നാൽ കണ്ണൂർ ആകാശവാണി ഇതിൽ നിന്ന് വ്യത്യസ്തമായി പൊള്ളുന്ന തൊഴിലിടങ്ങൾ തേടി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അനുഭവങ്ങൾ ശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു മാധ്യമം അതിന്റെ ധർമ്മം ഭംഗിയായി ചെയ്തു എന്ന് പറയാം. മേ ദിനത്തോട് അനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത ആ ജാലകം ശ്രദ്ധേയമായി എന്ന് ബിന്ദു സുന്ദർ പരശ്ശിനിക്കടവ്.
4: ശരി
3: ചേച്ചി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറെ ദിനങ്ങൾ ഉണ്ടായിരുന്നല്ലേ.
4: അതെ, മെയ് ദിനം, പുസ്തക ദിനം, സർഗാത്മക നവീകരണ ദിനം, നൃത്ത ദിനം, ഇങ്ങനെ ഓരോ ദിനം വരുമ്പോഴും അത് നമ്മളെ ഒന്ന് നവീകരിക്കാനുള്ള ദിനം കൂടിയാക്കി മാറ്റണല്ലേ.
3: അതെ ചേച്ചി, കഴിഞ്ഞ സംഗീത ദിനത്തിൽ പാട്ട് പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ചേച്ചി.
4: ഓ ചേട്ടാ, ഈ സംഗീതമൊക്കെ ജന്മസിദ്ധമായ വാസനയാണ്, നമുക്കൊന്നും അതില്ല, പിന്നെ എന്തിനാ അതിന് ശ്രമിക്കുന്നത്.
3: ചേച്ചിക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും.
4: ആ അത്യാവശ്യം കേൾക്കുന്നവർക്ക് അനാവശ്യമായിട്ടാണ് തോന്നുന്നത്. അതാ പറഞ്ഞത് വേണ്ടാത്ത പണിക്ക് പോണ്ടെന്ന്. ഒരാളുടെ കഴിവുകളും കഠിനാധ്വാനവും സമയവും ഭാഗ്യവും എല്ലാം സമാസമം ചേരുമ്പോൾ ലഭിക്കുന്നതാണ് വിജയം. ജീവിത വിജയം നേടുന്നവർക്ക് പൊതുവായി ചില ശീലങ്ങളും കാണാം. ആ ശീലങ്ങളാണ് വിജയവഴിയിൽ അവർക്കുള്ള ഇന്ധനങ്ങളാകുന്നത്. 29ാം തീയതി ഡോക്ടർ കെ സുഗതൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായെന്ന് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
3: ശരി, രണ്ട് ആഴ്ചയായി പ്രക്ഷേപണം ചെയ്ത സയൻസ് കഫേ തന്ന അറിവ് വാക്കുകൾക്ക് അതീതമാണ്. മറം ഒരു വറം, ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. കൂടാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതും ഏറെ ഉപകാരപ്രദം എന്ന് സുഗിത വിമൽകുമാർ കടമ്പൂർ.
4: ചേട്ടന് ക്രിക്കറ്റ് അറിയോ?
3: ഇനിയിപ്പോ ഞാൻ ക്രിക്കറ്റ് കളിക്കാനും പോകണോ?
4: ഓ, കളിക്കാനൊന്നും പോണ്ട, കാണാൻ അറിയോ?
3: കാണാൻ ഇപ്പൊ എന്താ അറിയേണ്ടത്, ഇരുന്ന് കണ്ടാ പോരെ.
4: അത് പോരാ, വിക്കറ്റ് വീഴുമ്പോ ഗോൾ എന്ന് പറയാതിരിക്കാനെങ്കിലും അറിയണ്ടേ?
3: അതിന് ചേച്ചിയല്ലോ ഞാൻ. ചേച്ചിക്ക് ആകെ അറിയാവുന്നത് ഇവിടെ ഗോൾ അടിക്കാൻ മാത്രമല്ലേ. എനിക്ക് ക്രിക്കറ്റിന്റെ എല്ലാ നിയമങ്ങളും അറിയാം, സൂത്രങ്ങളും അറിയാം. അത് ഞാനിപ്പോ ഇവിടെ പയറ്റണോ?
4: ഓ പിന്നെ, എന്നിട്ടാണ് ചേട്ടൻ ഞാൻ അറിയുന്ന യോർക്കറുകൾക്ക് ചുമ്മാ ബാറ്റ് വെച്ചു കൊടുത്ത് ക്യാച്ചും കൊടുത്ത് എപ്പോഴും ഔട്ടാകുന്നത്?
3: അത് പിന്നെ പ്രാക്ടീസിന്റെ കുറവാണ്.
4: ഓഹോ, ശരി ശരി ശരി. സജനയുടെ കൂടെ ഒരു ദിവസം ക്രിക്കറ്റ് കളിക്കാൻ തോന്നി, പക്ഷെ പ്രായം കൂടിപ്പോയി, കായികക്ഷമതയും ഇല്ല.
3: ഓ ചേച്ചി സ്വയം അത് മനസ്സിലാക്കിയല്ലോ, നല്ല കാര്യം.
4: ഹലോ, ഇത് മെസ്സേജ് ആണ് കളിപ്പറമ്പിലെ ടി പി മായാമണി ടീച്ചറുടെ.
3: ഓ ശരി ശരി ശരി.
4: കിട്ടുന്ന സമയത്ത് എനിക്ക് ഇട്ട് വെച്ചല്ലേ. ടീച്ചർ തുടരുന്നു, എന്താ വർത്താനം? കളിയുടെ ചടുലത വർത്തമാനത്തിലും നല്ല പ്രചോദനാത്മകമായ വാക്കുകളായിരുന്നു ആ പെൺകുട്ടിയുടേത്. ക്രിക്കറ്റിലെ പെൺകരുത്ത് സജനയ്ക്ക് ആശംസകൾ. ഉയർച്ചയിലേക്ക് ഇനിയും കുതിക്കട്ടെ. സജനയെ പരിചയപ്പെടുത്തിയ 29ാം തീയതിയിലെ ജാലകത്തിന് അഭിനന്ദനങ്ങൾ.
3: ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ കരുത്തുറ്റ സാന്നിധ്യം, സജ്ന സജീവനുമായുള്ള അഭിമുഖം ഗംഭീരമായി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുവന്ന് തന്റെ കഠിന അധ്വാനം കൊണ്ട് ലോകകപ്പ് വരെ കളിക്കാൻ അവസരം ലഭിച്ച താരത്തിന്റെ ജീവിത അനുഭവങ്ങൾ വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് ആശയും ആവേശവും ആകുന്നതായിരുന്നു എന്ന് ശോഭാനം ഷാജി മുഴക്കുന്നു.
4: ഓക്കെ, പിന്നെ വസന്ത ടീച്ചർ പള്ളിക്കുന്ന് കിളിക്കൂട്ടം പരിപാടിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 26ന് ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് അവതരിപ്പിച്ച രാഗസുധാരസം സംഗീത പ്രേമികളുടെ ഹൃദയം കവർന്ന പരിപാടിയായിരുന്നു. കുട്ടികൾ ആലപിച്ച കർണ പീയൂഷ ഗാനങ്ങൾ അതീവ ഹൃദ്യം. ഈ കുട്ടികൾ സംഗീത ലോകത്തെ ഭാവി വാഗ്ദാനങ്ങൾ തന്നെ. ഗാനാലാപനത്തിലും പിന്നണിയിലും പ്രവർത്തിച്ച ഓരോരുത്തർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ, ആശംസകൾ.
3: 25ാം തീയതി കാവ്യാഞ്ജലിയിൽ നാലപ്പാടൻ പത്മനാഭന്റെ കവിയച്ഛന്റെ മകൻ എന്ന കവിത ഞരളത്ത് ഹരിഗോവിന്ദൻ ആലാപിച്ചത് മനോഹര ശ്രവ്യ അനുഭവമായി. കവിതയിലെ നല്ല അനുഭവങ്ങൾ തന്നതിന് നന്ദി എന്ന് സന്തോഷ് ഒളിഞ്ഞവളപ്പ് കാസർഗോഡ്.
4: പിന്നെ 28ാം തീയതി ശ്രീകൃഷ്ണ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാമൃതം ഇഷ്ടപ്പെട്ടു എന്ന് മനു വി കെ പെരുവാമ്പ എഴുതിയിട്ടുണ്ട്. അടുത്ത മെസ്സേജ് ചാല വെസ്റ്റ് ശാരികയിലെ ശൈലജ സുരേന്ദ്രന്റേതാണ്. എപ്പോഴും മംഗ്ലീഷിൽ മെസ്സേജ് അയക്കുന്ന ശൈലജ സുരേന്ദ്രൻ ഇപ്രാവശ്യം മലയാളത്തിലാണ് അയച്ചിട്ടുള്ളത്. ചേട്ടൻ വായിച്ചോളൂ.
3: 8 മാസത്തിന് ശേഷമാണ് ദർപ്പണത്തിലേക്ക് എഴുതുന്നത്. വിഷുക്കണി കണ്ടു ഉണർന്നതിന് ശേഷം.
4: ഇക്കണക്കിന് ചേട്ടന് മംഗ്ലീഷ് മെസ്സേജ് ആയിരുന്നു നല്ലത്. പോട്ടെ സാറല്ല.
3: വിഷുക്കണി കണ്ടു ഉണർന്നതിന് ശേഷം കേട്ട മഞ്ഞയിൽ തുടങ്ങിയ എല്ലാ പാട്ടുകളും നല്ലത്.
4: പിന്നെ രാഗാപൂവത്തൂര് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്.
3: അതിന് നമ്മളെ പിറന്തനാളൊന്നും ആയിട്ടില്ലല്ലോ ചേച്ചി.
4: ഓ, നമ്മളുടെ പിറന്തനാളല്ല, ഈ ആകാശവാണിയുടെ, അതായത് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ പിറന്നാളല്ലേ നാളെ. ആശംസകൾ നേരത്തെ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ രാഗാപൂവത്തൂര്. അറിവിന്റെ വെളിച്ചവും വിനോദത്തിന്റെ മഴവിൽ സ്വരവർണ്ണങ്ങളും നൽകി എന്നും നിഴലായി നമുക്കൊപ്പം നിൽക്കുന്ന പ്രിയ ആകാശവാണി കൺമണി, നാളെ നിനക്ക് 35 വയസ്സ് തികയുന്നു. ഈ ആനന്ദവേളയിൽ ഇനിയും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് നിനക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് രാഗാപുവത്തൂർ എഴുതിയിട്ടുള്ളത്.
3: ഓക്കെ,
4: താങ്ക് യു. അതെ, പിന്നെ വികാസ് നാരോൺ അവതരിപ്പിച്ച സുഭാഷിതം 28-ാം തീയതിയിലെ, അതും ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര 27-ാം തീയതി ജാലകം പരിപാടിയിൽ തിരശീലക്ക് പിന്നിലെ വിരൽത്തുമ്പുകൾ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്ലിൻ പവിത്രൻ പറഞ്ഞ അനുഭവങ്ങൾ മറക്കാനാവാത്തതായി, ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ അറിയാൻ സാധിച്ചു എന്നാണ്. പിന്നെ വി ശിവദാസൻ കണ്ണാടിപ്പറമ്പ് എഴുതുന്നു, നിലവറ എന്ന പരിപാടിയിൽ ഗായകൻ KP ഉദയഭാനു തന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് അവിസ്മരണീയമായി എന്ന്.
3: അടുത്ത മെസ്സേജ് വായനയുടെ വാതായനങ്ങളെ കുറിച്ചാണ്. 27-ാം തീയതി ഈ പരിപാടിയിൽ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിനെ കുറിച്ച് KP മോഹനൻ സംസാരിച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാവങ്ങളുടെ പഠനം ധാരാളം കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ആ കൃതിയെക്കുറിച്ചും അതിന്റെ തർജ്ജമയും കുറിച്ചും ചരിത്രമടക്കം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അവതരണം പുതുമയുള്ളതായിരുന്നു.
4: ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് കവിതാ ഹരീന്ദ്രൻ പള്ളൂരാണല്ലേ. പിന്നെ ബാലനാരായണൻ കതിരൂർ എഴുതുന്നു, ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചതും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയുടെ കൂട്ടത്തിൽ ഒരു പ്രഥമ സ്ഥാനവുമുള്ള പുസ്തകമാണ് പാവങ്ങൾ. ഒരു കാലഘട്ടത്തിന്റെ പച്ചയായ കൃത്രിമമായ ആഡംബരങ്ങൾ ഒന്നും അണിയാത്ത ജീവിതങ്ങളായിരുന്നു വിക്ടർ ഹ്യൂഗോ നമുക്ക് കാണിച്ചു തന്നത്. ആ കഥാപാത്രങ്ങൾ ഈ ആധുനിക യുഗത്തിലും നമ്മൾക്ക് വഴികാട്ടികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പുസ്തകത്തെക്കുറിച്ച് ഡോക്ടർ KP മോഹനൻ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു എന്നാണ് ബാലനാരായണൻ എഴുതിയിട്ടുള്ളത്. ഇടക്ക് കയറി പറയരുത്.
3: അത് എപ്പോഴും ഞാൻ ചേച്ചിനോട് പറയുന്നതല്ലേ.
4: ഹലോ ചേട്ടന, ഇപ്പൊ ഇടക്ക് കയറി പറയാണ് ചെയ്തത്. ഞാനൊരു മെസ്സേജ് വായിക്കുമായിരുന്നു.
3: ഓ, അത് ശരി.
4: ഇത് അയച്ചിട്ടുള്ളത് PV ജയകൃഷ്ണൻ മാട്ടൂലാണ്. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചലച്ചിത്ര ഗാനങ്ങൾ വളരെ ആസ്വാദ്യതയോടെ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ പതിവായി കേൾക്കാറുണ്ട്. ഇന്നിപ്പോ ലോകത്തുള്ള ഏത് ഭാഷയിലുള്ള ഗാനങ്ങളും കേൾക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ ആകാശവാണി വഴി കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ് എന്ന് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ സുഖമായിട്ട് പാട്ടുകൾ കേട്ടു വരുമ്പോ ചില ദിവസങ്ങളില് പാട്ടുകളുടെ ആ വിവരണം ഉണ്ടല്ലോ, ആര് പാടി, അക്കാര്യങ്ങള് പാട്ട് നിർത്തിക്കഴിഞ്ഞിട്ട് ഈ അവതാരകര് പറയുന്നത് ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത്. കാരണം ആ പാട്ടിന്റെ ഒരു ഒഴുക്ക് അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു. അതെ,
3: അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എനിക്കും ചിലപ്പോൾ മനസ്സിൽ തോന്നാറുണ്ട് ചേച്ചി. ഏതായാലും ഈ കാര്യം നമുക്ക് അവതാരകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
4: അതെ, എന്റെ പേര് പത്മാവതി പ്ലേസ് ചന്തപുര എന്നെഴുതിയിട്ടുണ്ട്. സമയക്കുറവ് കാരണം കത്തുകൾ അയക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ കത്തുകൾ വായിക്കുന്നത് കേൾക്കാറുണ്ട്. അടുക്കള ജോലി ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ 50 വർഷത്തോളമായി ആകാശവാണി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് ഓർമ്മകൾ ആകാശവാണി സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്.
3: വിസ്മയ AP മൊറാള എഴുതുന്നു, ക്രിക്കറ്റിലെ മലയാളി പെൺകരുത്ത് സജിന സജീവൻ പങ്കെടുത്ത ജാലകം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കഷ്ടപ്പാടുകൾക്ക് നടുവിൽ വളർന്ന സജിന കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും ക്രിക്കറ്റ് ബാറ്റെടുത്ത് ജയം നേടിയപ്പോൾ ആ ജയത്തിന് പിന്നിലെ അർപ്പണബോധത്തിന്റെയും ക്ഷമയുടെയും കഥ അറിഞ്ഞപ്പോൾ അവരോട് ഏറെ ബഹുമാനം തോന്നി.
4: ചാവുന്നതുവരെ പുസ്തകം വായിക്കണം.
3: ആര് ചാവുന്നതുവരെ?
4: ചേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നും മനസ്സിലാക്കാണ്ട് ഇടക്ക് കയറി പറയരുതെന്ന്. കരിവള്ളൂരിലെ തെക്കേ മണക്കാട്ടെ 94 വയസ്സായ ലക്ഷ്മിയമ്മ എന്ന മുത്തശ്ശി അന്ന് ജാലകത്തിൽ പറഞ്ഞ വാക്കുകളാണത്. അവരുടെ വായനാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത ജാലകം പരിപാടി വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല പ്രചോദനമായിരുന്നു എന്നാണ് OP കൃഷ്ണൻ ആറ്റടപ്പ എഴുതിയിട്ടുള്ളത്. അടുത്തത് പിന്നെ നമ്മുടെ ശാന്തചേച്ചി വിളയാങ്കോടിന്റെ മെസ്സേജാണ്. കുറെ പരിപാടിയെ കുറിച്ചുണ്ട്. അതായത് KJയകുമാർ പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീതം, അദ്ദേഹത്തിന്റെ പാട്ടോർമ്മകളും പാട്ടുകളും പ്രക്ഷേപണം ചെയ്തത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. പിന്നെ പലവട്ടം വായിച്ചതാണെങ്കിലും പാവങ്ങൾ എന്ന നോവലിനെ കുറിച്ച് ഡോക്ടർ KP മോഹനൻ പറഞ്ഞപ്പോ അത് തികച്ചും വേറിട്ടൊരു അനുഭവമായിരുന്നു. ഒന്നുകൂടി വായിക്കാനുള്ള പ്രചോദനവും പിന്നെ ആകാശവാണിക്ക് പിറന്നാൾ ആശംസകളും അറിയിച്ചിട്ടുണ്ട് ശാന്തചേച്ചി. ഇനി നമുക്ക് കത്തുകൾ നോക്കാം.
3: ശരി. കുഞ്ഞുമംഗലത്തിൽ നിന്ന് സി ഭാസ്കരൻ എഴുതുന്നു, 25-ാം തീയതിയിലെ ജാലകം, അതായത് 94 വയസ്സ് പ്രായമുള്ള ലക്ഷ്മി അമ്മ തന്റെ വായനാ അനുഭവങ്ങളും പഴയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവച്ചത് വളരെ ശ്രദ്ധേയമായി.
4: പി വിജയകുമാർ രാമന്തളി, അദ്ദേഹത്തിന്റെ കത്ത് 20-ാം തീയതി വായനയുടെ വാതായനങ്ങളിൽ സി എച്ച് രാജന്റെ ഒളിച്ചുകടത്തുന്ന ജീവിതം, അയനാഭിരാമം എന്നീ കൃതികളെ വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ കെ പത്മനാഭൻ സംസാരിച്ചത് ശ്രദ്ധേയമായി. സി എച്ച് രാജൻ എന്ന കവിയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ആ പരിപാടി സഹായിച്ചു.
3: ബാലൻ എൻ കെ കരിയാട്, അദ്ദേഹത്തിന്റെ കത്ത്. 14-ാം തീയതി

0: കൊല്ല കുഞ്ഞമ്മയും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ വളരെ നന്നായിരുന്നു.
1: അപ്പോ
0: ഇന്നത്തെ ദർപ്പണത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്.
1: അതെ, കത്തുകൾ അയച്ച മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും
0: നന്ദി.
1: കത്തുകൾ അയക്കേണ്ട വിലാസം
0: ദർപ്പണം ആകാശവാണി കണ്ണൂർ 4. മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: മഞ്ജു രമേശ്,
0: വിനോദ് ബാബു.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
5: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
6: ഒരിക്കലും മട്ടക്കാത്ത ഒരു പരിപാടിയുണ്ട്.
7: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ആകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
5: ട്രെഡിമിക്സ്.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
10: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
9: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
10: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
14: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:39 വൈകിയോടുകയാണ്. 9:22 എത്തേണ്ട 2:26:34 നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് 56 മിനിറ്റും 9:57 എത്തേണ്ട 2:21:13 ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് പ്രതിവാര സൂപ്പർഫാസ്റ്റ് 51 മിനിറ്റും രാവിലെ 8:37 എത്തേണ്ട 0:21:98 ജബൽപൂർ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് 6:52 വൈകിയോടുകയാണ്. രാവിലെ 10:55 എത്തേണ്ട 1:65:11 ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് 43 മിനിറ്റ് വൈകിയോടിക്കൊണ്ടിരിക്കുകയാണ്.
15: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ.
11: പ്രായോജകർ
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
16: സംശുദ്ധിയുടെ സുവർണ മുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
17: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
18: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
17: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്
16: കുറഞ്ഞ ചിലവിൽ മികച്ച പഠനം. ശ്രീ ഉമാമഹേശ്വര വിദ്യാലയ, ഇംഗ്ലീഷ് മീഡിയം, CBSE, കിഴുത്തള്ളി, തോട്ടട. PKG, LKG, UKG 1-7 അഡ്മിഷൻ തുടരുന്നു. ഫോൺ 8089-56-3055.
19: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
2: നമസ്കാർ, ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ ലവ്ലി നിഗം. निर्वाचन आयोग ने पश्चिम बंगाल के फालता विधानसभा क्षेत्र के सभी 285 मतदान केंद्रों पर इस महीने के 21 तारीख को पुनर्मतदान का आदेश दिया है. रक्षा मंत्री राजनाथ सिंह ने कहा।

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: അടുത്ത ഗാനം വിൽസൺ പിറവം പാടിയത്. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ എന്നാരംഭിക്കുന്നു.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: അടുത്ത ഗാനം കെസ്റ്റർ പാടിയത് ഉയരും നെന്നുള്ളിൽ എന്നാരംഭിക്കുന്നു.

ഭക്തിഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിത്ര, വിൽസൺ പിറവം, കെസ്റ്റർ, ശ്വേത എന്നിവർ പാടിയത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശൌര്യ സന്ധ്യയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി നാളെ രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം 15 വരെ നീട്ടിയതായി പൊതുവിതരണ കമ്മീഷണർ. ഈ മാസത്തെ വിഹിതം 30 വരെ വാങ്ങാം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു ഡിജോ കാപ്പന്റെ അന്ത്യം. ഇന്ന് ലോക ചിരിദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ചിരിദിനമായി ആഘോഷിക്കുന്നത്. ചിരിയിലൂടെ സമാധാനവും നല്ല ആരോഗ്യവും പ്രചരിപ്പിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണൻ നായർ മ്യൂസിയത്തിൽ. സ്പാനിഷ് സംവിധായകൻ കാർലോസ് അലാസ്ട്രൂയി മേള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ വസന്തകാലമായിരുന്നു 60s. വസന്താഗമനം വിളിച്ചറിയിക്കുന്ന നിരവധി പൂങ്കുയിൽ നാദങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന 60s പാതിയിൽ ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് കടന്നുവന്ന് തന്റെ വേറിട്ട ശബ്ദം കേൾപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്ത ഒരു ഗായികയുടെ ഓർമ്മകളിലൂടെ, പാട്ടുകളിലൂടെ ഇന്ന് നാം കടന്നുപോകുന്നു. അച്ഛൻ രവീന്ദ്രനാഥ് കലാഭിമുഖ്യമുള്ള സഹൃദയനായിരുന്നു. തെലുങ്ക് സിനിമകളിൽ നായകനായി വേഷം പകർന്നിട്ടുണ്ട് പലകുറി രവീന്ദ്രനാഥ്. എന്നാൽ അദ്ദേഹത്തിന് സിനിമാ രംഗത്ത് ചുവടുറപ്പിക്കാനായില്ല. സംഗീതപ്രേമിയും സംഗീത സംവിധായകനുമായ പിതാവിന്റെ പ്രേരണയിൽ വിജയവാഡ ആകാശവാണി നിലയത്തിൽ നന്നേ ചെറുപ്പം മുതലേ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു ബാലവസന്ത എന്ന ബി വസന്ത.

ബി വസന്തയുടെ ശബ്ദം ആദ്യമായി സിനിമയിൽ കേൾക്കുന്നത് തെലുങ്ക് സിനിമയായ വാഗ്ദാനത്തിൽ, വർഷം 1962.

ഈ ആദ്യ ഗാനം മുതൽ ബി വസന്തയുടെ സംഗീത ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു ദുർഗതിയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. സോളോ ഗാനങ്ങൾ പാടാൻ പരിഗണിക്കുന്നതിന് പകരം സംഘഗാനങ്ങളിലും യുഗ്മഗാനങ്ങളിലും ബി വസന്തയെ ഉൾക്കൊള്ളിക്കാനാണ് സംഗീത സംവിധായകർ തയ്യാറായിരുന്നത്. അതുകൊണ്ടുതന്നെ ഈ ഗായിക തനിച്ചു പാടുന്ന സോളോ പാട്ടുകൾ ഇവരുടെ കരിയറിൽ നന്നേ കുറവാണ് എന്ന് കാണാം.

മുതലാളിയെ തുടർന്ന് മലയാളത്തിൽ ബി വസന്തയെ തേടി വന്ന അവസരങ്ങളിൽ മിക്കതും യുഗ്മഗാനങ്ങളോ സംഘഗാനങ്ങളോ ഹമ്മിങ്ങുകളോ ആണ് എന്ന് കാണാം.

മലയാളത്തിൽ 70 ചിത്രങ്ങളിൽ നിന്നുമായി 100 ഗാനങ്ങൾ. എത്രയോ കാലം പിന്നണി രംഗത്ത് നിന്ന് മാറി നിന്നിട്ട് പോലും മലയാളത്തിൽ പാടിയ ഒട്ടേറെ ഗാനങ്ങളെ ഓർത്തെടുത്ത് പാടാനാകുന്നുണ്ട് ഈ ഗായികയ്ക്ക്.

0: സംഗീത സംവിധായകരുടെ കൂട്ടത്തിൽ ബി എ ചിദംബരനാഥിന് സവിശേഷ സ്ഥാനം നൽകും ബി വസന്ത. കാരണമുണ്ട്.
1: ബി എ ചിദംബരനാഥൻ സാറ് കൂടെ എപ്പി അറിമുഖം തരില്ല. അവർ തുടർന്ന് എന്നെ എല്ലാ സോങ്സ് ആൾമോസ്റ്റ് ആൾ സോങ്സ് നാനേ പാടിട്ടിരുന്ന അവരുടെ പടത്തിൽ.
0: കായംകുളം കൊച്ചുണ്ണിയിലെ ഈ ഗാനം ബി വസന്തയുടെ ആലാപന ശൈലിയുടെ പ്രത്യേകതകളെ വിളംബരം ചെയ്യുന്ന ഒന്നാണ്.
1: കാർത്തിക വിളക്ക് കണ്ടു പോരുമ്പോൾ

ചിദംബരനാഥിന്റെ സംഗീത സംവിധാനത്തിൽ 11 ചിത്രങ്ങളിൽ നിന്നായി 18 ഗാനങ്ങൾ. ചിത്രം വിദ്യാർത്ഥി. കൂടെ പാടുന്നത് ജയചന്ദ്രൻ.

0: ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ 16 ചിത്രങ്ങൾ, 20 ഗാനങ്ങൾ. അശ്വമേധം എന്ന സിനിമയിലെ പ്രശസ്തമായ പാട്ടിൽ നിന്ന് തുടങ്ങുന്നു ആ കൂട്ടുകെട്ട്.
1: അശ്വമേധം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് അവർക്കിട്ട പാട്ടത്.

0: அந்த பாட்டு கேட்டுட்டு அப்புறம் நிறைய சாங்ஸ் தேவராஜன் மாஸ்டர் கிட்ட குஞ்சாக்கோ சார் படத்தில்.
1: തുടർന്ന് ദേവരാജൻ സംഗീതം പകർന്ന ചിത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ പുറത്തുവന്ന ചിത്രങ്ങളിൽ ബി വസന്ത സ്ഥിരം ആലാപന സാന്നിധ്യമായി.
0: കുഞ്ചാക്കോ സാർ മെയിൻ.
1: ബി വസന്തയുടെ ഓർമ്മകൾ.
0: അവർക്ക് ഡോട്ടർ അവർ അന്ന മാതിരി നെനച്ചിട്ട് അവർക്ക് എന്നെ എത്തനെ പടം പണ്ണാങ്ങളോ അത്തനെ പടത്തിലെയും എനിക്ക് ഉദയനന്റെ മകന്.
1: ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിൽ ഒന്നിലധികം ഗാനങ്ങൾ.
0: പൊന്നാനാം കുളക്കടവിൽ അന്ത പാട്ട്, അപ്പുറം

0: ദേവരാജൻ മാസ്റ്റർ നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു എന്ന് വസന്ത കൃതജ്ഞതയോടെ ഓർക്കുന്നു. എങ്കിലും മാസ്റ്ററെ പ്രതി ഒരു ഖേദമുള്ളത് അവർ മറച്ചുവെക്കുന്നില്ല.
1: ദേവരാജൻ മാസ്റ്റർ അത്ര സംഗ് പാടിയിരിക്കേ, അത്ര സംഗ് നല്ല ഹിറ്റായി. ആനാലും എപ്പോഴും ഒരു വാട്ടി കൂടെ നീ നല്ല പാടിയിരിക്കേ സൊല്ലല, ഒരു വാട്ടി കൂടെ.
0: ഒരിക്കൽ പോലും പാട്ട് നന്നായി പാടി എന്നൊരു പ്രശംസാവാചകം ആ മഹാനായ സംഗീത സംവിധായകനിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ആ ഖേദം.
1: കറക്റ്റാ പാടുറേ സന്തോഷമാ, ഇല്ല ഒരു തവറു കൂടെ പണ്ണലിയേ അനി കോപമാ, ഇത് തരിയാത് അവർ എക്സ്പ്രഷൻ ഒന്നും കിടയാത്. എന്ത പാട്ട് പാടിനാലും അഴകാ പാടിനാലും പാടുറത് നമ്മ തൊഴിൽ നല്ല, എന്ത പാട്ട് കൊടുത്താലും ரொம்ப நல்லா பாடி நம்ம டேலண்ட் காட்டணும், அப்பதான் நமக்கு ஒரு சந்திருப்தி. லாட்ஸ் ஆஃப் சாங்ஸ் ஐ சாங் ஃபார் ஹிம், அவருக்கு இஷ்டம் இருக்குதோ இல்லையோ, ஆனா எனக்கு மனசுல ஒரு அசந்திருப்தி. ஒரு வாட்டியும் எப்பவும் அவரு நல்லா பாடியிருக்கேன் சொல்லலையே எனக்கு. நான் அப்படி பண்ணா கூட அவரு ஐ ஆம் வெரி வெரி கிரேட்ஃபுல் டு ஹிம் பிகாஸ் ஐ சாங் மெனி மெனி குட் சாங்ஸ், மெனி ஹிட் சாங்ஸ்.
0: கிருதஜ்ஞதாபூர்வம் பி வசந்த ஓர்த்தெடுக்கிற പ്രിയപ്പെട്ട ഒരു ദേവരാജൻ ഗാനം. ചിത്രം കൂട്ടുകുടുംബം.
1: മേലേ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്ത

ബി വസന്തയുടെ ഗാനങ്ങളും ഓർമ്മകളും തുടരും അടുത്തയാഴ്ച. ആഖ്യാനം എം എസ് വാസുദേവൻ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.

പ്രിയ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. ചിറക്കൽ വർണ്ണക്കൂടിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം.

0: കൂട്ടുകാരെ, ഇനി കിളിക്കൂട്ടത്തിൽ മോണോ ആക്ടാണ്. അവതരണം തേജശ്രീ സനൽ.
1: പൊലിക പൊലിക പൊലിക ദൈവമേ, വാഴുന്നോർക്കൊന്ന് കാണുന്ന എന്താ പെഴുവലം ചെയ്ത കുറ്റം? ഓനന്റെ മോക്ക് കൂടോത്ര ചെയ്തു വാഴുന്നോരെ. അട താമര പറയട്ടെ, അച്ഛൻ എന്നോട് പൊറുക്കട്ടെ. എന്റെ അമ്മ എന്റെ അച്ഛനോട് എത്രമേൽ കടപ്പെട്ടിരിക്കുന്നുവോ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു ഞാൻ എന്റെ ഭർത്താവിനോട്. പെരുമലയാ, അച്ഛനെ ചതിച്ചവളാണിവൾ, നിന്നെയും ചതിക്കാതിരിക്കട്ടെ.
2: ലോക പ്രശസ്ത സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥെല്ലോ എന്ന നാടകത്തെ അടിസ്ഥാനമാക്കി വന്ന കളിയാട്ടം എന്ന ചിത്രത്തിന്റെ സ്വതന്ത്ര രംഗാവിഷ്കാരം.
3: അല്ല പരിയ, നിനക്കെന്താ ആ പെരുമലയനോട് ഇത്ര ദേഷ്യം?
1: ദേഷ്യല്ല, വെറുപ്പ്. എന്നാ അയാൾ ഒറ്റക്കോലത്തിന് കണ്ണു തട്ടാതിരിക്കാനുള്ള വെറൊരു കോമാളിയാക്കി. ഞാൻ മോഹിച്ചതെല്ലാം വെച്ച് നീട്ടി അവന് അക്കാമ്പന്.
3: അപ്പൊ മോഹം മാത്രം ബാക്കിയായി ലേ?
1: ഒന്നും ബാക്കിയായിട്ടില്ല. ഉണ്ണിത്തമ്പ്രാൻ പോയി കീശേന്ദ്രയെ പൊന്മണം നിറച്ചോ? ബാക്കി
3: പനിയന്റെ പണി ഈ കാണുന്നതല്ല. പനിയൻ
4: പൊന്നുപോലത്തെ താമരൊട്ടി അറിയാണ്ട് ഈ പട്ടൊന്ന് എടുക്കുമ്പോ എന്റെ ഉള്ളൊന്ന് ആളി.
3: എന്തിന് ജീർമേ? നീ ഇത് ചെയ്തത് നിന്റെ ഭർത്താവിന് വേണ്ടിയാ, ഈ പനിയന് വേണ്ടിയാ, നമുക്ക് വേണ്ടിയാ. ഇനി ഈ പനിയൻ ഒരു കോമാളിയല്ല.
1: നിർത്ത് നിർത്ത്. പൊള്ളുന്ന എന്റെ ഉള്ളു കള്ളമില്ലാത്ത കണ്ണുകൊണ്ട് എന്റെ താമര കാണാറുള്ളത് ഞാൻ അറിഞ്ഞതാ. ഓക്കെന്നെ ചതിക്കാൻ പറ്റൂല.
3: എന്നാ പെരുമലയൻ പോയി ചോയ്ക്ക് ആ പട്ടയുടെയാന്ന്. ഞാൻ പറയാ, ഈ പനിയൻ പറയാ. അതോളെ കയ്യിലില്ല പെരുമലയാ.
1: നീ എന്നെ വേദനിപ്പിക്കുന്നു പനിയ.
3: അല്ല സത്യം, ഇങ്ങളെ താമരയും ആ കാന്തരും കൂടെ ഇങ്ങളെ പട്ടും പുതച്ച് ഞാൻ കണ്ടതാ. എല്ലാരും കൂടെ എന്റെ പെരുമലയന ഒരു കോമാളിയാക്കുമെന്ന്. പനിയാ, നീ പറയുന്നത് സത്യാണെങ്കിൽ താമര എന്നേക്കുമായി വാടും. പനിയാ, ഓളച്ചതി നീ കാട്ടിത്തന്ന, നീയാണ് നിസ്ഥാനികൻ അവകാശി. കാന്തൻ തീരും, താമര എന്നേക്കുമായി വാടും. താമര താമര, നീ കൊടുത്തു അവന് ആ കാന്തന് ആ പട്ട്. നമ്മുടെ ജീവിതം, എന്റെ വിശ്വാസം, അതാണ് നീ തകർത്തത്. ഞാൻ ഈ വിളക്കടക്കാൻ പോകുന്നു എന്നേക്കുമായി. ദൈവം പൊറുക്കട്ടെ എന്നോടും ഇവളോടും. പെരുമലയാ, നട ഓ മുടിഞ്ഞു പോകും. ഈ ചീർമ ഈ ചീർമയാണ് പട്ട് കട്ടത്. നിങ്ങളെ പരിയം പറഞ്ഞ് എന്റെ ഭർത്താവ് പറഞ്ഞ്. ചീർമേ, സത്യമോ? ആരാ എന്നെ ചതിച്ചെ? കാന്തനോ താമരയോ പനിയനോ? അതോ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവങ്ങളോ? എന്റെ ദൈവേ, പൊലിക പൊലിക പൊലിക ദൈവമേ.
4: കാന്ത, നീയാണ് ഇനി അവകാശി, സ്ഥാനികൻ. പനിയൻ ചതിച്ചു എന്റെ താമരയെ. ഞാൻ
0: ഇത്
5: പെരുമല, എന്റെ തോൽവി,
1: എന്റെ തോൽവി. ഈ ദൈവത്തോട് നീ പൊറുക്ക്.
5: ആവട്ടെ,
1: ഗുണം വരും, ഗുണം വരും.
2: അതെ, നമ്മുടെ ഇടയിലുമുണ്ട് കുറെ പനിയന്മാർ, ചതിയന്മാർ. അവരെ തിരിച്ചറിയുക, സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.

0: നന്ദി.
1: ചിറക്കൽ വർണ്ണക്കൂടിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
7: ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. യൂണിയൻ ബജറ്റ് 2026, വികസിത ഭാരത് 2047 ഇന്ത്യൻ യുവാക്കളുടെ പാത ശാക്തീകരിക്കൽ എന്ന പ്രമേയത്തിൽ 3 ദിവസത്തെ സംസ്ഥാനതല വികസിത് ഭാരത് യുവ സൻസദ് 2026 ഇന്ന് ലക്നൌവിൽ സമാപിക്കും. യുവ നേതാക്കളെ ഉൾപ്പെടുത്തി ശക്തമായ ഇന്ത്യയെക്കുറിച്ച് കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 അമേരിക്കയിലെ ന്യൂയോർക്കിൽ. ഫോറത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് നയിക്കും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിൽ കേന്ദ്ര ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. രാവിലെ 8 മണി മുതൽ സംസ്ഥാനത്തെ 77 കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെണ്ണലെന്നും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 4 മരിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയതായും സംഭവസ്ഥലത്ത് നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ഡൽഹി പോലീസ് അറിയിച്ചു. കണ്ണൂർ ചാല തന്നടയിൽ നിന്നും ഉഗ്രശേഷി കൂടിയ 5 ഗുണ്ടുകളും 3 കിലോയിലധികം വെടിമരുന്നും പിടികൂടി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദേശീയപാതയിൽ കണ്ണൂർ പള്ളിക്കുളത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വരവേൽപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെതാണ് വരികൾ, ജോൺസന്റെ സംഗീതം.

മംഗളം നേരുന്നു എന്ന ചിത്രത്തിൽ യേശുദാസും കല്യാണി മേനോനും പാടിയതാണ് അടുത്ത ഗാനം. എം ഡി രാജേന്ദ്രൻ്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

പ്രശ്നം ഗുരുതരമെന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണിജയറാമും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗാനമെഴുതിയത് ബിച്ചു തിരുമല, സംഗീതം പകർന്നത് രവീന്ദ്രൻ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:25 കേൾക്കാം.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കോഴിക്കോട് നിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കളക്ടർമാരുടെ ചേംബറിൽ റിട്ടേണിംഗ് ഓഫീസർമാർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാപന മേധാവികൾ വഴി ഉത്തരവ് കൈപ്പറ്റാം. ഉത്തരവുകൾ ലഭിച്ചെന്ന് തദ്ദേശഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 6 മറ്റന്നാൾ രാവിലെ 9 നിരോധനം. കള്ളുഷാപ്പുകൾ, ബിവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം. രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും അവകാശവാദങ്ങൾക്ക് വിരാമം കുറിക്കുന്ന വിധി വരുന്നതോടെ 5 സംസ്ഥാനങ്ങളിലെയും ഭരണസാരഥ്യം ആർക്കെന്ന് നാളെ ഉച്ചയോടെ അറിയാം. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും 9 വിധിയെഴുത്ത്. 23 തമിഴ്നാട്ടിലെ വോട്ടെടുപ്പും പശ്ചിമബംഗാളിൽ 1 തെരഞ്ഞെടുപ്പും. 29 ബംഗാളിൽ 2 വോട്ടെടുപ്പും പൂർത്തിയായതിനു ശേഷമാണ് 5 ഫലപ്രഖ്യാപനം നാളെ നടത്തുന്നത്. കേരളത്തിൽ CPIM നേതൃത്വം നൽകുന്ന LDFും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFും BJP മുന്നണിയായ NDAയും തമ്മിലാണ് പ്രധാന മത്സരം. തമിഴ്നാട്ടിൽ DMK മുന്നണിയും AIDMK BJP സഖ്യവും നടൻ വിജയ് രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകവും തമ്മിലാണ് മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും NDAയും തമ്മിലാണ് പ്രധാനമായും മാറ്റുരയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ വോട്ടെണ്ണലിന് 62 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 4624 നിരീക്ഷകരടക്കം 10545 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി നിയോഗിച്ചത്. വോട്ടെണ്ണലിന്റെ ഭാഗമായി തമിഴ്നാട്ടിലുടനീളം കർശന സുരക്ഷ ഉറപ്പാക്കി. സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്ര സായുധ സേനയുടെ 65 കമ്പനികളെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും നാളെ രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്തെ 77 കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും സുതാര്യത ഉറപ്പാക്കാൻ മൾട്ടിലെയർ സുരക്ഷ ഒരുക്കിയതായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിൽ എത്തിക്കും. കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മെയ് 5 രാവിലെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. 4 അതിലധികമോ ആളുകൾ കൂടി നിൽക്കാനോ വിജയാഘോഷ പ്രകടനങ്ങൾ നടത്താനോ പാടില്ല. എന്നാൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഉത്തരവ് ബാധകമല്ല. എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. 24 വോട്ടെണ്ണും. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലത്തിൽ വൻതോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറിയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് കമ്മീഷൻ അറിയിച്ചത്. 2 ഏപ്രിൽ 29 ഫാൽത്തയിലെ വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയതിന് പുറമെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി നിരീക്ഷകർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇന്നലെ റീപോളിംഗ് നടത്തിയ 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ 90% വോട്ടിംഗ് രേഖപ്പെടുത്തി. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന കോഴിക്കോട് JDT ഇസ്ലാം സ്കൂളിലെ സ്ട്രോങ് റൂമിന് സമീപത്തെ മുറി തുറന്ന സംഭവം ചട്ടലംഘനമല്ലെന്ന ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു. വീഴ്ച വരുത്തിയ വരണാധികാരികൾക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിൽ കേന്ദ്ര ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പദവിയിൽ തുടരാം. പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കലാ, സിനിമ എന്നീ മേഖലയിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് ചെയർമാൻ നിയമനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നീറ്റ് യു ജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് 2:00 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്നവർ 1:30 മുമ്പ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. വോട്ടർ ഐ ഡി, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിന് ഉപയോഗിക്കാം. 46,000 ടൺ പാചകവാതകവുമായി MT സർവശക്തി എന്ന മാർഷൽ ദ്വീപ് കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി മറികടന്നു. കപ്പലിലെ 20 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഈ മാസം 13-ഓടെ കപ്പൽ വിശാഖപട്ടണത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനതല വികസിത് ഭാരത് യുവ സൻസദ് 2026 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഇന്ന് സമാപിക്കും. യൂണിയൻ ബജറ്റ് 2026, വികസിത് ഭാരത് 2047 ഇന്ത്യൻ യുവാക്കളുടെ പാത ശാക്തീകരിക്കൽ എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സൻസദ് സംഘടിപ്പിച്ചത്. ശക്തമായ ഇന്ത്യയെക്കുറിച്ച് യുവാക്കളിൽ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 1991 യുനെസ്കോയുടെ പൊതുസമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയത്തെ തുടർന്നാണ് 1993 UN പൊതുസഭ ലോക പത്രസ്വാതന്ത്ര്യ ദിനം പ്രഖ്യാപിച്ചത്. ഇന്ന് ലോക ചിരി ദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ചിരിദിനമായി ആഘോഷിക്കുന്നത്. ചിരിയിലൂടെ സമാധാനവും നല്ല ആരോഗ്യവും പ്രചരിപ്പിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. 1998 ഇന്ത്യയിൽ ഡോക്ടർ മദൻ കടാരിയയാണ് ചിരി യോഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഈ ദിനം ആദ്യമായി സംഘടിപ്പിച്ചത്. ചിരിയിലൂടെ ലോകസമാധാനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന ഗവൺമെന്റിന്റെ മലപ്പുറം മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. 33 തരം മാങ്ങകൾ ഫാമിൽ ലഭ്യമാണ്. മുണ്ടേരി കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യക്കാർക്ക് ഗുണമേന്മയേറിയ മാങ്ങ നേരിട്ട് വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 50 രൂപ നിരക്കിലാണ് മാങ്ങ വിൽപ്പന. കൊട്ടിയൂർ വൈശാഖോത്സവം 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കൂഴത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നേരെഴുന്നള്ളത്ത് നടത്തും. 63rd സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു. മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. 6 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ വർഷത്തെ ICC വനിതാ 2020 ലോകകപ്പ് വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമീൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ധാന വൈസ് ക്യാപ്റ്റനുമാണ്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ട്. തീ നിയന്ത്രണ വിധേയമാക്കിയതായും സംഭവസ്ഥലത്ത് നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ഡൽഹി പോലീസ് അറിയിച്ചു. തിരച്ചിൽ തുടരുകയാണ്. ദേശീയപാതയിൽ കണ്ണൂർ പള്ളിക്കുളത്ത് പുലർച്ചെ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാറപകടത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കുകയായിരുന്നു ഡിജോ കാപ്പന്റെ അന്ത്യം. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് 4 പേരെ പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28 അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ അവസാന സെമി മത്സരത്തിന് ഒടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. കേരളത്തിൽ പലയിടങ്ങളിലും ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലമ്പുഴ അണക്കെട്ടിന്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി സെക്കൻഡിൽ 250 ഘന അടിവെള്ളം ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ട സാഹചര്യത്തിൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൃഷിനാശം ഒഴിവാക്കാൻ മുൻകരുതൽ എടുക്കണമെന്നും അറിയിപ്പിൽ പറഞ്ഞു. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിന് സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഫാമിൽ പണം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12-കാരനെ കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ അറാനി, വെച്ചിച്ചുറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
0: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ ഇപ്പോൾ കൃഷ്ണചന്ദ്രൻ പാടിയ ഏതാനും ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മംഗളം നേരുന്നു എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

എം ഡി രാജേന്ദ്രൻ എഴുതിയ മറ്റൊരു ഗാനം കൃഷ്ണചന്ദ്രൻ വാണി ജയറാമിനൊപ്പം പാടിയത്. ചിത്രം കൂടും തേടി. സംഗീത സംവിധാനം ജെറി അമൽദേവ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: കൃഷ്ണചന്ദ്രൻ വാണി ജയറാമിനൊപ്പം പാടിയ മറ്റൊരു ഗാനം മഹാബലി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനം എഴുതിയത് പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം MK അർജുനൻ.

0: പാക്കേജ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: കൃഷ്ണചന്ദ്രൻ പാടിയ അടുത്ത ഗാനം ഡെയ്സി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനം എഴുതിയത് പി. ഭാസ്കരൻ, സംഗീതം ശ്യാം.

എന്നു നാഥൻ്റെ നിമ്മി എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു.

ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:30 പഞ്ചാരിമേളം, കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് കൃഷ്ണൻകുട്ടി പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് കേൾക്കാം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30. രാത്രി 9:30 അക്ഷര സൗരഭം, 10 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 10 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരത്ത് നിന്ന്.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ നടക്കും. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ. പശ്ചിമബംഗാളിൽ 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടി. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലായി ഇന്നലെ നടന്ന റീപോളിംഗിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 46,313 മെട്രിക് ടൺ LPGയുമായി ഒരു കപ്പൽ കൂടി ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുള്ള MT സർവശക്തി കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ NEET പരീക്ഷ നടത്തിവരുന്നത്. NEET പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. UAEയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളും ഷാർജയിലെ ഷാർജ ഇന്ത്യൻ സ്കൂളുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ UAE സമയം ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെ പരീക്ഷ നടക്കും. ഡൽഹിയിലെ വിവേക് വിഹാർ മേഖലയിലെ കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. രാവിലെ 6:25 തീ നിയന്ത്രണ വിധേയമാക്കിയതായും 15 പേരെ രക്ഷപ്പെടുത്തിയതായും ഡൽഹി ഫയർ സർവീസസ് അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12 വയസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചൂച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാന ശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റ 7 പേരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. മെയ് 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. കണ്ണൂർ പള്ളിക്കുളത്ത് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. കണ്ണൂർ ചാല തന്നടയിൽ നിന്നും ഉഗ്രശേഷിയുള്ള ഗുണ്ടും വെടിമരുന്നും പോലീസ് പിടികൂടി. 5 ഗുണ്ടുകളും 3 കിലോയിലധികം വെടിമരുന്നുമാണ് കണ്ടെത്തിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും രാത്രി 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8 മത്സരം. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ സംഘത്തെ നയിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസിൽ നമുക്ക് കേൾക്കാം മെലഡി ഇൻ മോഷൻ, സാക്സഫോൺ വാദനം. പങ്കെടുക്കുന്ന കലാകാരന്മാർ: സാക്സഫോണിൽ വേണുഗോപാലൻ ഇ പി, റിഥം പാഡ് മനോജ് കെ, കീബോർഡ് ജുബിൻ വി. മെലഡി ഇൻ മോഷൻ, സാക്സഫോൺ വാദനം, സാക്സഫോണിൽ ചില ഗാനങ്ങൾ കേൾക്കാം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു എന്നു തുടങ്ങുന്ന ഗാനം. ചിത്രം: ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. രചന: ശ്രീകുമാരൻ തമ്പി. സംഗീതം: വി ദക്ഷിണാമൂർത്തി.

ശർക്കരപ്പന്തലിൽ എന്നു തുടങ്ങുന്ന നാടകഗാനം കേൾക്കാം. ഇനി നാടകം കതിരുകാണാക്കിളി. രചന വയലാർ രാമവർമ്മ. സംഗീതം ദേവരാജൻ. ആലാപനം എ പി കോമളം.

നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പും ജോൺസൺ മാഷും ഒന്നിച്ച ഗാനമാണ് ആകാശമാകെ എന്ന് തുടങ്ങുന്നത്. യേശുദാസിന്റെ ശബ്ദത്തിൽ പിറന്ന ഈ ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.

ചുരാലിയ എന്ന് തുടങ്ങുന്ന ഹിന്ദി ഗാനമാണ് അടുത്തത്. ചിത്രം യാദോം കി ഭാരത്, രചന മജ്റു സുൽത്താൻപുരി, സംഗീതം ആർ ഡി ബർമൻ, ആലപിച്ചിരിക്കുന്നു ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും ചേർന്ന്.

മുസാഫിർ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഇനി. രചന ഗുൽസാർ, സംഗീതം ആർ ഡി ബർമൻ, ചിത്രം പരിചയ്, ആലപിച്ചിരിക്കുന്നത് കിഷോർ കുമാർ.

പാപ്പാ കഹത്തെ ഹേ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ ഇനി? ഖയാമത് സേ ഖയാമത് തക് എന്ന ചിത്രത്തിനു വേണ്ടി മജ്റൂ സുൽത്താൻപുരി രചിച്ച് ആനന്ദ് നിലിൻ സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായണനാണ്. കേൾക്കാം പാപ്പാ കഹത്തെ ഹേ.

0: മോർണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടത് മെലഡി ഇൻ മോഷൻ, സാക്സോഫോൺ വാദനം. സാക്സോഫോണിൽ ചില ഗാനങ്ങൾ പങ്കെടുത്ത കലാകാരന്മാർ സാക്സോഫോണിൽ വേണുഗോപാലൻ ഇ പി, റിഥം പാഡ് മനോജ് കെ, കീബോർഡ് ജുബിൻ വി. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനീത്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. പൂപോലൊരിഷ്ടം എന്ന ആൽബത്തിലെ ഗാനം, ഉണ്ണികൃഷ്ണൻ, ജ്യോതി മേനോൻ എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ആർ കെ ദാമോദരന്റെ വരികൾ, നിസരി ഉമ്മറാണ് ഈണമൊരുക്കിയത്.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: പൂപ്പോലൊരിഷ്ടം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:10 കേൾക്കാം സേവന വാർത്തകൾ. 12:15 കളമെഴുത്തുപാട്ട്, കെ ബാലകൃഷ്ണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ചത്. പന്ത്രണ്ട് 40 നാടകഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:30 പഞ്ചാരിമേളം, കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് കൃഷ്ണൻകുട്ടി പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത്. മൂന്ന് 3 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4 കണ്ണൂർ ടാക്കീസ്. വൈകിട്ട് 5 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പുള്ളുവൻ പാട്ട് കേൾക്കാം, വി ബാഹുലേയനും സംഘവും അവതരിപ്പിച്ചത്.

6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും.

7:20-നും 8:30-നും കേൾക്കാം സേവന വാർത്തകൾ. 7:35-ന് ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. രാത്രി 8:35-ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: രാത്രി 10 മണിക്ക് രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ, 11 മണിക്ക് ചർച്ച. ആകാശവാണി കണ്ണൂർ, 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റീലേ.
1: This is Akashvani. The news read by Abhishek Mukhopadhyay. Counting of votes for the assembly elections held in West Bengal, Kerala, Tamil Nadu, Assam and the Union Territory of Puducherry will be taken up tomorrow morning. In Tamil Nadu, a total of 10,545 counting personnel will be deployed for counting duty, supported by 4,624 micro-observers. A correspondent reports that 234 counting observers, one for each assembly constituency, will oversee the proceedings and ensure strict adherence to extant instructions of the commission. In West Bengal, election officials said that all arrangements are in place at 77 counting centres across the state, with multi-layered security in place to ensure transparency. Union Parliamentary Affairs Minister and Senior BJP leader Kiran Rijiju alleged that all opposition parties have continuously attacked the government agencies, Election Commission, electronic voting machines, media, and now targeting the judiciary. In a social media post, Mr. Rijiju said, "These parties don't realize that they are attacking the core of the country's democracy." He further added that people of the country will give them a befitting reply and teach them a lifetime lesson. The Supreme Court of India has declined to interfere with the Election Commission's decision to appoint only central government employees as counting supervisors in West Bengal elections. A bench comprising Justice P.S. Narasimha and Justice Joymalia Bakchi directed that the Commission's guidelines must be strictly followed. The ruling comes as a setback for the Trinamool Congress, which had challenged the move. Union Civil Aviation Minister K. Ram Mohan Naidu today visited the Uday Aqua Industry at Moolapalem village in Sompeta Mandal of Srikakulam district, where projects have been implemented under the National Fisheries Development Board NFDB. During the visit, the Union Minister, along with local MLA Dr. Ashok and district officials, reviewed the activities being carried out at the Aqua Industry. He interacted with officials and stakeholders to understand the initiatives aimed at increasing fish production, improving income sources and creating employment opportunities for local people. The Indian Army contingent has departed to Cambodia for the second edition of India-Cambodia bilateral military exercise SINBACS 2. In a social media post, Additional Director General of Public Information of Indian Army said that the exercise is scheduled to be conducted at Teko Sen Nom Thom Mrias Prov Royal Cambodian Air Force Training Center, Camp Basil, from 4 to 17th of this month. It added that the exercise will be conducted with focus on company-level joint training for conduct of operations in sub-conventional environment. Indian students in the UAE are appearing for National Eligibility Come Entrance Test, NEET UG 2026 today, with examination centers open in both Dubai and Sharjah. The pen and paper test conducted by the National Testing Agency has been held from 12:30 p.m. to 3:30 p.m. UAE time. The Indian High School in Dubai and Sharjah Indian School in Sharjah are serving as the designated examination centers. The examination has been overseen by the Consulate General of India in Dubai. Lieutenant Governor of Delhi Taranjit Singh Sandhu and Chief Minister Rekha Gupta have expressed grief over the loss of lives in the tragic fire accident in Vivek Vihar this morning. A massive fire today claimed 9 lives in Vivek Vihar area of the national capital. Talking to media, Fire Officer Mukesh Verma informed that the fire broke out on some floors of a 4-story building. He said during the rescue and fire extinguishing operations, 15 persons were rescued from the building. Amid the ongoing West Asia conflict, OPEC plus countries have agreed in principle to raise oil output targets in June. Reports say that 7 OPEC plus countries have agreed to raise oil output targets by about 1,88,000 barrels per day next month. This will be the third consecutive monthly increase amid the geopolitical crisis and the departure of the United Arab Emirates UAE from the group. With the UAE leaving, OPEC Plus includes 21 members, including Iran. Last week, the UAE announced it was leaving the OPEC and OPEC Plus cartels. In IPL cricket, Sunrisers Hyderabad will take on Kolkata Knight Riders at the Rajiv Gandhi International Stadium in Hyderabad at 3:30 today. Sunrisers Hyderabad are currently in third place, while Kolkata Knight Riders are positioned in eighth place. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 9 നടക്കും. യോഗ്യത DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ. ആധാർ കാർഡിന്റെ പകർപ്പ്, അസിൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499 4231624. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക തൊഴിലാളിയുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 6 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499 4278821. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. www.ksw.dc.org എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467 29 9940. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിൽ ആന്ത്രോപ്പോളജി പഠനവകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപ്പോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ admissions.kannooryuniversity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ May 24 രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497 2766 388. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഇനി പറയുന്ന ഫോൺ നമ്പറിൽ 94 95 42 43 78. കാസർഗോഡ് ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ രാജപുരത്തുള്ള ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവരുടെ അഭാവത്തിൽ പട്ടികവർഗ്ഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കും. അപേക്ഷ മെയ് 20

അനുബന്ധ രേഖകൾ സഹിതം പരപ്പ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467225545. കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴിയിൽ സാവിത്രിഭായ് ഫൂലെ മെമ്മോറിയൽ ആശ്രമം സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലേക്കും 2 മുതൽ 5 വരെ ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. കുറക വിഭാഗത്തിന് മുൻഗണന ലഭിക്കും. വരുമാന പരിധി 2 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷകൾ ഈ മാസം 15 വരെ സ്വീകരിക്കും. ഫോൺ നമ്പർ 99 47 88 63 84. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2. ആയുർവേദ തെറപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499942314624. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസിൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഈ മാസം 7 വൈകുന്നേരം 4 മണിക്കകം കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് www.gcpnr.org. ഇമെയിൽ വിലാസം govmentcollegepnr@gmail.com. ഫോൺ നമ്പർ 91 88 90 02 11. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കളമെഴുത്ത് പാട്ട് കേൾക്കാം. അവതരണം കെ ബാലകൃഷ്ണക്കുറുപ്പും സംഘവും.
1: ക്ഷിപ്രപ്രസാദി ഭഗവൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവ

കരിമ്പൂതൻ ശർക്കര നല്ല കാതളം കൊടുത്തിരപ്പൻ പലപ്പോഴതു മാതറൽ മനക്കുരു തിന്നു തുണയ്ക്ക നീ സന്തതം നാൽമുഖനരികെ വാഴുന്നാൽ വേദപ്പൊരുളേതായ നാമകീർത്തനങ്ങൾ ഉറപ്പിരുന്നു.

അത്തസുരന്തലകൊയ്തവൾ പാറമെ കവിലോ വാഴുമുമ്പേ കാതിലാനാസുമകമിട്ട് കാളിതഞ്ഞി ലഡു തൊഴുവാൻ പോകുമിപ്പോൾ ദാരികനെ കൊല്ലുവാനായി ചെന്നവാറേ ദാരിയാവഹമെന്ന് ചൊല്ലി പാലിലെങ്ങുമേ പാറമെല്ലാം ചൂതതർത്തോരും അംഗമാരെല്ലാം സുന്ദരശ്രീ കൈലാസം ചേരുപോര് നിന്തിരുവരിയും കേട്ടഴുന്നള്ളിപ്പെട്ടു വരുപോയാകപോലും വെണ്ണമ്മേ കേട്ടുപോന്നു പ്രീതിപ്പെട്ടു മനോരഥം വിളയാടിയാരോ മെലന്നുട പാറമേ കവിലമ്മേ പോളന്തയോമേ നിങ്ങളെല്ലാം നിന്തിരുവടിയും വെട്ടിപ്പിളർന്നു വരുന്നോര് അസുരരാജാവ് ദാരികന്തല അഷ്ടപ്രതിഷ്ഠയാക്കും മണികണ്ഠൻ മകളെ നീതിക്കെല്ലാം പുറത്തിലായോ ദിശപുരമേവിനായോ വട്ടമേ വിടകൊള്ളം മാറാർ ചേടാറ്റിലായോ പെൺമാടക്കടുവിലായോ പോറുകുളം മിഞ്ചിനായോ ഏകൻ നിങ്കൽ കളിരിക്കുമിനാൽ കേട്ടഴൊന്നള്ളി വെട്ടുപ്പരുവോയാകപോലും ആരോ

0: ഇതിനായി ബാലകൃഷ്ണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച കളമെഴുത്ത് പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് നിന്നും
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 9 വരെ താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. കള്ളുഷാപ്പുകൾ, ബിവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം. രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും അവകാശവാദങ്ങൾക്ക് വിരാമം കുറിക്കുന്ന വിധി വരുന്നതോടെ 5 സംസ്ഥാനങ്ങളുടെയും ഭരണസാരഥ്യം ആർക്കെന്ന് നാളെ ഉച്ചയോടെ അറിയാം. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 3 സുരക്ഷാ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും വെച്ചാണ് നടക്കുക. തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന അക്രമങ്ങൾ തടയാൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 28 കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടുകൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ, വീടുകൾ എന്നിവ പോലീസ് നിരീക്ഷണത്തിലാണ്. ജില്ലയിലേക്കുള്ള എല്ലാ അതിർത്തികളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്ട്രൈക്കിംഗ് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്.

ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. തമിഴ്നാട്ടിൽ വോട്ടെണ്ണലിന് 62 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 4624 നിരീക്ഷകരടക്കം 10545 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി നിയോഗിച്ചത്. വോട്ടെണ്ണലിന്റെ ഭാഗമായി തമിഴ്നാട്ടിലുടനീളം കർശന സുരക്ഷ ഉറപ്പാക്കി. സംസ്ഥാന പോലീസിനു പുറമെ കേന്ദ്ര സായുധ സേനയുടെ 65 കമ്പനികളെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 4 രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്തെ 77 കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും സുതാര്യത ഉറപ്പാക്കാൻ മൾട്ടിലെയർ സുരക്ഷ ഒരുക്കിയതായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും തുടർച്ചയായി ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ കിരൺ റിജിജു കുറ്റപ്പെടുത്തി. ഇപ്പോൾ ജുഡീഷ്യറിയെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഉൾക്കാമ്പിനെയാണ് ആക്രമിക്കുന്നതെന്ന് അവർ അറിയുന്നില്ലെന്നും റിജിജു അഭിപ്രായപ്പെട്ടു. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷാർത്ഥികൾ 1.5 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി അറിയിച്ചു. വോട്ടർ ഐഡി, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിനുപയോഗിക്കാം. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെ തീപിടുത്തത്തിൽ 9 പേർ മരിക്കുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സിന്ധുവും മുഖ്യമന്ത്രി രേഖാഗുപ്തയും അഗാധമായ ദുഃഖം അറിയിച്ചു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിൽ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിനിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഒപെക് പ്ലസ് രാജ്യങ്ങൾ ജൂൺ മാസത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലാണ് തുടർച്ചയായ 3-ാം മാസവും ഉത്പാദനം 1,88,000 ബാരലായി വർദ്ധിപ്പിക്കാൻ ധാരണയായത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2-ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 63-ാമത് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. മെയ് 6 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8:00 മത്സരം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു ഡിജോ കാപ്പിന്റെ അന്ത്യം. അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട്ട് ഈ മാസം 6 ആരംഭിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണൻ നായർ മ്യൂസിയത്തിൽ സ്പാനിഷ് ഗായകൻ കാർലോസ് അലാസ്ട്രോയി ഉദ്ഘാടനം ചെയ്യും. മേള 10 അവസാനിക്കും. ദേശീയപാതയിൽ പള്ളിക്കുളത്ത് പുലർച്ചെ KSRTC ബസും ബൈക്കും കൂട്ടി ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മാതാപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടിയിൽ സവാരിക്കിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി അണ്ടേക്കാട് പീടികയിൽ അബു താഹിറാണ് മരിച്ചത്. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ വാണിയമ്പാറയിൽ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ മയക്കുമരുന്ന് കടത്തിയ കാർ സഹിതം അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ചാല തന്നടയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. 5 ഗുണ്ടുകളും 3 കിലോയിലധികം വെടിമരുന്നുമാണ് പിടികൂടിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ന് ലോക ചിരിദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ചിരിദിനമായി ആഘോഷിക്കുന്നത്. ചിരിയിലൂടെ സമാധാനവും നല്ല ആരോഗ്യവും പ്രചരിപ്പിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. 1998 ഇന്ത്യയിൽ ഡോ

0: മദൻ കടാരിയയാണ് ചിരിയോഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആദ്യ ദിനാചരണം സംഘടിപ്പിച്ചത്. ചിരിയിലൂടെ ലോകസമാധാനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കൂടത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. മെയ് 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നേരെടുന്നള്ളത്ത് നടത്തും. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ആ ശബ്ദം അനശ്വരം എന്ന നാടകത്തിൽ നിന്ന്. പാടിയത് രാജീവ് കോടമ്പള്ളി, സംഗീതം

0: നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരത്ത് നിന്നും.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPG ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾവോൾട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
2: രാജ്യമൊറ്റുനോക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. കേരളം 140, പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലവിൽ വന്നതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചാരണ പരിപാടികൾക്കാണ് സംസ്ഥാനങ്ങൾ വേദിയായത്. കേരളത്തിൽ LDF തുടർഭരണം ലക്ഷ്യമിടുമ്പോൾ അധികാരവഴിയിൽ തിരിച്ചെത്താൻ UDFും ശക്തമായ സാന്നിധ്യമാകാനുള്ള പ്രതീക്ഷയിലാണ് NDAയും. തമിഴ്നാട്ടിൽ DMKയും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. പശ്ചിമബംഗാളിൽ 4-ആം ഊഴം എന്ന പ്രതീക്ഷയോടെയാണ് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. അധികാരം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ CPMും കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ അധികാര തുടർച്ച BJP ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാന രാഷ്ട്രീയ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനഘട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിലാണ് ഈ 43 കേന്ദ്രങ്ങളിലായി നടത്തുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഈ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. കൌണ്ടിംഗ് ഏജന്റുമാർ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്.
1: സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6-ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. May 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ NEET പരീക്ഷ നടത്തിവരുന്നത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമൂസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ OPEC+ രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒപെക്കിൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആന്റ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവകുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2-ാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര സൂര്യദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ റൺ ഫോർ സൺ മാരത്തോൺ സംഘടിപ്പിച്ചു. സൌരോർജ്ജത്തിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി സന്തോഷ് കുമാർ സാരംഗി പറഞ്ഞു.
4: उसके लिए जो अवेयरनेस चाहिए जो आउटरीच चाहिए उसके बारे में आज के मैराथन था तो उसी के वजह से आज रन फॉर द सन किया गया.
1: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഡൽഹിയിലെ വിവേക് വിഹാർ പ്രദേശത്ത് 4-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അഗ്നിശമന സേനയുടെ 14 സംഘങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ദുഃഖം രേഖപ്പെടുത്തി. 2-ാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ

0: മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം പ്രസ്താവന നടത്തും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്ര ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. ബ്രസീലിൽ ശക്തമായ മഴയെ തുടർന്ന് 6 പേർ മരിക്കുകയും 1000 കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ 2 ദിവസമായി മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആയുധധാരികളായ 200-ലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി മേഖല കടന്ന് ആക്രമിക്കാനെത്തിയവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പട്ടാളത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന മറ്റൊരാക്രമണത്തിൽ 100-ലധികം ഭീകരവാദികളെ പട്ടാളം കൊലപ്പെടുത്തിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സായുധ സംഘങ്ങളുടെ 1-ലധികം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലിയിലെ ഇന്ത്യൻ എംബസി രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21-ന് വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. പോൾ വോട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1 മണി.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: ഇന്നത്തെ ആദ്യത്തെ കോളിലേക്ക്. ഹലോ.
1: ഹലോ,
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഗംഗാധരൻ.
0: ഗംഗാധരൻ, എവിടുന്ന വിളിക്കുന്നത്? വിളയാങ്കോട്. പിലാത്തറ. അപ്പൊ നമ്മുടെ സ്ഥിരം റേഡിയോ ശ്രോതാവാണ്. അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കുന്ന ഒരാളാണ്. നമ്മുടെ പരിപാടികളെ കുറിച്ചൊക്കെ
1: ആദ്യം വന്ദേ മാതരം മുതൽ കേൾക്കും.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ?
1: ഇഷ്ടപ്പെട്ട പരിപാടി ഇപ്പം ഒരു പരിപാടി ഇഷ്ടം എന്ന് പറയാൻ പറ്റൂല, ഒന്നിനൊന്ന് വെച്ചാണ് ഓരോ പരിപാടികൾ.
0: സന്തോഷം. ഇപ്പൊ ഏത് പാട്ടിന് വേണ്ടിയാ വിളിച്ചത്?
1: പാട്ട് എനിക്കിപ്പം വേണ്ടുന്ന പാട്ട് എന്റെ അമ്മ മരിച്ചു പോയിട്ടിപ്പം 14-ാമത്തെ വർഷമാണ്. ഈ കഴിഞ്ഞ മാർച്ച് 21-നായിരുന്നു ജനവാർഷികം ദിനം. അപ്പൊ അത് പറഞ്ഞാൽ അന്നൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നൊരു ഒരു പാട്ട്, ചായം എന്ന സിനിമയിൽ ഐരൂർ സദാശിവൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, അമ്മേ അമ്മേ അവിടത്തെ മുന്നിൽ ഞാനാര് ദൈവമാര് എന്നുള്ള
0: ഐരൂർ സദാശിവൻ പാടിയത്.
1: ഐരൂർ സദാശിവൻ പാടിയ പാട്ട്.
0: വയലാറിന്റെ വരികൾ ദേവരാജന്റെ ഈണം.
1: എല്ലാവർക്കും വേണ്ടി, എന്നെ അറിയുന്ന എല്ലാവർക്കും വേണ്ടി
0: ഈ പാട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: ഹലോ
1: ഹലോ,
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഇത് ഇരിക്കൂറിൽ നിന്ന് അലി.
0: ഇരിക്കൂറിൽ നിന്ന് അലി.
1: അലി,
0: അപ്പൊ ഇരിക്കൂറിന് ശേഷം
1: കിട്ടലില്ല.
0: കിട്ടാറില്ല. അപ്പൊ ഇന്ന് കിട്ടിയല്ലേ?
1: ഇന്ന് കൊറേ സമയമായി, ഒരു മണി മുതലേ ചെയ്യുന്നുണ്ട്. ചെറിയൊരു പെട്ടിക്കടയാണ്, ഒരു ഫോട്ടോ സ്റ്റാറ്റും കുറച്ച് ഓഫീസ് സ്റ്റേഷനറി എല്ലാം കൂടി ഒരു ചെറിയൊരു കട.
0: തിരക്കില്ല ഇപ്പോ?
1: തിരക്കൊന്നുമില്ല,
0: തിരക്കൊന്നുമില്ല. ഹലോ, പ്രീതത്തിലേക്ക് വിളിക്കാന്ന് വിചാരിച്ചു അല്ലേ?
1: ആ, ഇവിടെ കൊറേ വർഷമായി ഇരിക്കും. രണ്ടു മൂന്ന് സ്ഥലത്തായിട്ട്. ഇവിടെ അടുത്ത് തന്നെ വീടല്ലോ.
0: വീട്ടടുത്ത് തന്നെയാണോ?
1: ആരൊക്കെയുള്ളത്
0: വീട്ടില്?
1: രണ്ട് സ്ഥലത്ത്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വൈഫ്, രണ്ടു മൂന്ന് മക്കളുണ്ട്. കല്യാണം കഴിച്ച ഒരു മകളുണ്ട്. അതിനൊരു മകളുണ്ട്.
0: പേരക്കുട്ടിയുണ്ട്.
1: ആ, പേരക്കുട്ടിയുണ്ട്. അത് കണ്ണൂര് ഒരു കോഴ്സിന് പഠിക്കുന്നുണ്ട്. റാഷിദാന്നാണ് പേര്. വൈഫിന്റെ പേരും അറിയാം. ഈ ചെറു കിളികൾക്ക് വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്ന കുറെ പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോ ഞാൻ ഒരു താമസം മാറിയതിന് ശേഷം അത് പിന്നൊന്നും ശരിയായില്ല. ചൂട് സമയത്ത് വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കലാന്ന്, ഒരു പ്രഭാത ഭക്ഷണം എല്ലാം കൊടുക്കലുണ്ട്, പഴയെല്ലാം. അങ്ങനെയെല്ലാം ഉള്ളതാണ് ഹോബി.
0: എനിക്ക്
1: 70 വയസ്സ് കഴിഞ്ഞു.
0: അതെയോ? ഓക്കെ, അപ്പൊ നല്ല കാര്യല്ലേ അത്.
1: ആ, അതെ. മേഡത്തിന് സുഖം തന്നെ? എന്നാലേ
0: സുഖം, സുഖം. ഏത് പാട്ടാ വേണ്ടത്?
1: പാട്ട് ഒരു കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം എന്നുള്ള പഴയ ആർക്കാട് കിട്ടുക.
0: അപ്പൊ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.

0: മോഹത്തിൻ പാലി, കാച്ചി കുറുക്കിയ മോഹത്തിൻ പാലി.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: ഹലോ,
1: ഹലോ,
0: സെഞ്ചുറി വെഡിങ് സെന്റർ. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഇത് മാപ്പാടിച്ചാലിന് കുഞ്ഞിക്കണ്ണനാണ്. എന്റെ കുഞ്ഞിക്കണ്ണൻ മാപ്പാടിച്ചാലിന്.
0: മാപ്പാടിച്ചാലിൽ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: നല്ല ചൂടാണ്.
0: നല്ല ചൂടാണ്. ചൂട് അങ്ങനെ കത്തി നിൽക്കുകയാണല്ലേ. മഴ പെയ്തിട്ടുണ്ടായിരുന്നോ?
1: ഇടക്കിടക്ക് മഴ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത്.
0: ഏത് പാട്ടായിരുന്നു വേണ്ടത്? ഏത് പാട്ടിന് വേണ്ടിയായിരുന്നു ഇപ്പൊ വിളിച്ചത്? അർജുനൻ മാഷിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. യേശുദാസ് പാടിയ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അല്ലെ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ ആ പാട്ടിന് വേണ്ടി? ആണോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.

ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40

0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രീഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: വിലാസിനി തളിപ്പറമ്പ്.
0: നമ്മുടെ സ്ഥിരം ശ്രോതാവ് വിലാസിനി ചേച്ചി.
1: അതെ അതെ അതെ.
0: ആ, എല്ലാ പരിപാടികളും കേൾക്കുന്ന ഒരാളാണ്.
1: അതെ.
0: അപ്പോ ഇന്ന് ഏത് പാട്ടിന് വേണ്ടിയാണ് വിളിച്ചത്?
1: ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദീപം എന്ന് പറഞ്ഞ സിനിമയില്.
0: ദീപം സിനിമയില്
1: പ്രണയ കവിത പാടുന്നു.
0: ജയചന്ദ്രൻ പാടിയ ഗാനം.
1: ജയചന്ദ്രൻ പാടിയത്.
0: ആ, സത്യവാന്തി കാർഡ് എഴുതി ശ്യാമേണൻ നൽകിയ ഗാനം. ആ പാട്ടിന് വേണ്ടിയാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്.
1: പാട്ട് പാടാറുണ്ട്,
0: അത്യാവശ്യം
1: പാടാറുണ്ട്.
0: എങ്ങനത്തെ പ്രോഗ്രാമുകളിലാ പങ്കെടുക്കാറ്?
1: കരോക്കെ ഗാനമേളയാണ്, അതിലാണ് പങ്കെടുക്കാറ്. അധികം
0: നമ്മുടെ ആകാശവാണിയിലെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: ഉണ്ട്. പല്ലവി അനുപല്ലവിയിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ട് വിജയിയായിട്ട് രണ്ടു തവണ ഞാൻ കണ്ണൂരിൽ വന്നിട്ടുണ്ട്.
0: ആണല്ലേ? അപ്പൊ സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ, പാട്ട് കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരനും തളിരും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: ഹലോ
1: ഹലോ, നമസ്കാരം. സെഞ്ചുറി വെഡിങ് സെന്റർ, ഹലോ. പ്രീഗ്രഹത്തിലേക്ക് സ്വാഗതം. എണ്ണപ്പാറയിൽ നിന്ന് കല്യാണി. ഓക്കെ, എന്തൊക്കെയാണ് കാസർഗോഡ് ജില്ലയിലെ വിശേഷങ്ങള്?
0: ഭയങ്കര ചൂടാണ്.
1: ചൂട് കൂടുതലാണ്.
0: കൊറേ ആയി നോക്കുന്നു, നമുക്ക് കിട്ടുന്നില്ല വിളിച്ചാൽ.
1: അതെയോ? പിന്നെ ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
0: ഞാനും എന്റെ ഒരു ചേച്ചിയല്ലേ വീട്ടില്.
1: അപ്പോ റേഡിയോ കേൾക്കുമായിരിക്കും അല്ലേ വീട്ടില്?
0: റേഡിയോന്റെ ആശ്രയോ,
1: എല്ലാ പരിപാടികളും കേൾക്കും.
0: എല്ലാ പരിപാടിയും കേൾക്കലുണ്ട്.
1: ഏത് പാട്ടിന് വേണ്ടി ഇപ്പൊ വിളിച്ചത്?
0: ജീ വേണുഗോപാൽ പാടി, അതിന്റെ ചിത്രം അറിയില്ല എനിക്ക്.
1: ഏതാ പാട്ട്?
0: പിന്നെ മുല്ലപ്പൂ മാല കോർക്കാൻ ആകാശത്താരകൾ ഒരുങ്ങി എന്നുള്ളൊരു പാട്ട് ഞാൻ ഈയിടെ റേഡിയോയിൽ കേട്ടിരുന്നത്. എനിക്ക് ഒന്നും കൂടി കേൾക്കണം എന്നൊരു ആഗ്രഹം.
1: മുല്ലപ്പൂ മാല കോർക്കാൻ, അങ്ങനെയല്ലേ പാട്ട്?
0: അതന്നെ അതന്നെ. കിട്ടിയതിൽ ഭയങ്കര നല്ല സന്തോഷമുണ്ട്. കുറേ ആയി, 2-3 വർഷമായി കിട്ടാത്തെ.
1: അതല്ലേ?

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ്
0: താരുണ്യം. തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.

0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ, പ്രീഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: കുറ്റ്യാടി കള്ളാട് നിന്നും ടി കെ കുഞ്ഞിച്ചാത്തു.
0: കുറ്റ്യാടി കള്ളാട്, ഓക്കെ, ടി കെ കുഞ്ഞിച്ചാത്തു. പിന്നെ ആരൊക്കെയാ
1: പാട്ട് വേണ്ടിയത്? കണ്ണുനീരുത്തുള്ളിയ സിയോട് വമിച്ച പടം ഓർമ്മയില്ല.
0: പണിതീരാത്ത വീട്. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഞാനും എന്റെ ഭാര്യ ഇപ്പോഴും രണ്ട് പമ്പും കുട്ടികളെ കല്യാണം കഴിഞ്ഞ്. മോനും ഇവിടെ ഇല്ല. മോൻ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന്.
0: അപ്പൊ കുഞ്ഞിച്ചാത്തുവേട്ടൻ അവിടെ റേഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്?
1: റേഡിയോ എനിക്ക് 6-ാം ക്ലാസ് പഠിക്കുന്ന അന്ന് മുതലേ റേഡിയോ കേൾക്കുന്ന ആളാണ്. ഇപ്പൊ 68-69 വയസ്സായി.
0: ഏത് പരിപാടിയാ കൂടുതലായിട്ട് കേൾക്കാറ്?
1: എല്ലാ പരിപാടിയും കേൾക്കും. നാടകം
0: നാടകം കേൾക്കും.
1: പിന്നെ ദർപ്പണം, എല്ലാ പരിപാടിയും കേൾക്കും.
0: എല്ലാ പരിപാടികളും അവിടെ കിട്ടുന്നുണ്ട്.
1: ടെലിക്വിസ് കേൾക്കലുണ്ട് സ്ഥിരമായിട്ട്.
0: ക്വിസിന്റെ നല്ലൊരു ശ്രോതാവാണ്.
1: ഓ,
0: വിളിക്കാറുണ്ടോ?
1: കാരണം 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് റേഡിയോ സ്വന്തമായിട്ട് വാങ്ങാനുള്ള
0: അപ്പൊ ആ സമയത്ത് കേൾക്കുന്നതാണ്
1: എല്ലാ പരിപാടിയും.
0: അപ്പൊ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ എന്താ കാരണം?
1: അത് ഒരു പഴയ പാട്ടാണ്. MS വിശ്വനാഥന്റെ പാട്ടല്ലേ?
0: MS വിശ്വനാഥൻ പാടിയതാണ്, സംഗീതം നൽകി പാടിയതാണ്.
1: പ്രത്യേകമാണ്.
0: നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: നല്ല കേൾക്കണം.
0: ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം.
2: കണ്ണുനീർ തുള്ളിയേ സ്ത്രീയോടുപമിച്ച

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്നും
2: താരണും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ചെറുകുന്ന് താവത്ത് നിന്ന് വിളിക്കുന്നതാണ്.
0: താവത്ത് നിന്ന് ആരാണ്?
1: എന്റെ പേര് ഷൈസി.
0: ഷൈസി, ഷൈസി ഏത് പാട്ടാ വേണ്ടത്?
1: പെട്ടെന്ന് ഇപ്പം കിട്ടിയതുകൊണ്ട് പാട്ട് മറന്നുപോയി.
0: അപ്പൊ ഒരേ വിളിയായിരുന്നു, വിളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കിട്ടും വിചാരിച്ചില്ല.
1: അതിലും പാട്ട് ഓർമ്മയുണ്ടായിരുന്നു, ഇത് കിട്ടിയപ്പോ.
0: എന്നാലും ഓർത്തെടുത്തെ, ഏതായാലും കിട്ടിയല്ലോ. ഏത് പാട്ടിനായിരുന്നു? ഷൈസി എന്താ ചെയ്യുന്നത്?
1: ഞാനൊന്നും ചെയ്യുന്നില്ല, ഇപ്പം തയ്യലിന്റെ പണി ഇങ്ങനെ ചെയ്യുന്ന.
0: പിന്നെ എവിടെയാണ്? ഷോപ്പാണോ?
1: വീട്ടിൽ നിന്ന്. വേറെ പുറത്തൊന്നും അടിച്ചുകൊടുക്കൊന്നുമില്ല.
0: നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള ഡ്രസ്സുകൾ തയ്ക്കും അല്ലേ. പാട്ട് ഓർമ്മ വന്നോ?
1: പാട്ട് കടൽ എന്ന് പറഞ്ഞ സിനിമയില്ലേ,
0: കടലിലെ ഏത് പാട്ടാണ് വേണ്ടത്?
1: ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ.

0: ഈ പാട്ടാണല്ലോ വേണ്ടത് എസ് ജാനകി പാടിയ ഗാനം.
1: ഇത് ട്രെയിന് പോകുന്നുണ്ട്, നമ്മളെ വീട്ടിന്റെ ട്രെയിനിന്റെ മുന്നിലാ വീട്.
0: അപ്പൊ അതിന്റെ ശബ്ദമാണ് കേട്ടത്. അപ്പൊ അതൊരു ഏത് സമയത്തോ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ രാത്രി ഉറങ്ങുമ്പോഴൊക്കെയോ?
1: രാത്രി ഇപ്പൊ മുമ്പെല്ലാം ഇങ്ങനെ ഒക്കെ ഇല്ല.

0: ശ്രീകുമാരൻ തമ്പി എഴുതി, എം ബി ശ്രീനിവാസൻ ഈണമിട്ട ഗാനാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: ആ
0: ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം, ഇനിയും വിളിക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ്
3: താരണ്യം. തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ രേണുക, മാങ്ങാടി.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തത്, ഇനിയിപ്പം റിട്ടയറായി.
0: റിട്ടയറായി. ആഹാ. അപ്പോ രേണുക ചേച്ചി എങ്ങനെയാണ് സമയമൊക്കെ പോകുന്നത? ഇപ്പോ
1: ഇങ്ങനെയേ
0: പോകും. റേഡിയോ പരിപാടികൾ കേൾക്കും അല്ലെ?
1: റേഡിയോ പരിപാടി കേൾക്കും.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: ഞാനും ഹസ്ബൻഡും എന്റെ രണ്ട് മക്കളും.
0: രണ്ടു മക്കളും?
1: രണ്ടുപേരും വർക്ക് ചെയ്യുന്നു.
0: വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ. എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളല്ലേ, അപ്പൊ ഏത് പരിപാടിയാണ് കൂടുതൽ കേൾക്കാറ്?
1: പല്ലവി അനു പല്ലവി ഇഷ്ടമാണ്. പിന്നെ
0: പാട്ടിനോട് കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പാട്ടിനോട് കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു.
1: പാട്ട് ഭയങ്കര ഇഷ്ടം.
0: പാട്ട് പാടുവോ?
1: പാടലുണ്ട്.
0: ഉണ്ട്. ഏത് പാട്ടിന് വേണ്ടി ഇപ്പൊ വിളിച്ചത്?
1: ഇപ്പൊ എനിക്ക് സാമ്യ മതന്നോ ഒരു ഉദ്യാനമേ എന്നുള്ള
0: പാട്ട്,
1: അതാണ് വേണ്ടത്.
0: ഒരു രണ്ടുപേരും മൂളിക്കേ എന്നാലേ.
1: ആ പാട്ടാണോ? വേറെ പാട്ട് പാടിയോ?
0: ആ പാട്ടല്ലേ ചോദിച്ചത്.
1: കഥകളി മുദ്രയാം കമലകളത്തിലും.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്നേ.
3: താരനും തളിരും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ ഇരിക്കൂർ ബാലകൃഷ്ണൻ പി കെ.
0: ഏത് പാട്ടിന് വേണ്ടിയായിരുന്നു വിളിച്ചത്?
1: എനിക്ക് മയൂഖം എന്ന ചിത്രത്തില് ചുവരില്ലാതെ

0: ചിത്രം എവിടെ എവിടെ എഴുതും ഈ വന്ന ചിത്രം എവിടെ എവിടെ എവിടെ.
1: ഇത് നല്ലൊരു പാട്ടാണ്,
2: ജയചന്ദ്രൻ പാടിയ ഗാനം.
1: ജയചന്ദ്രൻ പാടിയൊരു പാട്ട്,
2: ഹരിഹരന്റെ വരികൾ.
1: ബോംബെ രവിയിലമിട്ടത്. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഈ പാട്ടെല്ലാം പാടിയിട്ടുണ്ട്. ഞാൻ
2: ടൂറിന് യാത്രകൾ നടത്തുന്ന ആളാണ്.
1: ടൂറിനും പോയിരുന്നു.
2: എവിടെയാ പോയത്?
1: ഇഷ്ടപ്പെട്ടു. ഗോവയിൽ. ഗോവയിൽ.
2: ഗോവയിൽ. ഇപ്പൊ എങ്ങനെ ടീമായിട്ടാണോ പോകുന്നത്?
1: ആ ടീം
2: സ്ഥിരമായിട്ട് പോകാറുണ്ട്.
1: നല്ലൊരു അനുഭവമായിരുന്നു.
2: അതെ അതെ. അപ്പൊ യാത്രകൾ പൊതുവെ നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുമല്ലോ നമുക്ക്.
1: അതെ അതെ.
2: ഈ പാട്ട് നമുക്ക് കൊടുത്താലോ?
1: കൊടുക്കാം.
2: അപ്പോ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരണും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ വേലയിൽത്തട്ടിൽ നിന്ന് ലക്ഷ്മിക്കുട്ടി.
0: എന്താണ്?
1: ആയി ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. എപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ന് കിട്ടിപ്പോയി.
0: അപ്പൊ സന്തോഷല്ലേ?
1: സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെ. എത്ര നേരം, ഒരു മണി തൊട്ടിരുന്നു ഞാൻ രാവിലത്തെ ചലച്ചിത്ര ഗാനം കേട്ടോണ്ടിരിക്കുമ്പോഴേ ഇത്. അപ്പൊ നമ്പർ തന്നെ എന്നെ കുറിച്ച് കുറിച്ച് വെക്കുന്നുണ്ട് ഓരോ നമ്പറും.
0: അപ്പൊ കിട്ടിപ്പോയി. ഏത് പാട്ടിന് വേണ്ടിയാ വിളിച്ചത്?
1: എന്തോ
0: ഏത് പാട്ടിന് വേണ്ടിയാ വിളിച്ചത്?
1: പാട്ടിന് വേണ്ടി വിളിച്ചത്, എനിക്ക് നേട്ടത്തിലെ പച്ചപ്പനന്തത്തെയുമില്ല പാട്ടാ വേണ്ടത്. എനിക്ക് എത്ര കേട്ടാലും മതി വരില്ല ആ പാട്ട്. നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനെ, ഈ നമ്മളെല്ലാം കൊറേ പഴയ മനുഷ്യനാണ്, അങ്ങനെ കേട്ടിട്ടുണ്ടായില്ല ആ പാട്ടെല്ലാം. അന്നേ അന്ന് ചലച്ചിത്ര കാണാനല്ല, ഇങ്ങനെ കാണുമ്പോ അതെല്ലാം പാടിയത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ പാട്ടെല്ലാം കേൾക്കുന്നത്.
0: ആരൊക്കെയാണ് ലക്ഷ്മിക്കുട്ടി ചേച്ചി വീട്ടിലുള്ളത്?
1: എനിക്ക് ആരും ഇല്ല, ഞാൻ തനിച്ചേ ഉള്ളൂ.
0: ഒറ്റയ്ക്കാണോ?
1: ഞാനും റേഡിയോ തന്നെ. റേഡിയോ തന്നെ, അത് രാവിലെ 5:50 തുടങ്ങാം.
0: ഇപ്പൊ നമുക്ക് പാട്ട് കേട്ട്

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ രാജീവൻ, ഏച്ചൂർക്കോട്ടം.
0: രാജീവൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ?
1: അങ്ങനെ പോന്നപ്പ, സഹിക്കാൻ പറ്റാതെ ചൂട്.
0: സഹിക്കാൻ പറ്റുന്നില്ല തന്നെ.
1: ഒരു പാട്ട് പറയട്ടെ. കടത്തി എന്ന സിനിമയിലെ അങ്ങനത്തെ ഒരു പാട്ടില്ലേ,
0: ഉണ്ണിമേനോൻ പാടിയ ഗാനം.
1: ആ ഉണ്ണിമേനോൻ പാടിയത്. മറ്റൊരു പാട്ടുണ്ട് ഉണ്ണിമേനോൻ പാടിയത്, ഓളങ്ങൾ താളം തരുമ്പോൾ. ഓളങ്ങൾ
0: താളം തള്ളുമ്പോൾ
1: നീലക്കുരുവി നീ എന്റെ നാണിച്ചിരിക്കും, നീളത്തുകയാം നീന്തി തുടിക്കാം, ഓടപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാം.
0: അതിലുള്ള പാട്ടുകളൊക്കെ നല്ലതാണ് കടത്തിലെ.
1: ആ അതെ,
0: അപ്പൊ ഈ പാട്ടാണ് വേണ്ടത്, പൊന്നാരി എന്നുള്ള പാട്ട്.
1: നിങ്ങളുടെ പേര് രമ്യ രാജു എന്നല്ലേ?
0: അതെ.
1: എന്നാ നിങ്ങൾ രണ്ടുപേരും ഒരു പാട്ട് പാടപ്പാ.
0: ഏത് പാട്ടാ പാടേണ്ടത്?
1: നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാടിക്കാം.

0: ഓക്കെ,
1: മറുപടി ജയചന്ദ്രൻ പഴയ പാട്ടിനെ പറ്റി അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇതിന് ഒരു അഭിപ്രായം പറയാൻ പറ്റൂല.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ വിളിച്ചതിൽ സന്തോഷം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. സാങ്കേതിക സഹായം PV രമേശൻ. അവതരണം രമ്യരാജ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഒ എൻ വി കുറുപ്പ് വരികളെഴുതി എം കെ അർജുനൻ ഈണം പകർന്ന ഗാനം ചിത്രം ഊഴം. ഗാനം പാടിയത് ജി വേണുഗോപാൽ.

യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പഞ്ചാരി മേളം കേൾക്കാം. അവതരണം കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും.

കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളമാണ് കേട്ടത്. ഇനി കേൾക്കാം തോൽപ്പാവക്കൂത്ത്. അവതരണം കൃഷ്ണൻകുട്ടി പുലവരും സംഘവും.

പങ്ങശാലയും പുരോഭാഗത്തൊരു മാൻ കളിച്ചു വിളയാടുകൊള്ളത്. ഈ മാനെ അടിയാളക്ക് സീതാദേവിയാൻ അടിയാളക്ക് പിടിച്ചു തര വേണുമേ സ്വാമി. ലക്ഷ്മണ, ഈ മാൻ പൊയ്മാനാകിലും വെയ്മാനല്ലേ എന്ന് ഈ മാൻ വേട്ട വേണ്ടാ വെണ്ടു ചൊളുകളായി. പൊയ്മാനിന്റെ വന്നാൽ അസ്ത്രം തുളുപ്പേൻ, വെയ്മാനിന്റെ ഒരു ആയിരുന്നാൽ പിടിച്ചു വരുവേൻ. ലക്ഷ്മണ, മാൻവേട്ടൈ കഴിന്ത് പറയുന്ന പര്യന്തം സീതാദേവിയെയും പർണശാലയെയും കാത്തുരക്ഷയെ ചെയ്തു കൊള്ള. ലക്ഷ്മണ, ഈ മാനെ മുന്നമാക ഒരു തരം പിടിച്ചു പാർത്തു കൊള്ളുകേൻ മനസ്സേ. ഓഹോ, മാനെ പിടികിടക്കുള്ളൂ, ഇല്ല പിടികിടക്കും.

എന്റെ ജന്മ ഉരുവിയാകിലും എന്നോടുകൂടി നീ വരുമായിരുന്നാൽ പാലേ പഴം മുതലായിരക്കര മുഖ്യ വസ്തുക്കളെയും തന്ന് എൻ ജാനകിയാനവൾ ഉന്നെ രക്ഷയെ ചെയ്തു വിടുവാൾ.

0: രാജന്മാർകൾ കൊണ്ട് നിഗ്രഹം ചെയ്തർക്ക് മുന്നിലാകെ സമീപം വന്നുകൊള്ളേ കനകമൃഗമേ, ഇന്ന ഒരു തരം കൂടി ഉന്നെ പിടിച്ച് പാർത്തു കൊള്ളുവേ. ഓ ഇന്ത മാനെ പിടി കിടക്കരുതില്ല, നമുക്ക് വേണ്ടാം മനസ്സേ വേണ്ടാം എന്ന് ചെന്ന കാലത്തിൽ മാൻ മുന്നിതാകല്ലേ ഓടി ഒളിച്ചു കൊള്ളരുത്. ഇന്നും ഒരു തരം കൂടി ആട്ടി പിടിച്ച് പാർത്തു കൊള്ളുവേ. പൊൻരിടൈവരം
1: മേഘക്കുളുവിടൈ കുതിക്കും കൂടെ,
0: ഓ ഇന്ത മാനെ പിടിക്കാൻ ഇന്റെ കാലത്തിൽ കുണ്ടായിരിക്കുന്ന പർവ്വതങ്ങളിലല്ലയോ മാൻ ഓടി ഒളിച്ചു പോകരുത്. യഥാർത്ഥമാകിലും ഇന്ത മാനുടെ മനസ്സോ എന്നാൽ ഗണിത സ്ത്രീകളുടെ മനസ്സെ പോലെ കണ്ടുകൊള്ളരുത്. അതിനാലെ ഇന്ത മാനക്ക് മുന്നിലാകെ ഒരു ബാണത്തെ അനുപ്പിക്കൊള്ളുവിൻ.
1: അയ്യോ അയ്യോ ആരായി ജാനകി ആരായി ലക്ഷ്മണ.

സമയം നിമിച്ച മാനെ പിടിക്കത്തക്കതാക വന്ന് ദാശരഥി രാമനാണ് എന്നെ ഈ രാക്ഷസന്മാർകൾ മായാ പ്രയോഗത്തിനാൽ നാശത്തെ ചെയ്യുള്ളാറുകൾ ശീഘ്രഗതിയാകെ നിങ്ങൾ താൻ വന്ന് രക്ഷയെ ചെയ്യ വേണുമേ ലക്ഷ്മണ ഭാര.

0: രോദനം പോലെ അല്ലയോ ചെയ്തു കൊള്ളരുത്. ജാനകി കേട്ടാലും തമ്പി കേൾക്കാം, കടവതുവാരായി
1: മനസ്സായി സോദരവാരായി ലക്ഷ്മണ
0: ശരണമേ ശരണം.
1: സീതാദേവിയാനതാൻ സ്വാമിയാന എൻ പ്രാണനായകനുടയ ദുഃഖരോദനത്തെ കേട്ടു പോലൊരുവനായിരുന്നു സ്വാമിയാനവർ കുറ്റം വീന്ത കോളത്തി സർവേശ്വരനായി വിശ്വംഭരനായി സർവജഗദാധാരഭൂതനായി ശോഭിക്കപ്പെട്ട് സ്വാമിയാനവർക്കേതോ ആപത്ത് വന്നു ചേണ്ടത്. ശീഘ്രഗതിയാകെ അവരെ അന്വേഷണം ചെയ്തു പോക ലക്ഷ്മണ.
0: സർവേശ്വരനായിരിക്കേ നായകനാനെ സ്വാമിയാനവർക്ക് യാതൊരു ആപത്തും വരുകരുതില്ല, സമാധാനത്തോടു കൂടിയിരിക്ക വേണ്ടും.
1: അയ്യോ ശീഘ്രം അന്വേഷണം ചെയ്തു പോകാമെന്നിരുന്ന കാട്ടാഗ്നിയിൽ വീഴ്ന്നു മരിക്കും കേട്ടയോ.
0: തായേ ഉമ്മടെ കൽപ്പനാനുസരണം ഇതേനാണ് ഞാൻ തേടി അന്വേഷണം ചെയ്തു പോയിക്കൊള്ളുവേ. ഏത് കാരണം വരുമായിരുന്നാലും ഇന്ന പർണശാലയെ വിട്ടു.

0: ഇലാണ്ടകോടി ബ്രഹ്മാണ്ട നായക ശരണം ഇന്ദവനത്തിലും തമയനെ കണ്ടതില്ലേ, അപ്പോൾ പോയി തേടിക്കൊള്ളുവൻ വാരാ.
1: രാവണൻ രാവണൻ ഞാൻ പാർക്കും കാലത്തിൽ മാരീചമാമൻ രാമനെ പിരിവല്ലേ ലക്ഷ്മണനെയും പിരിവ് ചെയ്തത് നല്ല സന്ദർഭം. ഈ സീതയെ കളവ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല സന്ദർഭം. ഒരു സന്യാസി വേഷം എടുത്ത് പരിവേഗമാകെ പോയിക്കൊള്ളുകുറേ അച്ചൂ.

0: ലോകത്തിൽ പൊയ്യാന അസത്യം കൊള്ളപ്പെട്ട മുനിവന്നാണല്ലേ. സത്യമാന യഥാർത്ഥം എന്നവെന്താ ജീവേശ്വര ജഗത്താക വിളങ്കാരന്റെ പ്രപഞ്ചമെല്ലാം പൊയ്യ്. സച്ചിദാനന്ദ സ്വരൂപമാകെ വിളങ്കപ്പെട്ട ആത്മസ്വരൂപമാകിലും സത്യം അപ്പേർപ്പെട്ടത് ഈ സത്യം.
1: കൃഷ്ണൻകുട്ടി പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്താണ് കേട്ടത്.
2: ആകാശവാണി കണ്ണൂർ.
3: ആകാശവാണി ടെലിക്വിസ്.

0: ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 101.5 MHz FM കണ്ണൂർ ആകാശവാണിയുടെ ആകാശവാണി ടെലിക്വിസ് 160 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശവാണിയുടെ 90th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായാണ് ഇന്നത്തെ അധ്യായം ശ്രോതാക്കളിലെത്തുന്നത്. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ മുരളീധരൻ PO. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ആകെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. ആകാശവാണി ടെലിക്വിസ് 160th അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഹലോ, അമ്പിളി.
0: അമ്പിളി, അമ്പിളി എവിടെയാണ് സ്ഥലം?
2: ചാല.
0: ചാല അല്ലേ. അമ്പിളി ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണ്. ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ?
2: ഓക്കേ, ട്രൈ ചെയ്തിട്ട്
0: കിട്ടിയിട്ടില്ല. കുറേ നാളായോ ട്രൈ ചെയ്യുന്ന?
2: ഇല്ല.
0: കുറച്ച് ഒരു 1-2 പ്രാവശ്യം ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഇന്ന് കിട്ടി അല്ലേ?
2: ഓക്കെ.
0: ജോലി ചെയ്യുന്നുണ്ടോ?
2: ഇല്ല.
0: ജോലി വീട്ടമ്മയാണ്?
2: എന്ത്
0: നോക്കുന്നു?
2: പിഎസ്സിക്ക്
0: പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് പിഎസ്സിക്ക് പഠിക്കുന്ന ഒരു മത്സരാർത്ഥിനെ കിട്ടിയ ഞങ്ങളൊരു ഇരയാണ്. അവര് ഏത് ചോദ്യവും ചോദിക്കാമല്ലോ. അതുകൊണ്ട് ഈസി ആയിട്ട് ചോദിക്കണം.
2: അല്ല, ഇപ്പൊ പഠിച്ചിരുന്നു, ഇപ്പോ ഫാമിലി ഓറിയന്റഡ് ആയിട്ട്.
0: ഓഹോ, സമയം കിട്ടുന്നില്ല. എന്താണ് കോഴ്സ് കഴിഞ്ഞത് അമ്പിളി?
2: ടി സി.
0: ഓക്കെ. എന്നിട്ട് സ്കൂളിലൊന്നും ട്രൈ ചെയ്തിട്ടില്ലേ?
2: കുറച്ചെല്ലാം പോയിരുന്നു.
0: ഓക്കെ ഓക്കെ. താൽക്കാലികമായിട്ട് പോയതായിരിക്കും. ഇനി ആ ഫീൽഡില് അല്ലേ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്? ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആണോ? എന്താ ഒരു ചിരിയുണ്ടല്ലോ. ഓക്കെ. എന്തെല്ലാമോ ഒരു ഉത്കണ്ഠയാണ് അല്ലേ? കിട്ടുമോ ഇല്ലയോ?
2: കോമ്പറ്റീഷൻ കുറച്ച്
0: അതെ ടൈറ്റ് ആണ് അല്ലേ? ഏതായാലും അമ്പിളിക്ക് ആഗ്രഹിച്ചതുപോലെ തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആകാശവാണി ടെലിക്യൂസ് ആശംസിക്കുന്നു. ഓക്കെ, ചോദ്യം ചോദിക്കാം അല്ലേ?
1: അപ്പൊ അമ്പിളി ചോദ്യം കേൾക്കാൻ ഇപ്പോ തയ്യാറായിരിക്കാണ് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ ലക്കം ക്വിസിലെ, ഈ എഡിഷൻ ക്വിസിലെ പ്രധാന ചോദ്യങ്ങൾ ആകാശവാണിയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. എന്റെ ആദ്യത്തെ ചോദ്യം, അതായത് നമ്മുടെ ചോദ്യത്തിന്റെ ഒരു രീതിശാസ്ത്രം അറിയാലോ? അറിയോ? അതായത് പ്രവേശന ചോദ്യം, പ്രവേശന ചോദ്യം ശരിയായാൽ തുടർന്ന് 2 ചോദ്യങ്ങൾ, അതിലൂടെയാണ് നമ്മൾ വിജയിയെ കണ്ടെത്തുന്നത്. അറിയാലോ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമായിട്ട് ഒരു 90 വർഷങ്ങൾ പൂർത്തിയാവാൻ പോവുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം, അതായത് പ്രവേശന ചോദ്യം ഇതാണ്: കേരളത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് വർഷത്തിലാണ്? അതെ,
0: ഓപ്ഷൻ ഇല്ല.
2: അല്ല,
0: ക്ലൂ ഇല്ല. സമയം കഴിഞ്ഞു. അമ്പിളി മുൻപ് കേൾക്കുന്നതാണല്ലോ പരിപാടി അല്ലേ?
2: അതെ, ടെലിവിഷനിൽ
0: കേൾക്കാറുള്ളതാണ്. കമ്പനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം വിളി.
1: അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ
0: കോളറാണ്, ആദ്യത്തെ മത്സരാർത്ഥിയാണ്.
1: അപ്പോ തുടർന്നും നമുക്ക് അമ്പിളിയെ കേൾക്കാം എന്ന പ്രതീക്ഷയോടു കൂടി അടുത്ത ശ്രോതാവിനെ പ്രതീക്ഷിച്ചു കൊണ്ട് നമ്മൾ
0: ഓക്കെ അമ്പിളി, താങ്ക് യു. ആകാശവാണി ടെലിക്യൂസ് 160-ാമത്തെ അധ്യായമാണ്. ഇതാരാണ്?
3: വിനോദ്.
0: വിനോദ്, എവിടെയാണ് സ്ഥലം?
3: കൂത്തുപറമ്പ്.
0: കൂത്തുപറമ്പ്. കൂത്തുപറമ്പ് എവിടെയാണ് സ്ഥലം?
3: കൂത്തുപറമ്പില്. കൂത്തുപറമ്പ് എവിടെയാണ് ചോദിച്ചാൽ?
0: കൂത്തുപറമ്പ് എവിടെയാന്നല്ല, കൂത്തുപറമ്പില് എവിടെയാണ്?
3: കൂത്തുപറമ്പില്, കൂത്തുപറമ്പ് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന നരവൂർ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. പട്ടണത്തിന് 2 കിലോമീറ്റർ.
0: നരവൂർ അല്ലേ?
3: നരവൂര്.
0: അപ്പൊ ആ ഞാൻ ചോദിക്കുന്നത് കേൾക്കാറുണ്ടാവും, സ്ഥലനാമ ചരിത്രമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നരവൂരിന്റെ നാമചരിത്രം ഒന്ന് വിശദീകരിക്കാമോ?
3: നരവൂരിന്റെ നാമചരിത്രം ശരിക്കും നമുക്കും അറിയില്ല, അത് അങ്ങനെ എവിടെയും നമ്മൾ വായിച്ചിട്ടില്ല.
0: ആണോ?
3: നരവൂർ പേര് വരാനും നമ്മൾ പ്രാദേശിക ചരിത്രമൊക്കെ ഇങ്ങനെ വാൻശാലകൾ സുവനീറൊക്കെ ഇറക്കുമ്പോൾ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ഈ നരവൂർന്ന് പേര് വന്ന എങ്ങനെയാണെന്നുള്ളതിനൊരു ആധികാരികമായ വിവരമൊന്നും കിട്ടിയിട്ടില്ല.
0: അപ്പൊ ഇങ്ങനെ ഒരാൾ ചോദിക്കും എന്നുള്ളതും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ?
3: ഇല്ല ഇല്ല.
0: അങ്ങനെ ആയിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും കണ്ടെത്താമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ഇനി ഏതായാലും ഞാനങ്ങ് ഇട്ട് തന്നു, ഇനി അന്വേഷിച്ചോളൂ. വിനോദേട്ടൻ എന്ത് ചെയ്യാണ്?
3: ഞാന് ബേക്കറിയാണ്.
0: ബേക്കറി? അപ്പൊ വീടിന്റെ അടുത്ത് തന്നെയാണോ ബേക്കറി?
3: കുറെ കൂത്തുപറമ്പ് തന്നെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് 2-3 മാസമായിട്ട് ലീവിലാണ്.
0: അപ്പൊ ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ അവധി എടുത്ത് കാണും അല്ലേ?
3: അവധി എടുത്തതാണ്, 2-3 മാസമായിട്ട് പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചു. അങ്ങനെ ഇനി വോട്ട് എന്നത്തേന്ന് വിചാരിക്കും.
0: അപ്പോ ഓക്കെ, ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
3: ഓക്കെ.
1: അപ്പൊ നമ്മള് റേഡിയോ ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റേഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത്. അതായത് നമ്മളെ കേരളത്തില് ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് വർഷത്തിലാണ്? അതാണ് ആദ്യത്തെ ചോദ്യം.
3: മലയാളത്തില്?
1: അതെ, ഇപ്പൊ ഇന്ത്യയില് ആരംഭിച്ചു, അതിനുശേഷമാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. ഏത് വർഷമാണ് കേരളത്തിൽ റേഡിയോ പ്രക്ഷേപണം ആദ്യമായി ആരംഭിച്ചത്?
3: ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ.
1: ഓപ്ഷൻ ഇല്ലല്ലോ ദീപേ?
0: ഇല്ല ഇല്ല, ഓപ്ഷൻ ഇല്ല സർ. അത് എന്റെ പേരുടെ കിട്ടുകയാണ്. നമുക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ വിനോദ് ചേട്ടാ.
3: കേരളത്തിൽ എന്ന് പറയുമ്പോ ഈ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപേ ഉണ്ടോ?
1: അതെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ്.
0: സൂചനകളാണ്.
1: അതെ അതെ അതെ, അത് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമില്ല.
0: അപ്പൊ നമ്മള് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
3: ഒരു ഗസ് പറയാം, 1950.
1: അത് കുറച്ചുകൂടി പിന്നോട്ട് പോണം. ഇനിയിപ്പം നമുക്ക് പറയാൻ പറ്റൂല, കാരണം ചോദ്യത്തിന്റെ ഉത്തരം വിനോദ് ചേട്ടൻ
3: പറഞ്ഞു.
0: അങ്ങനെയല്ല,
1: ഒരു ഉത്തരേ പറയാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം, പക്ഷെ അത് നമ്മൾ സ്വീകരിക്കൂല.
0: വീണ്ടും വിളിക്കാം. നമസ്കാരം, ഇതാരാണ്?
4: ശ്രീജ.
0: ശ്രീജ. ശ്രീജ എവിടുന്നാണ് വിളിക്കുന്നത്?
4: പാതിരിയാട്.
0: പാതിരിയാട്. പാതിരിയാട് കൂത്തുപറമ്പ് അല്ലേ? ആദ്യമായിട്ടാണോ പരിപാടിയിലേക്ക് വിളിക്കുന്നത്? പരിപാടി കേൾക്കാറുണ്ടോ? പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല, ഇന്നാണോ ട്രൈ ചെയ്തത്? ഓക്കെ, അങ്ങനെ കിട്ടി, ട്രൈ ചെയ്തപ്പോ. ഓക്കെ, ശ്രീജ എന്താ ജോലി ചെയ്യുന്നുണ്ടോ?
4: ഇല്ല
0: ഇല്ല. വീട്ടമ്മയാണ്?
4: അതെ.
0: ഓക്കെ, അപ്പോ ഇനി ചോദ്യത്തിലേക്ക് പോയാലോ.
1: നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മുടെ ആകാശവാണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത്. അപ്പോ ആദ്യത്തെ നമ്മുടെ ഇതിന്റെ മത്സരത്തിന്റെ നിബന്ധനകളൊക്കെ അറിയാലോ? നമ്മുടെ മത്സരത്തില് ആദ്യം ഒരു പ്രവേശന ചോദ്യം, അത് കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് 2 ചോദ്യങ്ങൾ, അങ്ങനെയാണ് വിജയികളെ കണ്ടെത്തുന്ന. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഏത്?
4: ആരംഭിച്ച വർഷം
1: കേരളത്തില് ആദ്യമായിട്ട് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് വർഷത്തിലാണ്?
0: അധിക സമയമില്ല, പെട്ടെന്ന് പറയണം. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, പക്ഷേ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം വേണം. ഇതാണ് അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബസറുകാരൻ ധൃതി
4: കൂട്ടിക്കൊണ്ടിരിക്കുന്നു.
1: ശരിയായ ഉത്തരമാണ് 1943 മാർച്ച് 12 തിരുവനന്തപുരത്ത് ആദ്യമായി, നമ്മുടെ കേരളത്തിനകത്ത് ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. അന്ന് 1943 മാർച്ച് 12 ആരംഭിച്ച ആ റേഡിയോ സ്റ്റേഷൻ ട്രാവൻകൂർ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ട്രാവൻകൂർ സ്റ്റേറ്റ് എന്ന, കാരണം അന്ന് 3 ഭാഗങ്ങളാണ് കേരളം, അതായത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അങ്ങനെ തിരുവിതാംകൂറിലാണ് ആദ്യമായിട്ട് കേരളത്തിനകത്ത് അന്ന് 3 പ്രദേശങ്ങളായതുകൊണ്ട് ആദ്യമായിട്ട് തിരുവിതാംകൂറിനകത്താണ് ഈ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഇതാണ് അതിന്റെ ചരിത്രം. അപ്പോ പ്രവേശന ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ് കേട്ടോ.
0: സന്തോഷായോ?
1: പിന്നെ അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. എന്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഈ ഇപ്പോൾ ഏത് പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമാണ് ആകാശവാണി? ഏത് പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമാണ് ആകാശവാണി?
0: ഉത്തരം പെട്ടെന്ന് വേണം ശ്രീജ. സമയം
1: ഒരിക്കൽ കൂടി പറയാം, ഇപ്പോൾ ഏത് പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ് ആകാശവാണി പ്രവർത്തിക്കുന്നത്? ബസറടിച്ചു കേട്ടോ,
0: സമയം കഴിഞ്ഞു. ഓക്കെ ശ്രീജ, വീണ്ടും വിളിക്കുക. ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: ഇത് നൗഷാദ്.
0: നൗഷാദ്, എവിടെയാണ് സ്ഥലം?
5: ഞാൻ വടകരയാണ്.
0: വടകര. വടകര എവിടെയാണ്?
5: വടകര ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ.
0: വൈക്കിലശ്ശേരി. ഓക്കെ ഓക്കെ. നൗഷാദ് എന്താ ജോലി ചെയ്യുന്നത്?
5: ഞാനിപ്പോ
0: മനസ്സിലായില്ല, എന്താണ്?
5: ഞാൻ പുറത്തായിരുന്നു, നാട്ടിലേക്ക് വന്നു.
0: ഓക്കെ, പ്രശ്നത്തിന് മുമ്പേ എത്തിയോ?
5: അല്ല, വന്നിട്ട് കുറച്ചായി, അന്നേരം ഇല്ലായിരുന്നു. പ്രശ്നമൊക്കെ തുടങ്ങിയത്.
0: അപ്പൊ നൗഷാദ് ഇങ്ങ് വന്നതുകൊണ്ടായിരിക്കും അവിടെ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടത് അല്ലേ? വരണ്ട, വരേണ്ടിയിരുന്നില്ല കേട്ടോ.
1: ഉടനെ നൗഷാദിനെ അങ്ങോട്ടേക്ക് തിരിച്ചയക്കണം, പ്രശ്നം തീരുമല്ലോ.
0: എത്രയും പെട്ടെന്ന് തിരികെ പോവാന്നല്ലേ?
1: ഇത് അവരെ വീട്ടുകാർ കേക്കണ്ട.
0: സാരല്ല, നമ്മള് സ്വകാര്യമായിട്ട് പറഞ്ഞതാണ് അല്ലേ നൗഷാദ്? ഓക്കെ. അപ്പൊ നൗഷാദ് എന്താണ്, ഏത് കോഴ്സാണ് കഴിഞ്ഞത്?
5: ഞാന് SSLC പാസ്സായി.
0: ഓക്കെ ഓക്കെ, ശരി. അപ്പൊ പരിപാടിയിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്?
5: അതെ അതെ അതെ,
0: ആദ്യമായിട്ടാണ്. കേൾക്കുന്നതും ആദ്യമായിട്ടാണോ?
5: ഇപ്പൊ
0: ഡ്രൈവിംഗിനിടെയാണോ വിളിക്കുന്നത്?
5: വീട്ടിൽ തന്നെ.
0: ഓക്കെ, ഡ്രൈവിംഗിലായിരിക്കും മിക്കവാറും കേൾക്കാറ് അല്ലേ പരിപാടി കേൾക്കുന്നത്? അപ്പൊ ഓക്കെ, നൗഷാദ് ചോദ്യത്തിലേക്ക് പോയാലോ.
1: ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ക്വിസ് മത്സരം കൂടുതലും നമ്മുടെ ആകാശവാണിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോ നമ്മുടെ മത്സരത്തിന്റെ നിബന്ധനകൾ അറിയാലോ, അതായത് പ്രവേശന ചോദ്യം തുടർന്ന് 2 ചോദ്യങ്ങൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ നൗഷാദിനുള്ള പ്രവേശന ചോദ്യം ഇതാണ്, ഇപ്പോൾ ഏത് പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമാണ് ആകാശവാണി? ഇപ്പോൾ ഏത് പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമാണ് ആകാശവാണി? ഇപ്പൊ ആകാശവാണി എന്ന് പറയുന്നത് ഒരു പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ്, അത് നമ്മൾ ഇടയ്ക്കിടെ കേൾക്കും. അത് ഏതിന്റെ ഭാഗമായിട്ടാണ് ആകാശവാണി പ്രവർത്തിക്കുന്നത്? ഓ
5: ഹലോ.
1: ആ അതായത് ചോദ്യം മനസ്സിലായിട്ടില്ലേ? അതായത് ഇപ്പോ ആകാശവാണി ഏത് മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്?
0: നമുക്കൊരു നിശ്ചിത സമയമുണ്ട് നൗഷാദ്, അതിനുള്ളിൽ
1: കേന്ദ്ര ഗവൺമെന്റ് തന്നെ. അതല്ല ചോദിച്ച ഉത്തരം, ഉത്തരത്തിലേക്ക് നൗഷാദ് എത്തിയിട്ടില്ല.
0: കിണഞ്ഞു പരിശ്രമിച്ചു ഉത്തരം പറയാൻ വേണ്ടി, പക്ഷെ ഉത്തരത്തിൽ എത്തിയില്ല. ഉത്തരത്തിൽ എത്തിയില്ല എന്ന് മാത്രം. ഓക്കെ ഓക്കെ, നൗഷാദ് ആദ്യമായിട്ട് വിളിച്ചതാണല്ലോ അല്ലേ? ഓക്കെ, ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ആകാശവാണി ടെലിഗ്യൂസിലേക്ക് സ്വാഗതം. ആരാണ്?
8: എന്റെ പേര് രവി പാപ്പൻശ്ശേരി.
0: രവി പാപ്പൻശ്ശേരി. അപ്പൊ കൂടുതൽ പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കും പരിചയമാണ്, നമ്മുടെ ശ്രോതാക്കൾക്കും പരിചയമാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകം പരിചയപ്പെടേണ്ട ആവശ്യമില്ല. നേരെ ചോദ്യത്തിലേക്ക് പോന്നു.
1: അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മൾ കൂടുതലും ആകാശവാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോ നമുക്കറിയാലോ അതിന്റെ കണ്ടീഷൻസ് ഒക്കെ മത്സരത്തിന്റെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഏത് പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമാണ് ആകാശവാണി? ആകാശവാണി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമാണ്, അതിന്റെ ഭാഗം തന്നെയാണ് ദൂരദർശനം. ഏത് പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ് ആകാശവാണി പ്രവർത്തിക്കുന്നത്?
8: നമ്മളെ പിന്നെ വാർത്താ വിതരണ പ്രക്ഷേപണത്തിന്റെ വകുപ്പിന്റെ കീഴിലാണല്ലോ.
1: വകുപ്പിന്റെ കീഴിലാണ്, പക്ഷെ അതല്ല. ഓക്കെ, ആ ഏതായാലും മത്സരത്തിൽ വീണ്ടും രവിയേട്ടൻ മാറ്റുരക്കാനെത്തി അല്ലേ,
0: നല്ലൊരു ശ്രമം നടത്തി.
1: അതെ
8: അതെ അതെ അതെ.
1: പിന്നെ ആ ഉത്തരത്തിന്റെ അയലക്കത്തെത്തി.
0: ആ അയലത്തെത്തിയിട്ടുണ്ട്.
1: അതെ അതെ,
0: നമസ്കാരം. ആരാണ്
9: ഇത്? വള്ളിയായത് നവാസ്.
0: നവാസ് നമ്മുടെ സ്ഥിരം മത്സരാർത്ഥിയാണ്.
9: അതെ അതെ.
0: അപ്പൊ നമ്മള് നേരെ ചോദ്യത്തിലേക്ക് പോയാലോ?
1: അപ്പൊ നവാസേ, ഇന്നത്തെ ചോദ്യങ്ങൾ ആകാശവാണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. കാരണം നമ്മളെ പരിപാടിയൊക്കെ, നമ്മളെ ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് ആകാശവാണി വേണ്ടേ? തീർച്ചയായും വേണം. അപ്പൊ എത്രയോ ആളുകൾ നമ്മുടെ ഈ പരിപാടി, ലക്ഷക്കണക്കിന് ആളുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യ ചോദ്യം ഇതാണ്, പ്രവേശന ചോദ്യം ഇതാണ്, ഇപ്പോൾ ഏത് പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ് ആകാശവാണി പ്രവർത്തിക്കുന്നത്?
9: ഒന്നുകൂടി പറഞ്ഞു ചോദ്യം.
1: അതായത് ഇപ്പൊ നമ്മുടെ ആകാശവാണി ഉണ്ട്, അതുപോലെ പിന്നെ ദൂരദർശനം ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരു പൊതുമാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമാണ്. ഏത് മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആകാശവാണി പ്രവർത്തിക്കുന്നത്? കൈവിട്ടുപോയാ?
9: കൈവിട്ടുപോയ അവസ്ഥയിലല്ലേ.
1: നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, വലിയായിരുന്നു, ഒരാളെ കിട്ടിയാ പിന്നെ. എന്നാ അങ്ങനെ ടെൻഷൻ, വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാ? എന്നാ അങ്ങനെ ഒരു പെട്ടെന്നൊരു ടെൻഷൻ വന്നേ?
9: ചോദ്യത്തില്.
1: പ്രസാർ ഭാരതിയോ? ആ എഴുന്നോ വന്നു അല്ലേ? ശരിയായ ഉത്തരമാണ്, പ്രസാർ ഭാരതി ആണ് ശരിയായ ഉത്തരം. ഓക്കെ,
9: അപ്പോ
1: പ്രസാർ ഭാരതി കോർപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ആകാശവാണിയും ദൂരദർശനും ഇപ്പോ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോ ശരിയായ ഉത്തരമാണ് ഇപ്പോ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി
0: സന്തോഷായില്ലേ,
1: ഇനി ആ ടെൻഷനൊക്കെ കുറക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കണേ.
9: അതെ
1: അതെ, അധികം കുടിക്കണ്ട, പിന്നെ അതും കുഴപ്പമാവും. എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല്, ലോകത്തിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ അത് ആകാശവാണിയുടേതാണ്, അതെവിടെയാണ്? അതെ
0: നവാസ് പെട്ടെന്ന് പറയണേ.
1: ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ അത് ആകാശവാണിയുടെ ഭാഗമായിട്ടുള്ള റേഡിയോ സ്റ്റേഷൻ ആണ്, അതെവിടെയാണ്? ഓ, ബസറടിച്ചു പോയി. എന്തൊരു കഷ്ടമാണ്. സാരമില്ല, ഇനി നമുക്ക് അടുത്തേക്ക് നോക്കാം കേട്ടോ.
0: ഏതായാലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയല്ലോ നവാസ്. അത് പലർക്കും പറയാൻ പറ്റിയിട്ടില്ല.
1: കുറേ ആളോട് ചോദിച്ചിട്ട് നവാസിൽ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയത്.
0: അതെ, മറ്റു മത്സരാർത്ഥികൾക്ക് പറയാൻ കഴിഞ്ഞില്ല, അത് നവാസിന് പറയാൻ കഴിഞ്ഞു.
1: നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.
0: ഓക്കെ നവാസ്, താങ്ക് യു. നമസ്കാരം, ഇതാരാണ്?
10: ആദികടലായി വട്ടക്കുളത്ത് നിന്ന് സലില ജയരാജ്.
0: ഏകദേശം മേൽവിലാസ് ആയിട്ടുണ്ട് അല്ലേ?
10: അതെ അതെ, എഴുതുമ്പോ ഇത് തന്നെയാണ് എഴുതുന്നത്. കത്തയക്കാറുണ്ട്?
0: കത്തയക്കാറുണ്ട് അല്ലേ?
10: അതെ, ദർപ്പണത്തിലേക്ക് കത്തയക്കാറുണ്ട്, വല്ലപ്പോഴും വായിക്കാറുണ്ട്.
0: അതൊരു പരാതിയാണോ വല്ലപ്പോഴും എന്ന് വെച്ചാൽ?
10: അല്ല അല്ല, പരാതിയും എല്ലാവരും കുറെ ആൾക്കാരുണ്ടാവില്ലേ വായിക്കാൻ.
0: അപ്പൊ
10: നല്ല നല്ല കത്ത് മാത്രമായിരിക്കുമല്ലോ നിങ്ങൾ വായിക്കുന്നുണ്ടാവുക.
0: ഇല്ല, വായിച്ചില്ലെങ്കിൽ മോശം എന്നുള്ള അർത്ഥമില്ല.
10: ആ അതെ, ആയിരിക്കാം. വിശ്വാസംശകളൊക്കെ അറിയിച്ചായിരുന്നോ? വായിച്ചില്ല.
0: ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്ത
1: മണിയോടാന്നൊക്കെ വായിക്കുമായിരുന്നു അല്ലേ?
0: അത് പിന്നെ തലപ്പേര് അതികടലായി വട്ടക്കുളം. അപ്പൊ ഞാൻ
10: ആദ്യമുണ്ടായ കടലാണ് ആദികടലായി. ആ കടലായിലുണ്ടായ ക്ഷേത്രമുണ്ട് ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം. ആ പിന്നെ ചെറുക്കലും ഉണ്ട് കടലായി ക്ഷേത്രം, പക്ഷെ ആദ്യം ഉണ്ടായത് ആദികടലായി ആണെന്ന് പറയപ്പെടുന്നത്.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാതെ തന്നെ അത് കിട്ടി.
10: ആ അതെ, ചോദിക്കുന്നു പറയുന്നത് കൊണ്ട് പറഞ്ഞു.
0: അപ്പോ സ്ഥിരമായിട്ട് പരിപാടി കേൾക്കുന്നോണ്ട് അറിയാം ഈ ചോദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം.
10: ഓ, തീർച്ചയായും എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നില്ലേ, എല്ലാ പരിപാടിയും കേൾക്കും. രാവിലെ 5:50 തുറന്നു വെച്ചാൽ സുഭാഷിതം മുഴുവൻ വന്ദേമാതരം ഒക്കെ പഠിച്ചോണ്ട് വരുന്നു. കിട്ടിയില്ല
0: മുഴുവനും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചിയോട് അങ്ങോട്ട് ചോദിക്കാം.
10: ആയിക്കോട്ടെ, അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം മാഡം.
0: ഓക്കെ, അപ്പൊ ആദ്യ കടലായി, ആദ്യമുണ്ടായ
10: കടലായി, കടലായി ശ്രീകൃഷ്ണൻ
0: കടലായി. അപ്പൊ വട്ടക്കുളം, വട്ടക്കുളം.
10: അപ്പൊ
0: നിങ്ങൾ ചെറിയൊരു ഏരിയയുടെ പേരാണ് വട്ടക്കുളം അല്ലെ?
10: ചെറിയ ആദികടലായില് വട്ടക്കുളം.
0: അപ്പൊ ഈ വട്ടത്തിലുള്ള കുളത്തിൽ നിന്നായിരിക്കും ആ പേര് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു.
10: അതെ അതെ, വട്ടത്തിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അത്ര
0: ഉണ്ടായിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ, ഇപ്പോഴില്ല എന്നല്ലേ അതിന്റെ അർത്ഥം?
10: അതെ അതെ, ഇപ്പോഴില്ല.
0: അതൊക്കെ നശിച്ചു പോയോ?
10: എങ്ങനെയാണത്? ആദികടലായിൽ ഉണ്ടായിരുന്നു ഒരു പാറയായിരുന്നു, നിറയെ പാറയായിരുന്നു ഈ സ്ഥലം മുഴുവനെ. ബിൽഡിംഗ് ഒന്നും അധികം ഇല്ലാത്ത, കടലിന്ന് ഒരുപാട് ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. എന്നാലും വെള്ളത്തിനൊന്നും ഒരിക്കലും ക്ഷാമം ഉണ്ടായിട്ടില്ല. നമ്മള് കടലിന്റെ അടുത്ത് പോയി നിന്നാല് വലിയ രണ്ട് തെങ്ങിന്റെ ഉയരത്തിലാണ് നമ്മളെ ആദികടലായി എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. അത്ര അപ്പൊ നിറയെ പാറകളുള്ള സ്ഥലമായിരുന്നു. അപ്പൊ പാറയില് ഒരു വലിയ പാറയിൽ നിറയെ വെള്ളം എല്ലാ കാലവും ഉണ്ടായിരുന്നു അത്രേ. അവിടെ പശുക്കളെല്ലാം അന്നേരം അല്ല വേനൽക്കാലത്ത് ഇങ്ങനെ ചൂട് കാലത്തല്ല, ആ പാറയിൽ നിറയെ വെള്ളം എപ്പോഴും ഉണ്ടായിരുന്നു പോലും. മുമ്പ് ഒരു 10-50 കൊല്ലം മുമ്പ്
0: അത്രേ.
10: ആ അത് അതിനുശേഷമാണ് ഇല്ലാതായി പോയത്.
0: അപ്പൊ ഈ പാറയിലുള്ള വെള്ളത്തിനെയാണോ വട്ടക്കുളം എന്ന് വിശേഷിപ്പിക്കുന്നത്?
10: ആ അതെ അതെ അതെ, അങ്ങനെ വേറെ കുളമായിട്ട് കൽപ്പടവുകളോ ആരെങ്കിലും കെട്ടി ഉണ്ടാക്കിയതോ ഒന്നും അല്ല അത്രേ. ആദ്യ ഇങ്ങനെ വട്ടത്തിലുണ്ടായ ഒരു കുളം ഇങ്ങനെ പാറയിലുണ്ടായ എപ്പോഴൊരു ഉണ്ടായത്. അവിടെ ഒരു പാൽ സൊസൈറ്റി ഉണ്ടായിരുന്നു, അവിടെ ഒരു കല്ല് കെട്ടിയിട്ട് പശുക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയൊരു കൽക്കെട്ട് ഉണ്ടായിട്ട് അതിന്റെ അകത്ത് വെള്ളം എല്ലാം നിറച്ചൊക്കെ ആയിരുന്നു വട്ടത്തിൽ വട്ടക്കുളത്ത് നിന്ന് കോരിയിട്ട് അങ്ങനെയെല്ലാം ഉള്ള ഒരു കഥകളുണ്ട്. വട്ടക്കുളം ഇല്ലാന്നേ ഉള്ളൂ ഇപ്പം. പിന്നെ ആ സ്ഥലം അവിടെ ഉണ്ട്, അച്ഛങ്ക കാണാവുന്നതാണ്.
0: സൊസൈറ്റി
10: ഉണ്ട്, പാൽ സൊസൈറ്റി 10-60 കൊല്ലം പഴക്കമുള്ള ഓടിട്ട പാൽ സൊസൈറ്റി ഉണ്ട്. ഇപ്പോഴും അവിടുന്ന് പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പിന്നെ ചെറിയ ഒരു വട്ടക്കുളത്തിന്റെ വട്ടക്കുളം മുത്തപ്പ ക്ഷേത്രമുണ്ട്, അരയാലുണ്ട്, അരയാൽ തറയുണ്ട്. ആദികടനായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പള്ളി വേട്ടയ്ക്ക് കൃഷ്ണൻ ഇവിടെ ഈ അരയാലിലാണ് വരുന്നത് പള്ളി വേട്ട ചെയ്യാൻ വേണ്ടി. അതിപ്പോ ഒരു 5-6 വർഷമേ ആയിട്ടുള്ളൂ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം വലിയ മഹാക്ഷേത്രം ആക്കി കൊടിമരെല്ലാം വെച്ചിട്ട് മാറ്റിയിട്ട്. അതിനുശേഷം അതിനു മുമ്പ് ചെറിയ ക്ഷേത്രമായിരുന്നു അത്. ആ ക്ഷേത്രം ഇപ്പൊ ഒരു 10-50 വർഷത്തെ പഴക്കമേ ഉള്ളൂ. ഒരുപാട് പുരാതന കാലത്തെ ക്ഷേത്രമൊന്നും അല്ല, അത് ഉണ്ടായിരുന്നു പോലും മുമ്പല്ലോ. പിന്നെ അതിപ്പോ പുനരുദ്ധരിച്ചിട്ട് അവര് 50-55 വർഷത്തെ ഒരു ഇതാണ് ഉള്ളത്
0: പഴക്കം.
1: അപ്പൊ ആ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നിത്യപൂജയും കാര്യങ്ങളെല്ലാം ഉണ്ടോ?
10: അതെ അതെ, എല്ലാ ദിവസവും നിത്യ പൂജയും കാര്യങ്ങളും എല്ലാം ഇപ്പൊ നടക്കുന്നുണ്ട്. ആരോ ഒരാള് വിളക്ക് കത്തിച്ച് വെക്കാറുണ്ടായിരുന്നു അത്രേ അവിടെ. പിന്നെ ജ്യോതിഷികളെ എല്ലാം കൊണ്ട് അറിയുന്നേരാണ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു മുമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാര് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി ഒരു 50 കൊല്ലം മുമ്പ്. അങ്ങനെ പിന്നെ അപ്പൊ അതിന്റെ കുളം വരുന്നത് കടലിനടുത്താണ്, കടലിന്റെ ആ കരയിലോട്ടാണ് കുളം വരുന്നത്. ക്ഷേത്ര കുളം എന്ന് പറഞ്ഞിട്ട് കുറച്ച് അകലെയാണ്. അപ്പൊ ആ കുളത്തിൽ നിന്ന് ആ വാഹിച്ചിട്ട് വേണം കൃഷ്ണനെ ഉത്സവ സീസണിൽ ആ തേരിലെല്ലാം കയറ്റി ആനപ്പുറത്തെ തേരില്ലാത്ത സമയത്ത് ആനപ്പുറത്ത് കയറ്റിയിട്ട് അഷ്ടമരോഹിണിക്ക് ഉത്സവത്തിനല്ലോ ഈ കുളത്തിൽ നിന്ന് കുളക്കരയിൽ പോയി പൂജ ചെയ്തിട്ട് വേണം കൃഷ്ണനെ ഇങ്ങോട്ടേക്ക് ക്ഷേത്ര

0: ത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട്. അത് എല്ലാ കാലവും വലിയ ആഘോഷത്തോടെ നടത്തപ്പെടുന്ന ഒരു ആഘോഷമാണ് ഇത്. നമ്മളെ ഉത്സവം നമ്മളെ നാട്ടിന്റെ ഇപ്പൊ 5-6 ദിവസത്തെ ഉത്സവമാണ്. ഇപ്പൊ കഴിഞ്ഞ ജനുവരിയില് ഈ ഏരിയയില മുഴുവന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. തോണിയോട്ടുകാവ് എന്ന് പറഞ്ഞ താഴേക്കാവ്, വലിയ മേലേക്കാവ്, അത് ITI പോളിന്റെ അടുത്താണ്. പിന്നെ കണോത്തക്കാവ് ഉണ്ട്. പിന്നെ CH മുത്തപ്പ എന്ന് പറഞ്ഞ 50 മീറ്റർ മാറിയിട്ട് വേറൊരു മുത്തപ്പ ക്ഷേത്രമുണ്ട്. നമുക്ക് മുമ്പില് വട്ടക്കുളം അറിയാൽ തറാശ്രീ മുത്തപ്പ ക്ഷേത്രമുണ്ട്. അങ്ങനെ ഏരിയയിലെ നിറയെ ക്ഷേത്രങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് താഴെ സുബ്രഹ്മണ്യം കോവിലുണ്ട്. പെരളശ്ശേരി വരെ പോണ്ട സുബ്രഹ്മണ്യനെ കാണാൻ. അങ്ങനെ ഒരു സുബ്രഹ്മണ്യം കോവിൽ, അവിടെ ഒരു പുറ്റാണ്, ഒരു നാഗത്തിന്റെ പുറ്റി. ഒരുപാട് ഒരുപാട് കാലത്തെ പഴക്കമുള്ള വലിയ വലിയ വൻ മരങ്ങളും, ചെറിയൊരു സ്ഥലമാണ് പക്ഷെങ്കിൽ പഴയ മരങ്ങളും പുറ്റാണ് അവിടുത്തെ. പിന്നെ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത്
1: അവിടെയാണ്, ആരാധിക്കുന്നത് അല്ലേ?
0: അതെ, അത് ഒരു പുറ്റിന് ആണ്. ചുറ്റോട് വളക്കെല്ലാം കത്തിച്ചിട്ട് അവിടെയാണ് ആരാധന ചെയ്യുന്നത്. ഇപ്പൊ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 10-25-30 വർഷത്തെ പഴക്കമാണ് നമ്മളെ വട്ടക്കുളം അരയാൽ തറക്ക് ഉള്ളത്.
1: അപ്പൊ ഏതായാലും ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നാട്ടിനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോ ആയിരം നാവുള്ള അനന്തനെ പോലെയാ ചേച്ചി സംസാരിക്കുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ സ്റ്റക്ക് ആയിരിക്കായിരുന്നു, അതങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വരികയായിരുന്നില്ലേ. ഓക്കെ, ഒരുപാട് വിവരങ്ങൾ, അറിവുകൾ കിട്ടും.
0: അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മള് റേഡിയോ ശ്രോതാക്കള് നമ്മളെ നാട്ടില്.
1: ഓക്കെ ചേച്ചി, അപ്പൊ ഏതായാലും നാട്ടിനെ പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടെ വന്നതുപോലെ തന്നെ ആയി കേട്ടോ, ആ നാട്ടിൽ ഞങ്ങൾ സന്ദർശിച്ച പോലെ തന്നെ ആ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞു. ഇനിയൊന്നും പറഞ്ഞു നീട്ടാൻ സമയമില്ലാത്തതുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നല്ലേ. ഇനി
2: നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആഴ്ചത്തെ ഒരു മത്സരത്തിൽ നമ്മൾ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആകാശവാണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ്. കാരണം നമ്മുടെ ഈ അറിവുകളെല്ലാം ആളുകളിലേക്ക് എത്തുന്നത് നമ്മുടെ ആകാശവാണി മുഖാന്തരാണല്ലോ.
0: അതെ.
2: അപ്പോ സാധാരണ പറയാറുണ്ട്, ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരക്കാൻ പറ്റൂ. അപ്പൊ ആകാശവാണി ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് ഇങ്ങനെ വട്ടക്കുളത്തിന്റെ കഥയും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ ആകാശവാണിയുടേതാണ്, അത് എവിടെയാണ്? സമയം കുറവാണ്, നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി ശ്രോതാക്കളെ കേൾക്കാനുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ ആകാശവാണിയുടെ റേഡിയോ സ്റ്റേഷനാണ്, അത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം.
0: ഹിമാലയത്തിലാണോ?
2: ഹിമാലയത്തിലാണോ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്, ഹിമാലയത്തിൽ എവിടെയാണ് എന്ന് നമ്മൾ പരിധി പോണ്ടി വരും അല്ലേ. ആ ശരിയായ ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത ശ്രോതാവിനോട് ചോദിക്കാം. ഓക്കെ
1: ഓക്കെ ചേച്ചി, ഞങ്ങൾക്ക് ഏതായാലും ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് അറിവുകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്.
0: എന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില് രണ്ടുപേരും കൂടിയായി.
1: ആ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, ആ കൂട്ടത്തില് രണ്ടാള് കൂടിയായി. ആകാശവാണി ടെലിക്വിസ് 160-ാമത് അധ്യായത്തിലേക്ക് സ്വാഗതം. ആരാണ്?
3: മധുസൂദനൻ.
1: സ്ഥലം?
3: കായലോട്.
1: കായലോട്? കായലോട് എവിടെയാണ്?
3: കായലോട് പിന്നെ ടൗണിന്ന് ഒരു അര കിലോമീറ്റർ.
1: കായലോട് കൂത്തുപറമ്പ് ഏരിയ ആണോ?
3: ആ കൂത്തുപറമ്പിന് അടുത്ത് ഒരു 15 രൂപ ദൂരം.
1: ആഹ്, കായലോട് എന്നുള്ള സ്ഥലം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ചേട്ടൻ എന്താ മരുന്ന് കടയിൽ അല്ലെ ജോലി ചെയ്യുന്ന? ഓക്കെ, അപ്പൊ നമുക്ക് അധികം പരിചയപ്പെടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് പോകാം.
2: അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വിസ് പ്രോഗ്രാം ഒരു പ്രത്യേക എഡിഷനാണ്. ഈ ഇന്നത്തെ ചോദ്യങ്ങൾ കൂടുതലും ആകാശവാണിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ ആകാശവാണിയുടെ റേഡിയോ സ്റ്റേഷനാണ്, എവിടെയാണ് ഈ റേഡിയോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ ആകാശവാണിയുടെ റേഡിയോ സ്റ്റേഷനാണ്, എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? അതെ, ലോകത്തിലെ ഉള്ള ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ ആകാശവാണിയുടെ റേഡിയോ സ്റ്റേഷനാണ്, ഇന്ത്യ ഉള്ളിൽ തന്നെയാണത്, അതെവിടെയാണ് എന്നാണ് ചോദ്യം.
3: അത് സംസ്ഥാനമാണോ പറയേണ്ടത്? സ്ഥലം
2: സ്ഥലമാണ്, സ്ഥലം.

0: നമസ്കാരം, ആരാണ്?
1: സുജാത പാപ്പിനിശ്ശേരി.
0: സുജാത ചേച്ചി പാപ്പിനിശ്ശേരി, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്.
1: ഓക്കെ,
0: എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. അപ്പം പരിപാടിയിലേക്ക്?
1: പരിപാടി നേരത്തെ വിളിച്ചിട്ടുണ്ട്.
0: ആ, സമ്മാനം കിട്ടിയിട്ടുണ്ട്.
1: ആകാശവാണി വന്ന് കണ്ടു, റേഡിയോ കിട്ടി.
0: ഓക്കെ, ഇതിപ്പോ പരിപാടി ഇപ്പോഴും സ്ഥിരമായി കേൾക്കുന്നുണ്ടല്ലോ?
1: കേൾക്കുന്നുണ്ട്.
0: ചെറിയൊരു ബ്രേക്ക് എടുത്തു തോന്നുന്നു അല്ലേ, വിളിക്കാതെ? അത് മറ്റുള്ളവർക്ക് ഒരു ചാൻസ് കൊടുത്തായിരിക്കും
1: അല്ലേ.
0: ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് പോന്നു.
2: അപ്പൊ നമ്മള് ഇന്നത്തെ ഈ കിസ് പ്രോഗ്രാം കൂടുതലും ആകാശവാണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, എന്റെ ചോദ്യം നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ എവിടെയാണ് എന്നായിരുന്നു ചോദ്യം ചോദിച്ചത്. അപ്പൊ നാല് ശ്രോതാക്കൾ അതിനുത്തരം പറയാൻ ശ്രമിച്ചു, പക്ഷെ ആരും ശരിയായ ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് കിസ് മാസ്റ്റർ തന്നെ അതിന്റെ ഉത്തരം പറയാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പ്രവർത്തിക്കുന്ന റേഡിയോ സ്റ്റേഷൻ ആകാശവാണിയുടെ റേഡിയോ സ്റ്റേഷനാണ്. അത് പ്രവർത്തിക്കുന്നത് ലഡാക്കിലെ കാർഗിലിലുള്ള ഹംബാറ്റിംഗ്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. കാർഗിലിലെ ഹംബാറ്റിംഗ്ലയിലാണ് ഈ റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കാർഗിൽ എന്ന് പറയുന്ന കാർഗിൽ ദ്രാസ് മേഖല എന്ന് പറയുന്നത് ഒരു യുദ്ധം നടന്ന സ്ഥലമാണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കാർഗിൽ യുദ്ധത്തിൻ്റെ ഓർമ്മകളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ യുദ്ധത്തിന് വേദിയായിരുന്ന കാർഗിൽ എന്ന് പറയുന്ന സ്ഥലം വളരെ ഉയരത്തിലാണ്. അവിടെയാണ്, ആ കാർഗിൽ മേഖലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലത്തിന്റെ കൃത്യമായ പേര് ഹംബാറ്റിംഗ്ല എന്നാണ്. ഹംബാറ്റിംഗ്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ.
0: നമസ്കാരം, ഇതാരാണ്? ആൽത്തറ അല്ല, എന്തായിരുന്നു? അകത്തേത്തറ. ആൽത്തറ
1: പാലക്കാട്.
0: പാലക്കാടാണെന്നല്ല അറിയും, പക്ഷെ ആ സ്ഥലത്തിന്റെ പേര് മറന്നു പോകുന്നു. അതെ, അതെ, ആൽത്തറയിലായി പോയി. ഓക്കെ, സാരമില്ല, ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടല്ലോ.
2: ഒരു തറയുണ്ടല്ലോ.
0: തറയുണ്ടല്ലേ. അപ്പൊ ഓക്കെ ചേച്ചി, പരിചയപ്പെടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് പോന്നു.
2: നമ്മുടെ ഇന്നത്തെ മത്സരം ആകാശവാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, കൂടുതൽ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുന്നത്.
1: അപ്പോ
2: ആദ്യത്തെ ചോദ്യം, പ്രവേശന ചോദ്യം ഇതാണ്, ആകാശവാണിയുടെ മുദ്രാവാക്യം എന്താണ്? അറിയുന്നില്ല അല്ലേ.
0: രാജി,
1: ഇത്തരം ഒരു
0: ചോദ്യം. പക്ഷേ ഇതൊക്കെയും ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അറിഞ്ഞിരിക്കണം.
1: അതെ, അറിഞ്ഞിരിക്കേണ്ടതാണ്. പത്രം വായിക്കുമ്പോ ഒന്നും കണ്ടില്ല.
0: അല്ല, പത്രത്തിലേ ഉണ്ടാവില്ല, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഡെയിലി ഒന്നും കണ്ടെന്ന് വരില്ല, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വരും. ആകാശവാണിയുമായിട്ടുള്ളത് ആയതുകൊണ്ട് അതിന്റെ പ്രത്യേക ദിനത്തോടനുബന്ധിച്ച് ഇതൊക്കെ വരാം.
1: സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ അല്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ അത് ആ ഈ മാതിരിത്തെ ചോദ്യങ്ങളും ശ്രദ്ധിക്കാം.
0: ഓക്കെ ഓക്കെ. അപ്പോ ഏതായാലും ഞങ്ങൾ അങ്ങനെയൊന്നും ഇട്ട് തന്നല്ലോ, അപ്പൊ ഇനി ശ്രദ്ധിച്ചോളൂ അല്ലേ.
2: എന്തും പ്രതീക്ഷിക്കണം എന്ന് മനസ്സിലായല്ലോ.
1: അതെ അതെ, ഇത്തരത്തിലുള്ള ചോദ്യം കൂടി പ്രിപ്പയർ ആയിരിക്കണം.
0: അതെ അതെ, തീർച്ചയായിട്ടും
1: അതെ,
0: തയ്യാറായിരിക്കുക. നമസ്കാരം, ആരാണ്?
3: കിണവക്കിൽ നിന്ന് രാധ.
0: രാധ ചേച്ചി, കിണവക്ക്. അപ്പോ നേരെ ചോദ്യത്തിലേക്ക് പോകാം.
2: നമ്മുടെ ഈ ലക്കം കിസ്സിലെ, ഈ എഡിഷൻ കിസ്സിലെ പ്രധാന ചോദ്യങ്ങൾ ആകാശവാണിയെ കുറിച്ചുള്ള

0: ചോദ്യങ്ങളാണ്. അപ്പോ നമ്മുടെ ആകാശവാണിയുടെ ഒരു മുദ്രാവാക്യമുണ്ട്, അത് എന്താണ്? ആകാശവാണിയുടെ മുദ്രാവാക്യം എന്താണ്?
1: കിട്ടുന്നില്ല. രക്ഷയില്ല. ആകാശവാണിയുടെ പതിവ് ശ്രോതാവാണ്, ആകാശവാണി ടെലിക്യൂസിന്റെ സ്ഥിരം മത്സരാർത്ഥിയാണ്.
0: അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഓർമ്മ കിട്ടുന്നില്ല അല്ലേ?
1: പോട്ടെ,
0: സാരോ, നമുക്ക് വേറൊരു ശ്രോതാവിനോട് ചോദിക്കാം.
1: ഓക്കെ ചേച്ചി, താങ്ക് യു. ആകാശവാണി ടെലിക്വിസ് 160 അധ്യായമാണ്. ഇതാരാണ്?
2: തേജ്കീർത്താണ്.
1: തേജ്കീർത്ത്, എന്താണ് പഠിക്കുന്നത് തേജ്കീർത്ത്? പ്ലസ് ടു എക്സാം കഴിഞ്ഞു. ഓക്കെ, പ്ലസ് ടു ഏതായിരുന്നു എടുത്തത്? പ്ലസ് ടുവിന്?
2: പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ്.
1: കമ്പ്യൂട്ടർ സയൻസ് എവിടെയാണ് പഠിക്കുന്നത്?
2: തലശ്ശേരി.
1: ഓക്കെ ഓക്കെ, അപ്പൊ നല്ലൊരു റിസൾട്ട് ആണോ പ്രതീക്ഷിച്ചിരിക്കുന്നത്?
2: കുഴപ്പമില്ല.
1: മാർക്ക് ഇങ്ങനെ കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, ഇത്ര കിട്ടും അല്ലെ? അങ്ങനെയല്ലേ?
2: അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കണക്കൂട്ടലൊന്നും നടത്തിയിട്ടില്ല. പരീക്ഷ കഴിഞ്ഞ് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്.
1: കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഏകദേശം നമുക്ക് ബോധ്യമായി കേട്ടോ, നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എവിടെയാണ് തേജ്കീർത്തിന്റെ വീട്?
2: ഞാൻ എടക്കാട്.
1: എടക്കാടാണ് അല്ലേ? ഓക്കെ, അപ്പൊ പരിപാടി കേൾക്കാറുണ്ടോ ആകാശവാണി?
2: അപ്പൊ
1: നമ്മുടെ നിബന്ധനകളൊക്കെ അറിയോ? ആകാശവാണി ടെലിവിഷന്റെ നിബന്ധനകൾ അറിയില്ല.
2: അറിയില്ല.
1: അപ്പൊ ഞാൻ അങ്ങോട്ട് പറയാം. അതായത് ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 വീണ്ടും ചോദിക്കും. അങ്ങനെ ആകെ 3. ഈ 3 ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കും. അതാണ് നമ്മുടെ മത്സര നിബന്ധന. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് പോന്നു.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം, ഇന്നത്തെ ചോദ്യം, പ്രവേശന ചോദ്യം ഇതാണ്. ആകാശവാണിയുടെ മുദ്രാവാക്യം എന്താണ്? അതായത് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് സർവകലാശാല എന്ന് പറയുമ്പോൾ അതിന് ഒരു മുദ്രാവാക്യം നിർമായ കർമ്മണാശ്രീ എന്നാണ്. അതുപോലെ ഗീർണശ്രേയ ചില മറ്റൊരു ഒരു ഇതാണ്. അതുപോലെ ഒരു വാക്യം ഉണ്ട് നമ്മുടെ ആകാശവാണിക്ക്. എന്താണ് ആകാശവാണിയുടെ ആ മുദ്രാവാക്യം?
2: എനിക്കറിയില്ല
0: അല്ലേ?
1: എനിക്കറിയില്ല എന്ന് തന്നെയാണ് ഉത്തരം അല്ലേ?
0: ഓക്കെ ഓക്കെ,
1: ഇങ്ങനെ ഒരു ചോദ്യമായിരുന്നില്ല തേജകീർത്ത് പ്രതീക്ഷിച്ചത്. അങ്ങനെയാണോ പറയുന്നത്?
2: ഞാന് ജി കെ അത്യാവശ്യം അറിയില്ല, ശ്രദ്ധിക്കുന്ന ഒരാളല്ല.
1: ആണോ? ആണോ, ഓക്കെ. ഞാൻ നിരപരാധിയാണ് അല്ലേ തേജകീർത്ത്? ഞാനൊന്നും ചെയ്തിട്ടില്ലേ, എങ്ങനെയാണോ? ഓക്കെ തേജകീർത്ത്, വീണ്ടും വിളിക്കുക അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു. ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: സന്ധ്യ.
1: സന്ധ്യ, സന്ധ്യ എവിടെയാണ് സന്ധ്യയുടെ വീട്?
3: തളാപ്പ്. പുളിശ്ശേരി.
1: എവിടെ?
3: തളാപ്പ്.
1: തളാപ്പിലാണ്. ഓക്കെ, സന്ധ്യ എന്തു ചെയ്യുന്നു?
3: ഇപ്പം വർക്ക് ചെയ്യുന്നില്ല.
1: ഇപ്പൊ വെറുതെ ഇരിക്കുന്നു. ഇപ്പം ആകാശവാണിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് ശരിയായ ഉത്തരം. അപ്പൊ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അതിനു മുമ്പ് എന്തോ ജോലി ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു? അക്കൗണ്ടിംഗ് ആണ്. പിന്നെ എന്താണ് ഇപ്പം പോകാത്ത? എന്താണ്
3: ഇപ്പം തൽക്കാലം കുറച്ച് ബ്രേക്ക് എടുത്ത്, അങ്ങനെ ചെറിയ എന്തൊരു ആവശ്യങ്ങൾ, അങ്ങനെ ജീവിതം കിട്ടാത്ത, അങ്ങനെ തൽക്കാലം മതിയാക്കിട്ട് വെറുതെ.
1: ഒരു കൊല്ലം ആയിട്ടേ ഉള്ളൂ അല്ലേ? പിന്നെ നമുക്കൊരു ഒരു ബ്രേക്കൊക്കെ വേണ്ടേ അല്ലേ? ആവശ്യമാണല്ലോ. നമ്മള് പണിയെടുക്കുന്നത്
3: ശരിയാവൂല, പിന്നെ ഓരോ കാര്യങ്ങളെല്ലാം ഉണ്ടാവുകൊണ്ട് പിന്നെ അങ്ങനെ.
1: ആ, വീട്ടിലെ കാര്യങ്ങളും നോക്കാനുണ്ടല്ലോ വെറുതെ. പിന്നെ ജീവിക്കാൻ വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത്. പണിയെടുക്കാൻ വേണ്ടി ജീവിക്കരുത് അല്ലേ? അങ്ങനെയാണല്ലോ.
3: അങ്ങനെയാവരുത്.
1: ആ, അങ്ങനെയായിട്ട് കാര്യമില്ലല്ലോ.
3: ഇല്ല.
1: ഇതിന് ഈ ഒരു ബ്രേക്കിന് ശേഷം ശക്തമായിട്ടുള്ള ഒരു പോക്ക് ഉണ്ടാവും അല്ലേ ജോലിക്ക്?
3: ചിലപ്പം പോകും, പോകാതിരിക്കില്ല. കുറച്ച് വീട്ടില് കുറച്ച് ചെറിയ ചെറിയ സംരംഭം, ചെറിയൊരു ആടിന്റെ ചെറിയ സംരംഭം,
1: അങ്ങനെ
3: അങ്ങനെ ഇല്ല. ഇപ്പൊ 3 മാസം ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാല് നമ്മളത് നമ്മളെന്നെ ചെയ്യണല്ലോ.
1: ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ബാധ്യസ്ഥരാണ് ചെയ്യണം.
3: ആ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മളത് മിണ്ടാപ്പനിയൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ? നമ്മള് പോയി കഴിഞ്ഞാല് വേറുള്ള ആരും കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവണ്ടാവില്ല. അങ്ങനെയുള്ള
1: കുറച്ച് ആടുകളൊക്കെ ഉണ്ടോ?
3: ഇല്ല, 2. അതിങ്ങനെ പാസ്സായത്.
1: ഓ, അങ്ങനെ രണ്ടില് തുടങ്ങിയിരിക്കുകയാണ്.
3: ഇനി നോക്കിയിട്ട് എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നതിന് പ്രശ്നമില്ല.
1: അതല്ല, ഈ ആട് 2 ഇനി ഭാവിയിൽ അത് കൂട്ടിയെടുക്കും, അങ്ങനെ കൂടുതൽ ആടുകളെ വളർത്തും.
3: ഇത് പെണ്ണാടാണ്. അപ്പം ഇപ്പൊ പ്രസവിച്ചാൽ കുറച്ച് 2 അങ്ങനെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ആദ്യം ഫസ്റ്റ് ആയിട്ട് കഴിഞ്ഞാണ് നമുക്ക് കൂടുതൽ അറിവില്ല ഇതിനെ പറ്റി.
1: ഒരു ഐഡിയ ഇല്ല അതിനെ പറ്റി?
3: ഇല്ല, ഐഡിയ ശരിക്കില്ല. ഈ വാർഷിക പദ്ധതി ഇല്ലേ ഗവൺമെന്റ് കോർപ്പറേഷന്റെ, അതിലിങ്ങനെ വെറുതെ കൊടുത്തു നോക്കി. ഇതുവരെ നമ്മുടെ കുടുംബത്തിന്റെ ഇതിലും നമുക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം എന്റെ ഭർത്താവിന്റെ പേരില് ഇവർ BPL ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തു. അപ്പൊ എനിക്കറിയുന്നില്ല ഇത് കിട്ടുന്നുള്ള യാതൊരു വിധ ഇത് എനിക്ക് ഉണ്ടായില്ല.
1: അപ്പോഴാണ് ലോട്ടറി അടിച്ചത്.
3: ആ ലോട്ടറി എടുത്തു അതിന്റെ അടിച്ചു. അപ്പൊ പിന്നെ അത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒന്ന്
1: കിട്ടാണ്ടാവും.
3: അങ്ങനെ നമുക്ക് ജീവികളോട് ഒരു ഇഷ്ടം വേണം, അല്ലെങ്കിൽ നമുക്ക് നടക്കും.
1: ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് അത് വേണം. തീർച്ചയായിട്ടും
3: അത് വേണം. നമുക്ക് ഇഷ്ടം വേണം അതിനോട്, നമുക്ക് താല്പര്യം, നമുക്ക് അതിനുള്ളിൽ അത് പ്രധാനം.
1: അതെ, എന്താണെങ്കിലും കോഴി വളർത്തൽ, ആട് വളർത്തൽ,
3: കോഴി ഉണ്ട്, 5 കിട്ടി.
1: അതൊക്കെ ആണോ എന്നിട്ടാണോ?
0: ഇത് ആട് ഗ്രാമം കോഴി ഗ്രാമം ആവുമല്ലോ.
3: 2 കൂടി ഉണ്ട്, 2 കൂടി.
1: ഓഹോ, അപ്പോ സന്ധ്യക്ക് മനസ്സിലായി അല്ലെ? ശ്രമിച്ചാ എന്തെങ്കിലുമൊക്കെ നടക്കും.
3: സാധിക്കും, പക്ഷെ നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങാത്ത സാധിക്കാത്തൊരു
1: കാര്യം മനസ്സിലായി.
3: ആ പിന്നെ കാര്യം തന്നെയാണ്.
1: ആ അപ്പൊ അതാണ്,
3: നമുക്ക് അതിനോട് ഇഷ്ടമാണ്, നമുക്ക് അതിന് തിന്നാൻ കൊടുക്കണം എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം.
1: അല്ല സന്ധ്യ, ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ
3: അല്ലേ, തുടക്കം തന്നെയാണ്, സ്നേഹിക്കാൻ പറ്റിയ ജീവികളായത്.
1: അതെ, പിന്നെ തീർച്ചയായിട്ടും.
3: ആ
1: അപ്പൊ സന്ധ്യയുടെ ശബ്ദം കേട്ടിട്ട് നന്നായി പാടുന്നു എന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. സന്ധ്യ പാടാറുണ്ടോ?
3: പാടി ചെറുങ്ങനെയായിരുന്നല്ലോ, ഫോണില്ലോ, ചെറുങ്ങനെ പാടി നോക്കലുണ്ട്, ഇത്രേ ഉള്ളൂ. ആളൊരുങ്ങി ആരങ്ങൊരുങ്ങി ആയിരം തേനൊരുങ്ങി കണുവാൻ കണിയുണരാനിതുവഴി വാ, തുമ്പപ്പൂം തൂലകളിൽ കുളിച്ചൊരുങ്ങി
0: ചോദ്യത്തിലേക്ക് കടക്കണ്ടേ?
1: മറന്നുപോയില്ലേ?
0: അപ്പോ ഇത് നമ്മുടെ ഈ ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെ? ആകാശവാണിയിലുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോ സന്ധ്യ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, അതായത് ആകാശവാണിക്ക് ഒരു മുദ്രാവാക്യമുണ്ട്, എന്താണ് ആകാശവാണിയുടെ മുദ്രാവാക്യം?
3: ആകാശവാണിന്റെ മുദ്രാവാക്യം ചോദിച്ചാല് സാറ് എനിക്കിപ്പം അതിപ്പം എന്താ
0: പറയാ,
3: ജനങ്ങളിലേക്ക് എല്ലാരും
0: എത്തിക്കോന്നുള്ളതാണ്. അതിനൊരു വാക്കുണ്ട്,
3: വാക്ക്
0: ഒരു സംസ്കൃത വാക്യമുണ്ട്.
3: സംസ്കൃത വാക്യം അതിപ്പം എനിക്കത് പെട്ടെന്ന് അത് പറയാൻ വേണ്ടി പറ്റുന്നില്ല, അറിയില്ല.
1: ആകെ വെപ്രാളത്തിലാണല്ലേ?
0: അതെ അതെ,
3: ആകെ
0: വെപ്രാളത്തിലാണ്. ഒരു ഭാഗത്ത് കിസ് ആകെ സന്ധ്യ എന്താ ചെയ്യണ്ടേ?
3: അങ്ങനെയല്ല, അങ്ങനെയല്ല, ആകാശം അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നില്ല. ആ ഒരു നിങ്ങളെ ഒരു ആകാശവാണി ഫീൽഡിലെ കാര്യങ്ങൾ ഇപ്പൊ ചിന്തിക്കാത്ത പഠി.
1: സാരമില്ല സന്ധ്യ, വീണ്ടും വിളിക്കുക.
3: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ സന്ധ്യ, ശരി,
3: ഓക്കെ ഓക്കെ,
1: താങ്ക് യു.
3: താങ്ക് യു.
1: ആകാശവാണി ടെലിക്വിസ് എപ്പിസോഡ് നമ്പർ 160 ആണ്. നമസ്കാരം, ഇതാരാണ്?
4: ശ്രീജ, ഞാൻ ശ്രീജ.
1: ശ്രീജ അല്ലേ? ശ്രീജ, എവിടെയാണ് സ്ഥലം?
4: മണൽ എന്ന് പറയും ഇത്. ഇത് ആകാശവാണിന്റെ താഴത്തെ സ്റ്റോപ്പ് കഴിഞ്ഞ് നേരെ ചാലാടേക്ക് പോകുന്ന റോഡിലേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ അടുത്തന്നെയാണ് ആകാശവാണിയുടെ.
1: അടുത്താണ് മണൽ അല്ലേ? അലവിൽ മണൽ.
4: ഓക്കെ,
1: ശ്രീജ ജോലി ചെയ്യുന്നുണ്ടോ?
4: ഇപ്പൊ ചെയ്യുന്നില്ല, ചെയ്തിരുന്നു. ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, HR ഓഫീസില്.
1: അതെ, ശരി.
4: 2 മുമ്പില് റിസൈൻ ചെയ്തു.
1: റിസൈൻ ചെയ്തു. ഓക്കെ, ഇപ്പൊ സ്വസ്ഥമാണോ?
4: സ്വസ്ഥമൊന്നുമല്ല, മോളെ ചെറിയൊരു വാവി ഇത് ഓണിയെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്.
1: ഇപ്പോഴാ ഒന്നുകൂടി ബിസി ആയത് അല്ലേ?
5: ഇപ്പ ബിസി

0: അപ്പം ഓക്കേ, അപ്പോ ആകാശവാണി ടെലിക്യൂസ് കേൾക്കാറുണ്ടോ?
1: ഇടക്ക് കേൾക്കാറുണ്ട്. ഇപ്പം സമയം കുറച്ച് കുറവായതുകൊണ്ട്, മറ്റേ ഞാൻ എല്ലാ പരിപാടിയും നാടകം എല്ലാം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്.
0: ആണല്ലേ, ഇപ്പം സമയക്കുറവ് കാരണം ഒന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല.
1: കേൾക്കാനും ഫോണ് നോക്കാനും ഒന്നും
0: സമയമില്ല.
1: സമയം
0: അപ്പോ നമ്മുടെ പരിപാടിയുടെ നിബന്ധനകളൊക്കെ അറിയോ?
1: ഇല്ല, ഒന്ന് പറഞ്ഞോ മേഡം.
0: അപ്പൊ നമ്മുടെ പരിപാടിയുടെ നിബന്ധന, ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന ആളോട് യഥാക്രമം രണ്ട് ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങളാണ്. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു പരിപാടിയുടെ നിബന്ധന എന്ന് പറയുന്നത്. അപ്പോ നമുക്കിനി ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
2: അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കൂടുതലും ആകാശവാണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ആകാശവാണിക്ക് അതിന്റെ ഒരു മുദ്രാവാക്യമുണ്ട്. അതായത് എന്റെ ചോദ്യം ഇതാണ്, ആകാശവാണിയുടെ മുദ്രാവാക്യം എന്താണ്?
1: മുദ്രാവാക്യം എല്ലാവർക്കും നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി, അങ്ങനെയല്ലേ?
2: അതുപോലെയുള്ള ഒന്നാണ്, എല്ലാവർക്കും അത് ഒരു വാക്യമുണ്ട്.
1: ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ.
2: ആ, അത് തന്നെ, ബഹുജന ഹിതായ ബഹുജന സുഖായ, അതാണ് ആകാശവാണിയുടെ മുദ്രാവാക്യം. അപ്പോ നമ്മുടെ ആദ്യത്തെ, അതായത് നമ്മുടെ പ്രവേശന ചോദ്യത്തിലെ വിജയിച്ചിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ ആത്യന്തികമായ വിജയത്തെ നിശ്ചയിക്കുന്നത്. ഓക്കെ,
0: ഇപ്പം ഹാപ്പി ആയോ?
1: ചോദ്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ആകാംക്ഷയുണ്ട്.
0: അതെ അതെ, ഒരു ചോദ്യം കഴിഞ്ഞ് പിന്നെയാണ് നെഞ്ചിടിപ്പ് കൂടുക അല്ലേ? എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഉത്കണ്ഠയായിരിക്കും.
2: അടുത്ത ചോദ്യം, ഈ റേഡിയോ ഇപ്പൊ എല്ലാറ്റിനും ഇപ്പൊ ദിനം ഉണ്ടല്ലോ. ഇപ്പൊ ഓരോന്നും നമ്മളിപ്പൊ പലതരത്തിലുള്ള വിഡ്ഢി ദിനം, ലോക വിഡ്ഢി ദിനം, അങ്ങനെ എല്ലാറ്റിനും ഇപ്പൊ ദിനമാണ്. അതുപോലെ നമുക്ക് നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ, ആ റേഡിയോയിന് ഒരു ദിനമുണ്ട്. എപ്പോഴാണ് ലോക റേഡിയോ ദിനം? ഏത് ദിവസമാണ് ലോക റേഡിയോ ദിനം ആചരിക്കുന്നത്?
1: അത് ഫെബ്രുവരി 13
2: ലോക റേഡിയോ ദിനം. ആ, ശരിയായ ഉത്തരമാണ്.
1: ഓക്കെ, താങ്ക് യു സർ.
2: അപ്പൊ ഇനി അടുത്ത ഒരു ചോദ്യമാണ്.
0: ശരിക്കും ഞങ്ങൾ
2: എത്തിയിരിക്കുകയാണ്.
1: ആകാശവാണിയെ പറ്റി ആയതുകൊണ്ടാണ്,
2: സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല.
0: അപ്പോ ഇനിയാണ് വിജയം നിർണയിക്കുന്ന ചോദ്യം. കുറച്ചുകൂടി നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ടാവും അല്ലെ? നെഞ്ചിടിപ്പ് ഒന്ന് കൂടി.
2: അപ്പൊ നമ്മുടെ രണ്ട് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യമാണ് നിങ്ങളുടെ വിജയത്തെ നിശ്ചയിക്കുക. അപ്പോ 2026 ലോക റേഡിയോ ദിനം കഴിഞ്ഞല്ലോ, അതിന്റെ തീം എന്തായിരുന്നു?
0: സമയം,
2: ഇതിന് സമയം കുറവായിരിക്കും. 2026 ലോക റേഡിയോ ദിനത്തിന്റെ തീം എന്തായിരുന്നു?
0: സമയം
2: ഇതിന് ആദ്യത്തെ കുറച്ച് സമയം തരും. ആ, കഴിഞ്ഞു. സമയം തീർന്നു. ഏതായാലും പറയുന്ന
1: റേഡിയോ മനുഷ്യരുടെ ശബ്ദത്തെയും വിശ്വാസ്യതയും മാറ്റി സ്ഥാപിക്കാനല്ല, നാ സഹായിക്കാൻ, അങ്ങനെയാ?
2: അല്ല അല്ല അല്ല. ഓക്കെ, സോറി.
0: ഓക്കെ, ലിച്ചറി സന്തോഷം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു, ചോദ്യം ഇതായിരുന്നു, 2026 ലോക റേഡിയോ ദിനത്തിന്റെ തീം എന്തായിരുന്നു, അതായിരുന്നു ചോദ്യം. അപ്പൊ അതിന്റെ ശരിയായ ഉത്തരം ഇതാണ്, റേഡിയോയും നിർമ്മിത ബുദ്ധിയും, നിർമ്മിത ബുദ്ധി ഒരു ഉപകരണമാണ്, ശബ്ദമല്ല. AI is a tool, not a voice. അതായിരുന്നു ഈ വർഷത്തെ 2026 ലോക റേഡിയോ ദിനത്തിന്റെ തീം. റേഡിയോയും നിർമ്മിത ബുദ്ധിയും, നിർമ്മിത ബുദ്ധി ഒരു ഉപകരണമാണ്, ശബ്ദമല്ല. AI is a tool, not a voice. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും

0: മാസ്റ്ററുടെ ഹൃദയം നിറഞ്ഞ നന്ദി.
1: ആകാശവാണി ടെലിക്യൂസിന്റെ ഇന്നത്തെ അധ്യായം, അതായത് 160-ാമത് അധ്യായം, ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ക്വിസ്മാസ്റ്ററായി എത്തിയ ശ്രീ മുരളീധരൻ പി ഒയ്ക്ക് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റു ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം പി വി രമേശൻ. ആകാശവാണി ടെലിക്വിസ്.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പി ജയചന്ദ്രൻ പാടിയത് ചിത്രം രണ്ടു പെൺകുട്ടികൾ. വിച്ചു തിരുമലയുടേതാണ് വരികൾ. ഈണമൊരുക്കിയത് MS വിശ്വനാഥൻ.

വഞ്ചന മണ്ണിൽ തെറിച്ചു വീണു. ഇന്നും പ്രതിധ്വനിക്കുന്ന

0: നിങ്ങൾ കേട്ടത് രണ്ട് പെൺകുട്ടികൾ എന്ന പടത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം.
1: ആകാശവാണി കണ്ണൂർ,
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിലും തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

സാഹിത്യം, സംഗീതം, ചിത്രകല, ശില്പകല, നൃത്തം, നാടകം എന്നിവയെല്ലാം സിനിമയിൽ ഒത്തുചേരുന്നു. യഥാർത്ഥ ജീവിതത്തെ അതേപടി പകർത്താനും ഒപ്പം തീർത്തും സാങ്കല്പികമായ ലോകങ്ങൾ സൃഷ്ടിക്കാനും സിനിമയ്ക്ക് കഴിയും. സമൂഹത്തിലെ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കാനും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടാനും സിനിമയ്ക്ക് കരുത്തുണ്ട്. ഒരു ജനതയുടെ സംസ്കാരം, രാഷ്ട്രീയം, വികാരങ്ങൾ എന്നിവയെല്ലാം ലോകത്തിന് മുന്നിലെത്തിക്കാൻ സിനിമ എന്ന കലയ്ക്ക് സാധിക്കുന്നു. മനുഷ്യന്റെ സ്വപ്നങ്ങളെയും അനുഭവങ്ങളെയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ദൃശ്യവൽക്കരിക്കുന്ന അത്ഭുതകരമായ ഒരു കലാരൂപമാണ് സിനിമ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതായിരുന്നു.
1: ആദ്യം ഇയാള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം, രണ്ടാമത് ഞാൻ പറയണ്ട. ആദ്യം ഇയാള് പറയാം, പിന്നെ ഞാൻ പറയാം. അല്ല, ആദ്യം പറഞ്ഞ എനിക്ക് സുഖണ്ട, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ? ആ ശരി, പിടിച്ചോ. നോക്കി
2: അക്ഷൻ, പോലീസുകാർക്ക് എന്താ യു ടി കാര്യം?
1: തോന്നക്കൽ
3: പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പറിച്ചു.
0: നിങ്ങൾ കേട്ട ഈ സംഭാഷണം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരി ഉത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
4: ഹലോ, നമസ്കാരം. കണ്ണൂർ ടാക്കീസിലേക്ക് സ്വാഗതം.
0: ജനീഷ് അല്ലേ ഇത്?
5: അതെ.
4: ജനീഷ്, എന്താ ഒരു നമസ്കാരം പറഞ്ഞൊരു നിശബ്ദത? പേടിച്ചു പോയാ?
5: ഇല്ല ഇല്ല.
4: കോള് അപ്രതീക്ഷിതമായിരുന്നോ? ആയിരുന്നു. എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായോ? കണ്ണൂർ ടാക്കീസിന്റെ
0: പ്രോഗ്രാമിന്റെ പേര് ഓർമ്മയില്ലല്ലേ ജനീഷേ?
4: പെട്ടെന്ന് ചോദിച്ചപ്പോ ഒരു ബേജാറായി അല്ലേ? ജനീഷ് എന്താ ജോലി ചെയ്യുന്നാണോ? എന്തെങ്കിലും ജോലി തിരക്കിലാണോ? ട്രിപ്പിലാണോ? ഓക്കെ. ആദ്യമായിട്ടാണോ ആകാശവാണിയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ഹലോ പ്രിയഗീതം, അതുപോലെ പല്ലവി എന്റെ പല്ലവി അങ്ങനത്തെ പ്രോഗ്രാമിലൊന്നും വിളിച്ചു നോക്കിയിട്ടില്ലേ?
5: വിളിച്ചു നോക്കിയിട്ടില്ല, കേൾക്കാറുണ്ട്.
4: കണ്ണൂർ ടാക്കീസിലെ ഏതായിരുന്നു ചോദ്യം, ഓർമ്മയുണ്ടോ? അതൊന്ന് പറഞ്ഞ ഡയലോഗ്
0: മറക്കാനാകാത്ത ഒരു ഡയലോഗല്ലേ?
4: ജനീഷിനൊന്ന് പറയാൻ പറ്റുമോ? അത് നമ്മളൊരു സംവിധായകരാണ്, തരുന്നു ജനീഷിന് ഒരു സ്ക്രിപ്റ്റ്, പറയും. തോന്നക്കൽ പഞ്ചായത്തിലെ ആരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ?
5: വീടും കൂടി ബാക്കിയുള്ളൂ.
4: അതൊരു ഭയങ്കര കോമഡി ആയിരുന്നു അല്ലേ?
5: കോമഡി ആയിരുന്നു.
4: കോമഡി ആയിരുന്നു മാത്രല്ല, ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന, ഇപ്പൊ ജനീഷിന് ആദ്യമായിട്ടാണ് കോള് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു, അതുപോലെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരാളുടെ വെപ്രാളം എന്താണ്, അയാൾ എങ്ങനെയായിരിക്കും ഡയലോഗ് പ്രസന്റ് ചെയ്യുക, അതൊക്കെ അതുപോലെ ഇന്നസെന്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര രസമുള്ള സീനായിരുന്നു അത്.
0: സിനിമയുടെ പേര് ഇനിയും പറഞ്ഞില്ല എന്ന് തോന്നുന്നു.
4: ആ സിനിമ ഏതായിരുന്നു?
5: അഴകിയ രാവണൻ.
4: അതെ, കറക്റ്റ്. ആ സിനിമ കണ്ട ഓർമ്മയുണ്ടോ? എപ്പോഴാണ് കണ്ടത്?
5: ടിവിയിൽ കണ്ടതായ ഓർമ്മയുണ്ട്.
4: പൊതുവെ സിനിമ ടിവിയിലാണോ കാണാറുള്ളത്? ടാക്കീസിൽ പോയി കാണാറുണ്ടോ?
5: ടാക്കീസിൽ പോക്ക് വളരെ അപൂർവം.
0: ടാക്കീസിൽ അത്ര വിജയിച്ച ഒരു സിനിമ ആയിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ടിവിയിൽ കൂടിയാണ് ജനപ്രിയമായത്.
5: ഇതെല്ലാം ടിവി കണ്ടതാണ്.
4: എത്ര വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നത്?
5: 10 വർഷം.
4: എവിടെ സ്റ്റാൻഡ്? എവിടെ?
0: കരിങ്കൽക്കുഴി.
4: കൊളച്ചേരി അല്ലേ? മയിൽ കൊളച്ചേരി.
5: മയിൽ കൊളച്ചേരി.
4: ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
5: വീട്ടിൽ അച്ഛനമ്മ അനിയൻ.
4: റേഡിയോ ശ്രോതാവ് എന്ന നിലയിൽ എന്തൊക്കെ പരിപാടികളാണ് ശ്രദ്ധിക്കാറുള്ളത്?
5: രാവിലെ 5:50 റേഡിയോ തുറന്നു വെക്കാറുണ്ട്.
0: വീട്ടിലാണോ അല്ലെങ്കിൽ ജനീഷ് ഫോണാണോ തുറന്നു വെക്കാറ്?
5: വീട്ടില്.
0: എല്ലാരും കേൾക്കും?
5: എല്ലാരും കേൾക്കും.
4: വണ്ടിയിൽ റേഡിയോ ഉണ്ടോ?
5: വണ്ടിയിലെ റേഡിയോ ഉണ്ട്.
4: ഏതൊക്കെ പരിപാടികളാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കാറുള്ളത്?
5: അങ്ങനെയൊന്നുമില്ല, രാവിലെ തുറന്നു വെച്ചാൽ 8 മണി വരെ കേൾക്കും, പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നാല് പിന്നെ ഉച്ചക്ക് വീണ്ടും തുറന്നു വെക്കും.
4: നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി മിസ്സായിച്ചേ, അത് മിസ്സായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തില് അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ?
5: അത് ഞായറാഴ്ച മറ്റേ രാവിലെ 7 മണി ഓലച്ചൂട്ട്.
4: ഓലച്ചൂട്ട് വിടാതെ കേൾക്കാറുണ്ട്. ഈ ഓട്ടോയില് ഇതുപോലെ റേഡിയോ വെച്ചിട്ട് പോകുമ്പോ യാത്രക്കാരുണ്ടാവുമല്ലോ, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടോ? എന്താ അവര് പറയാറ് ജനീഷിന്റെ അടുത്ത്?
5: എല്ലാവരും
4: ആകാശവാണി ഇങ്ങനെ കേൾക്കുമ്പോ അവർക്കും സന്തോഷമാണ്. ഓട്ടോ സ്റ്റാൻഡിലാവുമ്പോഴോ? സ്റ്റാൻഡിലുള്ള മറ്റ് ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതികരണം എങ്ങനെയാണ്?
5: അവരെന്നോട് പറയലുണ്ട്, നീ വണ്ടി സ്റ്റാർട്ടായി പാട്ടും വെച്ചിട്ടാണല്ലോ പോകുന്നത്.
4: ശരി. അവര് അവരുടെ വണ്ടികളിലൊന്നും റേഡിയോ ഉണ്ടാവില്ല അല്ലേ?
5: എല്ലാവരും ഒന്നും പാട്ട് വെക്കാറില്ല.
4: വെക്കാറില്ല. പാട്ട് എന്ന് പറയുമ്പോ പാട്ടിനോടാണോ ജനീഷിന് ഇഷ്ടം?
5: നീ മാത്രല്ല, എല്ലാ MP3 സോങ്സിലും കേൾക്കാറുണ്ട്.
4: പാട്ട് പാടുവോ?
5: ഇല്ല
4: ഇല്ല, ആസ്വദിക്കും മാത്രം. പിന്നെ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ജനീഷിന്?
5: നല്ല അഭിപ്രായമാണ്. ഒരു ഫിലിമിനെ പറ്റിയുള്ള
4: ചിരി വരാറുണ്ടോ? കോമഡി സീനാണ് കേൾക്കുന്നതെങ്കിൽ ചിരി വരാറുണ്ടോ?
5: ആ ഉണ്ട്.
4: അതിൽ ആ ഒരു ഇമോഷൻസ് എല്ലാം നമുക്ക് കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? ആ സിനിമയുടെ ഓർമ്മയിലേക്കും നമ്മൾ പോവാറുണ്ട്. ചിലപ്പോ തർക്കിച്ചിട്ടായാലും സിനിമ കാണാൻ പോയ സന്ദർഭമാണെങ്കിൽ അതുകൂടി ഓർക്കും അല്ലെ. നമ്മുടെ ലൈഫിൽ ആ സിനിമ സ്വാധീനിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ട് അല്ലെ.
6: എല്ലാ എപ്പിസോഡും കേട്ടിട്ടുണ്ടായിരുന്നോ ജനീഷേ?
5: എല്ലാ എപ്പിസോഡും
6: കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണോ ഇതിപ്പോ അയച്ചത്? മെസ്സേജ് അയച്ചത് ആദ്യമായിട്ടാണോ? ചെയ്തു അല്ലെ.
4: പിന്നെ ഈ ഓട്ടോറിക്ഷ അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫുൾ ടൈം ഓട്ടോറിക്ഷ തന്നെയാണോ?
5: അല്ല, അത്യാവശ്യം ബസ്സിൽ കണ്ടക്ടർ പണി എടുക്കാറുണ്ട്.
4: ഏത് റൂട്ടാണ്? മൈൽ റൂട്ട് തന്നെ. കാരണം ഈ ഓട്ടോറിക്ഷ മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോഴും നിലവിലത്തെ സ്ഥിതിയിൽ?
5: പറ്റാതെയൊന്നുമില്ല.
4: ട്രിപ്പ് ഉണ്ട്?
5: ട്രിപ്പ് ഉണ്ട്. നമ്മള് പാസഞ്ചറോടുള്ള ഇതുപോലെ ഇരിക്കും. നമ്മളായിട്ടുള്ള അവരെ അവരോട് മാന്യമായി നമുക്ക് അതിനിടക്കായിട്ടുള്ള ട്രിപ്പും കിട്ടും.
4: തീർച്ചയായും. അത് ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളികളും മനസ്സിലാക്കേണ്ടതാണ് അല്ലെ. മാത്രല്ല, ഇപ്പം പൊതുവെങ്കിലും എല്ലാവരും അവരവരുടെ വാഹനം എന്നുള്ള രീതിയിൽ ടൂ വീലായാലും എടുക്കുന്നത് കൊണ്ട് പൊതുവെങ്കിലും ഓട്ടോക്കാർക്ക് കുറച്ചൊരു സാധാരണ ഉണ്ടാവുന്ന ഒരു ട്രിപ്പ് ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ, ജനീഷ് പറഞ്ഞ പോലെ ഒരു ആത്മബന്ധം, നമ്മുടെ ഈ ഓട്ടോയിലെല്ലാം കാണുന്ന പോലത്തെ ഒരു ആത്മബന്ധം ആളുകളായിട്ട്, കസ്റ്റമേഴ്സുമായിട്ട് അല്ലെ, പാസഞ്ചേഴ്സുമായിട്ട് നമുക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവർ വിളിക്കും.
5: വീണ്ടും വീണ്ടും
6: സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടോ പാസഞ്ചേഴ്സ്?
4: ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ഇപ്പൊ ഞാൻ എ ഓട്ടോ പറഞ്ഞു, ഓട്ടോക്കാരുടെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിരിക്കും എ ഓട്ടോ എന്ന് പറയുന്നത്. അതൊരു ആവേശമാണ് ആ സിനിമ കാണുമ്പോൾ അല്ലെ. അതുപോലെ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും സിനിമ ഉണ്ടോ?
5: അങ്ങനെയൊന്നുമില്ല.
4: പെട്ടെന്നൊരു ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയൂ, അല്ലെങ്കിൽ ഒരു സീന് പറയൂ എന്ന് പറയുമ്പോൾ ജനീഷിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ?
5: അങ്ങനെ വെച്ചാൽ
4: കുടുങ്ങി അല്ലെ.
6: ഇപ്പൊ ഏതാ അവസാനമായിട്ട് കണ്ട സിനിമ? ഏതാ
5: അവസാനമായിട്ട്?
4: ആടുത്രി കണ്ടു.
6: അതെങ്ങനെയുണ്ടായിരുന്നു?
5: കോമഡി പടം എന്നുള്ളതിൽ
4: നല്ലതായിരുന്നു.
5: നല്ലതായിരുന്നു.
4: വാഴ ടു?
5: വാഴ ടു കണ്ടില്ല.
4: മോഹിനിയാട്ടം അതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. എങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം? ആക്ഷൻ സിനിമകളാണോ അതോ കോമഡി സിനിമകളാണോ?
5: കോമഡിയാണ്.
4: കോമഡിയാണ് ഇഷ്ടം. താരാരാധന ഉണ്ടോ? ആരെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ?
5: അങ്ങനെയൊന്നുമില്ല.
4: എല്ലാരും ഒരുപോലെയാണ്.
5: എല്ലാരും
4: ഒരു പൊടിക്കാരോടെങ്കിലും?
5: ഇല്ല.
6: ഇനിയിപ്പോ ഈ സിനിമയിലേക്ക് വരുമ്പോ അതിന്റെ ആ ക്ലിപ്പ്, ഈ ക്ലിപ്പ് ഓർമ്മയുണ്ടായിരുന്നു. അതിന്റെ കഥയൊക്കെ ഓർമ്മയിലുണ്ടോ ഇപ്പോഴും?
4: അതാണ്.
6: ഇതുപോലെയുള്ള ഒരുപാട് കോമഡികൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അല്ലെ.
4: അതെ, നല്ല പാട്ടും. പ്രണയമണി തൂവൽ കൊഴിയും എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടായിരുന്നു. സുജാതയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു പാട്ടായിരുന്നു.
6: കൈതപ്രത്തിനും ആ വർഷത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വന്ന സിനിമയാണ്.
4: അതെ, ശ്രീനിവാസൻ അസാധ്യമായ അഭിനയം. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ശ്രീനിവാസൻ മെയിൻ കഥാപാത്രങ്ങളായിരിക്കില്ല, എപ്പോഴും ഒരു സാധാരണ ഒരു കഥാപാത്രമായിട്ട് തിളങ്ങുന്ന ഒരു മനുഷ്യനാണ്.
6: ഇതിന്റെ തിരക്കഥയും ശ്രീനിവാസിന്റേതായിരുന്നു.
4: അതെ, ശരിക്കും ഒരാൾ കഥ എഴുതുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കാം നമ്മളായിരിക്കണം ഹീറോ എന്നുള്ള രീതിയിലാണല്ലോ എഴുതുക അല്ലെ. ശ്രീനിവാസന്റെ കഥകൾ എപ്പോഴും ശ്രീനിവാസൻ അത്തരത്തിലൊരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാറേ ഇല്ല. ശ്രീനിവാസന്റെ സിനിമകളോട് ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഗ്രാമീണമായ ഒരു പച്ചപ്പും നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരു അന്തരീക്ഷമാണ് ആ സിനിമകളിലെല്ലാം ഉണ്ടാവാറുള്ളത്. നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്ന തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള കോമഡികള്, അതാണ് നാട്ടിൻപുറത്തിന്റെ ഒരുപാട് നന്മകളും കുശുമ്പും ഒക്കെ ചേർന്നിട്ടുള്ള സിനിമകൾ.
6: അതുപോലെ ശ്രീനിവാസന് ഇതിലൊരു കഥ പറയുന്ന ഒരു സീനുണ്ട്, ചിറകൊടിഞ്ഞ കിനാവുകൾ. ആ കഥ പിന്നീട് ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്, 2015 ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമ.
4: ഏതായാലും പരിപാടി കേൾക്കുമ്പോ തന്നെ സീൻ ഓർത്തെടുത്തു, ആ സിനിമ ഓർത്തെടുത്തു, അപ്പൊ തന്നെ അയച്ചു അല്ലെ. വലിയ സന്തോഷം ഗ്രീഷിനോട് സംസാരിക്കാൻ സാധിച്ചതിൽ, ഈ പരിപാടിയിൽ പങ്കെടുത്തതിലും. ആദ്യമായിട്ട് ഒരു റേഡിയോ പരിപാടിയിൽ ഒരു ശ്രോതാവ് എന്ന നിലയിൽ ഗ്രീഷിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റിയത് അല്ലെ. കണ്ടുട്ടാക്കിയസിന് സംസാരിക്കാൻ പറ്റും,
6: എല്ലാ ദിവസവും കേൾക്കുന്ന ആളുകൂടിയാണ്. അപ്പോ ആദ്യമായിട്ടാണ് പക്ഷെ ആകാശവാണിയോട് സംസാരിക്കുന്നത്, അതിലുള്ള സന്തോഷം ഞങ്ങൾക്ക്.
4: അതെ, തുടർന്നും നമ്മുടെ പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക.
6: ആകാശവാണിയുടെ എല്ലാ വിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ജനീഷേ.
4: ഓക്കെ
6: ഓക്കെ, താങ്ക് യു.
7: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
8: നമസ്കാരം.
4: പേര്?
8: ജയരാജ്.
4: എവിടെ സ്ഥലം? എവിടെയാ?
8: ഞാൻ ബേസിക്കലി കണ്ണൂരാണ്. ഇപ്പോ താമസം ബാംഗ്ലൂരാണ്.
4: ബാംഗ്ലൂർ എന്താ ജോലി ചെയ്യുന്നത്?
8: ഇന്ത്യയിലെ വർക്കാണ്.
4: അവിടെ എങ്ങനെയാ വർക്ക്? നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ?
8: അതെ, അത്യാവശ്യം കുഴപ്പമില്ല.
4: ഫ്ലാറ്റ് ആയിരിക്കുമല്ലേ ചെയ്യുന്നത്?
8: മെയിൻ ആയിട്ട് ഫ്ലാറ്റ് ആണ് ഡിപെൻഡ് ചെയ്യുന്നത്.
4: ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ജോലി ഏതാണോ അതിനകത്ത്?
8: അതിന് നമുക്ക് റിസ്ക് എന്നിട്ടൊരു ജോലി ഇല്ല.
4: അതെയാ? എല്ലാം ഈസിയാണ്.
8: ഈസിയാണ്.
4: അപ്പൊ പുതിയ ട്രെൻഡിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
8: പിന്നെന്തേ, തീർച്ചയായും.
4: നല്ല ഹാപ്പി കസ്റ്റമറെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
8: പിന്നെ തീർച്ചയായും.
4: നാട്ടില് എപ്പോഴാ വരാറുള്ളത്?
8: നാട്ടില് ഒരു 3 മാസം 2 മാസം കൂടുമ്പോ വരും.
4: ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാ പഠിച്ചത്?
8: അല്ല, പഠിച്ച ഇന്റീരിയർ ഡിസൈൻ അല്ല, ഇന്റീരിയർ ഡിസൈൻ ആപ്പെട്ടതാന്ന്
4: പറയാം. അപ്പൊ താല്പര്യമായി,
8: ഇഷ്ടം കൂടി, ഇപ്പൊ കുഴപ്പമില്ലാതെ
4: ഹാപ്പി ആയിട്ട് ജോലി ചെയ്ത് പോകുന്നു.
8: ജോലി,
4: അതായത് നമ്മുടെ ജോലിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടി നല്ല നല്ല ആശയങ്ങൾ വരുമല്ലോ.
8: അപ്പൊ
4: ഒഴിവ് സമയം കിട്ടാറുണ്ടോ?
8: ഒഴിവ് സമയം കിട്ടാറില്ല, എടുക്കാറുണ്ട്.
4: അത് ശരി. അപ്പൊ ഈ ഒഴിവ് സമയം എന്താണ് ചെയ്യുന്നത്?
8: ഒഴിവ് സമയം ഭാര്യയും മക്കളും കൂടി എൻജോയ് ചെയ്ത്
4: പുറത്തു പോകും, സിനിമ കാണാൻ പോവോ?
8: അത്യാവശ്യം.
4: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നൊരു പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാറുണ്ടോ?
8: ഇടക്ക് കേൾക്കാറുണ്ട്, നാട്ടിൽ വരുന്ന സമയത്ത് കേൾക്കാറുണ്ട്.
4: അപ്പോ ചെറുപ്പകാലത്തെല്ലാം ഒരുപാട്
8: ചെറുപ്പകാലത്ത് ആകാശവാണി തന്നെയല്ലേ മെയിൻ.
4: ഇപ്പൊ നമുക്ക് ന്യൂസ് ഓൺ എയർ എന്നുള്ള ആപ്പ് വഴി നമ്മുടെ മൊബൈലിൽ തന്നെ കേൾക്കാൻ പറ്റും. കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കുകയോ ചെയ്യാം. അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്?
8: ശരി.
4: സിനിമ എങ്ങനെയാ, കാണുന്ന ആളാണോ എൻജോയ് ചെയ്യുന്ന ആളാണോ?
8: അത്യാവശ്യം ഒരുപാടില്ല, എന്നാലും കാണും.
4: എങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം കൂടുതൽ?
8: എനിക്ക് അങ്ങനെയൊന്നുമില്ല, കോമഡിയാണ് കൂടുതൽ താല്പര്യം.

0: മിമിക്രി അങ്ങനെ എന്തെങ്കിലും ചെയ്യോ?
1: എനിക്ക്
0: ജയനെ കാണുമ്പോൾ ഏകദേശം പിന്നെ അതുപോലെ തോന്നും, ഒന്നും ചെയ്യില്ല.
1: ഇല്ല ഇല്ല.
0: കലാപരമായിട്ട് എന്തെങ്കിലും പരിപാടികൾ? ഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ.
1: ഓക്കെ.
2: ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലിനിറിയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര

0: ഇറങ്ങാനൊന്നും സമയമില്ല, ഓടിച്ചു ഓടിച്ചു കണ്ണു കാണാൻ വയ്യ.
1: മനസ്സിലായത്?
2: ഇത് ഈസി അല്ലേ? ഇൻഹരിഹർ നഗർ.
1: കറക്റ്റ് ഉത്തരം. ഈ സിനിമ കണ്ടിട്ടുണ്ട്?
2: പിന്നെ ഒരുപാട് വശങ്ങൾ.
1: ഭയങ്കര കോമഡി ഉള്ള ഒരു സിനിമയാണ്. ഫിലോമിന ചെയ്ത റോളായിരുന്നു അത് അല്ലേ? ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ പറയാൻ പറ്റുമോ?
2: ഇല്ല ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല.
1: ഓക്കെ, ഉത്തരം പറഞ്ഞു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
2: സിനിമക്കൊപ്പം.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹായ്, നമസ്കാരം.
4: നമസ്കാരം.
1: പേര്?
4: നിമിഷ.
1: എവിടെയാ സ്ഥലം? എവിടെയാ
4: സ്ഥലം? എടക്കാട് തന്നെ.
1: നിമിഷ എന്താ ചെയ്യുന്ന ജോലി? എന്താ ചെയ്യുന്നത്?
4: ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്.
1: എത്ര വർഷമായി ഈ ഫീൽഡിൽ?
4: ഇപ്പൊ 2 വർഷമായിരുന്നു.
1: അത്രയായിരുന്നു. വർക്കൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്
4: വർക്ക്? അത്യാവശ്യം.
1: വീട്ടിലാരൊക്കെയല്ലേ?
4: വീട്ടിലും മക്കളും ഹസ്ബൻഡും.
1: ഓക്കെ, ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ?
4: പണ്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന പരിപാടി.
1: അപ്പൊ ആ സമയത്തിൽ ഓർമ്മ പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പരിപാടി ഓർമ്മ?
4: ഇഷ്ടഗാനങ്ങൾ,
1: അതായത് പ്രിയഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, അത് സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളാണ്.
4: കോളേജ് പഠിക്കുന്ന ടൈമിൽ.
1: ഇത് കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. ഇതില് നമ്മളൊരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കും. അത് ഏതാണെന്നാണ് പറയേണ്ടത്? ഓക്കെ, സിനിമ എങ്ങനെയാ കാണുന്നതാണോ?
4: സിനിമ അത്യാവശ്യം.
1: ഫ്രീ ടൈം കിട്ടിയാൽ ആദ്യം ചൂസ് ചെയ്യുന്നത് സിനിമയായിരിക്കോ?
4: ആദ്യം സിനിമ.
1: ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
4: ലാസ്റ്റ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നതേ ഉള്ളൂ. ടാക്കീസ്
1: കുറവാ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോ ഇതിൽ കുറച്ച് പഴയ സിനിമയാണ്, അത്ര പുതിയതല്ല. സിനിമ ക്ലിപ്പ് കേട്ട് നോക്ക്, എന്നിട്ട് പറയാൻ പറ്റുമോ? തിളക്കം സിനിമ
4: കണ്ടിട്ടുണ്ട്?
1: ഇതിലെ ഏറ്റവും നല്ലൊരു കോമഡി സിനിമ അല്ലേ വനജ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അല്ലെ? സലീം കുമാറും ബിന്ദു പണിക്കരും ചേർന്നിട്ടുള്ള റോള്. ആ സിനിമ എവിടെ കണ്ടത്? ടാക്കീസ്ന്നാണോ കണ്ടത്? അല്ല, വീട്ടിൽ
4: തന്നെയാണ്.
1: ഇഷ്ടപ്പെട്ടായിരുന്നു ആ സിനിമ?
4: ഭയങ്കര ഇഷ്ടപ്പെട്ടു.
1: നല്ലൊരു സിനിമയായിരുന്നു അല്ലേ? ഭയങ്കര കോമഡി ഉള്ള ഒരു സിനിമ അല്ലെ? അപ്പൊ ഏതായാലും നിമിഷ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
4: സിനിമ.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹായ്, നമസ്കാരം.
2: നമസ്കാരം.
1: പേര്?
2: അക്ഷയ്.
1: അക്ഷയ്, എന്താ ചെയ്യുന്നേ?
2: ഞാനിപ്പോ ബാങ്കിൽ വർക്ക് ചെയ്യാം.
1: ഏത് ബാങ്കിലാ?
2: പഴയങ്ങാടി അർബൻ.
1: ഇപ്പം പറയുമ്പോ റീസെന്റ് ജോയിൻ ചെയ്താണോ?
2: അല്ല, 2-3 വർഷം.
1: എവിടെ സ്ഥലം? എവിടെയാ
2: സ്ഥലം? പാണപ്പുഴ.
1: പാണപ്പുഴ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തോന്നുന്നല്ലേ?
2: മോശമില്ലാത്ത സ്ഥലമാണ്. കൈതപ്പുറത്തിന്റെ ഒക്കെ പാടുകളിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ പരാമർശിക്കപ്പെട്ട ഒരു സ്ഥലമാണ്.
1: അതാണ് എനിക്ക് തോന്നുന്നു.
2: ബന്ധങ്ങളൊന്നും ഇല്ല.
1: ഇല്ല, സംസാരത്തിൽ തോന്നി. വായിക്കുന്ന ആളാണോ?
2: കുഴപ്പമില്ലാതെ വായിക്കും.
1: ചില ആളുകളോട് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവല്ലോ വായന എല്ലാ ആളുകളുടെ സംസാരം കുറച്ച് വ്യത്യാസമുണ്ടോ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ?
2: സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി.
1: റേഡിയോ ഇല്ലേ?
2: റേഡിയോ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല സത്യം പറഞ്ഞു. മുമ്പത്തെ സമയത്ത് ഒരുപാട്, അതായത് നമുക്ക് റേഡിയോ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആ ഒരു മണിക്കത്തെ
1: പ്രിയഗീതം
2: അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ ഒരു നൊസ്റ്റാൾജി പോലെ ബാക്കിയുള്ള സാധനമാണ്.
1: വയലും വീടും.
2: ആ വയലും വീടും പരിപാടികൾ, അങ്ങനെ അതൊക്കെ ഓർമ്മകളുണ്ട്. ഇങ്ങനെ ആ ചെറുപ്പത്തിൽ കേട്ട ഒരു സാധനം ഇപ്പോഴും ഉണ്ട്. ടിവിയുടെ ഒരു ഇതും, പിന്നെ അതിനേക്കാൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് സ്മാർട്ട് ഫോൺ. അപ്പൊ അതിന്റെയൊക്കെ കൂടുതൽ ഉപയോഗം
1: റീസന്റ്
2: കാലായിപ്പോയി. അതുകൊണ്ട് അതിന്റെ ഒരു ബാക്കിയാണ് അവിടെ.
1: പക്ഷെ നമ്മളിപ്പോ റേഡിയോ മൊബൈലിലും കൂടെ കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പുകളുണ്ട്. ന്യൂസ് ഓൺ എയർ എന്നുള്ള ആപ്പ് നമ്മുടെ ഫോണിൽ ഡൌൺലോഡ് ചെയ്താൽ നമ്മുടെ മൊബൈലിലും ഇവിടെ വെച്ചിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ലൈവ് ആയിട്ട് പ്രോഗ്രാം.
2: പിന്നെ വീണ്ടും ഒരു ട്രെൻഡായി വന്നിരുന്നല്ലോ. ഇപ്പോ അതും കുറേ ബാക്കോട്ടാണ്.
1: കണ്ണൂർ ടാക്കീസ് പറയുന്നത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അത് ഏതാണെന്ന് പറയാം പറ്റുമോ നോക്കണം. സിനിമ കാണുന്ന ആളാണോ?
2: ആവശ്യത്തിലധികം.
1: അതെയാ? ആവശ്യത്തിലധികം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കൊറേ വട്ടം കാണുന്നതാണോ?
2: ഇല്ല, തിയേറ്ററിലൊക്കെ പോയിട്ട് കാണല് ഒരു സിനിമ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം 2 തവണ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ടാക്കീസ് പോയി വീണ്ടും റിപ്പീറ്റ് ചെയ്യാറില്ല. ഇഷ്ടപ്പെട്ട സിനിമകള് ടിവിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇരുന്ന് കാണും. ഓൾമോസ്റ്റ് ദിലീപിന്റെ ഒക്കെ പഴയകാല സിനിമകൾ ഇപ്പോഴും സി ഐ ഡി മൂസ മീശോ അതും കല്യാണ രാമൻ റൺവേ അതൊക്കെ കണ്ടാൽ ഇപ്പോഴും ടി വി ഇടുമ്പോ തന്നെ ഇരിക്കും.
1: ഫുൾ ടൈം തീരുന്നതുവരെ ഇരിക്കും
2: ചിലപ്പോ.
1: അതായത് അതിന്റെ പുതുമ നഷ്ടപ്പെടാത്ത പോലെയാണ് തോന്നുന്നത് അല്ലെ? ചില കോമഡികൾ അങ്ങനെയാണ്. നമ്മൾ പറയും കോമഡികൾ കേൾക്കുമ്പോ ആ ഒരു സമയത്ത് മാത്രമേ ചിരിക്കാനുണ്ടാവുള്ളൂ, പിന്നെ വീണ്ടും അത്. പക്ഷെ ചില സിനിമകളിലെ ചില കോമഡികൾ നമുക്ക് കണ്ടാലും കണ്ടാലും മതിയാവില്ല അല്ലെ?
2: പ്രത്യേകിച്ച് പഴയ കാലത്തേതാണ് അങ്ങനെ പറഞ്ഞത്. റീസെന്റ് ആയ പല സിനിമകളും അന്നേരം ചിരിച്ചു വിട്ടു എന്നാൽ അതിനപ്പുറത്തേക്ക്
1: ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, വൈഫ്.
1: വൈഫിന്റെ പേര്?
2: വൈഫ് ഹരിപ്രിയ.
1: ഹരിപ്രിയ, റീസെന്റ് കല്യാണം കഴിഞ്ഞതാണോ?
2: ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്.
1: ഓ അതെ, അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരു നല്ല ദിവസം തന്നെ ആകാശവാണിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, വലിയ സന്തോഷം.
2: അപ്പൊ രണ്ടു വർഷമാവുന്നു
1: അല്ലെ. ഹരിപ്രിയയുടെ അടുത്തും വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയാം. ഓക്കെ, നമുക്കപ്പോ ചോദ്യത്തിലേക്ക് കടക്കാലേ.
5: ഹലോ, ഇത് 3 5 4 5 2. സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കത്ത.
6: ഹലോ,
5: സരസ്വതി അമ്മയ്ക്ക് ഫോൺ, കൽക്കത്തിന്റെ മോ വിളിക്കുന്നു. ഹലോ
6: ഹലോ, മേട്രം ചേച്ചി ആണോ?
5: പിന്നെ കൽക്കത്തിന് പോരുമ്പോഴേ കുറച്ച് കമ്പിളി പുറത്ത് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ?
6: ഇല്ല കേൾക്കുന്നില്ല.
5: കൽക്കത്തിന് പോരുമ്പോഴേ കമ്പിളി പുറത്ത് വാങ്ങിച്ചോണ്ട്.
1: മനസ്സിലായോ?
2: നേരത്തെ പറഞ്ഞ പോലെ നമ്മള് റിപ്പീറ്റ് അടിച്ച് കാണാൻ വേണ്ടി താല്പര്യപ്പെടുന്ന സിനിമയാണ് റാംജി റോസ് പിക്ക്.
1: കറക്റ്റ്, ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും തകർത്താടിയ സിനിമ അല്ലെ. ഭയങ്കര രസമുള്ള സിനിമയായിരുന്നു അതല്ലേ. സിദ്ദിഖ് ലാലിന്റെ കുട്ടുകെട്ടിലെ ആദ്യത്തെ പടം. പിന്നെ അതിനുശേഷം തുടർച്ച
2: ഉണ്ടായിട്ടുണ്ടായിരുന്നു
1: അതിന്റെ രണ്ട് ഭാഗമായിട്ട്.
2: അവസാനത്തെ മൂന്നാമത്തെ ഭാഗം മാത്രമേ പരാജയപ്പെട്ടു.
1: അതെ, ബാക്കിയെല്ലാം നല്ല നിറഞ്ഞ കോമഡിയും നിറഞ്ഞ ആളുകളോടും കൂടി പോയ സിനിമയാണ്. ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം,
2: സിനിമയ്ക്കൊപ്പം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
7: നമസ്കാരം.
1: പേര്?
7: എന്റെ പേര് എം കണ്ണൻ.
1: എം കണ്ണൻ?
7: എം കണ്ണൻ.
1: ആഹാ, ഇനീഷ്യൽ അടക്കാന്നല്ലോ പറയുന്നത്.
7: സാധാരണ ഞങ്ങൾ അറിയപ്പെടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറ്.
1: അതെ, ഏത് മേഖലയിലാണ് അറിയപ്പെടുന്നത്?
7: ഞാൻ കാർഷിക രംഗത്ത് പിന്നെ പൊതുപ്രവർത്തകനാണ്.
1: കാർഷിക മേഖല എന്ന് പറയുമ്പോൾ
7: കൃഷി മേഖല.
1: എന്തൊക്കെ
7: സ്വന്തമായിട്ട് പിന്നെ തെങ്ങ്, കിഴങ്ങ് ഇതൊക്കെ കുറേ ചെയ്യുന്നുണ്ട്. അതില് കൊത്തും കിടക്കും ഒക്കെ ഞാൻ ചെയ്യും. അപ്പോ ഞാൻ അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരാളാണ്.
1: അത് ശരി. അത് ഒരു വരുമാന മാർഗമായിട്ട്?
7: വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് സംതൃപ്തി ഉണ്ട്. അതുകൊണ്ട്
1: സന്തോഷം മാത്രം.
7: സന്തോഷം, സംതൃപ്തി ഇട്ട് സ്വന്തമായിട്ട് വിളയിച്ചു കഴിക്കുക, അതൊക്കെ ഒരു തൃപ്തിയാണ്.
1: അപ്പൊ പ്രധാനമായിട്ട് ജോലി ഇത് തന്നെയാണ്?
7: ജോലി കൃഷി തന്നെയാണ്. ഒരു അതിനൊക്കെ ഒരു പശു ഉണ്ടാവും, അതിന്റെ ചാണകം പാരും, അതിനെ കുളിപ്പിക്കും, അതിന് പുല്ലേരും. ഇതൊക്കെ ആയിരുന്നു എന്റെ ജീവിതം ശൈലി.
1: ഇതൊക്കെ വെച്ചിട്ടാണ് മക്കളെയും കുടുംബത്തെയും പോറ്റുന്നത്?
7: പോറ്റുന്നു ഞാൻ പറയാനില്ല, ഞാൻ അതിന്റെ ഭാഗമായിരുന്നു ഇത്. ഇന്നിപ്പോ അവരൊക്കെ സ്വയം പര്യാപ്തത.
1: അതിന് മുമ്പ് എങ്ങനെയായിരുന്നു?
7: മുമ്പ് എന്റെ താണല്ലേ ജീവിച്ചതാ എന്റെ കുടുംബം. അങ്ങനെ കുറച്ച് റബ്ബർ, കുറച്ച് തെങ്ങ് ഇതൊക്കെ ആയിട്ടാണ്.
1: പ്രധാനമായിട്ട് കൃഷി തന്നെയായിരുന്നു വരുമാന മാർഗം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോഴും കൃഷി ഇങ്ങനെ ചെയ്യുന്നുണ്ടോ?
7: ഇപ്പോഴും കൃഷി ചെയ്യും ഞാൻ. മരം മേയ്ക്കുന്നവരും കൃഷി ചെയ്യും.
1: അതെ അല്ലെ, അത് നല്ലൊരു തീരുമാനമാണ്. പൊതുവെ ആളുകൾ കൃഷിയിൽ നിന്ന് പിന്നോട്ട് വാങ്ങാനും അല്ലെ, കൃഷി ലാഭമല്ല എന്ന് പറയുമ്പോഴും മാനസിക സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനം എന്ന് കണ്ടിട്ടും ചിന്തിക്കുന്നുണ്ട്.
7: സംതൃപ്തി എന്ന് പറയാൻ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മള് രണ്ടു വെണ്ടക്കായ രാവിലെ കുറച്ചുകൊണ്ട് വീട്ടിൽ കൊടുക്കുക. ഇത് ഇന്ന് കറിയോ കണ്ണൂർ, ചീര കുറച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഇന്ന് കറിയോ കണ്ണൂർ, നമുക്കൊരു സംതൃപ്തി.
1: പിന്നെ മാത്രമല്ല വിഷമില്ലാത്തൊരു പച്ചക്കറി നമ്മൾ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത്?
7: വീട്ടില് ഭാര്യ, രണ്ട് മക്കള്.
1: ഇതൊക്കെ ഞാൻ ചോദിക്കുന്നതേ, ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ ഒരു പ്രോഗ്രാം എന്ന് വരുന്ന ആളാണ്.
7: വളരെ സന്തോഷം.
1: ആകാശവാണി പരിപാടികൾ
7: കേൾക്കാറുണ്ട്.
1: കണ്ണൂർ ടാക്കീസ് ആണ് ഈ പ്രോഗ്രാമിന്റെ പേര്. അതില് സിനിമയുടെ ക്ലിപ്പാണ് കേൾപ്പിക്കുക. ഇപ്പം കൃഷി ഒരു സംതൃപ്തി എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും വിനോദത്തിന് വേണ്ടി എന്തെങ്കിലും സിനിമ, പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
7: വല്ലപ്പോഴും ഞാൻ പിന്നെ ടി വി ഒക്കെ കാണും, സാധാരണ സീരിയലും കാണാറില്ല. മറ്റ് ചർച്ചകള്, വാർത്തകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്.
1: സിനിമ കാണാറുണ്ട്?
7: സിനിമ വല്ലപ്പോഴേ കാണില്ലോ.
1: ടാക്കീസിൽ പോയിട്ട് സിനിമ
7: പോയിട്ട് സിനിമ കണ്ടിട്ട് ഏകദേശം ഒരു 4-5 മാസമായി.
1: ടി വിയിൽ വരുന്നതെല്ലാം സിനിമകൾ
7: കാണാം, വല്ലപ്പോഴും കാണും.
1: ആക്ഷൻ സിനിമകളാണോ ഇഷ്ടം?
7: അല്ല അല്ല, ആക്ഷൻ സിനിമകളോട് അത്ര കമ്പൊന്നുമില്ല. പിന്നെ കോമഡിയും പ്രതിബന്ധതയുള്ള സിനിമകളോടൊക്കെ താല്പര്യം.
1: കുടുംബകഥകൾ എന്ന് പറയാം.
7: അതെ അതെ.
1: അപ്പൊ ഇതില് ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കും, അത് ഏതാ സിനിമ എന്നാണ് കണ്ടിട്ട് പറയേണ്ടത്.
7: ആയിക്കോട്ട്,
1: ഓക്കെ, റെഡിയല്ലേ?
7: ശ്രമിച്ചു നോക്കാം.
1: ഓക്കെ, വെരി ഗുഡ്.
8: സി പി രാമസ്വാമി?
9: അയ്യോ അതല്ല, ഞാൻ വെറും സി പി. ചേച്ചിയുടെ ചേട്ടൻ എന്തായാലും എന്നെ അറിയും. ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 30 lakhs ഞാനാണ് കോൺട്രാക്ടർ. ഈ ഹൗസിംഗ് കോളനി 60 lakhs അത് ഞാനാണ് കോൺട്രാക്ടർ. അങ്ങനെ പലതും വർക്ക് സൂപ്പർ.

0: ഓഫീസർമാർ ഒരു 50 പേരുണ്ട്. 1000-ത്തിനടുത്ത് തൊഴിലാളികൾ എന്റെ കീഴിൽ ഇടതടവില്ലാതെ പണിയെടുക്കുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ പറയും.
1: നിങ്ങൾക്കിവിടെ കരാറ് പണിയൊന്നുമില്ലല്ലോ.
0: അയ്യോ, ഞാൻ പണി അന്വേഷിച്ച് വന്നതല്ലേ. ഉള്ള പണി തന്നെ ചെയ്യാൻ എനിക്ക് തൊഴിലാളികളില്ല.
1: അപ്പൊ തൊഴിലാളികൾ അന്വേഷിച്ച് വന്നതാ?
0: അല്ല ചേച്ചി, എന്റെ തൊഴിലാളികൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. അവരെ ഞാൻ ഹോട്ടലിലേക്ക് ഒന്നും അയക്കാറില്ല. അരിയും സാമാനങ്ങളും പാത്രങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്.
2: വെള്ളാനകളുടെ നാടല്ലേ?
3: വെള്ളാനകളുടെ നാടനി എന്ന സിനിമ മോഹൻലാലും ശോഭനയല്ലേ? ഓർമ്മയില്ലേ ആ സിനിമ? ആ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പോ വെള്ളാനകളുടെ നാട് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
2: സിനിമയ്ക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
3: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
3: പേര്?
5: എന്റെ പേര് ആദിത്യ.
3: ആദിത്യയുടെ സ്ഥലം എവിടെയാ?
5: എന്റേത് പറവൂർ.
3: പറവൂർ. ഓക്കെ, എന്താ ചെയ്യണേ?
5: ഞാനിപ്പോ ഒരു ടീച്ചറാണ്. ഡെയിലി വേജ് ആയിട്ടൊരു
3: സ്കൂളില്
5: പോകും.
3: പ്രൈമറി സ്കൂളാണോ അല്ല?
5: അല്ല, യു പി സ്കൂൾ.
3: ഏത് ക്ലാസ് വരെ എടുക്കല്ലേ? ക്ലാസ്
5: 7 വരെ.
3: ഏത് സബ്ജക്ട്?
5: എന്റേത് സോഷ്യൽ.
3: സോഷ്യൽ ആണ്. ഓക്കെ, ബി എഡ് കഴിഞ്ഞിട്ട് പോയതാണ്?
5: ഞാൻ ടി ഡി സി ഉണ്ടായി. ഡിഗ്രി ടി ഡി സി
3: കഴിഞ്ഞിട്ട് പോകും. ഓക്കെ, ഇത് കഴിഞ്ഞ പാടന്നെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല?
5: ഇല്ല, ഒരു വേക്കൻസി വന്നു 6 മാസത്തെ, അപ്പൊ അങ്ങനെ
3: പോയത്. ഓക്കെ, ഇപ്പം വെക്കേഷൻ അല്ലേ?
5: ആ, ഇപ്പൊ വെക്കേഷൻ.
3: ഇഷ്ടപ്പെട്ടിട്ടാണോ പോയത് ടീച്ചറിലേക്ക്?
5: എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു, പിന്നെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചറാവണമെന്ന് പണ്ടേലൊരു ആഗ്രഹം ഉണ്ടായേ.
3: അത് ശരി.
5: അപ്പൊ അതും കൂടി ഒന്ന് മുറുക്കെ പിടിച്ച് അങ്ങനെ പോയി.
3: ഒരു പക്ഷെ അമ്മക്ക് ആവാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും മുകളിലൂടെ ടീച്ചർ ആവണമെന്ന് പറഞ്ഞത്. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ?
5: ആ, കേൾക്കാറുണ്ട്.
3: ഈ ടീച്ചിങ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കുറെ റെഫറൻസ് കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ് ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒഴിവ് സമയം എപ്പോഴും കിട്ടാറുണ്ടോ? എങ്ങനെയാണ്?
5: ആ, കൂടുതൽ വർക്ക് ലോഡ് ഒന്നും വരുന്നില്ല. ഒന്ന് യു പി ക്ലാസ്സുകളൊക്കെ അല്ലേ വരുന്നത്, അപ്പോ ഒഴിവ് സമയം ഉണ്ടാവാറുണ്ട്.
3: ഒഴിവ് സമയം ഉണ്ടായാല് ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുന്നത് എന്നായിരിക്കും?
5: ഞാൻ അധികവും മ്യൂസിക് കേൾക്കാറാ പതിവ്.
3: പാട്ട് പാടുമോ?
5: പാട്ട് പാടില്ല, കേൾക്കും,
3: ആസ്വദിക്കും.
5: ആസ്വദിക്കും.
3: ഓക്കെ, സിനിമ എങ്ങനെയാ? സിനിമയോട്?
5: സിനിമയോട് ഭയങ്കര താല്പര്യമാണ്. ഒരു ഫിലിം ഇപ്പൊ തന്നെ റിലീസ് ആവുന്നുണ്ടെങ്കിൽ അത് കാണാൻ പോകുന്നൊരു
3: ടാക്കീസിൽ അപ്പൊ തന്നെ പോയി കാണുന്നൊരു
5: ടിക്കറ്റ് കിട്ടിയാ അപ്പൊ തന്നെ
3: ഫസ്റ്റിൽ തന്നെ കാണണം എന്നുള്ള
5: ആഗ്രഹം.
3: റിവ്യൂനൊന്നും നിക്കൂല?
5: ഇല്ല, റിവ്യൂ ചിലത് റിവ്യൂ നിക്കും, ചിലതിന് അങ്ങനെ നിക്കാറില്ല. താല്പര്യം
3: വേഗം പോകും. ഇഷ്ടപ്പെട്ട നടൻ നടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
5: നടൻ ലാലേട്ടൻ.
3: ലാലേട്ടൻ ഇഷ്ടം അല്ലെ? ഇത് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്. ജസ്റ്റ് നമ്മള് കണ്ട സിനിമയായിരിക്കും, ചിലപ്പോ റീൽസിലൂടെ കേട്ട ഇതായിരിക്കും. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
5: ഓക്കെ,
6: ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ.
7: ഇതിനെ കുറിച്ച്? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ
6: ഇത് കുറച്ച് കൂടുന്നുണ്ട്.
7: പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ
3: മനസ്സിലായ ഏതാ സിനിമ?
5: സിനിമ കിട്ടി മമ്മൂട്ടിന്റെ. ആദ്യം പോലീസുകാരനുണ്ട്, എന്നിട്ട് ഇവിടെ ആലപ്പുഴയിലേക്ക് വെന്നീസിലെ വ്യാപാരി.
3: കഥയിലൂടെ ഇങ്ങനെ ഓർത്തെടുത്തു അല്ലേ?
5: വെന്നീസിലെ വ്യാപാരി.
3: വെന്നീസിലെ വ്യാപാരി,
5: കാവ്യ മാധവൻ
3: ഉള്ള സിനിമ. ഓക്കെ, സുരാജിന്റെ ഒരു നല്ലൊരു കോമഡി സീനായിരുന്നു അത്. ഓക്കെ, ഏതായാലും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
5: ആയിക്കോട്ടെ, താങ്ക് യു.
3: സഞ്ചരിക്കാം
4: സിനിമയ്ക്കൊപ്പം. വെള്ളിത്തിരക്ക്.

മലയാള സിനിമയുടെ സംഗീത വഴിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പാശ്ചാത്യ സംഗീതത്തിന്റെ ഹാർമണിയും ഭാരതീയ രാഗങ്ങളുടെ ആത്മാവും ഒരേ ഈണത്തിൽ അലിഞ്ഞു ചേർന്ന നിമിഷങ്ങൾ. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ജെറി അമൽദേവ് എന്ന പ്രതിഭ ആ മാന്ത്രികതയ്ക്ക്

സമൂഹത്തിന്റെ ഈണങ്ങൾ വെറുമൊരു ഈണമല്ല, മറിച്ച് തലമുറകൾ ഏറ്റുപാടിയ പ്രണയത്തിന്റെ ലാവണ്യമാണ്. സ്വന്തം സൃഷ്ടികളെക്കുറിച്ചും അവയുടെ പിറവിയെക്കുറിച്ചും ആ സംഗീത വിസ്മയം തന്നെ സംസാരിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു അനുഭവം വേറെന്തുണ്ട്? നമുക്ക് കേൾക്കാം ജെറി അമൽദേവ് തന്റെ പ്രിയപ്പെട്ട ഗാനങ്ങളെക്കുറിച്ച് പങ്കുവെക്കുന്ന ആ വിശേഷങ്ങൾ.

ആദ്യം ട്യൂൺ ചെയ്ത പാട്ട് മഞ്ഞണിക്കൊമ്പിലാണ്. അപ്പോൾ എന്നോട് ഫാസിലും ജിജോയൊക്കെ കഥ പറഞ്ഞു, ഇങ്ങനെ ഏതോ ഒരു ഇരുട്ടടഞ്ഞ ഒരു വലിയ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടി ഒരു ജീപ്പ് ഓടിച്ചിട്ട് ഒരാൾ പോകുമ്പോൾ അകലെ നിന്ന് ഏതോ ഒരു പെൺകുട്ടിനെ വിളിക്കുന്ന പോലെ ഒരു പാട്ടാണ് വേണ്ടത്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടൊരു പാട്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വിളിയാണ് ആവശ്യം, ടറ്റ അങ്ങനെ ഒരു ട്യൂൺ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞാൽ കൊള്ളാം, വിളി കൊള്ളാം നോക്കി വഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ട്യൂൺ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ബിച്ചു തിരുമല അവിടെ ഇരിക്കുകയാണല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ഉടനെ അദ്ദേഹം കഥ കേട്ടിരിക്കുകയാണ്. മഞ്ഞണിക്കൊമ്പിൽ, ഞാൻ ഉദ്ദേശിച്ചത് സംതിങ് ലൈക്ക് മുക്കുറ്റിപ്പൂവേ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു വിളിയാണല്ലോ. പക്ഷേ ചെയ്തു വന്നപ്പോൾ മഞ്ഞണിക്കൊമ്പിൽ കിങ്ങിണി തുമ്പിൽ അങ്ങനെയൊക്കെ വന്നു.

ഫാസിൽ ബിച്ചുവിനെ എന്നും കൂടി ഈ ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഇവിടെ ആലപ്പുഴയിൽ. എന്നിട്ട് ഈ അമ്മമ്മയുടെയും കൊച്ചുമകളുടെയും കഥ കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ അമ്മമ്മയെ കാത്തിരിക്കുക. അപ്പൊ അതിനു പറ്റിയൊരു കാത്തിരിപ്പിന്റെ പാട്ട് വേണം. ഈ പാട്ട് ആര് കേട്ടാലും അവരുടെ ജീവിതത്തിലൊരു നോസ്റ്റാൾജിയ ഉളവാക്കുന്ന പോലെ വേണം. എന്നിട്ട് ഫാസിൽ പുറത്തേക്ക് പോയി. ഞാനും ബിച്ചുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ഈ നോസ്റ്റാൾജിയ എവിടുന്ന് കിട്ടും? ഞാൻ ചോദിച്ചു ബിച്ചിനോട് വല്ല നോസ്റ്റാൾജിയ രാഗം അങ്ങനെ വല്ലതും ഉണ്ടോ, കരകരപ്രിയ പോലെ ഒരു നോസ്റ്റാൾജിയ രാഗം? ഏയ് അത് ഞാൻ കേട്ടിട്ടില്ല ചോദി. ഞാനും കേട്ടിട്ടില്ല. അപ്പൊ ബിച്ച അവിടെ വെറുതെ ആ മുറിയിലെ ഒരു പുസ്തകം കണ്ടു, ചങ്ങമ്പുഴയുടെ കൃതികൾ. മറിച്ചു നോക്കിയപ്പോ അതിൻ്റെ അകത്ത് ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. മറിച്ചിട്ട് വായിച്ചു, ശ്യാമളേ ശ്യാമളേ സംതിങ് സംതിങ് ശ്യാമളേ. ചെറിയ ഇതുമേ ഒന്ന് പിടിച്ചു നോക്കുന്നു പറഞ്ഞു. ശ്യാമളേ ശ്യാമളേ ലലലാലേ ശ്യാമളേ. ആ ഇത് മതി എന്ന് പറഞ്ഞു ബിച്ചു. നമുക്ക് ഈ വഴിക്ക് പോവാം, പിടിച്ചോളൂ.

നോക്കത്താൽ ദൂരത്ത് കണ്ണും നട്ടെന്നുള്ളത് കംപ്ലീറ്റ് ക്രിസ്ത്യാനികളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അച്ഛനുണ്ട്, പള്ളിയുണ്ട്, മണിയടിക്കുന്നു, കുർബാനയ്ക്ക് പോകുന്നു, അമ്മമ്മ ഇങ്ങനെ ഞൊറിയൊക്കെ കൊടുത്ത് പോകുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ടൊക്കെ കറക്റ്റായിട്ട് വന്നു. ഈ അടുത്ത കഥ നയന്മാരുടെ കഥയാണ്. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധം പാടില്ല. അപ്പം ഞാൻ ഫാസിന് ബന്ധം വരുത്താതിരിക്കുന്ന ഒറ്റ വിദ്യയുള്ളൂ, രാഗാധിഷ്ഠിതമായിട്ട് ട്യൂണിട്ടാൽ അതുമായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ

ഇത് കേട്ടപ്പോൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം തുറന്ന വായക്കടിക്കുകയാണ്. ദേവദുന്ദുഭി എന്നൊരു വാക്കിട്ടപ്പോഴുണ്ടല്ലോ, അനാണനീ എന്നുള്ള ആ സിമ്പിൾ ട്യൂൺ എങ്ങോട്ട് അങ്ങ് പൊങ്ങിപ്പോയി. നമ്മൾ ഓർക്കാത്ത ഒരു എന്താ പറയുന്ന ഒരു സാന്ദ്രമായ ഒരു ഭാവനയിലേക്കോ എന്താ ഒരു ഫീലിങ്ങിലേക്കോ. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. അത് എന്തിച്ച് നമ്മുടെ കൈതപ്പുറം താമസം ദേവദുന്ദുബി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം, ഐ മീൻ അൺബിലീവബിൾ ലിറിക്സ്. അപ്പോൾ ആ ട്യൂണും ഇതും കൂടി അങ്ങ് പോക്കാം.

ഞാൻ എം ടി രാജേന്ദ്രനും കൂടി ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറും ഒരു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഡയറക്ടറും കൂടി വന്നിട്ട് പറയണം, സാറേ ഞങ്ങൾക്ക് ഇളയരാജയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഇളയരാജ അവിടെ ഉണ്ടല്ലോ, നേരെ അങ്ങ് ചെന്നുള്ളൂ, അദ്ദേഹം ഒന്നാന്തരം പാട്ടുണ്ടാക്കി തരുന്നു. അത് ശരിയാണ് സാർ, പക്ഷേ അദ്ദേഹത്തിന് സമയമില്ല, പിന്നെ ഈസ് വെരി കോസ്റ്റ്ലി, അതുകൊണ്ട് ഞങ്ങളൊന്ന് സഹായിക്കണം. ഇത്രയും കേട്ടപ്പോൾ എനിക്കൊന്ന് ഇവർക്ക് എന്താ വേണ്ടത്, ഞാൻ ഉണ്ടാക്കുന്ന പാട്ടൊക്കെ ഓക്കെ ആണെങ്കിലും ഇവർക്ക് എൻ്റെ അകത്ത് ഒരു ട്വിസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് കുറച്ച് കട്ടപ്പെട്ട കട്ടപ്പെട വേണം. അപ്പം ഞാൻ ഒന്ന് മാറി ചിന്തിച്ചു, നോർമൽ സ്റ്റൈൽ വിട്ട് മാറി ചിന്തിച്ചു. അവിടെയല്ല ഇരിക്കുന്ന ആശാൻ ആര്? എം ഡി രാജേന്ദ്രൻ. അദ്ദേഹം പറഞ്ഞു ആ. അപ്പൊ ഞാൻ എം ഡിയോട് പറഞ്ഞു, എം ഡി എനിക്ക് തക തക അം തത്താത്ത അം മൂന്ന് അം വേണം. എം ഡി ഒന്ന് നോക്കി അന്നെ കേട്ടോളൂ എന്നാണ്. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും.

ഗുരുജി ഒഴിവാക്കുക എന്നുള്ള സിനിമ എടുത്തത് ഒരു സെർട്ടൻ മിസ്റ്റർ മേനോൻ ഫ്രം തൃപ്പൂണിത്തുറക്ക്. അദ്ദേഹത്തിന്റെ മകൻ നിഖിൽ മേനോൻ ഇപ്പോൾ ഒരു പടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് റാംതൽ എന്ന. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എടുത്ത പടത്തിൽ എന്നെ മ്യൂസിക് ഡയറക്ടറാക്കാൻ നിശ്ചയിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തൊരു പ്രേമഗാനം വേണം. അത് ഒരു ഫോക്ക് മ്യൂസിക് നാടോടിപ്പാട്ട് ശൈലിയിലായാൽ നന്നായിരിക്കുമെന്നൊരു ഹിന്ദു തന്നു. അപ്പോൾ ഞാൻ ബിച്ചുവിനോട് ചോദിച്ചു, ഞങ്ങൾ തനിച്ചിരിക്കുന്നത്, ബിച്ചു നിങ്ങൾ ഈ തിരുമല സൈഡിലൊക്കെ ഉള്ള ഈ വയലുകളിൽ ഞാറ് നടുമ്പോഴൊക്കെ ആ ജോലിക്കാരൻ്റെ പാട്ടൊക്കെ പാടാറില്ലേ? ആ യെസ് യെസ്, അവർ പാടുന്ന നല്ല പാട്ടുകളാണ്. അതുപോലത്തെ ഒരു ട്യൂൺ നമുക്ക് വേണമല്ലോ. ആ ബിച്ചു പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇത് ഇങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെനിക്കൊരു തുടക്കം കുറിച്ചു തന്നു. അന്നോട് അപ്പത്തന്നെ ബിച്ചു എഴുതി, പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ ഇല്ലിക്കാടടിമുടിയിലേ എന്ന കുളിരല പോ.

അത്ര സിമ്പിളായിട്ട് അതിങ്ങ് വന്നു. പിന്നെ എന്റെ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ എലാബറേറ്റ് ചെയ്തു. തന്നെ തിന്നന തന്നനു നോ തന തിന്നന തന്നനു നോ താനു നാനോ തന

0: ന്യൂ റിലീസ്.
1: മോളെ, ഇതൊരു തുറന്ന് പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ.
2: என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அதை எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது உங்களுக்கு நியாயமா தோணுதா?
3: ഇതിഹാസ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ എത്തുന്നുവെന്ന പ്രത്യേകത കൊണ്ട് തന്നെ മൾട്ടിസ്റ്റാർ പടം പാട്രിയറ്റിനെ വലിയ ആവേശത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്ക് ബോബൻ, നയൻതാര, രാജീവ് മേനോൻ, രേവതി, ഗ്രേസ് ആന്റണി, ഗീതി സംഗീത, ശ്രീ പാർവതി, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ ഒന്നിക്കുന്നത്.
4: Periscope is an important program. Private sector like poi kanjal ettum kurudal misuse cheyan sadhyathayulla tool.
5: Listen, Mike, she has some sensitive information from your computer.
6: Aikkan padillathe edanda avale laptop in aichana police varunnu.
7: Is that similar to Periscope?
3: ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ്, കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്.
4: I think my phone has been compromised.
8: He's turned out to be a traitor.
9: So the passenger has taken the opposite exit and he's going to the next terminal. How's that possible?
10: Daniel orikkalum indiyilekku povilla. His life is under threat there.
11: Wherever he is, find me Daniel right now.
12: എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല.
13: Someone is helping him.
14: ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോട് ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ?
15: Keep it low.

0: 10-200 ആനകളെ കൊന്നേക്കും.
1: ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമ എന്ന വിശേഷണവുമായി എത്തിയ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പെ, ദുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ സിനിമയുടെ അപ്ഡേറ്റുകൾ ഇതിനകം സോഷ്യൽ മീഡിയയിൽ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
2: ചെറുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ ദൈവത്തിന് ഇഷ്ടം.
1: പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ, ദുഹാൻ സിംഗ് എന്നിവർക്കൊപ്പം ജഗദീഷ്, സിദ്ദിഖ്, ആൻസൺ പോൾ, രാജ് തിരന്ദാസു, ഷോൺ ജോയ്, റാപ്പർ ബേബി ജിൻ, ഹനാൻ ഷാ, കിൽ താരം പാർത്ഥ് തിവാരി, ദുഷാര വിജയൻ, ലോക ഫെയിം ഷിബിൻ എസ് രാഘവ്, ആവേശം താരം ഹിപ്സ്റ്റർ പ്രണവ്രാജ്, കോൾമി വെനം തുടങ്ങി വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത്. ബ്രഹ്മാണ്ട സിനിമകളുടെ സംഗീത സംവിധായകൻ രവി ബസ്രൂറാണ് സംഗീതമൊരുക്കുന്നത്.
2: നിങ്ങൾക്കത് ഹറാമായിരിക്കും, എനിക്കത് ഹലാലാണ്.

0: കാരണം ഈ ചാർജ് എടുക്കാൻ പോകുന്ന സ്റ്റേഷനില്ലേ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ, നിനക്ക് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്.
1: നമ്മുടെ സ്റ്റേഷനിലെ പുതിയ എസ് ഐയാ ആള് പയ്യനാണെങ്കിലും പോലീസ് ഡ്രസ്സിൽ നല്ല പേഴ്സണാലിറ്റിയാണ്.
2: പിന്നെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
3: ഏയ് ഇല്ല, എല്ലാരും നല്ല സാറിനും.
4: എസ് ഐ വിജയ് രാധാകൃഷ്ണൻ എന്ന കഥാപാത്രമായി ഷെയ്ൻ എത്തുന്ന ചിത്രമാണ് ദൃഢം. എല്ലാ പ്രതിസന്ധിയിലും പൊരുതി മുന്നേറുന്ന ഒരു വ്യക്തിയുടെ ജീവിതയാത്രയായാണ് ദൃഢം പ്രേക്ഷകരിലേക്ക് എത്താനൊരുങ്ങുന്നത്. ചിത്രത്തിൽ ഷോഭി തിലകൻ, കോട്ടയം രമേശ്, ദിനേശ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, വിനോദ് ബോസ്, കൃഷ്ണപ്രഭ, സാനിയ ഫാത്തിമ, അഭിറാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, മാത്യു വർഗീസ്, ജോജി കെ ജോൺ, ബ്രിട്ടോ ഡേവിസ്, അഭിഷേക് രവീന്ദ്രൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്.
5: ഇന്നലെ രാവിലെ ഇവിടെ സ്ത്രീ വന്നിരുന്നു.
3: ഏകദേശം എത്ര പ്രായം വരും?
6: 30-35 ഇടയ്ക്ക് പ്രായം കാണും.
5: ഇവിടെ ഇന്നിപ്പോ പുള്ളിക്കാരിക്ക് ഒരു കോള് വന്നു.
7: പോലീസുകാരെ ഉപദ്രവിക്കാൻ മാത്രമാണെന്ന് അവൻ ആരായാലും അവനെ പൊക്കണം സാറേ.
5: നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കി എല്ലാത്തിനും തൂക്കിയിരുന്ന അതേക്കിടും. കടന്നൂരിടാണ്ട് കാര്യം പറയടാ.
4: E4 എക്സ്പെരിമെന്റ്സ്, ജീതു ജോസഫ് എന്നിവർ ചേർന്നാണ് ചിത്രം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മുകേഷ് ആർ മെഹത്ത, സി വി സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് ജോമോൻ ജോൺ, ലിൻഡോ ദേവസ്യ എന്നിവർ ചേർന്നാണ്. നവാഗതനായ മാർട്ടിൻ ജോസഫാണ് സംവിധാനം നിർവഹിക്കുന്നത്.

ഞങ്ങളും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലം.

0: ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജീത്തു ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ദൃശ്യം 3-ൽ മോഹൻലാലിനൊപ്പം മീന, എസ്തർ അനിൽ, അൻസിബ, സിദ്ദിഖ്, ആശാ ശരത് എന്നിവർ ഒന്നിക്കുന്നു. 2013-ലാണ് ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്. തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയുടെ രണ്ടാം ഭാഗം 2021-ലാണ് എത്തിയത്. മൂന്നാം ഭാഗത്തിനായി അക്ഷമയോടെ കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ.
1: സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ.

0: ആരാത് ചെയ്തത്? ആ ചെക്കനാണോ? ആ ചെക്കനല്ലെങ്കിൽ പിന്നെ മറ്റേ ആളാണോ? അതോ അവരൊരുമിച്ചാണോ?
1: ഒരുമിച്ചോ? അതൊക്കെ നിങ്ങൾക്ക്, എനിക്കതങ്ങനെയല്ല. അവര് രണ്ടുപേരും ഒരിക്കലും ചേരാത്ത രണ്ട് താലതെറിച്ചവന്മാരാ. ഒരുത്തൻ കാട്ടുതീങ്കി, മറ്റവൻ കൊടുങ്കാറ്റ്.
2: ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് അതിരടി. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു എന്നിവർ ഒരുമിക്കുന്ന ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. പോൾസൺസ്കറിയ, അരുൺ അനിരുദ്ധൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്.

0: ഒന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊള ചെറ്റി.
2: മാസ് ആക്ഷൻ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജോജു ജോർജ് നായകനായി എത്തുന്ന വരവ് എന്ന കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിൽ അർജുൻ അശോകൻ, മുരളി ഗോപി തുടങ്ങി നിരവധി താരങ്ങളാണ് ഒരുമിക്കുന്നത്. ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റെജി ചിത്രം നിർമ്മിക്കുന്നു.
3: ചേട്ടായി വന്ന എന്റെ കൂട്ടത്തില് കാണാതെ പോയ കുഞ്ഞാങ്ങളെയും തിരിച്ചെത്തുന്നു. പക വെച്ച് ആരെ ഒന്നും ചെയ്യരുത്.
4: ഇപ്പൊ പ്രശ്നം അന്ന് പയ്യല്ല, അവങ്ക അന്നെ
1: കവലപ്പെടാതെ സാർ പാത്തുക്കറേ. യോഹാന്റെ
5: അഞ്ചു പേരെ ഐസിയിൽ കിടക്കണേ, ഒരെണ്ണത്തിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ?
6: കണക്ക് ചോദിക്കാൻ ഇറങ്ങിയ പിന്നെ പേടിച്ചിട്ട്.

0: സോങ് ഓഫ് ദ വീക്ക്.
1: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഹെഷാം അബ്ദുൾ വഹാബ് ഈണം പകർന്ന് വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മധുവിതു.

0: ഇന്നത്തെ ചോദ്യം.
1: ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോ പേടി തോന്നുന്നു.
2: അമ്മേ, അച്ഛനെന്തെങ്കിലും അസുഖം?
1: എടാ, നിന്റെ ഭാവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
3: ഓ, അതാണോ? അച്ഛൻ നന്ന ജോലിയെടുത്തോളം കാലം നമ്മൾ എന്തിനാണ് അമ്മയെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? നമ്മൾ വിഷമിച്ച അത് അച്ഛൻ എന്തുമാത്രം വിഷമായിരിക്കും.
2: അച്ഛന് പ്രായം കൂടി വരികയാണ്. അസുഖങ്ങളൊന്നും വരാതെ നമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെന്ന് വിളക്കെടുത്ത് വെക്കി. അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കട്ടെ.
4: നിങ്ങൾ ഇപ്പോൾ കേട്ട സംഭാഷണം ഏത് ചിത്രത്തിലേതാണ്? ചോദ്യമിത ഒരിക്കൽ കൂടി, നിങ്ങൾ ഇപ്പോൾ കേട്ട സംഭാഷണം ഏത് ചിത്രത്തിലേതാണ്?
5: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂർ ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി, 94 95 96 70 80.
4: സിനിമയെ തൊട്ടറിയാൻ,
5: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
4: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
5: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം പി വി രമേശൻ, നിർവഹണ സഹായം ബേബി സ്മിത, ഷേണി രഞ്ജിത്ത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
6: കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ഉണ്ണിമെനോൻ സുജാത, ചിത്രം റോജ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വി ബാഹുലയനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട് കേൾക്കാം.

0: വി ബാഹുലയനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.

0: അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയതോടൊപ്പം തന്നെ പാമ്പുകടിയേൽക്കുന്നതും ഇന്ന് വാർത്താ പ്രാധാന്യമുള്ളതാണ്. കിടക്കയിൽ നിന്നും പാമ്പുകടിയേറ്റതായും മുറ്റത്തും വരാന്തയിലുമൊക്കെ പാമ്പിന്റെ സാന്നിധ്യമുണ്ടാകുന്നതുമെല്ലാം വാർത്തകളിൽ പൊതുവെ ഇടം നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാമ്പുകളെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും ഏറുകയുമാണ്. ഏതു തരം പാമ്പുകടിയേറ്റാലും അടിയന്തര വൈദ്യചികിത്സ നടത്തുന്നതാണ് ഉചിതം. ചികിത്സ വൈകുന്നത് വഴി വിഷമുള്ള പാമ്പാണെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പലപ്പോഴും കടിയേറ്റ ശേഷമായിരിക്കും മുറിവ് ശ്രദ്ധിക്കുക. പാമ്പിനെ കാണണമെന്നില്ല. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ അലക്ഷ്യമായി നടക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഏൽക്കുന്ന പാമ്പുകടി ആദ്യം ശ്രദ്ധിക്കാതെ പിന്നീട് അത് മാരകമായേക്കാം. മുതിർന്നവരിലും ശ്രദ്ധിക്കാതെ പോകുന്നവർ ഉണ്ടായേക്കാം. വേദനയുണ്ടാവുകയും മറ്റ് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുക. കേരള വനം വന്യജീവി വകുപ്പിലെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും സർപ്പയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ശ്രീ മുഹമ്മദ് അൻവർ.
1: ജനവാസ മേഖലകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വന്യജീവികളാണ് പാമ്പുകൾ. ഇന്ത്യയിൽ 350-ൽ പരം വ്യത്യസ്ത ഇനം പാമ്പുകളുണ്ട്. കേരളത്തിൽ 130-ലേറെ ഇനങ്ങളുണ്ട്. ഇവയിൽ ബഹുഭൂരിപക്ഷവും വിഷമില്ലാത്ത ഇനങ്ങളാണ്. ഉഗ്രവിഷമുള്ളതും മനുഷ്യൻ അപകടകാരികളുമായ 10 ഇനങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അവയിൽ മനുഷ്യ മരണങ്ങൾക്ക് കൂടുതലും കാരണമാകുന്ന 4 ഇനങ്ങളെ ബിഗ് 4 എന്ന് അറിയപ്പെടുന്നു. ഈ ബിഗ് 4 ഇനങ്ങളിൽ ആദ്യത്തേത് മൂർഖൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര ആണ്. രണ്ടാമത്തേത് വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, 8 അടി വീരൻ, മോതിരവളയൻ, കരിവേല, ശംഖുവരേൻ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് ആണ്. മൂന്നാമത്തേത് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന റസ്സൽ സ്വൈപ്പറാണ്. നാലാമത്തേത് ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കൈൽഡ് വൈപ്പറാണ്. ഈ 4 ഇനങ്ങളുടെയും കടിയേറ്റാൽ ഒരൊറ്റ ആന്റിവനം ആണ് അഥവാ പ്രതിവിഷമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ 4 ഇനങ്ങളെ കൂടാതെ രാജവമ്പാല, മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നീ ഇനങ്ങളും ഉഗ്രവിഷമുള്ള ഇനങ്ങൾ തന്നെയാണ്. പാമ്പുകളിൽ നിന്നും ജനങ്ങളെയും ജനങ്ങളിൽ നിന്നും പാമ്പുകളെയും സുരക്ഷിതരാക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് 2020 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. പാമ്പുകൾ വന്യജീവികളാണ് എന്നതുകൊണ്ട് തന്നെ അപകട സാഹചര്യങ്ങളിൽ പാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യുന്നതിന് നിയമപരമായ അനുമതിയും അംഗീകാരവും ആവശ്യമാണ്. കൂടാതെ ഇക്കാര്യത്തിൽ പ്രൊഫഷണൽ ട്രെയിനിങ്ങും ആവശ്യമാണ്. ഇത്തരത്തിൽ പരിശീലനം സിദ്ധിച്ച അംഗീകൃത റെസ്ക്യൂർമാരുടെ സേവനം സർപ്പ ആപ്പിൽ ലഭ്യമാണ്. ഒരു പാമ്പിനെ അപകട സാഹചര്യത്തിൽ കണ്ടെത്തിയാൽ ഉടനെ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അടുത്തുള്ള അംഗീകൃത റെസ്ക്യൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി നീക്കം ചെയ്യുന്നതായിരിക്കും. ഈ ആപ്പ് പ്ലേസ്റ്റോറിൽ ലഭ്യമാണ്. സൌജന്യമായി ആർക്കും ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പാമ്പുകൾ മൂലമുള്ള അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പാമ്പുകടിയേറ്റ് ഒരു വിലപ്പെട്ട ജീവൻ പോലും നഷ്ടപ്പെടാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നതാണ് സർപ്പ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നവരുടെ നിയമപരമായ അവകാശികൾക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകി വരുന്നുണ്ട്. വനത്തിന് പുറത്തുവച്ച് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടാൽ 4 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. കൂടാതെ പാമ്പുകടിയേറ്റ് ചികിത്സ വേണ്ടിവരുന്നവർക്ക് ചികിത്സാ ധനസഹായവും വനം വകുപ്പ് നൽകുന്നുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകളാണ് റീഇംബേഴ്സ് ചെയ്ത് ഇത്തരത്തിൽ നൽകുന്നത്. ഇതിനായി ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. പരിക്കേറ്റവർ 6 മാസത്തിനുള്ളിലും മരണപ്പെട്ടവരുടെ അവകാശികൾ 1 വർഷത്തിനുള്ളിലുമാണ് ഇത്തരത്തിൽ അപേക്ഷിക്കേണ്ടത്. വന്യജീവികളുമായി ബന്ധപ്പെട്ട അടിയന്തര സന്ദേശങ്ങൾ അറിയിക്കുന്നതിന് വനം വകുപ്പിന് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ടോൾ ഫ്രീ നമ്പരും പ്രവർത്തിക്കുന്നുണ്ട്.
0: ഹീമോടോക്സിക് അഥവാ രക്തത്തെ ബാധിക്കുന്നതും ന്യൂറോടോക്സിക് അഥവാ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് എന്നിങ്ങനെ 2 തരത്തിലുള്ളതാണ് പാമ്പിൻ വിഷം. ഹൃദയത്തെ ബാധിക്കുന്നതും പേശികളെ ബാധിക്കുന്നതും ഒക്കെ കാണപ്പെടുന്നു. 100 കണക്കിന് പാമ്പുകളിൽ വളരെ കുറച്ച് ഇനമാണ് വിഷമുള്ളത്. പാമ്പിനെ തിരിച്ചറിയുന്നതിലുപരി ശാരീരിക ലക്ഷണങ്ങൾ നോക്കിയാണ് ചികിത്സ നിർണയിക്കുക. പാമ്പിനെ തിരഞ്ഞ് സമയം കളയുന്നത് രോഗിയുടെ നില വഷളാക്കും എന്നതിൽ സംശയമില്ല. പാമ്പുകൾ മിക്കതും പൊതുവായ സ്ഥലങ്ങളിൽ കാണുമെന്നതിനാൽ കടിച്ച പാമ്പിനെ ആകണമെന്നില്ല പിടിച്ചുകൊണ്ടുവരുന്നത്. ഒരേ പരിസരത്തു തന്നെ ഒന്നിലധികം ഇനത്തിലുള്ള പാമ്പുകൾ ഉണ്ടാകാം. അതിനാൽ പാമ്പിനെ പിടിക്കുന്നതോ അതിന്റെ ചിത്രമോ വീഡിയോ എടുക്കുന്നതോ

0: ഉള്ള ചികിത്സ ആന്റിവനം തന്നെയാണ്. കടിയേറ്റതു മുതൽ ആശുപത്രിയിൽ എത്തും വരെ കടിയേറ്റയാളിൽ കാണപ്പെടുന്ന പ്രത്യേക ലക്ഷണങ്ങൾ ഡോക്ടറെ ധരിപ്പിക്കുക. അശാസ്ത്രീയമായ ചികിത്സ നൽകി സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. വിഷക്കല്ല്, പച്ചമരുന്ന് മുതലായവ പരീക്ഷിക്കാനുള്ള സമയമല്ല എന്നും ഓർമ്മിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് വെള്ളനാട്.
1: കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇഴജന്തുക്കളുടെ കടിയേൽക്കുക. പാമ്പ് കടിയേറ്റ് നിരവധി ആൾക്കാർ മരിക്കുന്ന വാർത്തകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്, പാമ്പ് കടിയേൽക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഒരാൾക്ക് പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെ നമ്മൾ ഡു ഇറ്റ് റൈറ്റ് എന്ന ചെറിയ ഷോർട്ട് ഫോമിലാണ് സാധാരണ പറയുന്നത്. റൈറ്റ്, RIGHT. അതിൽ R എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീഅഷ്യൂർ ചെയ്യുക. അപ്പൊ അയാളെ പാനിക് ആവാതെ നോക്കുക. അപ്പം ഒരു പാമ്പ് കടിച്ചാൽ പാനിക് ആകാതെ നോക്കുക എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. എന്നാലും അയാളെ ആശ്വസിപ്പിക്കുക, ഉടനെ തന്നെ മറ്റ് ഹെൽപ്പ് തേടുക എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്, കൂടെ നിൽക്കുക എന്നുള്ളത്, റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഐ എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസ്. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടിയേറ്റ ഭാഗം അനക്കാതെ വയ്ക്കുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ അനക്കും തോറും അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ, അവിടെ നിന്നുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ശരീരത്തിലേക്ക് കടന്ന ഇനം മറ്റ് ബോഡി പാർട്സിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ടാവും. GH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ, ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന യാതൊരുവിധ ചികിത്സയും ഇതിന് യാതൊരു ഗുണവും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. T എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് യുവർ സിംപ്റ്റംസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടറോട് പറയുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കടിയേറ്റ ഭാഗത്ത് വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിക്കുക, എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കുക അതിന് മുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തതുകൊണ്ട് ഗുണമില്ല, സമയം നഷ്ടമാണ്, ദോഷം ഉണ്ടാവുകയും ചെയ്യാം. മാത്രമല്ല ചിലപ്പോൾ ആൾക്കാർ ഈ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കിയ രക്തം കളയാനോ അല്ലെങ്കിൽ പല്ലുകൊണ്ട് കടിച്ച ബ്ലഡ് എടുത്ത് കളയാനോ ഒക്കെ ശ്രമിക്കാറുണ്ട്. അത് കൂടുതൽ അപകടകരമാണ്. പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ട് ചെല്ലാനുള്ള ഒരു പ്രവണത പലരും കാണിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ആന്റി സ്നേക് വിനോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 4 പാമ്പുകൾക്കും എതിരെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ പരിസരം ശുചിയായി സൂക്ഷിക്കുക. രാത്രിയൊക്കെ നടക്കാനൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് യൂസ് ചെയ്യുക. പാമ്പിനോ എലികൾക്കോ ഒക്കെ കൂട് വയ്ക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ വീട്ടിന് അടുത്ത് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അങ്ങനെ എലിയെ നിയന്ത്രിക്കാനുള്ള മറ്റു മാർഗങ്ങളൊക്കെ തേടുക തുടങ്ങിയ പല കാര്യങ്ങളും ഈ കാര്യത്തിൽ ചെയ്യാവുന്നതാണ്.
0: വീട്ടിനുള്ളിലോ വീടിന്റെ പരിസരത്തോ പാമ്പിനെ കണ്ടാൽ സ്വയം പിടിക്കാൻ ശ്രമിക്കരുത്. വനം വകുപ്പിന്റെ പരിശീലനം ലഭിച്ച സർപ്പ വോളണ്ടിയർമാരെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. സർപ്പ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് അതിൽ വിവരം അറിയിച്ചാൽ ഏറ്റവും അടുത്തുള്ള സർപ്പ വോളണ്ടിയർമാർ സ്ഥലത്ത് എത്തുന്നതാണ്. സർപ്പ അഥവാ സ്നേക് അവേർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുമാണ്. പരിശീലനം ലഭിച്ച സർട്ടിഫൈഡ് ആയിട്ടുള്ള പാമ്പ് പിടുത്തക്കാരുടെ സേവനം പെട്ടെന്ന് ലഭ്യമാകാനും പാമ്പ് കടിയേറ്റാൽ അടുത്തുള്ള ആശുപത്രികളെ കണ്ടെത്താനും ഈ ആപ്പ് സഹായിക്കുന്നു. പാമ്പുകളെക്കുറിച്ചുള്ള അവബോധം നൽകാനും വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനും ആപ്പ് സഹായിക്കുന്നു. പ്ലേസ്റ്റോറിൽ നിന്ന് സർപ്പ ആപ്പ് ഡൌൺലോഡ് ചെയ്ത ശേഷം പാമ്പിനെ കണ്ട സ്ഥലം, പാമ്പിന്റെ ചിത്രമുണ്ടെങ്കിൽ അതും നൽകി സഹായം ലഭ്യമാക്കാം. ട്രിവാൻഡ്രം സർപ്പ ഫെസിലിറ്റേറ്ററും എഡ്യൂക്കേറ്ററും ആയ ശ്രീ ബിജു,
2: പാമ്പുകടിയുമായുള്ള വാർത്തകൾ ജനങ്ങൾക്കിടയിൽ വളരെയധികം ഭീതി പടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. ചൂട് കൂടുതലായതിനാൽ പൊതുവെ പാമ്പുകൾ കൂടുതലായി പുറത്തിറങ്ങാറുണ്ട്. അതുപോലെ തന്നെ വിഷപ്പാമ്പുകളുടെ പ്രചരണ കാലം കൂടിയാണ്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന പാമ്പുകൾ അവയുടെ അനുയോജ്യമായ ആവാസ സ്ഥലങ്ങളിൽ എത്തുന്നവരെ അത് യാത്രയിലായിരിക്കും. ആ സാഹചര്യത്തിൽ നമ്മുടെ വീടിന്റെ പരിസരത്തെ ഒക്കെ പാമ്പിന്റെ സാധ്യതയുണ്ട് കാണാനായിട്ട്. നമ്മൾ ശരിക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടും പരിസരവും പരമാവധി വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. വീടിന്റെ ചുവരിനോട് മതിലിന്റെ ചുവരിനോടും ചേർന്നും ചെടിച്ചട്ടികൾ ചേർത്ത് വെക്കാതിരിക്കുക. വെക്കുന്ന ചെടിച്ചട്ടികൾ കൂട്ടത്തോടെ വെക്കാതെ അകലം പാലിച്ച് വെക്കാൻ ശ്രമിക്കണം. ചെടിച്ചട്ടികൾ കൂട്ടത്തോടെ വെക്കാൻ നേരത്ത് അതിന്റെ ഇടയിൽ ഇതിന് ഒളിച്ചിരിക്കാനുള്ള ഒരു അവസരം കിട്ടും. അത് മാത്രമല്ല ചെടികളുടെ ഇടയിൽ തണുപ്പും കിട്ടുന്നതുകൊണ്ട് അവ കൂടുതൽ സമയം അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഈ ഭക്ഷണ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ എലികൾ വരാം. എലിയെ പിടിക്കുന്നതായിട്ട് പാമ്പുകളും വരാം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിലെ

0: ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഇതിനിടയിൽ താഴെ ചെറിയ ഗ്യാപ്പുകൾ കാണാം. അപ്പം നമ്മളത് എന്തെങ്കിലും മറ്റേ ഡോർ പാഡുകളോ എന്തെങ്കിലും സജീവമോ അല്ലെങ്കിൽ ഷീറ്റുകളോ എന്തെങ്കിലും വെച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കണം. അതുവഴി വീടിനുള്ളിൽ പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വീടിന്റെ ടെറസിനോട് ചേർത്ത് ഈ വള്ളിച്ചെടികൾ പടർത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടുകാർക്കുണ്ട്. അപ്പം അതും പാമ്പുകൾ വീടിനുള്ളിൽ വരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. ഈ വള്ളിച്ചെടികളുടെ സപ്പോർട്ട് കിട്ടണം. പാമ്പുകൾ അതിലൂടെ വന്നിരിക്കുന്ന കിളികളെയോ അണ്ണാനെയോ ഒക്കെ പിടിക്കാനായിട്ടും ഒക്കെ വള്ളികൾ കയറാനും അതുവഴി നമ്മൾ എയർ ഹോൾ വഴിയൊക്കെ വീടിനുള്ളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം കഴിവതും ഒഴിവാക്കുക. ഈ ബാത്റൂം, നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് വെള്ളം പോകുന്ന ഇതുപോലുള്ള പൈപ്പുകൾ ചിലർ പുറത്ത് ഓപ്പൺ ആക്കിയിടാറുണ്ട്. അപ്പം അതുവഴിയും നമ്മുടെ വീടിനുള്ളിൽ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കണം. മെയിൻ ആയിട്ടും ഗംബൂട്ട് ധരിച്ച് മാത്രമേ ഇതുപോലുള്ള ജോലികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ ചൂട് കൂടുതലായാലും പാമ്പിന്റെ സാന്നിധ്യം കൂടുതലായിരിക്കാം. പാമ്പുകളെ കണ്ടാൽ ശരിക്കും പാനിക്കാവേണ്ട കാര്യമില്ല. പാമ്പുകളെ കണ്ടാൽ വനംവകുപ്പിന് തന്നെ സർപ്പ ആപ്പ് ഇപ്പൊ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പരിസരത്തോ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് 3 റെസ്ക്യൂസിന്റെ നമ്പർ കിട്ടുകയും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കൂടിപ്പോയാൽ ഒരു 1.5 മണിക്കുള്ളിൽ തന്നെ നമ്മൾ റെസ്ക്യൂ സ്ഥലത്തെത്തി പാമ്പിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് അപകടം ഒഴിവാക്കും. അപ്പം പരമാവധി എല്ലാവരും ഈ സർപ്പ ആപ്പ് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീടിന്റെ പരിസരത്തോ അപകടകരമായിട്ട് ഒരു പാമ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് സ്നേക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് 3 റെസ്ക്യൂസിന്റെ നമ്പർ അതിൽ ലഭിക്കും. അല്ലാതെ തന്നെ അതിനകത്ത് കോൺടാക്ട് എടുക്കാം. സ്നേക് ബൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റിബിനുള്ള ഹോസ്പിറ്റല് ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ചൂട് കൂടുതലായതിനാൽ പലരും രാത്രി സമയങ്ങളിൽ ജനാല തുറന്നിടാറുണ്ട്. അവിടെ എന്തെങ്കിലും അതിന് കയറി വരാനായിട്ട് ജനാലിന്റെ സൈഡിൽ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി നമ്മുടെ വീടിനുള്ളിൽ പാമ്പുകൾ വരാം. കഴിവതും ജനാലകൾ സന്ധ്യാസമയങ്ങൾ അടച്ചു തന്നെ ഇടുക. ഈ ഇടയുണ്ടായ സ്നേക് ബൈറ്റ് കേസുകൾ, ആ 3 കുഞ്ഞുങ്ങളും സ്നേക് ബൈറ്റ് കിട്ടിയത് നിലത്ത് കിടന്നിട്ടാണ്. അപ്പോ കഴിവതും അതെല്ലാം നമ്മൾ ഒഴിവാക്കുക.
1: ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പാമ്പ് കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വീടുകളിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്ന പരിസരത്തുമെല്ലാം വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. വീടുകൾക്ക് ചുറ്റുമുള്ള സ്ഥലം വൃത്തിയാക്കുക. പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിടാതിരിക്കുക. വീട്ടിനുള്ളിൽ തുണികൾ തറയിൽ കൂട്ടിയിടുന്നത് നല്ലതല്ല. കൂടാതെ ഉറങ്ങുന്നതിനു മുമ്പ് കിടക്കയും തലയിണകളും തുണികളുമെല്ലാം പരിശോധിക്കേണ്ടതാണ്. വീട്ടിൽ നിന്നും പുറത്തേക്കുള്ള കുഴലുകൾ, വിടവുകൾ എന്നിവ ശ്രദ്ധാപൂർവം അടയ്ക്കുക. വാതിൽ അടച്ചിരുന്നാലും കതകിനടിയിൽ കൂടിയുള്ള വിടവിലൂടെ ചെറിയ പാമ്പുകൾക്ക് അകത്തേക്ക് കടക്കാമെന്നതിനാൽ ആ സാഹചര്യം ഒഴിവാക്കുക. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ മൊത്തത്തിൽ നിരീക്ഷിക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പാമ്പിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. മനുഷ്യരെ പോലെ തന്നെ ഉയർന്ന താപനില പാമ്പുകൾക്കും അസഹനീയം തന്നെയാണ്. ഉഗ്രവിഷ പാമ്പുകളും വിഷമില്ലാത്ത ചേരയും നീർക്കോലിയും നമ്മുടെയൊക്കെ വീട്ടുപരിസരത്ത് കണ്ടേക്കാം. വളരെ സൂക്ഷ്മതയോടെ സാഹചര്യം നിരീക്ഷിച്ച് പാമ്പുകളിൽ നിന്നും ജാഗ്രത പാലിക്കാം. ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരെയും കൊച്ചുകുട്ടികളെയുമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതും വളരെ പ്രധാനമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
7: കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
12: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ഇത്തിരി തീർത്ഥവും പൂവും പ്രസാദവും എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് കമുകര പുരുഷോത്തമൻ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് ഗാലക്സൈയുടെ മിഷൻ ദൃഷ്ടി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെ അഗ്നിബാധ തടയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് വാരാചരണം. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൊതുജനാരോഗ്യ സേവന വിതരണത്തിലെ മികച്ച രീതികളെക്കുറിച്ചുള്ള ദേശീയ ഉച്ചകോടിയിലാണ് രേഖ പുറത്തിറക്കിയത്. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു ഒപെക് പ്ലസ് രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 166 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: 42 constituencies. In Assam, 40 centres have been set up across all 35 districts for the counting process amid tight security. The fate of 722 candidates, including 59 women, will be decided. In West Bengal, all preparations have been made at 77 counting centres across the state with multi-layered security in place to ensure transparency. Meanwhile, the Election Commission has taken the extraordinary step of cancelling the entire voting process in the Falta Assembly constituency of South 24 Parganas district in West Bengal. Fresh polling will be held on the 21st of this month across all 285 polling stations, including auxiliary booths. Counting of votes will be held on the 24th of May. We have more from our correspondent.
1: In its statement, the commission explained that the decision followed reports of severe electoral offences and large-scale subversion of the democratic process during voting on 29th April. Observer reports highlighted serious irregularities, including tampering with electronic voting machines, intimidation of voters, and violations of polling rules. In several booths, ballot unit buttons were deliberately covered with black tape, preventing proper voting. Unauthorized individuals were also found entering polling stations and casting votes on behalf of others. Missing or inconsistent video footage further raised concerns about transparency. Sandipan Dashgupta, Akashvani News, Kolkata.
0: In Tamil Nadu, a total of 10,545 personnel are being deployed for the purpose of counting, supported by 4,624 micro observers. In Puducherry, elaborate security and monitoring mechanisms are in place. Talking to Akashwani, Puducherry Chief Electoral Officer P. Jawahar said the entire process will be conducted in a transparent manner under the supervision of observers appointed by the Election Commission. In Keralam, senior officials reviewed the preparations at all the 140 counting centres in the state. An Indian space startup, Galaxy, today successfully launched the world's first Optosar satellite mission, Drishti, aboard SpaceX's Falcon 9 rocket from California in the United States. Weighing 190 kilograms, it is India's largest privately developed Earth observation satellite. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi lauded the successful launch of Mission Drishti satellite by Bengaluru-based space startup Galaxy. Nine people were killed in a massive fire that broke out in a four-story building at Vivek Vihar area of Shahdara in Delhi this morning. The blaze, believed to have been triggered by an air conditioner blast, spread rapidly through the upper floors, trapping residents as smoke filled the structure. 14 fire tenders were rushed to the spot to brought the blaze under control. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief at the loss of lives in the fire incident. Prime Minister Modi also announced an ex gratia of 2 lakh rupees from the PM's National Relief Fund to the next of the kin of each deceased. The injured would be given 50,000 rupees. Ministry of Electronics and IT today refuted news reports and social media posts saying Aadhaar's look may change by the end of this year to just a photo and a QR code alone. In a clarification, the ministry said there is no plan for any such changes. The WhatsApp channel of Akashwani News has successfully reached the milestone of 1 lakh followers. The WhatsApp channel provides daily news updates, breaking news and alerts. Iran has submitted a 14-point plan to the United States outlining a framework aimed at ending the war on all fronts, including Lebanon. However, U.S. President Donald Trump expressed his dissatisfaction with the offer. He also indicated that Washington is unlikely to accept any framework that does not include firm guarantees preventing Tehran from developing nuclear weapons. And in IPL cricket, host Sunrisers Hyderabad have set a target of 166 runs for Kolkata Knight Riders in Hyderabad. In reply, Kolkata Knight Riders were 92 for 1 in 8.4 overs when reports last came in. Earlier, opting to bat first, Sunrisers Hyderabad were bowled out for 165 runs in 19 overs. In another match, host Gujarat Titans will face Punjab Kings in Ahmedabad at 7:30 p.m. And with that, we end this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 102nd മഹാസമാധി വാർഷിക ദിനത്തിൽ സമാധിസ്ഥാനമായ ചവറ പന്മന ആശ്രമത്തിൽ അനുസ്മരണ പരിപാടികളും അനുഷ്ഠാനങ്ങളും നടന്നു. മഹാഗുരു സമാധി സ്മൃതി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ചു. ആശ്രമത്തിലെ മഹാസമാധി ക്ഷേത്രത്തിൽ ഗവർണർ പ്രാർത്ഥിച്ച് പ്രസാദം സ്വീകരിച്ചു. ചട്ടമ്പിസ്വാമികളുടെ പ്രതിമയിൽ ഗവർണർ പുഷ്പങ്ങൾ അർപ്പിച്ചു. പന്മന ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, ആശ്രമം ജനറൽ സെക്രട്ടറി എ ആർ ഗിരീഷ് കുമാർ എന്നിവർ അനുഗമിച്ചു. ഉച്ചയ്ക്ക് ശേഷം മഹാസമാധി ദിവ്യജ്യോതിരാനയനം, മഹാസമാധി ദിവ്യമുഹൂർത്തത്തിൽ സമാധി പീഠത്തിൽ ജ്യോതി സമർപ്പണം, കളഭാഭിഷേകം, ശ്വേതപുഷ്പാഭിഷേകം എന്നിവയും നടന്നു. സമൂഹത്തിനും പ്രകൃതിക്കും ദോഷകരമാകുന്നവ ഉത്സവ കെട്ടുകാഴ്ചയിൽ നിന്നും ഒഴിവാക്കി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഭാരവാഹികൾ മാതൃകയായി. മേടത്തിരുവാതിര ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന കെട്ടുകാഴ്ചയാണ് പ്രകൃതിക്കും ജനങ്ങൾക്കും ദോഷകരമാകരുതെന്ന കരുതലോടെ നടത്തിയത്. നാസിക് ഡോൾ, അതിതീവ്ര ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇടിവണ്ടി എന്നറിയപ്പെടുന്ന ഡി ജെ വാഹനം, വർണ്ണക്കടലാസുകൾ വലിയ തോതിൽ പറത്തി നിരത്തുകൾ മലിനമാക്കുന്ന പേപ്പർ ബ്ലാസ്റ്റ്, കണ്ണിന് ദോഷകരമായ ലേസർ ലൈറ്റ് എന്നിവയാണ് ഘോഷയാത്രയിൽ ഒഴിവാക്കിയത്. ആഘോഷങ്ങളിൽ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുക തന്നെ വേണമെന്നും ഭക്തജനങ്ങളുടെയും കരക്കാരുടെയും പിന്തുണയോടെയാണ് ഗുണകരമായ മാറ്റം നടപ്പാക്കിയതെന്നും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയോടെയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. ഘോഷയാത്ര കടന്നുപോകുന്ന പാത നനയ്ക്കാൻ പ്രത്യേക വാഹനം ക്രമീകരിച്ചിരുന്നു. ആനകൾക്കും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കും ഇത് അത്യുഷ്ണത്തിൽ നിന്നും ആശ്വാസമേകി. ആംബുലൻസ്, മെഡിക്കൽ ടീം എന്നിവയും കെട്ടുകാഴ്ച ഘോഷയാത്രയെ അനുഗമിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറിയും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായിരുന്ന സി ആർ രാമചന്ദ്രൻ അനുസ്മരണവും മാധ്യമ പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്നു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സി ആർ രാമചന്ദ്രൻ സ്മാരക മാധ്യമ പുരസ്കാരം ഡോക്ടർ നടുവട്ടം സത്യശീലന് രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി എം പി ചെക്കുട്ടി, സാഹിത്യ നിരൂപകൻ ഡോക്ടർ പി കെ രാജശേഖരൻ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു, സി ആർ ഫൌണ്ടേഷൻ പ്രസിഡന്റ് എസ് സുധീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ എം സി റോഡിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധന നടത്തി. നിയമലംഘനം നടത്തിയ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ 140 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. കരിക്കം, വാളകം, തൊളിക്കോട് ഭാഗങ്ങളിൽ വൈകിട്ട് 2 നടത്തിയ പരിശോധനയിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. അമിത വേഗത, റോഡിലെ മഞ്ഞവരകൾ ലംഘിക്കൽ എന്നിവയാണ് പ്രധാനമായും നിരീക്ഷിച്ചത്. തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തിരകിയെത്തിയ ഗജരാജ് രത്നം തൃക്കടവൂർ ശിവരാജുവിന് നാട്ടിൽ ഗംഭീര സ്വീകരണം നൽകി. ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത് കൊല്ലത്തിന്റെ യശസ്സുയർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട രാജൂട്ടനെ സ്വീകരിക്കാൻ പ്രായഭേദമന്യേ ആരാധകരെത്തി. തേവള്ളി മഹാലക്ഷ്മിക്കാവിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ 8 കരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് ശിവരാജുവിനെ സ്വീകരിച്ചു. നെറ്റിപ്പട്ടം കെട്ടി ഒരുക്കി ചെണ്ടമേളത്തോടെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പ്രസിദ്ധമായ കടവൂർ പള്ളിയിലും ശിവരാജുവിന് സ്വീകരണം നൽകി. കടവൂർ സെന്റ് കാശ്മീർസ് ചർച്ചിലെ തിരുനാൾ കൊടിയേറ്റം ശിവരാജുവിന്റെ സാന്നിധ്യത്തിൽ നടത്തി. പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മൂലം 8 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ വാക്സിൻ നൽകിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും 3 ഡോക്ടർമാരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടപടി. 3 ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കുന്നിക്കോട് സ്വദേശിനി നിയ ഫൈസൽ കഴിഞ്ഞ മെയ് 5 പുലർച്ചെയാണ് മരിച്ചത്. ഏപ്രിൽ 8 വീടിന് സമീപത്തെ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ നിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി 3 വാക്സിനുകളും എടുത്തിരുന്നു. പ്രതികൾ അശ്രദ്ധമായും ഉദാസീനമായും ചികിത്സിച്ചെന്നും വാക്സിൻ എടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ലെന്നുമാണ് FIR.
2: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 8:30 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അക്ഷര സൗരഭം, 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ, 11:00 ചർച്ച. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്

വിവി മുരളീധര വാര്യർ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. മഹാകവി അക്കിത്തം എഴുതി ആലപിച്ച ആകാശവാണി എന്ന കവിത. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ജാലകം. പാഴാക്കരുത് ഈ പോഷക സമൃദ്ധിയുടെ പഴങ്ങൾ. കശുമാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം. കർഷക ഗവേഷകനും പത്രപ്രവർത്തകനുമായ ശ്രീഭദ്രി സംസാരിക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു നോവലിസ്റ്റ് ഷംസുദ്ദീൻ കൊട്ടോത്ത്, കവയിത്രി ലോപമുദ്ര എന്നിവർ. 7:55 റീഗൽ ജുലീസ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 9:05 11:05 1 മണിക്കും നാട് ഭരിക്കുന്നതാരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ശ്രീ PM ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, ശ്രീ സി ശ്രീകുമാർ, പ്രൊഫസർ M വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ജോസഫ് സി മാത്യു. 9 മണിക്കും 11 മണിക്കും 2:30 വൈകുന്നേരം 5:30 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ. 2:15 തുടർ നാടകം. 2:35 ഗൃഹരശ്മി കുടുംബത്തിന് ഒരു കൂട്ട്. 5 മണിക്ക് NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:15 ലളിതഗാനങ്ങൾ. 5:45 ഞാറ്റുവേല. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 ഹരിതവീതി. കുറ്റിമുല്ല കൃഷി വിശേഷങ്ങളുമായി കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ RK മീനാക്ഷി രവി. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. മാസം തികയാതെയുള്ള പ്രസവം, അമ്മമാർ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും, ഡോക്ടർ M നൌഷീദ് അനിയുമായുള്ള അഭിമുഖം. 8 മണിക്ക് കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി പുനഃപ്രക്ഷേപണം. ചിറക്കൽ വർണ്ണക്കുട്ടികളെ കുട്ടികൾ പങ്കെടുക്കുന്നു. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇന്ന് 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. ഒൻപത് 15 കേൾക്കാം ദർപ്പണം പുനഃപ്രക്ഷേപണം. നാളെ രാവിലെ 8:30 9:05 11:05 ഒരു മണിക്കും നാട് ഭരിക്കുന്നതാരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ശ്രീ പി എം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, ശ്രീ സി ശ്രീകുമാർ, പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ജോസഫ് സി മാത്യു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 ദിവസത്തെ കാത്തിരിപ്പിനും കണക്കുകൂട്ടലുകൾക്കുമാണ് നാളെ വിരാമമാകുന്നത്. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച് UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാവുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് നാളെ അറിയാം. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും നാളെയാണ്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് അവിടുത്തെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR കോഡ് പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആകെ പോളിംഗ് സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. കേന്ദ്രസേനയ്ക്ക് പുറമെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഈ മാസം 6 തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. സർവീസ് വോട്ടുകൾ സംബന്ധിച്ച് തപാൽ വകുപ്പിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റോടും നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ് സർവീസ് വോട്ടേഴ്സിന്റെ വരുവാണെങ്കിൽ അവധിയുടെ ദിവസം കൂടി അവർ നമുക്ക് തരുന്ന വിധത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഓൾറെഡി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇന്ന് വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുഖാന്തരം നമ്മൾ കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിലെ വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്.
0: ആദ്യം എണ്ണിത്തുടങ്ങുന്നത് തപാൽ വോട്ടുകളായിരിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർ ഉണ്ടായിരിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിലെ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3,173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് ഹാളിലേക്കുള്ള പ്രവേശനം QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രത്യേക പാർക്കിങ്ങിനുള്ള സൌകര്യം കൌണ്ടിംഗ് കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 3 ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും സജ്ജീകരിക്കും.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിനായി കോട്ടയം ജില്ലയിൽ നാളെ ഡ്രൈ ഡേ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണലിനായി 1,456 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിൽ 7 ഇടങ്ങളിലായാണ് നാളെ വോട്ടെണ്ണൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
3: ജില്ലയിൽ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് നടക്കുക. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലൂടെ നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നടക്കും. വേങ്ങര, വള്ളിക്കുന്ന്, തിരുവങ്ങാടി എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ യഥാക്രമം തിരുവങ്ങാടി KM മൗലവി മെമ്മോറിയൽ ഓർഫനേജ്, അറബിക് കോളേജ്, തിരുവങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവങ്ങാടി ഓർഫനേജ് അപ്പർ പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കും. താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തിരൂർ SSM പോളിടെക്നിക്കിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പൊന്നാനി അച്യുതവാര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ

0: ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ മൂന്ന് പേർ മരിച്ചു. കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ ഏഴംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. നാല് പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ചെറുവാഞ്ചേരിക്ക് സമീപം വൈദ്യുത തൂണിൽ ബൈക്കിടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് AR ക്യാമ്പിലെ ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണിവരെയായിരുന്നു പരീക്ഷ. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളിലും ഷാർജയിലെ ഇന്ത്യൻ സ്കൂളിലുമാണ് പരീക്ഷ നടന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാനതലത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നുള്ളിൽ പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. വൈദ്യുതി യുഗം തയ്യാറാക്കിയത് ഗീത എസ് പെരുമൺ. മാധ്യമപ്രവർത്തക. അവതരണം ക്രിസ്റ്റി എബ്രഹാം. പഠനം മുതൽ പരിപാലനം വരെ വൈദ്യുതി അനിവാര്യമായ ആധുനിക കാലമാണിത്. വെള്ളവും വായുവും പോലെ വൈദ്യുതിയും ഇന്ന് അടിസ്ഥാന ആവശ്യകതയാണ്. ഗാർഹിക ഉപകരണങ്ങളിലും വിവര സാങ്കേതിക വിദ്യയിലൂടെ നടത്തുന്ന പഠനത്തിലും ആശുപത്രികളിലെ ജീവൻ രക്ഷയും വ്യാവസായിക പ്രവർത്തനങ്ങളിലേതടക്കം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനിവാര്യമാണ് വൈദ്യുതോർജ്ജം. വൈദ്യുതിയില്ലാത്ത കാലം ആധുനിക ലോകത്തിന്റെ സങ്കല്പത്തിന് അതീതമാണ്. ഒരുപക്ഷേ അത് ഒരു ദുസ്വപ്നവുമാണ്. സൂര്യനെ വൈദ്യുതിയാക്കുകയും വൈദ്യുതിയെ സൂര്യനാക്കുകയും ചെയ്യുന്ന കാലം. മനുഷ്യചരിത്രത്തിലെ വൈദ്യുതി യുഗമാണ് നമ്മുടെ കാലം. വൈദ്യുതി ഉപയോഗം വേഗത്തിൽ ഉയരുന്നതിന് പല കാരണങ്ങളുണ്ട്. ജനസംഖ്യാ വർധനയും ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗവും ജീവിത നിലവാരത്തിലെ ഉയർച്ചയും ഡിജിറ്റൽ ജീവിതശൈലിയും വ്യവസായ വളർച്ചയും എല്ലാം ചേർന്ന് വൈദ്യുതി ആവശ്യകത വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ April 26 മുതൽ 200 MW കുറവ് കൂടി വരുന്ന സാഹചര്യത്തിലാണ് കൊടും ചൂടിൽ വൈദ്യുതി നിയന്ത്രണത്തിന്റെ സാഹചര്യം ഉണ്ടാകുന്നത്. നഗര ഗ്രാമഭേദം ഇല്ലാതെ പല ഭാഗങ്ങളിലും ദിവസവും വൈദ്യുതി മുടങ്ങുന്നത് പതിവാകുകയാണ്. ഇതിനിടെ 250 MW വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമായതിനാൽ അവ ഉൾപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ May 15 വരെ വൈദ്യുതി വാങ്ങാൻ KSEB അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രതിവർഷ പ്രതിശീർഷ വൈദ്യുതി ഉപഭോഗം 1400 യൂണിറ്റോളം വരുമ്പോൾ കേരളത്തിലേത് 850 യൂണിറ്റോളം മാത്രമാണ്. കാർഷിക വ്യവസായ മേഖലകളിലെ വൈദ്യുതി ഉപഭോഗം താരതമ്യേന കുറവാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. കേരളം പ്രാഥമികമായി ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിന്റെ പകുതിയിലേറെയും ഗാർഹിക മേഖലയിലാണ്. ഉപഭോഗ വർധനവ് രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖല വാണിജ്യമാണ്. വൈദ്യുതി ആവശ്യകത പരിധിക്ക് അപ്പുറം ഉയർന്നതോടെ പ്രസരണ വിതരണ ശൃംഖല വലിയ സമ്മർദ്ദത്തിലാണ്. ഈ കാരണത്താൽ പലയിടങ്ങളിലും വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പ്രതിസന്ധി തരണം ചെയ്യാൻ വൈദ്യുതി ഉപയോഗം

പരമാവധി കുറയ്ക്കുക. പ്രധാനമായും വൈകുന്നേരം 6 മുതൽ 11 മണിവരെയുള്ള പീക്ക് സമയത്തെ പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, ഫാൻ, AC, വാട്ടർ ഹീറ്റർ, അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ തുടങ്ങി വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒഴിവാക്കി പരമാവധി മറ്റു സമയങ്ങളിൽ ക്രമീകരിക്കേണ്ടതുമാണ്. പഴയ ട്യൂബ് ലൈറ്റുകൾക്ക് പകരം LED ബൾബുകൾ ഉപയോഗിക്കുകയും 5-സ്റ്റാർ റേറ്റിംഗ് ഉള്ള വൈദ്യുതി ഉപകരണങ്ങൾ തെരഞ്ഞെടുക്കുകയും വേണം. AC ഉപയോഗിക്കുമ്പോൾ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ വരെ ക്രമീകരിക്കുന്നത് കംപ്രസറിലെ സമ്മർദ്ദം കുറച്ച് മികച്ച തണുപ്പ് ലഭിക്കുന്നതിനൊപ്പം വൈദ്യുതി ഉപയോഗം പകുതിയായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഫാനുകളിൽ പഴയ റെഗുലേറ്ററുകൾക്ക് പകരം ഇലക്ട്രോണിക് റെഗുലേറ്ററുകൾ ഉപയോഗിച്ചാൽ വൈദ്യുതി ലാഭിക്കാം. ദിവസവും കുറച്ച് തുണികൾ വീതം ഇസ്തിരിയിടാതെ ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ച് ഇസ്തിരിയിടുന്നതും വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കും. ഉപയോഗത്തിന് ശേഷം വൈദ്യുതി ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. TV, കമ്പ്യൂട്ടർ, മൈക്രോവേവ് ഓവൻ എന്നിവ റിമോട്ട് വഴി ഓഫ് ചെയ്താലും പ്ലഗ് പോയിന്റിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം തുടരും. സംസ്ഥാനത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ 25 മുതൽ 30% മാത്രമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ജലവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. ഗാർഹിക വാണിജ്യ മേഖലകളിൽ വൈദ്യുതി ഉപഭോഗം നല്ല നിലയിൽ വർദ്ധിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ഓരോ വർഷവും 3-4% വെച്ചുള്ള വർധനവാണ് കുറേക്കാലമായി നിലനിൽക്കുന്നത്. ഉപഭോഗത്തിലുള്ള ഈ വർധനവ് സംസ്ഥാനത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടാക്കി. പ്രസരണ ഫീഡറുകൾ ഓവർലോഡായി ഓഫായി പോകുന്നത് കണക്കിലെടുത്ത് ലോഡ് നിയന്ത്രിക്കേണ്ടി വന്നു. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ചില വിതരണ ഫീഡറുകൾ ഭാഗികമായി മാത്രം ചാർജ് ചെയ്ത് നിർത്തേണ്ടി വന്നു. പീക്ക് സമയങ്ങളിൽ ഉപഭോഗ നിയന്ത്രണത്തിനായി വോൾട്ടേജ് കൺട്രോൾ പോലുള്ള മാർഗ്ഗങ്ങളും അവലംബിക്കേണ്ടി വന്നിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗത്തിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം കൂടി ഇതോടൊപ്പം കാണേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ പീക്ക് ഡിമാൻഡ് വൈകുന്നേരം 6-6.5 മണിയോടെ ആരംഭിച്ച് 10-10.5 മണിയോടെ അവസാനിച്ചിരുന്നു. സംസ്ഥാനത്തെ രാത്രി ജീവിതം ശക്തമാകുന്നതിന്റെ ഭാഗമായിരിക്കാം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത് രാത്രി 11-11.5 മണിവരെയൊക്കെയായി നീണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി ഇതിലും മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പീക്ക് ലോഡ് സമയം രാത്രി 2.5-3 മണിയോളമായി മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായിട്ടുള്ള ജീവിത നിലവാര വർധനവ് വൈദ്യുതി ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഉപയോഗിക്കുന്നതിലും നല്ല നിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന വൈദ്യുതി ഉപഭോഗത്തിലെ വർധനവിൽ ഇത് പ്രതിഫലിച്ചിട്ടുള്ളതായി കാണാം. വൈദ്യുതി വാഹനങ്ങളുടെ വർധനവും ഈ മാറ്റത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലകൾക്ക് തകരാറുണ്ടാകുന്നത് ഒഴിവാക്കാൻ പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി വൈദ്യുതി നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണമുണ്ടാകും. വൈദ്യുതി ഉപയോഗം ഉയരുന്നത് പരിഹരിക്കാൻ ജനങ്ങളുടെ സഹകരണം തേടാനും KCB തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് മീറ്ററുകൾ വൈദ്യുതി ഉപയോഗം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആധുനിക സംവിധാനങ്ങളാണ്. ഉപഭോക്താവ് മുൻകൂർ റീചാർജ് ചെയ്ത തുകയ്ക്ക് അനുസരിച്ചാണ് വൈദ്യുതി ഉപയോഗം നടക്കുന്നത്. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കുന്ന സംവിധാനമാണ്. വൈദ്യുതി ഉപഭോഗത്തിൽ ഇപ്പോഴുണ്ടായ വർധനവ് ജനങ്ങളുടെ സ്വയം നിയന്ത്രണവും ചില ലോഡ് നിയന്ത്രണ ഉപാധികളും കൊണ്ട് മറികടക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. വൈദ്യുതി ലഭ്യത വർദ്ധിപ്പിക്കാനോ പ്രസരണ വിതരണ ശൃംഖലകളുടെ ശേഷി കൂട്ടാനോ വളരെ പെട്ടെന്ന് കഴിയുന്നതല്ല. ഊർജ്ജ കാര്യക്ഷമത ഉറപ്പുവരുത്തിയും അനാവശ്യ ഉപഭോഗങ്ങളില്ലാതെയും ഓരോ ഉപഭോക്താവിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ വോൾട്ടതയിലും ഫ്രീക്വൻസിയിലും തടസ്സങ്ങളില്ലാതെ വൈദ്യുതി കിട്ടാൻ ജനങ്ങൾക്കുള്ള അവകാശം അംഗീകരിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. വൈദ്യുതി ഡിമാൻഡിലും പ്രതിവർഷ ആവശ്യകതയിലും ഉണ്ടാകാനിടയുള്ള വർധനവ് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുക എന്നതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി ആസൂത്രണത്തിൽ പ്രധാനപ്പെട്ടത്. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. അതിൽ നമുക്ക് മുന്നിലുള്ള പ്രധാന മാർഗം സൌരോർജ്ജം തന്നെയാണ്. നിലവിൽ കേരളത്തിലെ സൌരോർജ്ജ വൈദ്യുതി ഉൽപാദനശേഷി 1800 മെഗാവാട്ട് കടന്നിട്ടുണ്ട്. അത് ഇനിയും വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. ആവശ്യമായ മെഗാവാട്ട് സ്റ്റോറേജ് പദ്ധതിയും സോളാർ നിലയങ്ങളോടൊപ്പം ആസൂത്രണം ചെയ്യണം. ബാറ്ററി സാങ്കേതികവിദ്യയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഒരുപക്ഷേ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കിയേക്കാം. സൈലന്റ് വാലി, പൂയംകുട്ടി, ട്വിൻ കല്ലാർ, അതിരപ്പള്ളി തുടങ്ങി കേരളത്തിന് നഷ്ടമായ ജലവൈദ്യുതി പദ്ധതികൾ ഏറെയുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ജലവൈദ്യുതി പദ്ധതികൾ കേരളത്തിൽ സാധ്യമാണ്. 600 മെഗാവാട്ടിലധികം കാറ്റാടി നിലയ സാധ്യതകൾ കണക്കുകളിൽ ഉണ്ടെങ്കിലും നിലയ നിർമ്മാണത്തിന് നിയമപരവും ഭൂപ്രകൃതി സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുമൊക്കെ കണക്കിലെടുത്താൽ പരമാവധി 150 മെഗാവാട്ട് പ്രായോഗിക സാധ്യതയാണ് കാറ്റാടി വൈദ്യുതിയായി കേരളത്തിലുള്ളത്.
അതിൽ നിന്നും 40 മുതൽ 45 കോടി യൂണിറ്റ് വൈദ്യുതി

കിട്ടിയേക്കാം. തിരമാലയിൽ നിന്നും വേലിയേറ്റ വേലിയിറക്കങ്ങളിൽ നിന്നുമൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വേഗത കുറഞ്ഞ കാറ്റുപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതും ചർച്ചകളിലുണ്ട്. ഹിമാചൽ പ്രദേശ് പോലെ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ ജലവൈദ്യുതി നിലയങ്ങളിൽ പങ്കാളിത്തമെടുക്കുന്നതും ആലോചിക്കാവുന്ന സാധ്യതയാണ്. കേരളത്തിന് പുറത്ത് വിശാലമായ തരിശുഭൂമി ലഭ്യമായ പ്രദേശങ്ങളുണ്ട്. ഇത്തരം ഭൂമി കണ്ടെത്തി സംഭരണ സംവിധാനങ്ങളോടുകൂടിയ സോളാർ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കാവുന്നതാണ്. നിലവിലുള്ളതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര വൈദ്യുതി ഉത്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സഹായകമായ നിലയിൽ ആയിക്കൂടുന്നില്ല. ഉദാഹരണത്തിന് തോറിയം അധിഷ്ഠിത ആണവ സാങ്കേതിക വിദ്യ അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ്. അത്തരം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ശരിയായ രീതി. നമ്മുടെ വൈദ്യുതി ആവശ്യകതയിൽ പുറത്തുനിന്നുള്ള ഇറക്കുമതി പ്രധാന മാർഗമാകുമ്പോൾ ആവശ്യത്തിന് ഇറക്കുമതി ശേഷി ഉറപ്പുവരുത്താനും ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. തടസ്സരഹിതമായ വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തുന്നതിന് വിതരണ ശൃംഖലയുടെ ശേഷി വർദ്ധനവും അറ്റകുറ്റപ്പണികളുടെ കൃത്യമായ ആസൂത്രണവും ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ ട്രാൻസ്ഫോർമറുകളിലേക്കും ഒന്നിലധികം ഫീഡറുകളിലൂടെ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞാലേ ഫീഡറുകളിലെ തകരാറുകൾ ഉപഭോക്താവിനെ വലിയ തോതിൽ ബാധിക്കാതെ വൈദ്യുതി വിതരണം നടക്കുകയുള്ളൂ. വിതരണ ട്രാൻസ്ഫോർമറുകളിലെ ലോഡ് ആവശ്യം വന്നാൽ തൊട്ടടുത്ത ട്രാൻസ്ഫോർമറുകളിലേക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന നിലയിൽ ക്രമീകരിക്കപ്പെടുകയും വേണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വൈദ്യുതി തകരാറുകൾ പരമാവധി കുറയ്ക്കേണ്ടതും പ്രധാനമാണ്. ലഭ്യമായ ഊർജ്ജം സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ്. ഭൂമിയെ സംരക്ഷിക്കുന്ന പോലെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിർത്തുന്ന ഊർജ്ജ സ്രോതസ്സുകളെയും സംരക്ഷിക്കുകയും വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുസ്ഥിര വികസനം മുടക്കമില്ലാത്ത ഊർജ്ജ ലഭ്യതയാണ്. എല്ലാ ശ്രോതാക്കളും ഊർജ്ജം ലഭ്യമാകുന്നത് സംരക്ഷിക്കുക, ലഭ്യത ഉറപ്പാക്കുക, ലഭ്യമായത് പാഴാക്കാതിരിക്കുക, നല്ല നാളെ കരുപ്പിടിപ്പിക്കുക. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പാപമേതാണ് പുണ്യമേതാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഏതു പ്രവൃത്തി മറ്റൊരാളുടെ ഹൃദയം വേദനിപ്പിക്കുന്നുവോ അത് പാപവും, ഏതു പ്രവൃത്തി മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നുവോ അത് പുണ്യവുമാണെന്ന് പറയാം അല്ലേ. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻഎസ് ആണ്. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളുമൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ചോദ്യം കുരുമുളകുമായി ബന്ധപ്പെട്ടത് തന്നെയാകാം. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്കറിവുള്ളതായിരിക്കാം. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരുവരെ കാത്തിരിക്കുമല്ലോ. നമുക്കറിയാം, പഴങ്ങളും പച്ചക്കറികളുമൊക്കെ കൃഷി ചെയ്യുമ്പോൾ പലവിധ രോഗങ്ങളും കീടങ്ങളുമൊക്കെ അവയെ ആക്രമിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യവും. ഇന്ന് നമുക്ക് കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേക്കുറിച്ചിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻ എസ് ആണ്. ഡോക്ടർ രാധിക,

0: യോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രാധിക, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മാഡം, കുരുമുളകിനെ കുറിച്ച് സംസാരിച്ചാല് നിരവധി രോഗങ്ങൾ കാണുമല്ലോ, അപ്പൊ പ്രധാനമായ രോഗങ്ങൾ ഏതൊക്കെയാണ്?
2: കുരുമുളകില് സാധാരണ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ദ്രുതവാട്ടം, നിദാനവാട്ടം അല്ലെങ്കിൽ സാവധാനവാട്ടം, സ്ലോ വിൽറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇലകളിലും കായ്കളിലും വരാവുന്ന പൊള്ളുരോഗം, ഇതാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വൈറസ് രോഗമായ മഞ്ഞളിപ്പും കണ്ടുവരാറുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കരമായ രോഗങ്ങളാണ് ദ്രുതവാട്ടവും സാവധാനവാട്ടവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ഒരു വാട്ട രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
2: സാധാരണ രീതിയിൽ രണ്ടും കുമിൾ രോഗങ്ങളാണ്. മണ്ണിൽ കൂടി തന്നെയാണ് ഈ കുമിൾ വേരുഭാഗത്തില് പടർന്നു പിടിക്കുന്നതും, അതുപോലെ തന്നെ ചുവട് ഭാഗത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ ചെടി അല്ലെങ്കിൽ വള്ളി പൊടുന്നനെ വാടിപ്പോവുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ഈ കുമിളിന്റെ തന്തുക്കൾ വായു അല്ലെങ്കിൽ പ്രധാനമായിട്ടും വെള്ളം, കാരണം മഴക്കാലത്താണ് ഈ ദ്രുതവാട്ടം കൂടുതലായി കണ്ടുവരുന്നത്, മഴത്തുള്ളികളിൽ ഇതിന്റെ തന്തുക്കൾ ഇലകളിലേക്ക് പതിക്കുകയും ഇലകളിൽ പുള്ളിക്കുത്ത് എന്ന് വെച്ചാൽ വലിയ വട്ടത്തിലുള്ള കറുത്ത നനുത്ത പാടുകൾ ഉണ്ടാകുകയും ഇലകൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഇലകളിൽ ഉണ്ടാകുന്ന ഈ പുള്ളികൾ ഇത് ക്രമേണ കായ്കളിലേക്ക് വ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവയും കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ചുവടുഭാഗത്താണെന്നുണ്ടെങ്കിൽ പൊടുന്നനെ നശിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേര് അല്ലാതെ ചെറിയ വേരുകളെ ആക്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വള്ളി അവശേഷിക്കും, ഇടയ്ക്കിടയ്ക്ക് വാട്ടം കാണിക്കുകയും ചെയ്യാം. പ്രധാന വേരുകൾ അതുപോലെ തന്നെ കാണ്ഡഭാഗമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കോളർ പോർഷൻ അല്ലെ ഫുട്ട് പോർഷൻ എന്ന് പറയുന്ന ആ ഭാഗങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വള്ളി വാടി ഇല പൊഴിഞ്ഞ് നശിച്ചു പോകാനായിട്ട് കാരണമാകും. അതാണ് നമ്മൾ ഈ ദ്രുതവാട്ടം എന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്നുള്ള രീതിക്ക് പറയുന്നത്.
1: മാഡം സൂചിപ്പിച്ചത് മഴക്കാലത്താണ് അധികം കണ്ടുവരുന്നത്. ഇപ്പൊ മഴക്കാലം വരാൻ പോകുവാണ്. അപ്പം കർഷകർ ഇപ്പം എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും സാധാരണ രീതിയിലുള്ള കുരുമുളക് കർഷകർക്കെല്ലാം തന്നെ, പ്രത്യേകിച്ചും നമ്മുടെ ഇടുക്കി വയനാട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം അറിയുന്ന ഒരു രോഗമാണ്. അവർക്കായിട്ട് തന്നെ ഒരു ചിട്ടവട്ടം ഉണ്ട്. അപ്പോ സാധാരണ ലൈമിംഗ് എന്ന് വെച്ചാൽ കുമ്മായം ചേർക്കുന്ന പ്രധാന ഒരു പരിപാടിയാണ്. അതിനോടൊപ്പം തന്നെ വള്ളിത്തലകൾ, കൊടിത്തലകൾ ചുവടുഭാഗത്തേക്ക് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ നമ്മൾ ഇത് കളക്ട് ചെയ്യാറുണ്ട് പ്രജനനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവ നിലത്തേക്ക് വീഴുന്നത് ഈ രോഗം പെട്ടെന്ന് തന്നെ വള്ളിയിലേക്ക് കയറാനുള്ളൊരു സാധ്യത കൂടുന്നതുകൊണ്ട് ഇവയെല്ലാം കെട്ടിവെക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രജനനത്തിന് വേണ്ടിയിട്ട് നമുക്കത് മുറിച്ചു മാറ്റി ആ മുറിച്ചു മാറ്റുന്ന ഭാഗങ്ങൾ ബോഡോ മിശ്രിതം പുരട്ടി അത് സംരക്ഷിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ സാധാരണ കുരുമുളക് വള്ളി ചുവടുകൾ എന്ന് വെച്ചാൽ നിലത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ കിളയ്ക്കാറില്ല. കഴിവതും അത് നമ്മുടെ വേരുഭാഗങ്ങളെ മുറിവൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ നമ്മൾ കിളയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആവരണ വിളകൾ നമുക്കവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ കാലാകാലങ്ങളായി ചെയ്യുന്നവരൊക്കെ സംയോജിതമായിട്ട് ട്രൈക്കോഡെർമ പോലെയുള്ള കുമിളുകൾ വേപ്പും പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി മിശ്രിതത്തിൽ കലർത്തി അത് ഏകദേശം ഒരു മഴ വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊരു നല്ലൊരു പ്രിക്കോഷണറി ആയിട്ട്, പക്ഷെ കാലാകാലങ്ങളായി ചെയ്യണം. ഏതെങ്കിലും ഒരു വർഷം ചെയ്ത് പിന്നീട് ചെയ്യാതിരിക്കുന്നതിലും കാലങ്ങളായി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വളരെയധികം സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ പുതുതായിട്ട് നടുന്നവർക്കും AMF നമ്മുടെ മൈക്കോറൈസ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതെ, പുഷ്ടിപ്പെടുത്തത് മാത്രമല്ല ഒരു സംരക്ഷണവും നൽകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മൈക്കോറൈസ നൽകുന്നതും വളരെ നല്ല കാര്യമാണ്. സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്ക് ടാൽക്ക് ലഭ്യമാകുന്ന സ്യൂഡോമോണസ് ചുവട്ടിൽ 20 ഗ്രാം 1 ലിറ്റർ. കുരുമുളകൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ പ്രായത്തിനനുസരിച്ചാണ് അതിന് നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ അളവ് 5 ലിറ്റർ ആകാം, 10 ലിറ്റർ ആകാം, 15 ലിറ്റർ ആകാം
1: നമ്മുടെ
2: ഒരു ചുവടിന്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ചുവട്ടിൽ ഒഴിക്കുകയോ. അതുപോലെ തന്നെ നമുക്ക് തളിരിലകളെയാണ് നമുക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇതേ അളവിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അളവിൽ അത് തളിരിലകൾ വരുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ അവയെ സംരക്ഷിക്കുന്ന ഒരു രീതിക്കും നമുക്കത് അനുവർത്തിക്കാവുന്നതാണ്. ഈ ഒരു രോഗം നമുക്ക് ഫീൽഡിൽ മാത്രമല്ല, ഒരുപാടധികം കർഷകര് നഴ്സറി തയ്യാറാക്കുന്നവരാണ്. നഴ്സറിയിലെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാ കാലങ്ങളിലും അവിടെ നനവ് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് ഈ ഒരു രോഗത്തിന് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. നഴ്സറിയിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ഇല പൊഴിയുന്നത്, ഇലയിൽ കറുത്ത പുള്ളി വന്ന് പൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അത് ഈ തിങ്ങി നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ പോവുകയും ഇല പൊഴിഞ്ഞ് അത് തണ്ടിലേക്ക് വ്യാപിച്ച് നമ്മൾ നട്ടിരിക്കുന്ന ആ കമ്പ് ഉണങ്ങി പോവുകയും ചെയ്യുന്നു. അതിനും നമ്മൾ പ്രതിവിധിയായി സ്യൂഡോമോണസ് അതുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തിൽ ട്രൈക്കോഡർമ ചേർക്കുക അല്ലെങ്കിൽ വേരുകുമിൾ മൈക്കോറൈസ ചേർക്കുക, ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, നഴ്സറികളിൽ അമിതമായ വെള്ളം ഉപയോഗിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആർദ്രത എത്രത്തോളം കൂടുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കുമിളിന്റെ നിയന്ത്രണത്തിനായിട്ട്. അതേപോലെ രോഗം കാണുമ്പോൾ തന്നെയും രോഗം വന്ന ചെടികൾ മാറ്റി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് തോട്ടത്തിലും, ഈ ഉണങ്ങിപ്പോകുന്ന വള്ളികൾ അവിടെ തന്നെ നിൽക്കാനായിട്ട് അനുവദിക്കരുത്. ബുദ്ധിമുട്ട് തന്നെയാണ് ആർക്കായാലും അതെടുത്തു മാറ്റുക, പക്ഷെ കഴിയുന്നിടത്തോളം അതെടുത്തു മാറ്റി ആ കുഴിയിലേക്ക് കുമ്മായം വിതറാനായിട്ടും ശ്രദ്ധിക്കുക.
1: കുമിളല്ലെങ്കിൽ അതിന്റെ അകത്ത് കാണും, ആ കുമിള് പിന്നെ വർദ്ധിക്കും.
2: അതെ, വർദ്ധിക്കും. കാരണം മണ്ണിൽ കൂടിയും അതുപോലെ തന്നെ നല്ല പോലെ ചാലുകൾ കീറി നിലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക.
1: ഈ ഒരു കുമിള് മണ്ണിൽ നിന്നാണ് ഇത് വരുന്നത്, അതിന്റെ ഒരു ഡോർമെന്റ് സ്റ്റേജ് എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്.
2: അതെ അതെ, ഡോർമെന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ഈ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്. മണ്ണിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കുമിളിന്റെ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ ഉണ്ടാകാൻ. അപ്പം കൂടുതലായിട്ട് ആർദ്രത വർദ്ധിക്കുമ്പോൾ ഇവ മുറിവിൽ കൂടിയൊക്കെ ഈ വേരുകളെ ആക്രമിക്കാനും പെട്ടെന്ന് തന്നെ ചെടികൾ ഉണങ്ങാനും അല്ലെങ്കിൽ ഇല പൊഴിയാനും മണികള് പൊഴിഞ്ഞു വീഴാനും ഒക്കെ കാരണമാകുന്നു.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രഭാവം നമ്മുടെ സംസ്ഥാനത്തിൽ അധികം കണ്ടുവരുന്നുണ്ട്?
2: തീർച്ചയായിട്ടും
1: കണ്ടുവരും. കർഷകർക്ക്
2: എല്ലായിടങ്ങളിലും, അതെ, പ്രത്യേകിച്ച്
1: പ്രതിരോധ ഇനങ്ങൾ വല്ലതും ഉണ്ടോ?
2: തീർച്ചയായിട്ടും കാർഷിക സർവകലാശാല IASR ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രതിരോധ ഇനങ്ങൾ വന്നിട്ടുണ്ട്. IASR ശക്തി ഒരു പ്രതിരോധ ഇനമാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കർഷകര് ഈ ഒരു ജാതിയിൽപ്പെട്ട പൈപ്പർ കുടുംബത്തിൽപ്പെട്ട കോളുബ്രിനം കൂടുതലായിട്ടും റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു റെസിസ്റ്റൻസ് ടു ഈ ഒരു കുമിൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോ കർഷകര് സാധാരണ രീതിയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിന്റെ ഈ കോളുബ്രിനത്തിന്റെ ചുവടുഭാഗം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇനത്തിനെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഫീൽഡിൽ ചെയ്യുന്നവരുണ്ട്.
1: മണ്ണിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ കുമിൾ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഗ്രാഫ്റ്റഡ് തൈകൾ എന്തായാലും നല്ലൊരു സപ്പോർട്ട്.
2: തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മറ്റ് കുമിൾനാശിനികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഒരു പ്രതിരോധ രീതിയിലേക്ക് നമുക്കത് കൊണ്ടുപോകാമല്ലോ. പ്രകൃതിക്കായാലും അതിനോടൊപ്പം തന്നെ കർഷകനായാലും ചെലവ് കുറഞ്ഞൊരു രീതി എന്നുള്ളത്. അതെ, ഓരോ കർഷകനും സ്വന്തമായിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്.
1: നഴ്സറികളിൽ
2: നിന്നും അവർക്ക് വാങ്ങിക്കാം. തീർച്ചയായിട്ടും
1: ഇത് നമ്മളിപ്പം ദ്രുതവാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. മറ്റൊരു വാട്ടം സാവധാനവാട്ടമാണ്, സ്ലോ വിൽറ്റ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
2: സാധാരണ ഈ ദ്രുതവാട്ടം മഴക്കാലത്ത് ആണ് കാണപ്പെടുന്നെങ്കിൽ ഈ സാവധാനവാട്ടം എന്നുള്ളത് മഴ കഴിഞ്ഞ ശേഷം അത്യാവശ്യം വെയിലൊക്കെ വരുന്ന സമയങ്ങളിൽ ചെടിയുടെ ഇല മഞ്ഞളിക്കുന്നു. അപ്പോ മണ്ണിൽ നനവുള്ള സമയത്ത് പച്ചപ്പ് തുടരുന്നു, പക്ഷേ വെള്ളം കുറയുന്ന സമയത്ത് എന്ന് വെച്ചാൽ കുറച്ച് നല്ല വേനൽ വെള്ളത്തിന്റെ ഇത് കുറയുകയാണെങ്കിൽ ഇല മൊത്തത്തിൽ മഞ്ഞളിക്കുന്നു, ഒരു വാടി നിൽക്കുന്ന മഞ്ഞളിക്കുകയും വാടി നിൽക്കുന്ന ഒരു ലക്ഷണം കാണുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇതിന്റെ ഒരു രോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കുമിള്, അതിനോടൊപ്പം നിമവിര, ഇത് രണ്ടും കൂടിയുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് അവിടെ കണ്ടുവന്നിട്ടുള്ളത്. പലതരത്തിലും മണ്ണിൽ കാണപ്പെടുന്ന ഫ്യൂസേറിയം, അതിനോടൊപ്പം ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഫൈറ്റോഫ്തോറ, അതിനോടൊപ്പം ഈ നിമവിരകളായിട്ടുള്ള മെലഡോഗൈൻ, ഈ വേരിൽ മുഴകൾ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ വേരിൽ ചില മുറിവുകൾ ഉണ്ടാക്കുന്ന ലീഷൻ നിമാറ്റോ ട്രാഡോഫോളസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു കോമ്പിനേഷനാണ് സാധാരണ
1: രീതിയിൽ.
2: നിമവിരകളാണ് മുറിവുണ്ടാക്കുന്നത്. അപ്പം നിമവിര പോപ്പുലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: ഇതിന് വേണം പറഞ്ഞ മാതിരി ലക്ഷണങ്ങൾ മഞ്ഞളിപ്പ് തുടങ്ങും,
2: മഞ്ഞളിപ്പ് വാടി പിന്നെയും നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അത് നന്നായി വരും. കാരണം ഈ വേരുകൾ ക്ഷതമേൽക്കുന്നത് കൊണ്ട് എല്ലാ ഇലകളെയും അല്ലെങ്കിൽ മുകളിലത്തെ എല്ലാ ഇലകൾക്കും

0: ആ ഒരു വെള്ളമാണല്ലോ ഏറ്റവും പ്രധാനം, വാട്ടം എന്നുള്ള രീതിക്കാണത് കണ്ടുവ. മഞ്ഞളിപ്പും വാട്ടവുമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം.
1: ഇതിന്റെ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയായിരിക്കും?
0: നേരത്തെ നമ്മൾ ദ്രുതവാട്ടത്തിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, കാരണം നിമവിരിക്കും വേപ്പിൻ പിണ്ണാക്ക് ഒരു നിയന്ത്രണ മാർഗമായിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോ വേപ്പിൻ പിണ്ണാക്ക് പ്ലസ് ചാണകപ്പൊടി മിശ്രിതം ട്രൈക്കോഡെർമ ചേർത്തിട്ട് അത് വളരെ നല്ലതായിട്ട് തന്നെ കാണപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നിമവിരിക്ക് എതിരെയായിട്ടുള്ള ജൈവ രീതിയിൽ പോച്ചോണിയ എന്ന് പറഞ്ഞ ഒരു കുമിളുണ്ട്, അപ്പൊ അതും ഉപയോഗിക്കാവുന്നതാണ്.
1: ട്രൈക്കോഡെർമയുടെ കൂടെ അത്
0: ഉപയോഗിക്കാം. അല്ലാതെ തന്നെ നമുക്ക് മാസ് മൾട്ടിപ്ലൈ ഇത് കിട്ടുന്നുണ്ട്, നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നേരത്തെ ദ്രുതവാട്ടത്തിനും ഞാൻ കുമിൾനാശിനി ഒന്നും പറഞ്ഞില്ല. കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ള കുമിൾനാശിനികള് സാധാരണ ബോഡോ മിശ്രിതം തളിക്കാനും അതിനോടൊപ്പം തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് കുമിൾനാശിനിയും സാധാരണ രീതിയിൽ നമുക്ക് ശുപാർശ ചെയ്യാവുന്ന
1: മണ്ണിലും അത് ഒഴിച്ചു കൊടുക്കാം.
0: ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ സാധാരണ എല്ലാ കർഷകരും തന്നെ തളിര് വരുന്ന സമയത്ത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സാധാരണ തളിക്കാറുണ്ട്.
1: അത് കുറച്ച് സേഫ് ആണ്.
0: അതെ അതെ, ഒരു പ്രൊട്ടക്ഷൻ ആണ്, ശരിക്കു പറഞ്ഞാൽ ഒരു പരിരക്ഷ തന്നെയാണ്. ദ്രുതവാട്ടത്തിന് മാത്രമല്ല, ഞാൻ വേറൊരു രോഗവും കൂടി പറഞ്ഞായിരുന്നു, പൊള്ളു എന്ന് പറഞ്ഞ ഇലകരിച്ചലും കൂടി വരാറുണ്ട്. അപ്പൊ ഇതിനും പ്രത്യേകിച്ചും ഇടുക്കി വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറുചാറ്റൽ മഴ കൂടുതലായി കണ്ടുവരാറുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ പൊള്ളു രോഗം ഇലകളിൽ ഉണ്ടാകുന്ന തളിരിലയിൽ ചെറിയ ബ്രൗൺ നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഉണ്ടാകുകയും ഇതുമൂലം ആ തളിരില അതിനോടൊപ്പം ഉണ്ടാകുന്ന തിരി രണ്ടും നശിച്ചു പോവുകയും ചെയ്യുന്നു. തിരിയാണ് ശരിക്കും പറഞ്ഞാൽ കർഷകന്റെ വിള എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാടധികം പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ തളിര് വരുന്ന സമയത്തെ ബോഡോ മിശ്രിതം കൊടുക്കുന്നത് വളരെ നല്ല രീതിയിലൊരു പരിരക്ഷയാണ്
1: നൽകുന്നത്.
0: അതെ, ഇതും കുമിളാണ്. ഈ പറഞ്ഞ മൂന്നും
1: കുമിൾ രോഗം തന്നെയാണ്. ഇതൊഴിച്ച് ഇപ്പം വൈറൽ ഡിസീസ് അല്ലെങ്കിൽ വൈറസ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും കണ്ടുവരുന്നെന്ന് മേഡം സൂചിപ്പിച്ചായിരുന്നു. അതെന്തുവാണത്?
0: സാധാരണ കണ്ടുവരുന്നത് ഈ മഞ്ഞളിപ്പ് രോഗമാണ്. രണ്ട് വൈറസുകൾ ചേർന്നിട്ടാണ് സാധാരണയായി ഇത് കണ്ടുവരുന്നത്. ഒരു യെല്ലോ മോട്ടിൽ വൈറസും ഒരു കുക്കുംബർ മൊസൈക്ക് വൈറസും. ഇലകളിൽ മഞ്ഞ പുള്ളികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇലകള് ചെറുതാകുകയും ഒരു അരിവാള് പോലെയൊക്കെ മാറുകയും അത് കാലക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാന്ന് പറയുമ്പോൾ ഏറ്റവും ഇലയിലാണ് ഇത് കണ്ടുവരുന്നത്. പുതുതായിട്ട് വിടർന്നു വരുന്ന ഇലകൾക്ക് രൂപമാറ്റം ഉണ്ടാകുന്നു, അതിൽ മഞ്ഞ പൊട്ടുകൾ കാണപ്പെടുന്നു. ഒരു 5 വർഷങ്ങളോളം ഒക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് വിളവിനെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് ഈ പുള്ളിക്കുത്തുകൾ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നമുക്ക് വിളവ് തരുന്നുണ്ടല്ലോ. പക്ഷേ കാലങ്ങൾ പോകുന്തോറും നമ്മൾ നിയന്ത്രിക്കാതെ ആ വള്ളി അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ വെച്ച് പോകുമ്പോഴാണ് കാലക്രമേണ അതിൽ നിന്നുള്ള വിളവ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: അപ്പൊ ഈ വൈറസ് പടർത്തുന്ന പ്രാണി ഏതാണ്?
0: മീലി മുട്ടകളാണ് വൈറസ് പടർത്തുന്നത്. പക്ഷെ അവ വളരെ പതുക്കെ പതുക്കെയാണ് മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ പ്രജനനത്തിനെടുക്കുന്ന മാതൃവള്ളികൾ അവ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ടും മറ്റ് തോട്ടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നത്. അതെ, അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. രോഗമില്ലാത്ത, പ്രത്യേകിച്ചും വൈറസ് രോഗമില്ലാത്ത മാതൃവള്ളികൾ
1: തിരഞ്ഞെടുക്കണം. അപ്പം ഇതൊക്കെയാണ് പ്രധാന രോഗങ്ങൾ. പിന്നെ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ ദ്രുതവാട്ടവും സാവധാനവാട്ടവും രണ്ടും മണ്ണിൽ നിന്ന് വരുന്നതാണ്. അപ്പം കുമ്മായം പ്രയോഗവും ട്രൈക്കോഡെർമ വിപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മണ്ണിനെ പരിപാലിച്ച് ഇതിനെ കുറച്ച് ഒന്ന് അകത്തി നിർത്താൻ സാധിക്കും. ഇപ്പം കർഷകരൊക്കെ അങ്ങനെ ചെയ്യുന്നുമുണ്ട്.
0: അതെ അതെ, ചെയ്യുന്നുമുണ്ട്.
1: അപ്പം ഡോക്ടർ രാധിക, താങ്കൾ പരിപാടി ിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ ശ്രോതാക്കൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ച് പറഞ്ഞുതരാൻ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻ എസ്. ഡോക്ടർ രാധികയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രാധികയുടെ ഫോൺ നമ്പർ പറയാം. 9496276991. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496276991.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചതകുപ്പ ദഹനത്തെ സഹായിക്കുകയും ദഹനക്കേട്, വയറുവീർക്കൽ, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരൌഷധമാണ് ചതകുപ്പ. വയറിളക്കം, ഛർദി എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ്. ചുമ, ജലദോഷം, ബ്രോങ്കൈറ്റിസ് എന്നിവയിൽ നിന്ന് ചതകുപ്പ ആശ്വാസം നൽകുന്നതായി കണ്ടുവരുന്നു. ശ്വസന വ്യവസ്ഥയിലെ വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും കാൽസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ചതകുപ്പ ആർത്തവ ചക്രങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആർത്തവ വേദന കുറയ്ക്കാൻ ചതകുപ്പ ഫലപ്രദമാണ്. ആർത്തവത്തിന്റെ അഭാവവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇത് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. വീക്കം കുറയ്ക്കുന്നതിനുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിലുണ്ട്. കൂടാതെ ഉറക്കമില്ലായ്മയ്ക്ക് ഉപയോഗപ്രദമാണെന്ന് കണ്ടുവരുന്നു. വിഷാദം കുറയ്ക്കാൻ ചതകുപ്പ സഹായിക്കുന്നു. ഇൻസുലിൻ, ലിപ്പിഡ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് മൂത്രാശയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണെന്ന് കണ്ടുവരുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം കേട്ടോളൂ. രണ്ടും ഒരേ ചെടിയിൽ നിന്നുള്ളതാണ്. പക്ഷേ സംസ്കരണ രീതിയിലെ വ്യത്യാസം കൊണ്ടാണ് നിറത്തിലും രുചിയിലും മാറ്റം വരുന്നത്. കറുത്ത കുരുമുളകിനായി നാം കുരുമുളക് പഴങ്ങൾ പാകമാകുന്നതിന് മുൻപ് പച്ചയായി തന്നെ വിളവെടുത്ത് സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നു. അതിന്റെ പുറംതൊലി ചുരുങ്ങി കറുത്തു നിറമാകുന്നു. ഇതിന് രുചിയും സുഗന്ധവും കൂടുതലായിരിക്കും. എന്നാൽ വെളുത്ത കുരുമുളകിനായി നാം പൂർണ്ണമായി പാകമായ പഴങ്ങളാണ് ഉപയോഗിക്കുന്നത്. നന്നായി പഴുത്ത കുരുമുളക് പഴങ്ങളുടെ പുറംതൊലി നീക്കം ചെയ്ത് ഉള്ളിലെ വിത്ത് മാത്രം ഉണക്കിയെടുക്കുന്നു. ഇത് കറുത്ത കുരുമുളകിനെ അപേക്ഷിച്ച് രുചികുറവും മൃദുവുമായിരിക്കും. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശ്രോതാക്കൾക്ക് കത്തുകളായും ഇമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം വയലും വീടും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014. ഇമെയിൽ വിലാസം വയലും വീടും airtvm@gmail.com. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

0: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
1: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
2: ഡാ

0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 9 നടക്കും. യോഗ്യത DMLT, BSc, MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499924. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക തൊഴിലാളികളുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 6 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499924728221. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0467299940. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിൽ ആന്ത്രോപോളജി പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോട് കൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ admissions.kannooryunivercity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ May 24 രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0497276638. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച May 21 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 9495424378. കാസർഗോഡ് ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ രാജപുരത്തുള്ള ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവരുടെ അഭാവത്തിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കും. അപേക്ഷ May 20 അനുബന്ധ രേഖകൾ സഹിതം പരപ്പ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467225465. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് എൽ ഡി എഫ്. അധികാരത്തിലേറുമെന്ന് യു ഡി എഫ്. മികച്ച വിജയം നേടുമെന്ന് എൻ ഡി എ. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ കേരളത്തിൽ ആകെ പോളിംഗ് 79.7% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഈ മാസം 6 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ QR അധിഷ്ഠിത തിരിച്ചറിൽ കാർഡ് സംവിധാനം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ഈ തിരിച്ചറിൽ കാർഡ് ഉള്ളവരെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു QR ബേസ്ഡ് ID കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മോഡലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പ്രാവശ്യം എല്ലാ പോൾ ഗോയിങ് സ്റ്റേറ്റ്സിലും QR ബേസ്ഡ് ID കാർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. കൌണ്ടിംഗ് ഹാളിലെ എൻട്രി നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ കൌണ്ടിംഗ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ് അവർക്കുള്ള ഒരു ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡ്സ് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്.
0: കേരളത്തിൽ 140 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ നിയമസഭാ സീറ്റുകൾ. കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിൽ UDF നേതൃത്വവും. അതേസമയം മാറി മാറി ഭരിക്കുന്ന മുന്നണികളിൽ നിന്നുള്ള മാറ്റത്തിന് കളമൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് NDA കരുതുന്നു. തമിഴ്നാട്ടിൽ തുടർ ഭരണം ലക്ഷ്യമിടുകയാണ് DMK. ഭരണത്തിൽ തിരിച്ചെത്താൻ AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. സുഗമമായ വോട്ടെണ്ണൽ ഉറപ്പാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെട്ടതായി ആരോപിച്ച് DMK, TVK പാർട്ടികൾ കമ്മീഷന് കത്തെഴുതി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 4-ആം ഊഴം എന്ന പ്രതീക്ഷയിലാണ്. ശക്തമായ പ്രചാരണം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് BJP. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ CPM കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ BJP അധികാര തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരികെ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാനമായ അവസ്ഥയാണ്. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലമായ ഫാൾട്ടായിൽ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ 24 മെയ്. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കും. 5 മണ്ഡലങ്ങളിലായി 411 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പഞ്ചോല മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൈരാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും പീരുമേട് മണ്ഡലത്തിലേത് കുട്ടിക്കാനം മരിയഗിരി EMHS ദേവികുളം മണ്ഡലത്തിലേത് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. ആകെ 411 ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് എണ്ണുക. കൂടാതെ കൃത്യത ഉറപ്പാക്കാൻ ഓരോ റൌണ്ടിലെയും 2 വീതം വോട്ടിംഗ് യന്ത്രങ്ങളും 5 ബൂത്തുകളിലെ VVPAT നിർബന്ധമായി എണ്ണും.
0: വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐയാണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുമോദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റാസോർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണം രാഷ്ട്രനിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൊതുജനാരോഗ്യ ദേശീയ ഉച്ചകോടിയിലാണ് രേഖ പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
3: കുട്ടിക്കാലത്തെ പ്രമേഹത്തിന്റെ സ്ക്രീനിംഗ്, രോഗനിർണയം, ചികിത്സ, ദീർഘകാല മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഘടനാപരവും നിലവാരമുള്ളതുമായ ദേശീയ ചട്ടക്കൂട് ഈ മാർഗനിർദ്ദേശത്തിൽ ഉറപ്പാക്കുന്നു. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി മരണനിരക്ക്

0: കുറയ്ക്കൽ, സങ്കീർണതകൾ തടയൽ, പ്രമേഹബാധിതരായ കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ ഗണ്യമായ പൊതുജനാരോഗ്യ ആനുകൂല്യങ്ങൾ മാർഗരേഖ ഉറപ്പാക്കും. ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സാർവത്രിക ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നു. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ സൌജന്യവും സമഗ്രവുമായ പരിചരണ പാക്കേജ് നൽകുന്നതാണ് പ്രധാന സവിശേഷത. ഇൻസുലിൻ ഉപയോഗം, രക്തത്തിലെ പഞ്ചസാര നിരീക്ഷണം, അടിയന്തര പ്രതികരണം, ദൈനംദിന രോഗപരിപാലനം എന്നിവയിൽ കുടുംബങ്ങളെയും പരിചാരകരെയും ശാക്തീകരിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഊന്നൽ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം യുക്രൈനിയൻ താരം മാർത്ത കോസ്തുക്കിന്. ഫൈനലിൽ മിറ ആൻഡ്രീവയെ പരാജയപ്പെടുത്തി. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും നിഷേധിച്ച് ഇലക്ട്രോണിക് വിവര സാങ്കേതിക മന്ത്രാലയം. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം റിപ്പോർട്ടുകൾ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ പരിശോധിക്കാവൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF അധികാരത്തിലേറുമെന്ന് UDF, മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ.

ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കുപോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്, ഓർമ്മയിൽ ഒരു ഗാനം.

0: എന്റെ ഓർമ്മയിലെ ഒരു ഗാനം എന്ന് പറഞ്ഞത് പിന്നെ എന്റെ സ്കൂൾ ജീവിതത്തിലെ അനുഭവത്തിലുണ്ടായ ഒരു പാട്ടാണ്. അത് പിന്നെ അത്ര ഇഷ്ടപ്പെട്ട ഗാനമൊന്നുമല്ല, എന്നാലും ആ ഒരു ഓർമ്മ തരുന്ന ഒന്നാണത്. എന്തെന്നാല് പിന്നെ ഞാൻ ചെറുക്കൽ രാജാസ് ഹൈസ്കൂളിലായിരുന്നു 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ ഒരു ദിവസം ഞങ്ങളെ ബയോളജി ടീച്ചർ ക്ലാസ്സിൽ വന്ന് സൂസൻ ടീച്ചർ വന്നിട്ട് പറഞ്ഞു കറുത്ത കുട്ടികളെ ആവശ്യമുണ്ടെന്ന്. അപ്പോ പിന്നെ ടീച്ചർ ഉദ്ദേശിച്ച സാമാന്യം വേണ്ടത്തിന് നിറ എനിക്കുള്ളത് കൊണ്ട് തന്നെ എന്നെ ആദ്യം പോക്കി. അപ്പോ വേറൊരു ദീപ എന്ന് പറഞ്ഞ കുട്ടീനെ രണ്ടാളെയും കൂടെ ഗ്രൗണ്ടിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടും അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് മുട്ട് വെറുക്കാൻ തുടങ്ങി, ഞാനൊന്നിനും അങ്ങനെ നിൽക്കുന്ന ആളല്ല. അപ്പൊ പിന്നെ അവിടെ പോകുമ്പോഴേക്ക് പ്ലാവില അരയില് ചുറ്റിട്ട് കുട്ടികളെല്ലാം ഇങ്ങനെ തുള്ളുന്നു. അപ്പൊ എനക്കാകെ എന്താണെന്ന് എന്തോ നണക്കെടായി. അപ്പൊ ഞാൻ കരയാൻ തുടങ്ങി. ടീച്ചർ ഓടി വന്നിട്ട് പറഞ്ഞു എന്താ കുട്ടി എന്നാ ഇല്ലെങ്കിൽ ക്ലാസ് പോക്കോന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ്സിലേക്ക് ഞാൻ ഓടി കഴിഞ്ഞു, രക്ഷപ്പെട്ടല്ലോ. അപ്പൊ അവിടെ അന്ന് നമുക്ക് ശനിയാഴ്ച ദിവസേനെ ലാസ്റ്റ് പീരീഡ് സാഹിത്യ സമാജം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു നീതിൽ വർക്കിന്റെ ടീച്ചറാണ് വനജ എന്ന് പറഞ്ഞ ടീച്ചർ. അപ്പൊ ടീച്ചർ അവിടെ ഇരുന്നിട്ട് കണ്ട്, അപ്പൊ തന്നെ ഞാൻ ക്ലാസ്സിലെത്തലും നമ്മളെ ടീച്ചർ ഗൗരി ടീച്ചറായിരുന്നു. അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ കൊറേ ബുക്കും പെണ്ണും എല്ലാം ആയിട്ട് വന്നിരിക്കുന്നത് ഒരേ സമയത്താ. അപ്പുറത്തെ ക്ലാസ്സിനെല്ലാം ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ക്ലാസ് ടീച്ചർ വന്നിരുന്ന പാട് പിന്നെ ടീച്ചർ പറഞ്ഞ് അപ്പുറത്തൊന്നും ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നു രാഗേന്ദു കിരണ ആ പാട്ട്. അപ്പാട് ടീച്ചർ ചാടി അണീറ്റ് നമ്മളോട് പറഞ്ഞ് മക്കളെ ആ പാട്ടൊന്നും പാടാൻ പാടില്ല, പിന്നെ ചീത്ത പാട്ടാണെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ടീച്ചർ അവിടെ ഇരുന്ന് ചെറിയ ഫോട്ടിൽ തന്നെ നിമിഷത്തിനുള്ളില് പിന്നെ കുട്ടികൾ പറഞ്ഞ് ടീച്ചറെ പ്രസീത പാട്ട് പാടുന്നു, ആയിക്കോട്ടെ പാടിക്കോളൂ എന്ന് പറഞ്ഞു. അവളുടെ ഡെസ്കിന്റെ അടുത്ത് നിന്നതു ആടിക്കൊണ്ടൊരു പാട്ട് തുടങ്ങി രാഗേന്ദു. അപ്പൊ തന്നെ ടീച്ചർക്ക് വന്ന അരിശോ, കുട്ടികൾക്ക് എല്ലാവർക്കും വിഷമായി. പിന്നെ ഇവള തകർത്ത് പാടുന്നതാണ്. ടീച്ചർ അതൊന്നും കേൾക്കാണ്ട് ഒരു പച്ച ഡാർക്ക് ഗ്രീൻ സാരിയും കൊണ്ടയിലും കെട്ടിയ ടീച്ചറാ. ടീച്ചർ ബുക്കും പെണ്ണും എല്ലാം എടുത്തിട്ട് പോരാറ്റാപ്പോക്ക് വരാന്തയിലോട്ട് ആ രംഗമുണ്ടല്ലോ മാഡം, പിന്നെ ഇങ്ങനെ മറക്കാൻ പറ്റൂല. വല്ലാത്തൊരു രംഗമാണ്. സ്റ്റാഫ് റൂം വരെ ഇങ്ങനെ സ്പീഡിൽ നടന്ന് അകലുന്ന ഒരു രംഗം. അതെപ്പോഴും എനിക്ക് ഓർമ്മയിലൊരു ഗാനം കേൾക്കുമ്പോ എന്റെ മനസ്സിൽ അത് ഇങ്ങനെ വരും. ഒരുപാടുണ്ട്, എന്നാലും കൂടി അത് കുഞ്ഞിക്കാലത്തെ ആ ഡാൻസിന് വന്ന എടുത്തതും പിന്നെ ഈ ഒരു രംഗമെല്ലൊരു
1: അതെ ഇതെല്ലാം മിന്നി മറയും അല്ലേ.
0: ടീച്ചറിപ്പോഴുണ്ടോ എന്താ അറിയില്ല, നല്ല ടീച്ചറായിരുന്നു, ഇംഗ്ലീഷിന്റെ ഒരു ടീച്ചറാണ്. പക്ഷെങ്കിൽ ആ കുട്ടിയും ആ ആടിക്കൊണ്ടുള്ള പാട്ടും പിന്നെ ആ പാട്ട് കേൾക്കുമ്പോ എല്ലാം ഇല്ലേ, പിന്നെ അതിനെന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഇപ്പോഴും ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ വിചാരിക്കും.
1: അങ്ങനെയല്ല, അത് അങ്ങനെ നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. അതിലിപ്പം നിദ്രാവിഹീനങ്ങളെല്ലാം അവളുടെ
0: അതെ അതെ അതെ അതെ
1: അതുകൊണ്ടായിരിക്കും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു മോശം രീതിയിലല്ല ആ പാട്ടിൽ അത് പറയുന്നത്.
0: അതെ ശരിയാണ്. ഹസ്ബൻഡ് പറയും ആ പാട്ടിന് എന്താണോ ഒരു
1: നായിക ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇതിലെത്തിപ്പെടുന്നതും പിന്നെ അവൾക്ക് അത് ഇഷ്ടമുണ്ടായിട്ടല്ല, ആരുമില്ലാത്ത ഒരു ചേച്ചി അനിയനും തെരുവിലെത്തിപ്പെടുന്നതും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, അവൾക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നൊരു സങ്കട ഇതിലാണ് ആ പാട്ട് വരുന്നത്. ചെറിയ കുട്ടികൾ ഇപ്പം അങ്ങനെ നിദ്രാവിഹീനങ്ങളെല്ലാം അവളുടെ അല്ല. അപ്പൊ ആദ്യം ടീച്ചർ അത് പറയുന്നത് ആ കുട്ടി കേട്ടിട്ടില്ല.
0: കേട്ടിട്ടുണ്ടാവും, എന്താന്നറിയില്ല. അവളിനി ആ പാട്ട് ഇങ്ങനെ ആലോചിച്ചതോ, അവൾക്കത് നല്ലോണം പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കും ചിലപ്പോ.
1: നല്ല ട്യൂണും
0: ആ ട്യൂണ് അത് നല്ല രസത്തിൽ പാടിയിട്ടുണ്ട്. അതൊന്നും പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പിന്നെ ടീച്ചറെ ആ രംഗോ ടീച്ചറെ വെറുപ്പിച്ച പോലെ എന്തൊക്കെയോ ഒരു
1: ഹസ്ബൻഡ് പേരെന്താ?
0: വിജയൻ
1: നായർ. അദ്ദേഹം എന്താ ചെയ്യുന്നത്?
0: അവര് ഇലക്ട്രീഷ്യനായിരുന്നു. പിന്നെ ഇപ്പം കൃഷിയല്ലേ, കൃഷി ഇഷ്ടമാണ്. അപ്പൊ വീട് ഇങ്ങനെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടെ അവരെ സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. അവിടെ വീട് വെച്ചിട്ട് കൃഷി ടെറസിൽ ഇങ്ങനെ നമുക്ക് വേണ്ടുന്നെല്ലാം ഉണ്ടാക്കും.
1: നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു, എന്ത് സർവീസിലായിരുന്നു?
0: ഞാൻ സെന്റർസിലേനു ചിത്രകല അധ്യാപികയായിട്ട്.
1: ഓ അതെയോ.
0: ആദ്യം മോണ്ടസറിയിലുണ്ടായിരുന്നു, ലൈനില് പയ്യാമ്പലത്ത്.
1: വളരെ ഒരു ചിത്രകലാകാരിയാണ്.
0: അതെ അതെ അതെ അതെ, ചിത്രകല ഭയങ്കര ഇഷ്ടമാണ്.

0: ആരാണ്?
1: എന്റെ പേര് മോഹനൻ നമ്പ്യാർ. ഞാൻ ഏച്ചൂർ നിന്നാണ് വിളിക്കുന്നത്.
0: അപ്പൊ ഓർമ്മയിലെ പാട്ട് പറഞ്ഞ ഏതാണെന്ന്?
1: ഓർമ്മയിലെ പാട്ട് എന്ന് പറഞ്ഞാല് വളരെ വർഷം മുമ്പേ ഇറങ്ങിയ പടത്തിന്റെ പാട്ട്. അതിന് എനിക്ക് പ്രത്യേകമായ ഒരു ഇത് തോന്നാൻ കാരണം ആ ഒരു സാഹചര്യം പാട്ടിലാണ്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പറ്റത്ത് മലയാളം എന്നതെല്ലാം അത് ഓർക്കാനുള്ള സാഹചര്യം. കാരണം ഞാൻ 72 വയസ്സായി പട്ടാളത്തിലായി. 1971 യുദ്ധകാലത്ത് കാർഗിൽ സെക്ടർ എന്ന് പറയും അവിടെയായിരുന്നു ഞാൻ ചെറിയ സമയമായിരുന്നു. അപ്പൊ യുദ്ധത്തിൽ പങ്കെടുക്കും. ആ സമയത്ത് അവിടുത്തെ കൊടും തണുപ്പിൽ, ആ തണുപ്പില് രാത്രി നമ്മള് വളരെ ശത്രുക്കളുടെ നേരിട്ട് മുന്നിലുള്ള ഒരു ഇതാണ് നമ്മുടെ പീരങ്കി പട ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. അപ്പം ഉറക്കൊഴിഞ്ഞ് നല്ല നിലാവുള്ള ഒരു ചന്ദ്രനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴ് എന്റെ നാടും രാപ്പാത്ത് ഓർമ്മ. കൂടാതെ അവിടെ എന്റെ ഫുൾ പാട്ടായി എനിക്ക് ഓർമ്മയില്ല. അവിടെ 4 കാലോരക്കുണ്ട്. അവിടെ എന്റെ ഒരു പെണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വല്ലാതൊരു നൊസ്റ്റാൾജിയായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യം, ആ തണുപ്പ്, എല്ല് കൊച്ചിരുന്ന ആ തണുപ്പ്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പാട്ടിന് വളരെ വളരെയധികം
0: പ്രസക്തി.
1: വർഷം 28-30 വർഷത്തോളം അത് ചെയ്തു. റിട്ടയറായി നയിക്കാണ് ഞാനും ഭാര്യ മാത്രമേ.
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മകള് GSL ആണ്, ഡോക്ടർ ആണ്, സയന്റിസ്റ്റ് ആണ് അവര്. പിന്നെ മകനുണ്ട്, മകൻ ബജാജ് ഓട്ടോസ് പൂന, അതില് സീനിയർ മാനേജറാണ്. ഭാര്യയും കുടുംബസമേത താമസിക്കുന്നു, ഞാനും ഭാര്യ ഇവിടെ. എപ്പോ ഉച്ചക്ക് നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ ഇങ്ങനെ എല്ലാ പ്രോഗ്രാം പാട്ടിന്റെ പ്രോഗ്രാം.
0: ഒരുപാട് കാലല്ലേ, 40 വർഷമാണ് പട്ടാളത്തില് സർവീസ് ചെയ്തത്.
1: 98 റിട്ടയർ യുദ്ധം 14 ദിവസം അവിടെ ഉണ്ടായിരുന്നു കാർഗിലില്. അവിടെ 71 യുദ്ധത്തില് ആ 14 ദിവസത്തെ യുദ്ധത്തില് ഒരു ചെറിയ എനിക്കൊരു ഇത് പറ്റി
0: പറഞ്ഞാല്,
1: പക്ഷെ അന്നത്തെ ശുശ്രൂഷ കൊണ്ടും എന്തുകൊണ്ടോ എനിക്ക് വലിയ പ്രശ്നം. 1 വർഷത്തോളം അവിടെ തന്നെ ഭാഗത്ത് തന്നെ അവര് റെസ്റ്റ് തന്നു. പക്ഷെ പിന്നെ ഞാൻ വീണ്ടെടുത്തു.
0: അപ്പൊ ഈ ഒരു ഗാനമല്ലേ നാളികേരത്തിന്റെ നാട്ടിലെനിക്ക്. അപ്പൊ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ നമ്മള് മറ്റുള്ള ജോലികൾ പോലെയല്ലോ, അപ്പൊ ഇതുപോലത്തെ ജോലികൾ ചെയ്യുമ്പം
1: പറയാം.
0: അപ്പൊ ആ നാട്ടിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകള് ഒരു ശരിക്കും ഒരു നല്ലൊരു ആശ്വാസം തരുന്നതായിരിക്കും അല്ലേ? ശരി എന്നാ.

ഞാൻ രമ ഭാസ്കരൻ വേളം. എൻ്റെ ഓർമ്മയിലെ ഒരു ഗാനം ഏതാണെന്ന് വെച്ചാൽ, മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ഫിലിമിലെ ആഴിത്തിരമാലകൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇത് ഇഷ്ടപ്പെടാൻ കാരണം, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് ഈ പാട്ടിൻ്റെ ഡാൻസ് ആണ് കളിച്ചത്. എൻ്റെ 4-5 ആറ് ഫ്രണ്ട്സുമാരുണ്ടായിരുന്നു, ഞാൻ നടക്കായിരുന്നു. ഇപ്പോഴും ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അന്ന് കളിച്ച ആ ഡാൻസിൻ്റെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. അതുമാത്രമല്ല, അന്ന് എന്നെ പഠിപ്പിച്ച കണ്ടക്കൈ ALP സ്കൂളിലെ അധ്യാപകരെയും അതുപോലെ തന്നെ ഡാൻസ് മാഷായ കൃഷ്ണ മാഷയും ഒരു നിമിഷം ഓർത്തു പോകാറുണ്ട്. ഈ പാട്ട് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും എൻ്റെ അധ്യാപകർക്കും എൻ്റെ ഡാൻസ് മാഷ്കും കൂടി സമർപ്പിക്കുന്നു.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: ഒരു ഗാനം
2: ഹൃദയരാഗം.
3: ഹലോ.
4: ഹലോ,
3: ആരാണിത്?
4: എന്റെ പേര് ഗിരീഷ് ബാബു എന്നാണ്.
3: വീട് എവിടെയാ?
4: ഞാൻ വലിയന്നൂർ ഒറയൽക്കുന്ന് പറയും.
3: ഒറയൽക്കുന്ന്?
4: വലിയന്നൂര്.
3: വലിയന്നൂര്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. ഓർമ്മയിലൊരു ഗാനം. ഏതാണ് ഗാനം?
4: ഗാനം കള്ളിച്ചെല്ലമ്മയില് കരിമുകിൽ കാട്ടിലെ എന്നുള്ള പാട്ടാണ്.
3: കരിമുകിൽ കാട്ടിലെ രജനീതൻ വീട്ടിലെ. ഓക്കെ, ഒരു കാലത്തൊരു ഹിറ്റ് പാട്ടാണ്.
4: അതെ.
3: അതിന് ഗിരീഷ് ബാബുവിന്റെ ജീവിതത്തിലുള്ള ഒരു സ്ഥാനം.
4: കാരണം വെച്ചാൽ, ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തില്, അതായത് എൽ പി സ്കൂളിൽ, ഞാൻ അഞ്ചരക്കണ്ടി പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളാണ് പഠിച്ചത്.
3: അപ്പൊ
4: അവിടെ പഠിക്കുമ്പോ പിന്നെ ഇങ്ങനെ ഈ നവരാത്രി പരിപാടികൾ ഉണ്ടാവല്ലോ സ്കൂളുകളില്. അന്നത്തെ കാലം നവരാത്രി പരിപാടി വെച്ചാല് ലാസ്റ്റ് 3 ദിവസം ചെറിയ പുസ്തകം നമ്മള്
3: വെക്കുമല്ലോ. ക്ലാസ് ഇല്ല.
4: അപ്പോ ആ സമയം ചെറിയ സ്റ്റേജ് പരിപാടിയെല്ലാം സ്കൂള് സംഘടിപ്പിക്കലുണ്ട് അന്നത്തെ അധ്യാപകർ. അപ്പൊ കുഞ്ഞു ബെഞ്ചുകളൊക്കെ കൂട്ടി വെച്ച് അതിന്റെ മേലെ കയറ്റി പാട്ടി കേളാം. അപ്പോ അങ്ങനെ അന്നേരം പക്ഷെ എന്നോട് വന്നൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ശീലോടുകൂടി വിറയേറുന്ന ചുണ്ടുകളോടുകൂടി ഒരു പാട്ട് ഈ പാട്ട് പാടി.
3: അങ്ങനെ കരിമുകിൽ കാട്ടില് ഗിരീഷ് ബാബുവിനെ പാടിക്കുന്നു പ്രതീക്ഷയില്ല.
4: ഇല്ല ഇല്ല, ഒരിക്കലില്ല.
3: ഇപ്പോഴും പാട്ട് പാടുമ്പോ കുറച്ച് വിറയ്ക്കോ?
4: അല്ല, ഇപ്പം പാട്ട് പാടുമ്പോ ഞാൻ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമിലൊന്നും പോക്കില്ലപ്പ. ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു.
3: അവിടെ എങ്ങനെ സെന്റ് ഓഫ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ?
4: അതിലെല്ലാം പാടലുണ്ട്. പാടലുണ്ട്. ഓണാഘോഷ പരിപാടികള്, പിന്നെ സെന്റ് ഓഫുകള്, ഇതെല്ലാം പാടലുണ്ട്.
3: ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഓഫീസാന്ന് തോന്നുന്നു.
4: ഞങ്ങള് പുതിയ ഡയറക്ടർ എഡ്യൂക്കേഷൻ ഇവിടെ ട്രെയിനിങ് സ്കൂൾ തന്നെയാണ്. അപ്പോ പിന്നെ എന്ന് വെച്ചാല് അങ്ങനെയുള്ള കാര്യങ്ങള് ഇതില് പങ്കെടുക്കുമ്പോ പിന്നെ അങ്ങനത്തെ ഭയം ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ഇതായിട്ട് തോന്നി.
3: എന്നിരുന്നാലും ആ ഒരു ചെറുപ്പകാലത്തെ, ഒരു നവരാത്രി കാലത്ത് പാടിയ ആ പാട്ടിനോട് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമാണ് എപ്പോഴും, അല്ലെ?
4: ഈടെത്ര
3: പാട്ടുകൾ പാടിയാലും ഇത്ര ഇഷ്ടം വരില്ല. ഇപ്പൊ റിട്ടയർ ആയോ? ശരി. അപ്പൊ ആകാശവാണിയിലെ ഓർമ്മയിലൊരു ഗാനം എപ്പോഴും കേൾക്കാറുണ്ട്?
4: ഞാൻ എന്നും വിളിക്കലുണ്ട്, പക്ഷേ പലപ്പോഴും കിട്ടില്ല.
3: ഫാമിലി പറ,
4: ഭാര്യ ഹൗസ് വൈഫ് ആണ്, പിന്നെ 2 പെൺമക്കളാണ്.
3: അവര്
4: എഞ്ചിനീയർമാരാണ്. അവര് ബാംഗ്ലൂരാണ്.
3: ബാംഗ്ലൂരാണ് രണ്ടുപേരും. ഇപ്പൊ ഇവിടെ വീട്ടില് രണ്ടും, നിങ്ങളും ഭാര്യ മാത്രാണ്. ഇപ്പൊ കരിമുകൽ കാട്ടിലേക്ക് പാടിയിരിക്കാം അല്ലേ? ഓക്കേ.

0: പേര് പറഞ്ഞേ.
1: എന്റെ പേര് രാജമ്മ, അഞ്ചരക്കണ്ടി എന്നാ വിളിക്കുന്നേ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു പാട്ടാണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്നത്. അഗ്നിപുത്ര സിനിമയിലെ ആ പാട്ട് ഞാൻ അഞ്ചരക്കണ്ടി ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാവിൻമുലയിൽ കെ.സി. ചാൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 2 ചലച്ചിത്രഗാന മത്സരം വെക്കുമായിരുന്നു. അപ്പോഴൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഞാനും ഹൈസ്കൂളിൽ പരിപാടിക്ക് പേര് കൊടുത്തു. 3-4 പാട്ട് പ്രാക്ടീസ് ചെയ്തു. എന്റെ നിർഭാഗ്യം, ഞാൻ എടുത്ത പാട്ട് വേറെ കുട്ടികൾ പാടി. അപ്പോഴൊക്കെ എനിക്ക് പാട്ടൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഇളയച്ഛൻ CKR മിടാവിലോട് എന്നാണ് പേര്. അവരിപ്പോ ഇല്ല. എനിക്ക് കരച്ചില് വന്നിട്ട് ഒപ്പം എന്റെ പാട്ട് കേൾക്കാൻ സ്റ്റേജിനടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ കരച്ചിലിന്റെ വക്കത്തെത്തി ആ ഇളയച്ഛൻ കണ്ണു കണ്ടും തൊട്ട് എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പാടിയതും എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതും. ഇതൊരിക്കലും ഞാൻ മറക്കില്ല.

0: ഹലോ,
1: ഹലോ.
0: ആരാണ്?
1: ഞാൻ ചെറുപ്പത്തിന്ന് നിഷയാണ്.
0: നിഷ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടിനെ കുറിച്ചാണല്ലോ ഈ പ്രോഗ്രാമിൽ പറയുന്നത്. ആ പാട്ട് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ളതിന്റെ കാരണം ഏതാണ്? പാട്ട്
1: പാട്ട് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയ എണ്ണികൾ മാത്രം വരും.
0: ആ ഒരു പാട്ടാണ്
1: ഓർമ്മിക്കാൻ കാരണം. എല്ലാരും ഇങ്ങനെ ഉത്സവത്തിനും കല്യാണത്തിനും പോകുമ്പോ ഞാൻ ഇന്ന് റെഡിങ്ങേക്ക് വരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് തന്നെ ഓർത്തു, ഒറ്റപ്പെടലിന്റെ ഓർത്തിട്ട്.
0: അതെന്താ ഉത്സവത്തിനൊന്ന് പോകാത്തത്? എന്താ
1: കാലത്തെ കുറവായിരുന്നു, ചെറുപ്പത്തിൽ പോവായിരുന്നു. 20 വയസ്സുള്ള ആവുമ്പോ ഒറ്റപ്പെടുവായിരുന്നു. കാണാതെ ഒരു പേരിൽ വരുന്നു പറയുമ്പോ കാണാതെ കൈപിടിച്ചിട്ട് പോകുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടാണ് പറയും. അപ്പൊ ഒത്തിരി സങ്കടം തോന്നും. അപ്പൊ ഞാൻ വെറുതെ ആയിരിക്കും, സങ്കടം വന്ന് കരയെല്ലാം ചെയ്യും, പാട്ട് കേൾക്കും. അങ്ങനെ പാട്ട് കേൾക്കുമ്പോ ഒരു ദിവസം ഈ പാട്ട്
0: കേട്ടു. കേട്ടതിന്റെ ഓർമ്മയാണ് ഇപ്പോഴും ഉള്ളത്.
1: പിന്നെ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല.
0: അതുവായിട്ട് പൊരുത്തപ്പെടേണ്ടി വരുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങക്ക് ശരിക്കും ചെറുതിലേ കാഴ്ച ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എത്ര വയസ്സിലാണ് ഈ പ്രയാസങ്ങളൊക്കെ വന്നത്?
1: 10-15 വയസ്സാകുമ്പോഴത്തെ പണിയെടുക്കും. ഇപ്പൊ 38 വയസ്സായി, ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. സെൻറ്റർ വെള്ളം കിട്ടും, അങ്ങനെ ജീവിച്ചു പോകും. ആകാശവാണി ഒന്നും കേൾക്കുമായിരുന്നു. അങ്ങനെ ജീവിതം പറയുമ്പോഴെല്ലാം കേട്ടിട്ട് ഫോണൊക്കെ കിട്ടി, ഫോണൊക്കെ കിട്ടി,
0: ഫോൺ കിട്ടിയിട്ടുണ്ട്.
1: മുമ്പത്തെ അത്രയൊന്നും പ്രയാസമില്ല. ഇപ്പൊ വിഷമം
0: കുറഞ്ഞു.
1: ഇപ്പൊ പിന്നെ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റുള്ളതായി, പിന്നെ ആഴ്ചയില്ലാത്ത
0: എന്നാ നാണക്കേട്.
1: അങ്ങോട്ടും പറയൂലെ,
0: കണ്ണുള്ളവർക്ക് ഇവരുടെ ഒന്നും ഇത് മനസ്സിലാവൂല. അതാണ് അതിനൊക്കെ അതിജീവിക്കാൻ പഠിച്ചു അല്ലേ? ഇതൊന്നും അവരവര് കഴിവുകൊണ്ടല്ലോ, ഇത് ഓരോരുത്തരങ്ങനെ ആവുന്നതല്ലേ. അപ്പോ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്തവരാണ് ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ട് നമ്മളെന്തോ എല്ലാം തികഞ്ഞതാണ് അല്ലേ? നിഷേനെ സംബന്ധിച്ച് പറയണ ഒരു പ്രായം വരെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിരുന്നു അന്ന്. അപ്പൊ അതും ആ രണ്ട് ജീവിതങ്ങളെ താരതമ്യപ്പെടുത്തുമ്പം മനസ്സിൽ വല്ലാതെ ഓർമ്മ വരുന്നൊരു പാട്ടായിരിക്കും ഇത് അല്ലേ? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും എന്നുള്ള ഒരു പാട്ട്.
1: പിന്നെ ആൾക്കാരുണ്ടാവില്ലേ, നമ്മൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന കൂടെ ഒരുപാട് ആൾക്കാർ ഒറ്റപ്പെടുന്ന സമയത്ത് അങ്ങനെ ആരും ഉണ്ടാവില്ല. അതുപോലെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ അതുപോലെ ഒരുപാട് സംഘമുള്ളവരല്ലേ
0: ഉണ്ടാവും. അപ്പൊ പരസ്പരം അവർക്ക് തമ്മിൽ നല്ലോണം മനസ്സിലാവുമല്ലോ. അതാണ്.

0: ഹലോ, ആരാണ്?
1: പെർളശ്ശേരി ത്രിവേണി നിവാസിൽ മോഹനും. കുയിക്കിലായി.
0: കുയിക്കിലായി?
1: അതെന്താ? അത് ഒരു ഗ്രാമത്തിന്റെ പേരാണ്.
0: അങ്ങനെ
1: ചോറക്കുളം.
0: മാതൃഭൂമി ഏജന്റ് ആണ്. അപ്പോ നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിലെ ഒരു ഗാനം. ഓർമ്മയിലെ പാട്ട് ഏതാണ്?
1: മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ നേരെ നിൽക്കണം.
0: ആ ഒരു പാട്ടാണ്. അങ്ങനെ സ്പിരിറ്റ് എന്നുള്ള സിനിമയില് എന്താണ് ഇങ്ങനെ ഒരു പാട്ട് തെരഞ്ഞെടുക്കാനായിട്ട്?
1: 2013 ഫെബ്രുവരി മാസം പിന്നെ എന്റെ ഒരു മകളെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിഡ്നി മാറ്റി വെച്ചതാണ്. ഓപ്പറേഷൻ അങ്ങനെയല്ല,
0: കിഡ്നി ഫെയിലിയർ ആയിപ്പോയി രണ്ടും അല്ലേ.
1: എന്നിട്ട് ഭാര്യ എന്റെ കിഡ്നി കൊടുത്ത് ഓപ്പറേഷൻ ചെയ്ത് അന്ന് രാത്രി ഫെയിലെന്നല്ല, എന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, ഒന്ന് ഇതാക്കണോന്ന് പറഞ്ഞിട്ട് തന്നെ അന്ന് രാത്രി 2 മണിക്ക് ശേഷം വീണ്ടും ഇത് ഇതായി. ഇതിനെപ്പറ്റിന്നറിയില്ലല്ലോ അവര്. ഡോക്ടർമാരെല്ലാരും വരുന്ന ഐ സി തന്നെ 5 മാസം ഐ സിയിലായി. അപ്പൊ അതിന്റെ ഒരു മാസം കഴിഞ്ഞാൽ അവര് പറഞ്ഞു അത് മാറ്റി വെച്ചത് ഫെയിലായിപ്പോയി. അതെന്നുവെച്ചാല് പിന്നെ ഇവള് മോളാണ് ഇൻസുലിൻ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ ഇൻസുലിൻ ചെയ്യുന്ന ഇത് പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഫെയിലായി. ഒരു 60 കുപ്പിയില് മേലെ രക്തം നാട്ടുകാരും കോളേജും എല്ലാം അടക്കം. അതൊന്നും കോളേജിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല അത്രയും ഇത്. അത് പ്ലാസ്മ ഇങ്ങനെയുള്ള പലതും കയറ്റിയിട്ടും പിടിച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ എന്തേണ്ട ഒരു മാസം കഴിഞ്ഞാൽ വിളിച്ചു പറയുന്നു അത് ഫെയിലായി, നമുക്കിനി ആദ്യം ഡയാലിസിസ്. അങ്ങനെ ഡയാലിസിസ് വീണ്ടും തുടങ്ങി. അങ്ങനെ ഇത് ആദ്യവും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐസിയുടെ പുറത്ത് 5 മാസം ഞാൻ കാവല് കിടക്കുന്നു. ജൂൺ 3 രാത്രി ഇവള് സീരിയസ് ആയി. ഞാനവിടെ തന്നെ പുറത്ത് തന്നെ എപ്പോഴൊന്നും കിടക്കുന്നു. എന്റെ ഭാര്യന്റെ അതിങ്ങനെ തെറ്റും പറ്റിയ ഓളുണ്ട്. അപ്പൊ ഐസിന്ന് കാണാൻ വേണ്ടി പിന്നെ ഐസിയിലൊന്നും ആരും അങ്ങനെ കേട്ടില്ല. എന്തായാലും ഡയറി ചെയ്യാൻ തുടങ്ങി. ആദ്യം ഇവർക്ക് കിടക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല, എല്ല് മാത്രം. ആ രീതിയിലായ വടിയില് ഐസിന്റെ കിടക്കലും മടി എന്റെ മേക്ക് കിടക്കുക കുറച്ച് സമയം. അപ്പൊ കുറച്ച് സമയം അച്ഛൻ വേണോന്നുള്ള രീതിയിൽ അങ്ങനെ ഇതായിരുന്നു. എട്ട കുട്ടികളേനോ അതില് ഒരാളാണ്. അമ്മ ഇടക്കിടക്ക് വിളിക്കും, ആഴ്ചയിലാരും കയറ്റാൻ വിടൂല്ലോ. അവര് എന്നാലും നേഴ്സുമാരെന്നെ വിളിച്ച അച്ഛനെ വിളിക്കുന്നു, അച്ഛനെ വിളിക്കുന്നു വെച്ചിട്ട് ഇങ്ങനെ അവർ കിടക്കാൻ അവന്റെ മേക്കിങ്ങനെ കിടക്കും കുറെ സമയം. കുറച്ച് സമയം കഴിയുമ്പോ അത് ഇതാകും. അന്റെ മൂത്തവളെ ഭർത്താവിന് ക്യാൻസർ രോഗം. ഞാൻ തിരുവനന്തപുരം കൂട്ടിപ്പോക്കും പിടിക്കലും ഇതെല്ലാം പയ്യെ ലാസ്റ്റ് 2019 പ്രളയത്തിന്റെ സമയത്ത് കണ്ണൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണ്ടേ. നോക്കി പോകാൻ പറ്റായിട്ട് അന്നേരം ഐ സി യില് ഞാൻ തന്നെ ഇവന്റെ പള്ളക്ക്. അതാണ് ആ പറഞ്ഞത്, നമ്മള് മരിക്കുമ്പോ നമ്മള് കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം. അതുണ്ടാവും, നമ്മളൊന്നും അറിയാറില്ല. നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഉള്ളത്
0: 3 പെൺകുട്ടികളെ ഒരുപാട് സ്നേഹിച്ച് വളർത്തി. പക്ഷേ ദുരന്തങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അല്ലേ. അപ്പോ ഇങ്ങനെ പല പല സമയത്തും എന്താ പറയാ, ഈ പാട്ടിൽ പറയുന്നത് പോലെ അല്ലേ, ഒരു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണത് അല്ലേ. മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ നിത്തിരി നേരം ഇരിക്കണേ എന്നുള്ള ആ ഒരു വല്ലാത്തൊരു പാട്ടാണത്. അപ്പൊ ആ ഒരു പാട്ടെന്നും എന്താ പറയാ, പല സമയത്തും അല്ലെ ഓർത്തു പോകേണ്ടി വന്നൊരു ഒരാളാണ് അല്ലേ. ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഓരോരോ ആൾക്കാരുടെ ഒരു വിധിയായിരിക്കും ഇതൊക്കെ അല്ലെ. ഓരോ നിയോഗങ്ങൾ ഇങ്ങനെയൊക്കെ വേണമായിരിക്കും.
1: നമ്മള് രണ്ടാളിങ്ങനെ അപ്പൊ ഞാനൊരു 50 കൊല്ലത്തിന് മേലെയായി റേഡിയോ ഉപയോഗിക്കുന്ന ആളാണ്. ഒരുപാട് കാലം ഒരിക്കൽ ഈ ഒരു പാട്ടൊന്ന് കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ശീപ പുഷ്പരാജ്.

നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ജാലകം. പാഴാക്കരുത് ഈ പോഷക സമൃദ്ധിയുടെ പഴങ്ങൾ. കശുമാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം. കാർഷിക ഗവേഷകനും പത്രപ്രവർത്തകനുമായ ശ്രീഭദ്രി സംസാരിക്കുന്നു. നാളെ രാവിലെ 7 മണിക്കുള്ള ജാലകം പരിപാടിയിൽ.

നാളെ രാവിലെ 8:30 9:05 11:05 ഒരു മണിക്കും നാട് ഭരിക്കുന്നതാര് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ശ്രീ പി എം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, ശ്രീ സി ശ്രീകുമാർ, പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ജോസഫ് സി മാത്യു.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. പെരിങ്ങോം സർക്കാർ കോളേജിലെ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഈ മാസം 7 വൈകുന്നേരം 4 കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. ഫോൺ നമ്പർ ഇതാണ്: 91 88 90 01. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 10 ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത പ്ലസ് ടു. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499 4231624. കാസർഗോഡ് ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ രാജപുരത്തുള്ള ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവരുടെ അഭാവത്തിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കും. അപേക്ഷ മെയ് 20 അനുബന്ധ രേഖകൾ സഹിതം പരപ്പ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467225545. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച മെയ് 21

രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9495424378 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസിൽ ആന്ത്രോപോളജി പഠനവകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള എം എ ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ളവർ അഡ്മിഷൻസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി .ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ മെയ് 24 രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0497276638. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-55 ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0467299940. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

നാളെ രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു നോവലിസ്റ്റ് ഷംസുദ്ദീൻ കൊട്ടോത്ത്, കവയിത്രി ലോപമുദ്ര എന്നിവർ. നാളെ രാവിലെ 7:35.

ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് കേരളം. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ നാളെ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുക്കേൽക്കർ. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേരള കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ അഗ്നിസുരക്ഷാ വാരാചരണം നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട് എന്നീ നാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയാണ് LDFന്. ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറപ്പിലാണ് UDF. നിയമസഭയിൽ മികച്ച സാന്നിധ്യം ഉണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷിക്കുന്നു. 140 സീറ്റാണ് കേരളത്തിലുള്ളത്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ സീറ്റുകൾ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുക്കേൽക്കർ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡ് സംവിധാനം ഇത്തവണ തിരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട്

0: കേന്ദ്രങ്ങളിൽ പുതുതായി ഏർപ്പെടുത്തിയ മൂന്ന് തലങ്ങളിലായുള്ള സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം.
1: തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണിത്തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എണ്ണുന്നതെന്നും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർമാർ ഉണ്ടായിരിക്കും. ഒരു റൌണ്ട് പൂർത്തിയാകുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 12 നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുകൾ എണ്ണുന്നതിന് 3 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 3 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൌണ്ട് സീന പബ്ലിക് സ്കൂളിലും കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലും തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും നടക്കും. ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പെട്രോളിംഗിനും ഉൾപ്പെടെ 2,750 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പോലീസ് നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.
1: വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഈ മാസം 21 റീപോളിംഗ് നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വോട്ടെണ്ണൽ ഈ മാസം 24. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യമാധ്യമ പോസ്റ്റുകളും പുറത്തുവന്നിരുന്നു. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ കണക്കിലെടുക്കാവൂ എന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെ അഗ്നിബാധ തടയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് വാരാചരണം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീൽ ശ്രീവാസ്തവ നാളെ കർത്തവ്യ ഭവനിൽ അഗ്നിസുരക്ഷാ വാരം ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള കപ്പൽ MT സർവശക്തി ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് Galaxy ആണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
4: ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണ് ദൃഷ്ടി. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ദൌത്യം പ്രതിരോധം, കൃഷി, ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ നിർണായക വിവരങ്ങൾ ലഭ്യമാക്കും. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണമാണിതെന്നും രാഷ്ട്ര നിർമ്മാണത്തിലുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാനതലത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് NEET പരീക്ഷ നടത്തിവരുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ നിയോഗിച്ച നയതന്ത്ര സംഘത്തിന്റെ ഉപദേഷ്ടാവായി നിക്സ് ടു വോട്ടിനെ നിയമിച്ചതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു.

0: Health and Family Welfare said that the guidance document establishes a structured and standardized national framework for the screening, diagnosis, treatment and long-term management of childhood diabetes for the first time. It added that the initiative positions India among a select group of countries that have integrated childhood diabetes care into the public health system. The WhatsApp channel of Akashwani News has successfully reached the milestone of 1 lakh followers. The WhatsApp channel provides daily news updates, breaking news and alerts. The India Meteorological Department, IMD, has issued an orange color warning for heavy rainfall along with thunderstorms and gusty winds over several parts of North India tomorrow. Thunderstorm accompanied by hailstorm is also expected over Chhattisgarh, Jharkhand, Madhya Pradesh, Odisha and Vidarbha. The Met Department also predicted heavy rainfall along with thunderstorms and gusty winds over Assam, Meghalaya, Bihar, Nagaland, Manipur, Mizoram, Tripura, West Bengal and Sikkim tomorrow. The IMD has forecast cloudy skies with a spell of light rain, thunderstorms and lightning in the national capital tomorrow. In IPL cricket, Kolkata Knight Riders defeated host Sunrisers Hyderabad by 7 wickets this evening. Chasing a target of 166 runs, Kolkata Knight Riders overhauled the score in 18.2 overs, posting 169 runs for the loss of 3 wickets. Earlier, opting to bat first, Sunrisers Hyderabad were bowled out for 165 runs in 19 overs. In another fixture, Punjab Kings were 145 for 8 in 18.3 overs against hosts Gujarat Titans in Ahmedabad when reports last came in. The hosts won the toss and opted to bowl first. Punjab Kings continue to lead the standings while Gujarat Titans are placed at the 5th position. And now before we end the bulletin, the headlines once again. All set for counting of votes tomorrow for West Bengal, Assam, Kerala, Tamil Nadu and Puducherry Assembly elections. Robust security arrangements in place for smooth counting. Indian space startup Galaxy launches Mission Drishti, world's first Optosar satellite aboard SpaceX's Falcon 9 rocket. Vice President and Prime Minister hail the feat. UAE resumes normal flight operations to multiple destinations in India after brief suspension amid West Asia conflict. IMD issues orange alert for heavy rainfall along with thunderstorms and gusty winds over several parts of North India tomorrow. And in IPL cricket, Kolkata Knight Riders beat hosts Sunrisers Hyderabad by 7 wickets. Gujarat Titans facing Punjab Kings at Ahmedabad in another fixture. And that's all in the news at 9. Good night.
1: Agashavani. ആകാശവാണി കണ്ണൂർ. ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
3: ദർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം.
2: അതെ,
3: 23-ാം തീയതി ലോക പുസ്തക ദിനം. അന്ന് പ്രക്ഷേപണം ചെയ്ത ജാലകം. പിന്നെ 25-ന് പുസ്തക സ്നേഹിയായ കരിവെള്ളൂർ തെക്കേ മണക്കാട്ടെ 94 വയസ്സുള്ള ലക്ഷ്മി അമ്മ പങ്കെടുത്ത ജാലകം. പിന്നെ പാവങ്ങൾ എന്ന നോവലിനെ കുറിച്ച് ഡോക്ടർ KP മോഹനൻ തിങ്കളാഴ്ച വായനയുടെ വാതായനങ്ങളിൽ സംസാരിച്ചത്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ച് പലരും എഴുതിയിട്ടുണ്ടല്ലേ.
2: അതെ, ആദ്യം ജാലകത്തെക്കുറിച്ചുള്ള മെസ്സേജ് നോക്കാം.
3: ശരി,
2: ഇന്ന് അത്യാവശ്യമായിട്ടുള്ളത് വായനയിലൂടെ ഉള്ള അറിവും വായനശീലവുമാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ചട്ടുകപ്പാറ സ്കൂളിലെ അധ്യാപകർ എത്ര ആത്മാർത്ഥതയോടെയാണ് കുട്ടികളെ നയിക്കുന്നത് എന്ന് ലോക പുസ്തക ദിനത്തിൽ ജാലകം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അധ്യാപകർക്കും ലൈബ്രറിനും അഭിനന്ദനങ്ങൾ. ഇത് മറ്റുള്ള സ്കൂളിലെ അധ്യാപകർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് സുമതി രവീന്ദ്രൻ ചേര.
3: ശരിയാണ്, പുസ്തകങ്ങൾക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയും. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക എന്നതും പ്രധാനമാണല്ലേ.
2: ശരിയാണ്.
3: അല്ല, ചേട്ടന്റെ വായനയൊക്കെ എങ്ങനെയാണ്?
2: ഞാൻ ഒരു പുസ്തകം എടുക്കും, ഒരിടത്തിൽ ഇരിക്കും, എന്നിട്ട് ആദ്യ പേജ് മുതൽ വായിച്ചു തുടങ്ങും. ചേച്ചി എങ്ങനെയാണ്, അവസാന പേജാണോ ആദ്യം വായിക്കുക?
3: എന്തൊരു തമാശ!
2: പിന്നെ ഇതെന്ത് ചോദ്യമാണ് ചേച്ചി?
3: ഞാൻ ചോദിച്ചത്, ചേട്ടൻ ഒരുപാട് വായിക്കുന്ന ആളാണോ, എങ്ങനത്തെ പുസ്തകങ്ങളാണ് വായിക്കാറ് എന്നൊക്കെയാണ്.
2: ഓ, അങ്ങനെ. ഞാൻ വായിക്കാറൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി, പക്ഷേ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ പുസ്തകം കയ്യിൽ എടുക്കുമ്പോ തന്നെ ഉറക്കം വരുന്നു.
3: ഓഹോ, പണ്ട് ബെർത്തോൾഡ് ബ്രെത്ത് പറഞ്ഞു, വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അത് ഒരായുധമാണ് എന്ന്. ഇവിടെ ഇതാ ചേട്ടൻ പറയുന്നു, ഉറക്കമില്ലാത്ത മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരു ഉറക്കമരുന്നാണ് എന്ന്.
2: എന്താണ് അറിയില്ല.

0: ചേച്ചി, ചില പുസ്തകങ്ങൾ അങ്ങോട്ട് ദഹിക്കുന്നില്ല.
1: ഓഹോ, ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത് ചില പുസ്തകങ്ങള് രുചിച്ചു നോക്കേണ്ടതാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ചേട്ടനെന്തിനായി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് വിഴുങ്ങാൻ നോക്കുന്നത്? അതല്ലേ പ്രശ്നം.
0: അല്ല ചേച്ചി, ചേച്ചി ഈ മഹത് വചനങ്ങൾ ദിവസം ഒന്ന് വെച്ചിട്ടാണോ മണപ്പാടമാക്കുന്നത്?
1: അതെ,
0: എനിക്കും ഒന്ന് ശ്രമിച്ചു നോക്കണം.
1: അയ്യോ ചേട്ടൻ ആദ്യം.
0: അയ്യോ വേണ്ട വേണ്ട, എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം.
1: ഓ ഓക്കെ. ബീനായം മണ്ണൂർപ്പറമ്പ്, വൈഗാ ഉണ്ണി ഓലയമ്പലം എന്നിവർ എഴുതിയ മെസ്സേജാണിത്. 25-ാം തീയതി KM ലക്ഷ്മിയമ്മ പങ്കെടുത്ത ജാലകം പരിപാടി കേട്ടപ്പോ സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോയി. തന്റെ 94-ാം വയസ്സിലും പുസ്തകങ്ങളെ സ്നേഹിക്കുകയും അറിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന ലക്ഷ്മിയമ്മയെ നമിച്ചേ മതിയാകൂ. വായന നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കുകയും ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുമെന്ന സത്യം വിളിച്ചോതിയ നല്ലൊരു പരിപാടിയായിരുന്നു ഇത്.
0: 25-ാം തീയതിയിലെ ജാലകം കൗതുകം ഉണർത്തി. വാർദ്ധക്യത്തിലും യൗവനത്തിന്റെ കരുത്തോടെ പുസ്തകങ്ങളെ കൂട്ടുപിടിക്കുന്ന ലക്ഷ്മി അമ്മ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മാതൃകയാണെന്നതിൽ സംശയമില്ല എന്ന് ബിന്ദു സുരേഷ്, കുതിരുമ്മൽ, കുഞ്ഞുമംഗലം. ആ ജാലകം മനോഹരം. മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഒരു പാഠവും എന്നാണ് രജനി നാരായണൻ വെള്ളുവയൽ എഴുതുന്നത്.
1: ഇത് ജിമ്മി ജോർജ് കോളിച്ചാലിന്റെ മെസ്സേജാണ്. പുസ്തക സ്നേഹിയായ കരിവെള്ളൂർ തെക്കേ മണക്കാട്ടെ KM ലക്ഷ്മിയമ്മ പങ്കുവച്ച വായനാനുഭവം ശ്രദ്ധേയമായി. വായനയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കാം. അത്തരം ചില അനുഭവങ്ങൾ ഈയുള്ളവനുമുണ്ട്. സ്കൂൾ ലൈബ്രറി ഉണ്ടെങ്കിൽ തന്നെ മാസം 40 പൈസ നൽകാനില്ലാതെ മാറി നിന്ന കാലം. പാതി വഴിയിൽ വിദ്യാഭ്യാസം നിർത്തിവെച്ച് മറ്റൊരു സ്വതന്ത്ര വഴിയിലൂടെ യാത്ര. ആ യാത്രക്കിടയിൽ കിട്ടുന്നതെല്ലാം വായിച്ചു. ഐതിഹ്യമാല, പിന്നെ ബഷീർ കഥകൾ, അങ്ങനെ വായിച്ചതെല്ലാം മധുരം തന്നെ. വായിക്കാൻ ബാക്കി വച്ചത് അറിയപ്പെടാതെ പോയ നിധി കൂമ്പാരമായിരിക്കാം എന്ന് ഇന്നും വിശ്വസിക്കുന്നു എന്നാണ് ജിമ്മി ജോർജ് എഴുതിയിട്ടുള്ളത്.
0: ഓക്കെ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ മറ്റ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പൊറിവെയിലും വിശ്രമമില്ലാതെ പണിയെടുക്കുവാൻ നിർബന്ധിതർ ആയവർ മരണത്തെ പോലും അവഗണിച്ച് അവരുടെ തൊഴിലുമായി മുന്നോട്ട് പോകുന്നു. ഇവരെക്കുറിച്ച് AC മുറിയിൽ ഇരുന്ന് എഴുതുന്നവരുണ്ട്. പൊതുവേദിയിൽ വെയിൽ തട്ടാതെ പറയുന്നവരും ഉണ്ടാകാം. എന്നാൽ കണ്ണൂർ ആകാശവാണി ഇതിൽ നിന്ന് വ്യത്യസ്തമായി പൊള്ളുന്ന തൊഴിലിടങ്ങൾ തേടി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അനുഭവങ്ങൾ ശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു മാധ്യമം അതിന്റെ ധർമ്മം ഭംഗിയായി ചെയ്തു എന്ന് പറയാം. മെയ് ദിനത്തോട് അനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത ആ ജാലകം ശ്രദ്ധേയമായി എന്ന് ബിന്ദു സുന്ദർ പറശ്ശിനിക്കടവ്.
1: ശരി
0: ചേച്ചി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറെ ദിനങ്ങൾ ഉണ്ടായിരുന്നല്ലേ.
1: അതെ, മെയ് ദിനം, പുസ്തക ദിനം, സർഗാത്മക നവീകരണ ദിനം, നൃത്ത ദിനം, ഇങ്ങനെ ഓരോ ദിനം വരുമ്പോഴും അത് നമ്മളെ ഒന്ന് നവീകരിക്കാനുള്ള ദിനം കൂടിയാക്കി മാറ്റണല്ലേ.
0: അതെ ചേച്ചി, കഴിഞ്ഞ സംഗീത ദിനത്തിൽ പാട്ട് പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ചേച്ചി.
1: ഓ ചേട്ടാ, ഈ സംഗീതമൊക്കെ ജന്മസിദ്ധമായ വാസനയാണ്. നമുക്കൊന്നും അതില്ല, പിന്നെ എന്തിനാ അതിന് ശ്രമിക്കുന്നത്?
0: ചേച്ചിക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും.
1: ആ അത്യാവശ്യം കേൾക്കുന്നവർക്ക് അനാവശ്യമായിട്ടാണ് തോന്നുന്നത്. അതാ പറഞ്ഞത് വേണ്ടാത്ത പണിക്ക് പോണ്ടെന്ന്. ഒരാളുടെ കഴിവുകളും കഠിനാധ്വാനവും സമയവും ഭാഗ്യവും എല്ലാം സമാസമം ചേരുമ്പോൾ ലഭിക്കുന്നതാണ് വിജയം. ജീവിത വിജയം നേടുന്നവർക്ക് പൊതുവായി ചില ശീലങ്ങളും കാണാം. ആ ശീലങ്ങളാണ് വിജയവഴിയിൽ അവർക്കുള്ള ഇന്ധനങ്ങളാകുന്നത്. 29-ാം തീയതി ഡോക്ടർ K സുഗതൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായെന്ന് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
0: ശരി, 2 ആഴ്ചയായി പ്രക്ഷേപണം ചെയ്ത സയൻസ് കഫേ തന്ന അറിവ് വാക്കുകൾക്ക് അതീതമാണ്. മറം ഒരു വറം, ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. കൂടാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതും ഏറെ ഉപകാരപ്രദം എന്ന് സുഗിത വിമൽകുമാർ കടമ്പൂർ.
1: ചേട്ടന് ക്രിക്കറ്റ് അറിയോ?
0: ഇനിയിപ്പോ ഞാൻ ക്രിക്കറ്റ് കളിക്കാനും പോകണോ?
1: ഓ കളിക്കാനൊന്നും പോണ്ട, കാണാൻ അറിയോ?
0: കാണാൻ ഇപ്പൊ എന്താ അറിയേണ്ടത്? ഇരുന്ന് കണ്ടാ പോരെ.
1: അത് പോരാ, വിക്കറ്റ് വീഴുമ്പോ ഗോൾ എന്ന് പറയാതിരിക്കാനെങ്കിലും അറിയണ്ടേ?
0: അതിന് ചേച്ചിയല്ലോ ഞാൻ. ചേച്ചിക്ക് ആകെ അറിയാവുന്നത് ഇവിടെ ഗോൾ അടിക്കാൻ മാത്രമല്ലേ. എനിക്ക് ക്രിക്കറ്റിന്റെ എല്ലാ നിയമങ്ങളും അറിയാം, സൂത്രങ്ങളും അറിയാം. അത് ഞാനിപ്പോ ഇവിടെ പയറ്റണോ?
1: ഓ പിന്നെ എന്നിട്ടാണ് ചേട്ടൻ ഞാൻ അറിയുന്ന യോർക്കറുകൾക്ക് ചുമ്മാ ബാറ്റ് വെച്ചു കൊടുത്ത് ക്യാച്ചും കൊടുത്ത് എപ്പോഴും ഔട്ടാകുന്നത്?
0: അത് പിന്നെ പ്രാക്ടീസിന്റെ കുറവാണ്.
1: ഓഹോ ഹോ, ശരി ശരി ശരി. സജനയുടെ കൂടെ ഒരു ദിവസം ക്രിക്കറ്റ് കളിക്കാൻ തോന്നി, പക്ഷെ പ്രായം കൂടിപ്പോയി, കായികക്ഷമതയും ഇല്ല.
0: ഓ ചേച്ചി സ്വയം അത് മനസ്സിലാക്കിയല്ലോ, നല്ല കാര്യം.
1: ഹലോ, ഇത് മെസ്സേജ് ആണ്, തളിപ്പറമ്പിലെ ടി പി മായാമണി ടീച്ചറുടെ.
0: ഓ ശരി ശരി ശരി.
1: ആ കിട്ടുന്ന സമയത്ത് എനിക്ക് കിട്ടു വെച്ചല്ലേ. ആ ടീച്ചർ തുടരുന്നു. എന്താ വർത്താനം? കളിയുടെ ചടുലത വർത്തമാനത്തിലും നല്ല പ്രചോദനാത്മകമായ വാക്കുകളായിരുന്നു ആ പെൺകുട്ടിയുടേത്. ക്രിക്കറ്റിലെ പെൺകരുത്ത് സജനയ്ക്ക് ആശംസകൾ. സജനയെ പരിചയപ്പെടുത്തിയ 29-ാം തീയതിയിലെ ജാലകത്തിന് അഭിനന്ദനങ്ങൾ.
0: ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ കരുത്തുറ്റ സാന്നിധ്യം, സജന സജീവനുമായുള്ള അഭിമുഖം ഗംഭീരമായി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നു വന്ന് തന്റെ കഠിന അധ്വാനം കൊണ്ട് ലോകകപ്പ് വരെ കളിക്കാൻ അവസരം ലഭിച്ച താരത്തിന്റെ ജീവിത അനുഭവങ്ങൾ വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് ആശയും ആവേശവും ആകുന്നതായിരുന്നു എന്ന് സോപാനം ഷാജി മുഴക്കുന്നു.
1: പിന്നെ വസന്ത ടീച്ചർ പള്ളിക്കുന്ന് കിളിക്കൂട്ടം പരിപാടിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 26-ന് ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് അവതരിപ്പിച്ച രാഗസുധാരസം സംഗീത പ്രേമികളുടെ ഹൃദയം കവർന്ന പരിപാടിയായിരുന്നു. കുട്ടികൾ ആലപിച്ച കർണ പീയൂഷ ഗാനങ്ങൾ അതീവ ഹൃദ്യം. ഈ കുട്ടികൾ സംഗീത ലോകത്തെ ഭാവി വാഗ്ദാനങ്ങൾ തന്നെ. ഗാനാലാപനത്തിലും പിന്നണിയിലും പ്രവർത്തിച്ച ഓരോരുത്തർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ആശംസകൾ.
0: 25-ാം തീയതി കാവ്യാഞ്ജലിയിൽ നാലപ്പാടൻ പത്മനാഭന്റെ കവിയച്ഛന്റെ മകൻ എന്ന കവിത ഞരളത്ത് ഹരിഗോവിന്ദൻ ആലാപിച്ചത് മനോഹര ശ്രവ്യ അനുഭവമായി. കവിതയിലെ നല്ല അനുഭവങ്ങൾ തന്നതിന് നന്ദി എന്ന് സന്തോഷ് ഒളിഞ്ഞവളപ്പ് കാസർഗോഡ്.
1: പിന്നെ 28-ാം തീയതി ശ്രീകൃഷ്ണ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാമൃതം ഇഷ്ടപ്പെട്ടു എന്ന് മനു വി കെ പെരുവാമ്പ എഴുതിയിട്ടുണ്ട്. അടുത്ത മെസ്സേജ് ചാല വെസ്റ്റ് ശാരികയിലെ ശൈലജ സുരേന്ദ്രന്റേതാണ്. എപ്പോഴും മംഗ്ലീഷിൽ മെസ്സേജ് അയക്കുന്ന ശൈലജ സുരേന്ദ്രൻ ഇപ്രാവശ്യം മലയാളത്തിലാണ് അയച്ചിട്ടുള്ളത്. ചേട്ടൻ വായിച്ചോളൂ.
0: 8 മാസത്തിന് ശേഷമാണ് ദർപ്പണത്തിലേക്ക് എഴുതുന്നത്. വിഷുക്കണി കണ്ടു ഉണർന്നതിന് ശേഷം.
1: ഇക്കണക്കിന് ചേട്ടന് മംഗ്ലീഷ് മെസ്സേജ് ആയിരുന്നു നല്ലത്. പോട്ടെ സാറല്ല.
0: വിഷുക്കണി കണ്ടു ഉണർന്നതിന് ശേഷം കേട്ട മഞ്ഞയിൽ തുടങ്ങിയ എല്ലാ പാട്ടുകളും നല്ലത്.
1: പിന്നെ രാഗാപൂവത്തൂര് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്.
0: അതിന് നമ്മളെ പിറന്തനാളൊന്നും ആയിട്ടില്ലല്ലോ ചേച്ചി.
1: ഓ, നമ്മളുടെ പിറന്തനാളല്ല, ഈ ആകാശവാണിയുടെ, അതായത് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ പിറന്നാളല്ലേ നാളെ. ആശംസകൾ നേരത്തെ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ രാഗാപൂവത്തൂര്. അറിവിന്റെ വെളിച്ചവും വിനോദത്തിന്റെ മഴവിൽ സ്വരവർണ്ണങ്ങളും നൽകി എന്നും നിഴലായി നമുക്കൊപ്പം നിൽക്കുന്ന പ്രിയ ആകാശവാണി കൺമണി, നാളെ നിനക്ക് 35 വയസ്സ് തികയുന്നു. ഈ ആനന്ദവേളയിൽ ഇനിയും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് നിനക്കെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് രാഗാപൂവത്തൂർ എഴുതിയിട്ടുള്ളത്.
0: ഓക്കെ,
1: താങ്ക് യു. അതെ. പിന്നെ വികാസ് നാരോൺ അവതരിപ്പിച്ച സുഭാഷിതം 28-ാം തീയതിയിലെ, അതും ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര 27-ാം തീയതി ജാലകം പരിപാടിയിൽ തിരശീലക്ക് പിന്നിലെ വിരൽത്തുമ്പുകൾ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്ലിൻ പവിത്രൻ പറഞ്ഞ അനുഭവങ്ങൾ മറക്കാനാവാത്തതായി, ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ അറിയാൻ സാധിച്ചു എന്നാണ്. പിന്നെ വി ശിവദാസൻ കണ്ണാടിപ്പറമ്പ് എഴുതുന്നു, നിലവറ എന്ന പരിപാടിയില് ഗായകൻ കെ പി ഉദയഭാനു തന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് അവിസ്മരണീയമായി എന്ന്.
0: അടുത്ത മെസ്സേജ് വായനയുടെ വാതായനങ്ങളെ കുറിച്ചാണ്. 27-ാം തീയതി ഈ പരിപാടിയിൽ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിനെ കുറിച്ച് കെ പി മോഹനൻ സംസാരിച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാവങ്ങളുടെ പഠനം ധാരാളം കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ആ കൃതിയെക്കുറിച്ചും അതിന്റെ തർജ്ജമയും കുറിച്ചും ചരിത്രമടക്കം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അവതരണം പുതുമയുള്ളതായിരുന്നു.
1: ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് കവിതാ ഹരീന്ദ്രൻ പള്ളൂരാണ് അല്ലേ. പിന്നെ ബാലനാരായണൻ കതിരൂർ എഴുതുന്നു, ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചതും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയുടെ കൂട്ടത്തിൽ ഒരു പ്രഥമ സ്ഥാനവുമുള്ള പുസ്തകമാണ് പാവങ്ങൾ. ഒരു കാലഘട്ടത്തിന്റെ പച്ചയായ കൃത്രിമമായ ആഡംബരങ്ങൾ ഒന്നും അണിയാത്ത ജീവിതങ്ങളായിരുന്നു വിക്ടർ ഹ്യൂഗോ നമുക്ക് കാണിച്ചു തന്നത്. ആ പുസ്തകത്തെക്കുറിച്ച് ഡോക്ടർ കെ പി മോഹനൻ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. ഇടക്ക് കയറി പറയരുത്.
0: അത് എപ്പോഴും ഞാൻ ചേച്ചിനോട് പറയുന്നതല്ലേ.
1: ഹലോ ചേട്ടൻ ഇപ്പൊ ഇടക്ക് കയറി പറയാണ് ചെയ്തത്. ഞാനൊരു മെസ്സേജ് വായിക്കുമായിരുന്നു.
0: ഓ, അത് ശരി.
1: ഇത് അയച്ചിട്ടുള്ളത് പി വി ജയകൃഷ്ണൻ മാട്ടൂലാണ്. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചലച്ചിത്ര ഗാനങ്ങൾ വളരെ ആസ്വാദ്യതയോടെ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ പതിവായി കേൾക്കാറുണ്ട്. ഇന്നിപ്പോ ലോകത്തുള്ള ഏത് ഭാഷയിലുള്ള ഗാനങ്ങളും കേൾക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ ആകാശവാണി വഴി കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ് എന്ന് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ സുഖമായിട്ട് പാട്ടുകൾ കേട്ടുവരുമ്പോ ചില ദിവസങ്ങളില് പാട്ടുകളുടെ ആ വിവരണം ഉണ്ടല്ലോ ആര് പാടി, അക്കാര്യങ്ങള് പാട്ട് നിർത്തിക്കഴിഞ്ഞിട്ട് ഈ അവതാരകര് പറയുന്നത് ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത്.

0: എന്നാ ആ പാട്ടിന്റെ ഒരു ഒഴുക്ക് അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു. അതെ,
1: അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എനിക്കും ചിലപ്പോൾ മനസ്സിൽ തോന്നാറുണ്ട് ചേച്ചി. ഏതായാലും ഈ കാര്യം നമുക്ക് അവതാരകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
0: അതെ, എന്റെ പേര് പത്മാവതി പ്ലേസ് ചന്തപുര എന്ന് എഴുതിയിട്ടുണ്ട്. സമയക്കുറവ് കാരണം കത്തുകൾ അയക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ കത്തുകൾ വായിക്കുന്നത് കേൾക്കാറുണ്ട്. അടുക്കള ജോലി ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ 50 വർഷത്തോളമായി ആകാശവാണി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് ഓർമ്മകൾ ആകാശവാണി സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്.
1: വിസ്മയ എ പി മൊറാള എഴുതുന്നു, ക്രിക്കറ്റിലെ മലയാളി പെൺകരുത്ത് സജിന സജീവൻ പങ്കെടുത്ത ജാലകം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കഷ്ടപ്പാടുകൾക്ക് നടുവിൽ വളർന്ന സജിന കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും ക്രിക്കറ്റ് ബാറ്റെടുത്ത് ജയം നേടിയപ്പോൾ ആ ജയത്തിന് പിന്നിലെ അർപ്പണബോധത്തിന്റെയും ക്ഷമയുടെയും കഥ അറിഞ്ഞപ്പോൾ അവരോട് ഏറെ ബഹുമാനം തോന്നി.
0: ചാവുന്നതുവരെ പുസ്തകം വായിക്കണം.
2: ആര് ചാവുന്നതുവരെ?
0: ചേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നും മനസ്സിലാക്കാണ്ട് ഇടക്ക് കയറി പറയരുതെന്ന്. കരിവള്ളൂരിലെ കെ മണക്കാട്ടെ 94 വയസ്സായ ലക്ഷ്മി അമ്മ എന്ന മുത്തശ്ശി അന്ന് ജാലകത്തിൽ പറഞ്ഞ വാക്കുകളാണത്. അവരുടെ വായനാനുഭവങ്ങളും ജീവിത അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത ജാലകം പരിപാടി വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല പ്രചോദനമായിരുന്നു എന്നാണ് ഒ പി കൃഷ്ണൻ ആട്ടടപ്പ എഴുതിയിട്ടുള്ളത്. അടുത്തത് പിന്നെ നമ്മുടെ ശാന്തചേച്ചി വിളയാങ്കോടിന്റെ മെസ്സേജാണ്, കെ ജയകുമാർ പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീതം. അദ്ദേഹത്തിന്റെ പാട്ടോർമ്മകളും പാട്ടുകളും പ്രക്ഷേപണം ചെയ്തത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. ഇനി നമുക്ക് കത്തുകൾ നോക്കാം.
1: ശരി, കുഞ്ഞുമംഗലത്തിൽ നിന്ന് സി ഭാസ്കരൻ എഴുതുന്നു, 25-ാം തീയതിയിലെ ജാലകം, അതായത് 94 വയസ്സ് പ്രായമുള്ള ലക്ഷ്മി അമ്മ തന്റെ വായനാ അനുഭവങ്ങളും പഴയ പുസ്തകങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവച്ചത് വളരെ ശ്രദ്ധേയമായി.
0: പി വിജയകുമാർ രാമന്തളി, അദ്ദേഹത്തിന്റെ കത്ത് April 20-ാം തീയതി വായനയുടെ വാതായനങ്ങളിൽ സി എച്ച് രാജന്റെ ഒളിച്ചുകടത്തുന്ന ജീവിതം, അയനാഭിരാമം എന്നീ കൃതികളെ വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ കെ പത്മനാഭൻ സംസാരിച്ചത് ശ്രദ്ധേയമായി. സി എച്ച് രാജൻ എന്ന കവിയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ആ പരിപാടി സഹായിച്ചു.
1: ബാലൻ എൻ കെ കരിയാട്, അദ്ദേഹത്തിന്റെ കത്ത്, 14-ാം തീയതി തിരുവല്ല കുഞ്ഞമ്മയും സംഘവും അവതരിപ്പിച്ച ഓട്ടം തുള്ളൽ വളരെ നന്നായിരുന്നു.
0: അപ്പോ
1: ഇന്നത്തെ ദർപ്പണത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്.
0: അതെ, കത്തുകളയച്ച മെസ്സേജുകളയച്ച എല്ലാവർക്കും
1: നന്ദി.
0: കത്തുകളയക്കേണ്ട വിലാസം
1: ദർപ്പണം ആകാശവാണി കണ്ണൂർ 4. മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
0: 94-95-96-70-80.
1: നിങ്ങളോടൊപ്പം ഞങ്ങൾ
0: മഞ്ജു രമേശ്,
1: വിനോദ് ബാബു.
3: ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
4: അക്ഷര സൗരഭം.

0: പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തെ വെറും സംഭവങ്ങളുടെ നിരയായല്ല, ജീവനുള്ള അനുഭവമായി വായനക്കാരന് മുന്നിലെത്തിച്ച എഴുത്തുകാരനും ചരിത്രകാരനുമായ ഡോക്ടർ എം ജി ശശിഭൂഷൺ ആണ് ഇന്നത്തെ അക്ഷര സൗരഭത്തിന്റെ അതിഥി. മാർത്താണ്ഡവർമ്മ ചരിത്രവും പുനർവായനയും എന്ന കൃതിയിൽ തിരുവിതാംകൂറിന്റെ ആദ്യകാല ചരിത്രവും ഭരണ പാരമ്പര്യവും ആഴത്തിൽ അന്വേഷിക്കുന്ന അദ്ദേഹം അതിന്റെ സൃഷ്ടി പശ്ചാത്തലവും ചരിത്രത്തിന്റെ അന്തർധാരകളും പങ്കുവയ്ക്കുന്നു. നമുക്ക് കേൾക്കാം ചരിത്രത്തിന്റെ പുനർവായനകൾ.
1: ചരിത്രകാരനായും അധ്യാപകനായും ഒരു ചെറിയ വേളയിൽ പത്രപ്രവർത്തകനായും അതേപോലെ തന്നെ കേരള സാക്ഷരതാ മിഷന്റെ ഡയറക്ടറായും അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ചരിത്ര വസ്തുതകളിലേക്ക് വെളിച്ചം വീശാൻ സഹായിച്ച നിരവധി രചനകൾ സ്വന്തം പേരിലുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ എം ജി ശശിഭൂഷൺ. സ്വാഗതം സാർ.
2: നമസ്കാരം. നമസ്കാരം.
1: കേരളത്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അത് ദേശത്തിന്റെ ചരിത്രത്തിൽ സൃഷ്ടിച്ച സ്വാധീനത്തിൽ തുടങ്ങി ചുമർചിത്രങ്ങളെക്കുറിച്ച്, ശില്പങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഭാഷയിലുള്ള സ്വാധീനത്തെക്കുറിച്ച്, ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്, തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച്, അങ്ങനെ പുസ്തകങ്ങൾ നിരവധിയായി അങ്ങേടേതായിട്ടുണ്ട്. ഏറ്റവും കൂടുതലത്തെ അങ്ങയുടെ രചനകൾ ഊന്നിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദിക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് ക്ഷേത്രങ്ങളുടെ ചരിത്രം അങ്ങയുടെ കാഴ്ചപ്പാടിൽ കേരളത്തിന്റെ ചരിത്രത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
2: ഞാൻ കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചരിത്രം പഠിക്കാനാണ് തുടങ്ങിയത്. അപ്പൊ സാംസ്കാരിക ചരിത്രം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ആരാധനാലയങ്ങളെ പറ്റി പഠിച്ചേ മതിയാവും. അപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പഴയ കാലത്തെ

0: ഗ്രാമങ്ങളുടെ ന്യൂക്ലിയസ് ആയിരുന്നു. പ്രത്യേകിച്ച് ദേശക്ഷേത്രങ്ങൾ, അതുപോലെ ഗ്രാമക്ഷേത്രങ്ങൾ, 32 ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ, അവർക്ക് ഭരണാധികാരം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ക്ഷേത്രങ്ങൾ നമ്മുടെ ദേശത്തിന്റെ സംസ്കാരത്തെ രൂപവൽക്കരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ ക്ഷേത്രങ്ങളെ സമീപിക്കുന്നത്. അല്ലാതെ ഒരു ഭക്തന്റെ ആരാധന മനോഭാവത്തോടുകൂടിയല്ല. തീർച്ചയായിട്ടും ഞാൻ ആസ്തികനാണ്, നാസ്തികനല്ല. അത് ആണെങ്കിൽ കൂടിയും എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആ ക്ഷേത്രങ്ങളെ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി പഠിക്കുക എന്നത് ആയിരുന്നു. അങ്ങനെ കേരളത്തിലെ അനേകം ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് സാധിച്ചു. അവിടെയുള്ള ആലേഖനങ്ങളെക്കുറിച്ച്, അതായത് ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ ചുവർചിത്രങ്ങളെക്കുറിച്ച്, അവിടുത്തെ ദാരുശില്പങ്ങളെക്കുറിച്ച് എല്ലാം പഠനം നടത്തുകയുണ്ടായി. അതിനെപ്പറ്റി അതോടൊപ്പം തന്നെ എഴുതാനും സാധിച്ചു. ദേശചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ എന്ന പുസ്തകത്തില് പ്രധാനപ്പെട്ട ഏതാണ്ട് 108 ക്ഷേത്രങ്ങളെ പറ്റി അതിനകത്ത് പഠനം നടത്തിയിട്ടുണ്ട്.
1: അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് കേരളത്തിന്റെ ദേശങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളായിരുന്നു. പരമ്പരാഗതമായ രീതിയിൽ പറഞ്ഞ ഫ്യൂഡൽ സങ്കല്പം, അതിന്റെ ഒരു കേന്ദ്ര ബിന്ദുവും ക്ഷേത്രമായിരുന്നു.
0: തീർച്ചയായിട്ടും അന്നത്തെ കാലത്തെ ഒരു അപ്രഖ്യാപിത ഭരണാധികാരിയായിരുന്നു, റൂളറായിരുന്നു ക്ഷേത്രത്തിലെ ഡെയ്റ്റി. ഫലത്തില് പലപ്പോഴും ഭരണാധികാരിയെക്കാളും ശക്തനായിരുന്നു പല ക്ഷേത്രങ്ങളും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഏറ്റുമാനൂർ എന്ന് പറയുന്ന ഗ്രാമം കേരളത്തിലെ 32 ഗ്രാമങ്ങളിലൊന്നാണ്. കിടങ്ങൂറുള്ള സുബ്രഹ്മണ്യസ്വാമി, അല്ലെങ്കിൽ കുമാരനെല്ലൂരിലുള്ള കാർത്യായനി, ഇവരെല്ലാം ആ ഗ്രാമങ്ങളുടെ ഭരണാധികാരിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് അവിശ്വസനീയമായി തോന്നും, പക്ഷേ കേരളത്തിൽ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഈ പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് വന്നു. ഉദാഹരണത്തിന് തിരുവിതാംകൂറിന്റെ ചരിത്രം എടുക്കുക. മാർത്താണ്ഡവർമ്മയെ പോലൊരു ഭരണാധികാരി വരുമ്പോഴത്തേക്കും ഈ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം അപ്രത്യക്ഷമാവുകയാണ്. അപ്പോഴും മാർത്താണ്ഡവർമ്മയ്ക്ക് അറിയാം തന്നെ ചോദ്യം ചെയ്യാൻ ആളുകൾ വരുമെന്ന്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം തൃപ്പടി ദാനം എന്ന് പറയുന്ന ഒരു നടപടിയിൽ കൂടി അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ദാസൻ മാത്രമാണ് എന്ന ഭാവത്തിൽ അദ്ദേഹം ഒരു
1: പ്രഖ്യാപനമാണ്.
0: വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കലായ ഒരു നടപടിയുമാണ്. അദ്ദേഹം ഭക്തനല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഭക്തിയുമുണ്ട്, രാഷ്ട്രീയവുമുണ്ട്, രണ്ടിന്റെയും കൂടിയുള്ള ഒരു സമന്വയമാണ് 1750 തൃപ്പടിദാനത്തിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴും ഈ മാർത്താണ്ഡവർമ്മ പോലും ഈ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യത്തെ പരോക്ഷമായി അംഗീകരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മാത്രം മതി പ്രാധാന്യം. അതല്ലാതെ ചെറിയ ചെറിയ വേറെയും ക്ഷേത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൊല്ലത്ത് ദേശിങ്ങനാട് എന്ന് പറയുന്ന ഈ വേണാടിന്റെ ശാഖയുടെ ക്ഷേത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ നെടുമങ്ങാട് പേരകത്താവഴിയുണ്ട്, അവർക്ക് ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും പ്രാധാന്യം വേണ്ട, അതെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സബ്സിഡിയറി ഷ്രൈൻസ് ആയിട്ട് മതി എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ചെറിയ രാജ്യങ്ങളെ പരാജയപ്പെടുത്തുകയും അവിടെയുള്ള മുതലുകൾ അദ്ദേഹം കൊള്ളയടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ പിടിച്ചെടുത്ത ഈ ക്ഷേത്ര സ്വത്തുക്കൾ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. നാം ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അതിന്റെ മൂല്യത്തെപ്പറ്റി നമുക്ക് അറിയാം. ആ പണം എന്ന് പറയുന്നത് ഈ വേണാട്ടിലെ രാജാക്കന്മാര് കാണിക്കയിട്ട പണം മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളുടെയും സ്വത്തുകൂടി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എഴുതാൻ എനിക്ക് സാധിച്ചത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ പറയുന്ന ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയതുകൊണ്ടാണ്.
1: നമ്മളിപ്പോ പറഞ്ഞ് മനസ്സിലാക്കിയ അനുസരിച്ച് തന്നെ ദേശമെന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെയും ദേവതയുടെയുമായ ഒരു സങ്കല്പം തന്നെയാണ് നിലനിന്നത്. അത് എത്ര ബുദ്ധിപൂർവമാണ് ശരിക്കും പറഞ്ഞ മാർത്താണ്ഡവർമ്മ പുനരുപയോഗിച്ചത്.
0: അതെ, അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാല് കായംകുളത്തെ ഈ കീഴടങ്ങാത്ത യോദ്ധാക്കൾ അവിടെ നിസ്സഹകരണ സമരം ആരംഭിച്ചു. മഹാത്മാഗാന്ധിക്കൊക്കെ വളരെ മുമ്പ് കായംകുളം എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ ഒരു അപ്രഖ്യാപിത നിസ്സഹകരണ സമരമാണ്. അതിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബുദ്ധിമാനായ മാർത്താണ്ഡവർമ്മ ഉപദേശകന്മാരുടെ സഹായത്തോടുകൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഇന്ന് മാത്രമല്ല 1750 കവണാറ് വരെയുള്ള സ്ഥലമാണ് അദ്ദേഹം തൃപ്പടിദാനത്തിൽ നടത്തുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാഗിനേയനായ കാർത്തിക തിരുനാൾ രാമവർമ്മ പുതിയ പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു. ഇതെല്ലാം തന്നെ പത്മനാഭന് സമർപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന സന്ദർഭം വന്നപ്പോൾ ചിത്തിര തിരുനാള് പറഞ്ഞു, ശ്രീ പത്മനാഭന് ഒരിക്കൽ സമർപ്പിക്കപ്പെട്ട ഭൂമിയാണ്, അത് പത്മനാഭനിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയേയില്ല എന്നൊരു തടസ്സം അദ്ദേഹം പറയുകയും

0: െ അറസ്റ്റ് ചെയ്യുമോ എന്ന് പോലും ആളുകൾ സംശയിച്ച ഒരു സന്ദർഭത്തിൽ അതൊന്നും ഉണ്ടാകാതെ ശുഭമായി പര്യവസാനിച്ചു.
1: തീർച്ചയായിട്ടും വാസ്തവത്തില് അങ്ങ് പറഞ്ഞ ഈ ചരിത്രത്തിന്റെ ഒഴുക്കിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയമായ ഒരു ഏകീകരണം നടക്കുന്നതിന് സമാന്തരമായി ക്ഷേത്രങ്ങളുടെ രീതിയിലും പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ 1729 മാർത്താണ്ഡവർമ്മ വരുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രമുണ്ടായിരുന്നു, ക്ഷേത്രത്തിന് അതിൻ്റെതായ ചരിത്ര പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പുള്ള ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അങ്ങയുടെ നിരീക്ഷണം എന്താണ്?
0: അത് വളരെ നമുക്കിപ്പോ ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഐതിഹ്യങ്ങളെ അതിരുകവിഞ്ഞ് ആശ്രയിക്കാൻ സാധിക്കുകയില്ല.
1: അതെ,
0: എങ്കിലും ഐതിഹ്യങ്ങളെ നമ്മൾ തീരെ അതിനെ തിരസ്കരിക്കേണ്ടതായ ആവശ്യവുമില്ല. അതിനകത്ത് പുരാണങ്ങളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട് എന്ന് പറയുന്ന ഭാഗം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യവും നമ്മൾ ഓർക്കണം, 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മാഴ്വാർ എന്ന് പറയുന്ന ആ വൈഷ്ണവ ആഴ്വാർ കവി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരുമങ്കൈ ആഴ്വാർ ഏതാണ്ട് ഈ നമ്മാഴ്വാരുടെ സമകാലീനനാണ്. ആ തിരുമങ്കൈ ആഴ്വാര് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. രാമാനുജാചാര്യർ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. രേഖകളുടെ പിൻബലത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. മധ്വൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ട്. നമ്മൾ അത്ര ഓർക്കാറില്ല ഒരു വ്യക്തി. ആ വ്യക്തിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരികയും അതിമനോഹരമായ ഒരു സങ്കീർത്തനം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി ഗുരു നാനാക്ക് ആണ്. ഒരു കാര്യം ഓർക്കണം, ഗുരു നാനാക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് എത്തുമ്പോൾ അദ്ദേഹം വൈഷ്ണവ ഗോസ്വാമിയായിരുന്നു. അദ്ദേഹം സിഖ് മതം രൂപീകരിച്ചിരുന്നില്ല. അദ്ദേഹം അന്ന് വിഗ്രഹാരാധനയിൽ അവിശ്വസിച്ചിരുന്നുമില്ല. അദ്ദേഹം ഒരു തീർത്ഥാടകനായിട്ട് മിക്കവാറും ചൈതന്യ മഹാപ്രഭു സഞ്ചരിച്ച വഴികളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തിരുവട്ടാറിൽ വരുന്നു. തിരുവട്ടാറിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരം എന്നുള്ള വാക്ക് ഈ ഗുരുനാനാക്ക് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, കടൽത്തീരത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ഞാൻ ഇന്ന് പോയി എന്നാണ്. ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂര്യചന്ദ്രന്മാർ ആരതി നടത്തുന്ന ഒരു ക്ഷേത്രം. ചില കാലഘട്ടങ്ങളിൽ ഈ സൂര്യൻ ഉദിക്കുകയും ചെയ്യും, ചന്ദ്രൻ അസ്തമിക്കുകയും ചെയ്യില്ല. അപ്പൊ ആ ഒരു സൂര്യചന്ദ്രന്മാരുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കണ്ട ശേഷമാണ് ഈ ഗുരു നാനാക്ക് മനോഹരമായ കീർത്തനം എഴുതി. ജപ്ജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആദി ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകത്തിലെ ഇതിന്റെ മൂല രചന നമുക്ക് വായിക്കാൻ പറ്റും. അതിന്റെ വിശദമായ വ്യാഖ്യാനം ഈ ഗുരു നാനാക്കിന്റെ ജീവചരിത്രകാരന്മാരെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും അതൊരു പുതിയ അറിവാണ് വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ആധുനിക തിരുവിതാംകൂർ എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു തുടർച്ച, അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അങ്ങ് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ മാർത്താണ്ഡവർമ്മ ചരിത്രവും പുനർവായനയും എന്ന പുസ്തക രൂപത്തിൽ നമുക്ക് മുമ്പിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മയിലേക്ക് അങ്ങ് എത്തിയതിന്റെ ഒരു കാരണം എന്താണ്?
0: ഞാൻ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത്. ഞാൻ പക്ഷെ ജനിച്ചത് കായംകുളത്താണ്. അപ്പൊ കുട്ടിക്കാലത്തോടെ പഠിക്കാനും സാധിച്ചു. വീടിനടുത്തായിട്ട് കൃഷ്ണപുരം കൊട്ടാരമുണ്ട്. അപ്പൊ സ്കൂളിൽ നിന്നും പോകുന്നത് ഈ കൊട്ടാരം കണ്ട് പിന്നിട്ടിട്ടാണ്. ഇന്ന് മാത്രമല്ല, അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മോണ്യുമെന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ കൃഷ്ണപുരം കൊട്ടാരത്തിൽ എനിക്ക് പലതവണ പോകാൻ സാധിച്ചിരുന്നു. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാനൊരു സാഹിത്യ നിരൂപകനായിട്ട് തുടങ്ങിയ ആളാണ്. പക്ഷെ ഞാൻ അറിയാതെ ചരിത്രത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കൃഷ്ണപുരം കൊട്ടാരമാണെന്ന് പറയേണ്ടി വരും. ആ കൃഷ്ണപുരം കൊട്ടാരം കായംകുളം രാജാവിന്റേതല്ല. അവിടെ കായംകുളം രാജാവിന്റെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരം കുളം തോണ്ടിയതിനു ശേഷമാണ് ഈ ഇപ്പൊ കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ പണിയുന്നത്. അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയാണ് നാം ഇന്ന് കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത്. ഇപ്പൊ സ്വാഭാവികമായി ഈ യുദ്ധത്തെപ്പറ്റി, കായംകുളം യുദ്ധങ്ങളെപ്പറ്റി 1734 കായംകുളം രാജാവിനെ കൊല്ലുകയാണ്. കേരള ആചാരം അനുസരിച്ച് രണ്ട് ദേശങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭരണാധികാരിയെ ഒരിക്കലും കൊല്ലുകയില്ല. യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പരാജയം അംഗീകരിക്കും, അയാൾ സാമന്തനായിട്ട് തുടരും. ഇതാദ്യമായിട്ടാണ് 1734 കായംകുളത്തെ യുദ്ധത്തിൽ വെച്ച് മങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ രാജാവിനെ കൊല്ലുന്നത്. അപ്പൊ അത് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മയും കായംകുളവും തമ്മിലുള്ള ആ വൈരത്തെ പറ്റിയാണ്. അതിലെ ധർമ്മമൊന്നും നോക്കിയില്ല, കേരള ആചാരം നോക്കിയില്ല. മാർത്താണ്ഡവർമ്മ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കായംകുളത്തിനെ കൊള്ളയടിച്ചു. ആ രാജകുടുംബത്തെ മുഴുവൻ അദ്ദേഹം ഇല്ലാതാക്കി. അവസാനത്തെ രാജാവ് അഗതിയായിട്ട് കൂത്തുപറമ്പില് മലബാറിൽ പോയി ഒളിച്ചു താമസിക്കുകയായിരുന്നു.

0: അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം നടക്കുന്നത്. ആ കുടുംബം മുഴുവൻ ഇല്ലാണ്ടായി. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ മാർത്താണ്ഡവർമ്മ ചെയ്തത് ശരിയാണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഒരു മാർത്താണ്ഡവർമ്മ 18-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നീട് വരുന്ന ടിപ്പു സുൽത്താന് ഈ തിരുവിതാംകൂർ അനായാസമായി കീഴടക്കാൻ കഴിയുമായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമുക്കറിയാം മാടമ്പിമാരായ പിള്ളമാരെ അദ്ദേഹം വധിക്കുകയാണ്. മാർത്താണ്ഡവർമ്മ ദുഷ്ടനാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് രണ്ട് അഭിപ്രായമില്ല, പക്ഷെ തള്ളി പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അവര് അവരുടെ ട്രാജഡിയെയും മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു, അതിനെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ ചരിത്രം തുടർന്നും പഠിക്കുവാൻ എനിക്ക് ആഗ്രഹമുള്ളത്.
1: തീർച്ചയായിട്ടും നമ്മൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുമ്പോൾ സി വി രാമൻപിള്ള എഴുതിയ ആ ഒരു നോവൽ, ആ ഒരു മാർത്താണ്ഡവർമ്മയാണ് പലപ്പോഴും നമ്മുടെ പൊതുബോധത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ചരിത്ര രചനയെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും അന്നും ചരിത്രകാരന്മാർ സി വി യെ അംഗീകരിച്ചിരുന്നില്ല. സർദാർ കെ എം പണിക്കറ എന്ന ചരിത്രകാരൻ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. സി വിയോട് അദ്ദേഹത്തിന് വലിയ ആരാധനയാണുള്ളത്, നോവലിസ്റ്റായ സി വിയോട്. പക്ഷെ സർദാർ പണിക്കർ പറഞ്ഞു ഇത് ചരിത്രമല്ലെന്ന്. അതുപോലെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എഴുതിയ സി അച്യുതമേനോൻ, അദ്ദേഹം മലയാളത്തിൽ ലേഖനങ്ങൾ എഴുതുമ്പോൾ സി പി അച്യുതമേനോൻ, ആ സി പി അച്യുതമേനോനും സൗമ്യമായിട്ടാണെങ്കിൽ പോലും സി വിയെ വിമർശിക്കുന്നുണ്ട്. എന്തിന്? കേരള കൗമുദിയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന സി വി കുഞ്ഞിരാമൻ സി വിയെ വിമർശിക്കുന്നുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സി വി പറഞ്ഞ മാർത്താണ്ഡവർമ്മയും ചരിത്രത്തിലെ മാർത്താണ്ഡവർമ്മയും ആയിട്ട് വളരെ നേരിയ ബന്ധമാണുള്ളത്.
1: അങ്ങയുടെ ഒരു സോഴ്സസ് എന്തായിരുന്നു മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി?
0: ഞാൻ ആദ്യമേ തീരുമാനിച്ചു പ്രൈമറി സോഴ്സസിലേക്ക് പ്രവേശിക്കണം. അപ്പൊ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്ന ലിറ്റററി സോഴ്സസ് ഉണ്ട്. മാർത്താണ്ഡ മഹാത്മ്യം കിളിപ്പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാർത്താണ്ഡവർമ്മയെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചത്. പക്ഷെ അത് മാർത്താണ്ഡവർമ്മയെ വെള്ളപൂശുന്ന കൃതിയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഡച്ച് സോഴ്സസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഡച്ച് വായിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കെയാണ് ഞാനൊരു ഡച്ച് സുഹൃത്ത്, അദ്ദേഹം ഈ ഡിലനോയിയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, അദ്ദേഹം തിരുവിതാംകൂറിനെ പറ്റി പഠിക്കാനാണ് വന്നത്. കാരണം കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തിയ ആ രാജാവിനെ കുറിച്ച് പഠിക്കാനാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു കാലം അന്വേഷണങ്ങൾ നടത്താനൊക്കെ സാധിച്ചു. അപ്പൊ ചില കാര്യങ്ങൾ, എന്റെ സംശയങ്ങൾ ഈ ഡച്ച് സോഴ്സസിലുള്ളത് പറഞ്ഞു. ഞാൻ അതൊക്കെ എന്റെ പുസ്തകത്തിൽ അനുബന്ധമായി അദ്ദേഹത്തെ എല്ലാം അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് ഈ കേരളത്തിലെ ഡച്ചുകാരുടെ ചരിത്രം വേറെയും ചില പ്രൊഫസർമാരും പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ പ്രൊഫസർ ഇബ്രാഹിം കുഞ്ഞിന്റെ മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള പുസ്തകം, ഇതെല്ലാം വായിച്ചു. എന്നിട്ട് മതിലകൻ രേഖകളിലേക്ക് വന്നു. ആ മതിലകൻ രേഖകളും ഡച്ചുകാരും ചില കാര്യങ്ങളിൽ യോജിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ വിയോജിക്കുന്നുണ്ട്. ആ യോജിക്കുന്ന കാര്യങ്ങളെ ഞാൻ ചരിത്രമായിട്ട് സ്വീകരിച്ചു.
1: മതിലകൻ രേഖകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്രം.
0: ഒരു കോടിയിൽ കൂടുതൽ രേഖയുണ്ട്, അതിൽ 1% മാത്രമേ വായിച്ചിട്ടുള്ളൂ. ആ വായിച്ച രേഖകൾ മാത്രമാണ് ഞാൻ ആധാരമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.
1: അങ്ങനെ പുസ്തകത്തിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മാർത്താണ്ഡവർമ്മയുടെ ഒരു യൂറോപ്യൻ ബന്ധങ്ങൾ, അതിന്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന്റെ സൈന്യത്തെ ചിട്ടപ്പെടുത്തുന്നതിലുണ്ട്, ഭരണപരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
0: അതായത് ഈ കാലത്തിന്റെ മാറ്റത്തെ അദ്ദേഹം വളരെ നേരത്തെ കണ്ടു. ഉദാഹരണത്തിന്, പണ്ട് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറമ്പുകളുടെ നികുതി പിരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, എത്ര പറമ്പുണ്ടെന്ന് പോലും അറിയില്ല. നിലങ്ങളുടെ കാര്യത്തിൽ പിന്നെയും ശ്രദ്ധയുണ്ട്, കാരണം അന്നം തരുന്ന നെൽപ്പാടങ്ങളാണ്. ഈ പറമ്പുകളിൽ ആദ്യമായിട്ടൊരു കണ്ടെഴുത്ത് നടത്താൻ തീരുമാനിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അതിനകത്ത് മല്ലൻ ശങ്കരൻ എന്ന് പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ, മന്ത്രി, അദ്ദേഹത്തെ കൊണ്ടാണ് ഈ കണ്ടെഴുത്ത് നടത്തുന്നത്. വളരെ സമർത്ഥനായിട്ടുള്ള ഒരു മാനിപ്പുലേറ്ററും ഒക്കെ ആയിട്ടുള്ള, ഒരു പക്ഷേ അർത്ഥശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരു രാമയ്യൻ അദ്ദേഹത്തിനെയാണ് അദ്ദേഹം പ്രധാനപ്പെട്ട സജീവനായിട്ട് ദളവയായിട്ട് നിയമിക്കുന്നത്. അത്യസമർത്ഥരായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടായിരുന്നു, അതുപോലെ പടനായകന്മാരുണ്ടായിരുന്നു. സൈന്യത്തെ അദ്ദേഹം ഡിലനോയിയുടെ സഹായത്തോടെ ആധുനികവൽക്കരിച്ചു. അതിനകത്ത് അദ്ദേഹം പുള്ളിപ്പട്ടാളം എന്ന് പറയുന്ന ഒരു പട്ടാളത്തിനെ രൂപീകരിക്കുകയാണ്. ആ പുള്ളിപ്പട്ടാളത്തിന് അദ്ദേഹം ഡെയിലി വേജസ് കൊടുക്കുകയാണ്. അതുവരെ അങ്ങ് ആ പതിവില്ല, അരിപ്പടി എന്നാണ് ഇതിന് പറയുന്നത്. കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളിക്കണക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. വാസ്തവത്തിൽ പുള്ളിക്കണക്ക് എന്ന് പറയുന്ന ഒരു ഉദ്യോഗ പേരാണ്. പുള്ളിപ്പട്ടാളത്തിന് ശമ്പളം കൊടുക്കാനുള്ള അക്കൗണ്ടന്റിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇന്ന് പുള്ളിക്കണക്കായിട്ട് അറിയപ്പെടുന്നത്. അവിടെയുള്ളവർക്ക് പോലും അതറിയില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ആർമിയെ അദ്ദേഹം ആധുനികവൽക്കരിച്ചു, കോട്ടകൾ അദ്ദേഹം പണിഞ്ഞു, ഇപ്പൊ മോഡേണൈസ് ചെയ്തിരുന്നു. ആ മാർത്താണ്ഡവർമ്മയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അസൂയയോടുകൂടിയാണ് ഡച്ചുകാർ പറഞ്ഞിരുന്നത്. ചുരുക്കം പറഞ്ഞാല് ഞാൻ അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല. മാർത്താണ്ഡവർമ്മ ശത്രുക്കളോട് കാണിച്ചത് നിർദ്ദയമായ നടപടിയായിരുന്നു, യാതൊരു സംശയവുമില്ല. എന്നാൽ അദ്ദേഹം കാലത്തിന്റെ ഗതി മാറിയത് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയ ഒരു ക്രാന്തദൃശിയാണ് എന്നത് ഞാൻ മറച്ചുവെച്ചുമില്ല. പക്ഷെ എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യമാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഉചിതമായ ഒരു സ്മാരകം ഈ തിരുവനന്തപുരത്തില്ല എന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം പള്ളിയടക്കം എന്നാണ് ആ സ്ഥലത്തിന് ആളുകൾ പറഞ്ഞിരുന്നത്. അവിടെ ഒരു ഫ്ളാറ്റുകാർക്ക് വേണ്ടിയിട്ട് ആ കെട്ടിടം ഇന്നത്തെ രാജകുടുംബത്തിൽപ്പെട്ട ആളുകൾ വിൽക്കുകയാണ് ചെയ്തത്. ഞാൻ ഞെട്ടിപ്പോയി.
1: അതാണ് ഒരുപക്ഷെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ വളരെയധികം മോഡേണൈസ് ചെയ്ത ഒരു സൈന്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കാലം മാറുന്നറിയാതെ ഒരു പക്ഷെ ദേശങ്ങളായിട്ട് മുറിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഇദ്ദേഹം പിടിച്ചടക്കുന്നുണ്ട്. ആധുനിക സൈന്യം തന്നെയല്ലേ സഹായിച്ചിട്ടുള്ളത്?
0: അല്ല, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ ഡിലിനോയിയെ പോലെയും അതിനു മുമ്പ് ഒരു ഡ്യുവൻ ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോരാളി ഉണ്ടായിരുന്നു. ജർമ്മൻ വംശജനാണ്. അദ്ദേഹവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പോരാളിയായിരുന്നു. അവിടുന്ന് ഡിഫക്ട് ചെയ്തിട്ടാണ് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലേക്ക് വന്നത്. അതുപോലെ വളരെ മികച്ച ഒരു കുതിരപ്പട്ടാളം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കുതിരപ്പട്ടാളത്തിന്റെ തലവനായിട്ട് പൊന്നുപാണ്ഡ്യ തേവർ എന്ന് പറയുന്ന ഒരു പോരാളി ഉണ്ടായിരുന്നു. പൊന്നുപാണ്ഡ്യ തേവര് ഇവിടെ ഒരു യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹം മാർത്താണ്ഡവർമ്മ മകനെ കുതിരപ്പട്ടാളത്തിന്റെ മേധാവിയാക്കുകയാണ്. അയാൾക്ക് പിന്നീട് 42,000 ഏക്കർ ഭൂമിയാണ് മാർത്താണ്ഡവർമ്മ പാരിതോഷികമായിട്ട് കൊടുക്കുന്നത്. അതിന്റെ പിന്മുറക്കാരാണ് ഇന്ന് ശിങ്കംപെട്ടി സെമീൻദാർ എന്നറിയുന്നത്. തിരുനെൽവേലി ജില്ലയിലാണ് അവരുടെ ആസ്ഥാനം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് മാർത്താണ്ഡവർമ്മ ഒരു കരുത്തനായ പോരാളിയെ പോലും കൂടെ പിടിച്ചു ചേർത്ത് നിർത്തുമായിരുന്നു. അവസാനം നമുക്കൊക്കെ അറിയാവുന്ന പോലെ അരയ്ക്ക് കീഴ്വശം തളർന്നുപോയി മാർത്താണ്ഡവർമ്മ. അവസാനം ഒളശയിലെ മൂസ എന്ന് പറയുന്ന ആയുർവേദ വൈദ്യനാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ഉടനെ ഒരു ഔഷധക്കട്ടിൽ ഡച്ചുകാരെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ആ കട്ടിലാണ് നമ്മൾ ഇന്ന് പത്മനാഭപുരം കൊട്ടാരത്തിൽ കാണുന്നത്. പക്ഷേ ഈ പരാധീനതകളൊന്നും തന്നെ അദ്ദേഹം വകവച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഒരു കുറവും വന്നിരുന്നില്ല, അവസാന ശ്വാസം വരെയും. പക്ഷേ രാമയ്യന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഉത്സാഹം ഗണ്യമായി കുറഞ്ഞു. പിന്നീട് അദ്ദേഹം തുടർന്ന് യുദ്ധങ്ങൾ നടത്തുന്നതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിനെ വിപുലീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
1: തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം വെച്ചാൽ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡച്ചുകാർക്കെതിരെ തിരുവിതാംകൂർ യുദ്ധം ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ചരിത്രം. ആ സമയത്ത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ച കൊളോണിയൽ ശക്തികൾ അവർ തമ്മിലുള്ള ഒരു മത്സരം കൂടെ അതിനകത്ത് വന്നിട്ടില്ലേ?
0: തീർച്ചയായിട്ടും. അതിനു മുമ്പ് ആറ്റിങ്ങൽ വെച്ച് നടക്കുന്ന തിരുവിതാംകൂറും കായംകുളവുമായിട്ടുള്ള യുദ്ധത്തില് കായംകുളം സൈന്യത്തെ സഹായിക്കാനായിട്ട് ഡച്ചുകാരെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ യൂറോപ്പിൽ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം നിലനിൽക്കെ ഈ ആറ്റിങ്ങൽ യുദ്ധത്തില് ഈ തിരുവിതാംകൂറിനെ ഇംഗ്ലീഷുകാര് രഹസ്യമായി സഹായിക്കും. കുളച്ചൽ യുദ്ധത്തിനും രഹസ്യമായ പിന്തുണ ഇംഗ്ലീഷുകാരുടെ ഉണ്ടായിരുന്നു. തീർന്നില്ല ഈ കുളച്ചൽ യുദ്ധത്തില്. നമ്മുടെ രാജഭക്തന്മാരായ ചരിത്രകാരന്മാർ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഈ കുളച്ചൽ യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചത് പ്രധാനമായിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഡിഫക്ട് ചെയ്ത ആയിടം മാത്രം ഈ തിരുവിതാംകൂർ സൈന്യത്തിൽ ചേർന്ന ജർമ്മൻ വംശജനായ ഡ്യുവൻ ഷോട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിച്ചത്. എന്ന് മാത്രമല്ല, പലരും വിചാരിക്കുന്നത് പോലെ ഡിലനോയിയെ കുളച്ചൽ വെച്ചല്ല കീഴടങ്ങുന്നത്. കന്യാകുമാരിയിലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഡിലനോയി കീഴടങ്ങുന്നത്. ആ ഡിലനോയി ഡൊണാഡിയും രണ്ടുപേരും കൂടിയാണ് കീഴടങ്ങുന്നത്. അവരെ ഈ കുളച്ചൽ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉപരി ഒരു ഗൺ ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റില് പീരങ്കിയിൽ നിന്ന് വരുന്ന ഉണ്ട ഉണക്കാനിട്ടിരുന്ന വെടിമരുന്നിലേക്ക് ചെന്ന് വീഴുകയാണ്, അത് ആളിക്കത്തുകയാണ്. അങ്ങനെയാണ് കുളച്ചലിൽ വെച്ചുള്ള ഡച്ചുകാരുടെ പരാജയം പൂർണ്ണമാകുന്നത്.
1: തീർച്ചയായിട്ടും. പല കാര്യങ്ങൾ,
0: യാദൃശ്ചിത്വങ്ങളുടെ ഒരു സമാഹാരം തന്നെ ഈ കുളച്ചലിൽ സംഭവിക്കുകയാണ്.
1: ഇപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ഒരു പടയോട്ടങ്ങളെല്ലാം അടക്കം നമ്മൾ നോക്കുമ്പോൾ അതിനു മുമ്പുള്ള കേരളത്തിൽ നിന്ന് അത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല, പ്രത്യേകിച്ച് ഇവിടുത്തെ ജാതി വ്യവസ്ഥയിലടക്കം. അങ്ങയുടെ നിരീക്ഷണം എന്താണ്?
0: മാർത്താണ്ഡവർമ്മ വളരെ കൗശലക്കാരനായ ഒരു ഭരണാധികാരി ആയിരുന്നു. അദ്ദേഹം ഈ പരമ്പരാഗതമായ ജാതി സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തിന്റെ കാലത്തെ നടപടികൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അനവധി ഈഴവ കുടുംബങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ

0: അദ്ദേഹം അന്ന് ചാന്നാർ എന്നാണ് പറഞ്ഞിരുന്നത്, നാടാർ സമുദായത്തിൽപ്പെട്ട ആളുകളെ. അവരെ അദ്ദേഹം ആർമിയിൽ പങ്കെടുപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും അദ്ദേഹം പരിമിതമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജിഫ്രി പുസ്തകം എഴുതിയല്ലോ, ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് പോലെ നായർ ഡോമിനൻസിന് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ശൈഥില്യം ഉണ്ടാക്കി.
1: ഈ എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന് നമ്മൾ പരമ്പരാഗതമായി പറയുന്ന ഒരു വില്ലൻ പരിവേഷത്തോടു കൂടിയുള്ള ഇതുണ്ട്, പക്ഷെ അങ്ങയുടെ പുസ്തകത്തിൽ അത് വേറെ രീതിയിലാണ് അവതരിപ്പിച്ചത്.
0: അല്ല, അവർ വില്ലന്മാരായിരുന്നില്ല. അവർ വാസ്തവത്തിൽ ഫ്യൂഡൽ ലോർഡ്സ് എന്ന് പറയുന്ന എട്ട് കുടുംബങ്ങളല്ല, ഏതാണ്ട് 72 മാടമ്പിമാരുണ്ടായിരുന്നു. ആ 72 മാടമ്പിമാരിൽ 8 പിന്നീട് പ്രധാനികളാകുന്നു. പക്ഷെ 72 42 തൂക്കിക്കൊല്ലുന്നത് മാർത്താണ്ഡവർമ്മ. ശംഖുമുദ്രയുള്ള വാളുപയോഗിക്കുവാൻ അധികാരമുള്ള ആളുകളാണ് ഈ പിള്ളമാര്. ഈ പിള്ളമാർ എന്ന് പറയുന്നത് കരം പിരിച്ച് രാജാവിനെ ഏൽപ്പിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, പല കുടിപ്പിള്ളമാരുടെ കുടുംബങ്ങളും രാജാക്കന്മാരുടെ മക്കളായിരുന്നു. കാരണം അന്ന് മരുമക്കത്തായമാണ്, അതുകൊണ്ട് ഈ മക്കൾക്ക് അവകാശമില്ല. ഈ മാർത്താണ്ഡവർമ്മ പോരെങ്കിൽ മലബാറിൽ നിന്ന് വന്നയാളാണ്. ഈ പിള്ളമാർക്കറിയാം ഇദ്ദേഹം വടക്ക് നിന്ന് ദത്ത് വഴി വന്നയാളാണെന്ന്. അതിന്റെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു.
1: അങ്ങയുടെ നിരീക്ഷണത്തിൽ ഇപ്പൊ മാർത്താണ്ഡവർമ്മ വളരെ തന്ത്രശാലിയും ശക്തനുമായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വംശാവലി നമ്മൾ പറയാമെങ്കിലും അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച ഈ ദത്ത് എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത് രക്തബന്ധം.
0: പറയാം, അതെ, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് കൊലത്ത് നാട്ടിലെ പള്ളിയിൽ കോവിലകത്ത് നിന്ന് വന്നയാളാണ്. പിന്നീട് വന്ന ഭരണാധികാരികൾ ആരും തന്നെ പള്ളിയിൽ കോവിലകത്തെ അല്ല,
1: അതെ,
0: അവര് ചെങ്ങ കോവിലകത്തെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സ്വാതി തിരുനാൾ ചെങ്ങ കോവിലകത്തെയാണ്, ചിത്ര തിരുനാൾ ചെങ്ങ കോവിലകത്തിലെയാണ്. അപ്പൊ ഈ ചെങ്ങക്കോവിലകത്തുകാർക്ക് പള്ളിക്കോവിലുമായിട്ട് അകൽച്ചയാണുള്ളത്.
1: ഈ ശേഷം വന്ന ഭരണാധികാരികളുടെ പേരുകൾ നമ്മൾ പറയും, പലപ്പോഴും ദിവാൻമാരെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവസാനം സി പി രാമസ്വാമി അയ്യർ വരെ എന്തുകൊണ്ടായിരിക്കും അങ്ങ് സംഭവിച്ചത്?
0: അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ് ദിവാൻമാരാണ്. ഈ രാജാവ് വാസ്തവത്തില് ഒരു മജിസ്റ്റീരിയൽ പവറേ ഉള്ളൂ. ഈ ദിവാനെ നിയമിക്കുന്നത് ബ്രിട്ടീഷ് റെസിഡന്റ് ആണ്. നമുക്കറിയാം 1795 സബ്സിഡിയറി അലയൻസ് എന്ന് പറയുമ്പോഴും തിരുവിതാംകൂർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി, പിന്നീട് ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമായി കീഴിലായി. അപ്പൊ ഭരണം നടത്തിയിരുന്നത് ദിവാൻമാരാണ്. പക്ഷേ കഴിവുള്ള രാജാക്കന്മാരെ ദിവാനെ മറികടക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ആയില്യം തിരുനാൾ രാമവർമ്മ, അദ്ദേഹം ഒരു ദിവാനെയും വകവച്ചിരുന്നില്ല, എന്നാൽ ദിവാനും വളരെ ശക്തനായിരുന്നു, ടി മാധവറാവു. പക്ഷേ അവർ തമ്മിൽ വലിയ ക്ലാഷ് ഒന്നും ഉണ്ടായില്ല. രണ്ടു കൂട്ടരുടെയും ഈഗോ സ്പേസസ് മനസ്സിലാക്കി, ആ സ്പേസസ് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചു. എന്നാൽ ചിത്ര തിരുനാൾ ദുർബലനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ദിവാന് വിധേയനായിരുന്നു, മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും വിധേയനായിരുന്നു. വളരെ ക്ലവറായിരുന്നു ഈ സി പി രാമസ്വാമി അയ്യറെങ്കിലും യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സി പി രാമസ്വാമി അയ്യരും സേതു പാർവതിബായിയുമായിരുന്നു ഭരണാധികാരികൾ.
1: അതിന് മറ്റൊരു രക്തഫലം ഒരുപക്ഷെ ചിത്രകാലം തൊട്ടുമുമ്പ് റീജന്റ് റാണി ശ്രീലക്ഷ്മിഭായി അധികാരത്തിൽ ഇരുന്ന ഒരു 6 നമ്മൾ കണക്കിൽ പലപ്പോഴും വരാറില്ല.
0: വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ളതിന് ഗാന്ധി അവരെ പറ്റി 2 ലേഖനങ്ങൾ എഴുതിയത്. അപ്പൊ അങ്ങനെ ഗാന്ധിയെ പോലും സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി നിസാര ആവില്ലല്ലോ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുവാൻ അവർ തയ്യാറായിരുന്നു, പക്ഷേ ഞാൻ റീജന്റ് മാത്രമാണ് എന്ന സാങ്കേതിക കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിട്ട് മാറി നിൽക്കുകയായിരുന്നു. രണ്ടുപേരും രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളാണ്. പക്ഷെ രണ്ടുപേരും സഹോദരിമാരല്ല, അർദ്ധ സഹോദരിമാരാണ്. അവിടെയാണ് അവർ തമ്മിലുള്ള ഈ റൈവൽറി ആരംഭിക്കുന്നത്. സേതു ലക്ഷ്മിബായിക്ക് ഒരു ആൺ സന്താനം ഉണ്ടായിരുന്നുവെങ്കിൽ ചിത്ര തിരുനാളിനും ഭരണാധികാരി ആവാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ നടന്നിരിക്കണം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത പൊട്ടായിട്ട് ഈ രണ്ട് റാണിമാർ തമ്മിലുള്ള മത്സരത്തെ കാണുന്ന ഒരാളാണ് ഞാനും. ചരിത്രത്തിൽ നിന്ന് ആർക്കും ആരെയും പുറത്താക്കാൻ സാധിക്കുകയില്ല, അത് തിരിച്ചു വരും. സേതു പാർവതിബായിയെ കുറിച്ച് ഐവറി ത്രോൺ എന്ന് പറയുന്ന പുസ്തകം വന്നതോടുകൂടി വീണ്ടും ഒരു റീസ്റ്റഡി വന്നു.
1: തീർച്ചയായിട്ടും
0: അതിന് മറുപടി എഴുതി, ഹിസ്റ്ററി ലിബറേറ്റഡ്. ആരും ശ്രദ്ധിക്കുന്നില്ല.
1: അതെ, അങ്ങ് തിരുവനന്തപുരം എന്ന നഗരത്തെ കുറിച്ച് കാര്യമായി എഴുതിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങയുടെ നിരീക്ഷണത്തിൽ തിരുവനന്തപുരത്തെ ചരിത്രത്തെ എങ്ങനെ സംഗ്രഹിക്കാം?
0: അതായത്, ദക്ഷിണേന്ത്യയിലെ പ്രാചീന നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ഇതൊരു മഹാക്ഷേത്രവുമായും ഒരു സർവകലാശാലയുമായും ബന്ധപ്പെട്ടിട്ടാണ് നഗരം ഉണ്ടാകുന്നത്. മഹാക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം. സർവകലാശാല എന്ന് പറയുന്നത് കാന്തലൂർ ശാല. അതിന്റെ പഴയ അതിരുകൾ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് വശത്ത് കരമന, വടക്ക് വശത്ത് ഉള്ളൂർ. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയായിരുന്നു. ഇവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം അനുപമമായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തിന് പല പരാധീനതകളും ഉണ്ട്. എങ്കിലും പറയട്ടെ, ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. തിരുവനന്തപുരം നഗരം തീരെ അഴുക്കുചാലായി മാറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.
1: അങ്ങയുടെ ചരിത്ര പഠനങ്ങളുടെ വരുംകാലത്തേക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
0: ചരിത്രം വാസ്തവത്തിൽ പഠിക്കണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ്. ഇന്നലെകളെ വാഴ്ത്തുവാനല്ല, ഇന്നലെകളിലെ അബദ്ധങ്ങളിൽ നിന്ന് മോചിതരാകുവാൻ ചരിത്ര പഠനം നമ്മളെ സഹായിക്കും. ചരിത്രത്തിൽ വില്ലന്മാരില്ല. ഞാൻ ആരെക്കുറിച്ചെങ്കിലും വിമർശിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ സംബന്ധിച്ച് മാർത്താണ്ഡവർമ്മ വില്ലനല്ല. മാർത്താണ്ഡവർമ്മയ്ക്കും പ്രാധാന്യമുണ്ട്, പക്ഷെ മാർത്താണ്ഡവർമ്മ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ചരിത്രം പഠിക്കുന്നത് നമുക്ക് നാളെയിലേക്കുള്ള മുന്നേറ്റത്തിന് ഏറ്റവും പ്രയോജനകരമാണ്.
1: തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ, എഴുത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ ഉപസംഹരിക്കാം.
0: നമസ്കാരം.
2: ചരിത്രത്തിന്റെ പുനർവായനകൾ. ചരിത്രകാരനായ ഡോക്ടർ എം ജി ശശിഭൂഷണുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം സന്ദീപ് സുരേഷ്.
3: അക്ഷര സൗരഭം.

0: ആകാശവാണി. നമസ്കാരം. പാമ്പുകടി പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പാമ്പുകടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. മനുഷ്യവാസ മേഖലകളിലേക്ക് പാമ്പുകൾ എത്തുന്നതും പാമ്പുകടി മൂലമുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നതും ഇന്ന് വലിയൊരു ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. വനനശീകരണവും ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളും പാമ്പുകളെ നാട്ടിലേക്കിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. വീടിനു ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നതും വിറകുകൂനകളും കരിങ്കൽ കെട്ടുകളും പാമ്പുകൾക്ക് സുരക്ഷിതമായ ഒളിത്താവളമൊരുക്കുന്നു. ശരിയായ രീതിയിൽ സംസ്കരിക്കാത്ത ജൈവ മാലിന്യങ്ങൾ എലികളെ ആകർഷിക്കുകയും അവയെ തേടി പാമ്പുകൾ വീടിനുള്ളിൽ വരെ എത്തുകയും ചെയ്യുന്നു. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് ആരോഗ്യവകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പാമ്പുകടി കേസുകൾ കൂടുതൽ കാര്യക്ഷമമായി നിരീക്ഷിക്കാൻ നടപടികൾ ശക്തിപ്പെടുത്തുമെന്നും പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് ലഭ്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികളുടെ ഹോട്ട്സ്പോട്ട് മാപ്പിംഗ് നടത്തുമെന്നും വകുപ്പ് അറിയിച്ചു. പാമ്പുകടിയേറ്റ് കൂടുതൽ ആളുകളെത്തുന്ന ആശുപത്രികളെ റെഡ് ഫ്ളാഗ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനായി കണക്കാക്കി കൂടുതൽ സൌകര്യങ്ങളൊരുക്കും. സാമൂഹിക അധിഷ്ഠിത നിരീക്ഷണത്തോടെ പാമ്പുകടികൾ റിപ്പോർട്ട് ചെയ്യും. ചികിത്സയുമായി ബന്ധപ്പെട്ട കാലതാമസം പ്രത്യേകമായി നിരീക്ഷിക്കും. ആശുപത്രികളെ ഹബ് ആൻഡ് സ്പോക്ക് രീതിയിൽ ക്രമീകരിച്ച് റഫറൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും റഫറൽ ആശുപത്രികളും കൂടുതൽ ശക്തിപ്പെടുത്തുകയും റെഡ് ഫ്ളാഗ് പ്രദേശങ്ങളിൽ കൂടുതൽ ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. ഹം നോസ് പിറ്റ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പർ തുടങ്ങിയവയ്ക്കായി പ്രത്യേക ചികിത്സാ പ്രോട്ടോകോളുകളും നടപ്പാക്കും. ഡോക്ടർമാർക്ക് പാമ്പുകളുടെ ചിത്രങ്ങൾ പരിചയപ്പെടുത്തുകയും നഴ്സുമാർക്ക് LMA അഥവാ ലാരിഞ്ചിയൽ മാസ്ക് എയർവേ പരിശീലനം നൽകുകയും ചെയ്യും. പാമ്പുകടിയെക്കുറിച്ചുള്ള പ്രാഥമിക ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കും. തൊഴിലാളികൾക്ക് ഗം ബൂട്ടുകളും റബ്ബർ ഗ്ലൌസുകളും പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കുക, കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുക, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് പാമ്പുകടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, അധ്യാപകർക്ക് ബോധവൽക്കരണം നൽകുക, സ്കൂൾ സോഷ്യൽ മീഡിയ ക്ലബ്ബുകൾ വഴി വിദ്യാഭ്യാസ വീഡിയോകൾ തയ്യാറാക്കുക, സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, സംസ്ഥാനതലത്തിൽ ഏകീകൃത IEC മെറ്റീരിയലുകൾ വികസിപ്പിക്കുക, പാഠ്യപദ്ധതിയിൽ പാമ്പുകടി പ്രതിരോധം ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുക എന്നിവയും പ്രത്യേക കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പാമ്പുകടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അശാസ്ത്രീയമായ ചികിത്സാരീതികൾ പലപ്പോഴും ജീവൻ അപകടത്തിലാക്കുന്നു. വിഷബാധയേറ്റാൽ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുന്നതോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതോ പച്ചില മരുന്നുകൾ പുരട്ടാൻ ശ്രമിക്കുന്നതോ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കടിയേറ്റ ഭാഗം മുറുക്കി കെട്ടുന്നത് രക്തയോട്ടം തടസ്സപ്പെടുത്താനും ആ അവയവം മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്കും നയിച്ചേക്കാം. കടിയേറ്റ വ്യക്തിയെ എത്രയും വേഗം ആന്റി സ്നേക് വെനം സൌകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏകപോംവഴി. സുവർണ മണിക്കൂർ അഥവാ ഗോൾഡൻ ആർ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്ന ചികിത്സ ജീവൻ രക്ഷിക്കാൻ നിർണായകമാണ്. പാമ്പുകടിയേറ്റാൽ സമയോചിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയ ജീവൻ രക്ഷിക്കാൻ കഴിയും. താലൂക്ക് തലം മുതൽ എല്ലാ ആശുപത്രികളിലും പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക് വെനം ലഭ്യമാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 133 ആശുപത്രികളിലായി 8,456 വയൽ ആന്റി സ്നേക് വെനമാണ് വിതരണം ചെയ്തത്. 6,382 വയൽ ആന്റി വെനമാണ് രോഗികൾക്ക് നൽകിയത്. 18 മരണങ്ങളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 151 സർക്കാർ ആശുപത്രികളിലും 150 സ്വകാര്യ ആശുപത്രികളിലും ആന്റി വെനം ലഭ്യമാണ്. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എമർജൻസി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കവിത KP ആകാശവാണിയോട്.
1: പാമ്പുകടിയേറ്റ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഡ്ബോർഡ് അല്ലെങ്കിൽ കൊട അല്ലെങ്കിൽ എന്തെങ്കിലും വടി എന്തെങ്കിലും വെച്ചിട്ട് ആ ഭാഗം വടിയോട് ചേർത്ത് കെട്ടി ഒരു തോർത്തോ തുണിയോ കൊണ്ട് കെട്ടി വെക്കുക. അധികം അനക്കം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ഭാഗത്തുള്ള ജ്വല്ലറീസ് റിമൂവ് ചെയ്യുക. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഉണ്ടെങ്കിൽ അതും കൂടി റിമൂവ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നമ്മള് വിഷം സ്പ്രെഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ അതിന്റെ മുകൾ ഭാഗം ഇറുകെ കെട്ടി വെക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ആ ഭാഗത്ത് കഴുകരുത്, സോപ്പ് വെള്ളം ഒഴിച്ച് കഴുകുക, ഐസ് അപ്ലൈ ചെയ്യുക, മുറിവുണ്ടാക്കി വായ വെച്ചിട്ട് ആ രക്തം വലിച്ചെടുത്ത് കളയുക, കറണ്ട് ഏൽപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മദ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും കുടിക്കാനും കൊടുക്കാതിരിക്കുക. ഇപ്പൊ കോബ്ര വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണ് നാഡീ നരമ്പിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നത്. അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷം പ്രധാനമായിട്ട് രക്തത്തിനെ ബാധിക്കുന്നതാണ്. അപ്പൊ രോഗിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, കടിച്ച ഭാഗത്ത് വേദന ഉണ്ടാവും, നീരുണ്ടാവും, ചില കടികൾ ബൈറ്റ് മാർക്ക് ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും, ആ ഭാഗത്ത് കടിയേറ്റ ഭാഗത്തുള്ള തൊലി പുറത്ത് കറുപ്പ് നിറം അല്ലെങ്കിൽ ചെറിയ തോതിൽ പൊള്ളലേറ്റ പോലത്തെ ഒരു നിറവ്യത്യാസം ഉണ്ടാവാം. നാഡീ നരമ്പുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ രോഗിക്ക് ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട്, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട്, ഉമിനീരിറക്കാൻ ബുദ്ധിമുട്ട്, കണ്ണുകൾ അടഞ്ഞു പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ, കഴുത്ത് നേരെ പിടിക്കാൻ പറ്റാണ്ട് കഴുത്ത് ഇങ്ങനെ തൂങ്ങി വീണു പോവുക, ഇതൊക്കെ നാഡീ നരമ്പുകളെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങളാണ്. രക്ത കട്ട പിടിക്കുന്നതിനെ തടയുന്ന വിഷമാണ് അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുടെ വിഷത്തിനുള്ളത്. കടിച്ച സ്ഥലത്ത് നിന്ന് കണ്ടിന്യൂസ്ലി ബ്ലീഡിംഗ്, രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവാം. ഈവൻ തലച്ചോറിനുള്ളിൽ വരെ രോഗിക്ക് ബ്ലീഡിംഗ്, ഇൻട്രാക്രാനിയൽ ബ്ലീഡിംഗ് എന്ന് പറയും, അതുൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട് അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകടികളെ സംബന്ധിച്ച്. എല്ലാവർക്കും കൂടി ഒരു ആന്റി സ്നേക്ക് വെനം മാത്രമാണ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രോഗിയുടെ ലക്ഷണങ്ങൾ കറക്റ്റായി നോക്കിയതിനു ശേഷം മാത്രമേ ആന്റി സ്നേക്ക് വെനം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ശംഖുവരയാൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെ പാമ്പുകടിയാണ് ഒക്കൾട്ട് ബൈറ്റ് ഉണ്ടാക്കുക. അതായത് രോഗിക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവണമെന്നില്ല, അത് ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിലൊക്കെ ആ ചെറിയ മക്കൾക്ക് സംഭവിച്ചത് അതാണ്. നിർത്താതെയുള്ള ഛർദ്ദിൽ, കഠിനമായ വയറുവേദന, ശ്വാസതടസ്സം, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പാമ്പുകടിയാവാനുള്ള സാധ്യതയെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
0: ആന്റിവെനം ലഭ്യമാകുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ പട്ടിക ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കനിവ് 108 ആംബുലൻസ് വഴി ആന്റിവെനമുള്ള ആശുപത്രികളിൽ രോഗികളെ കൃത്യമായി എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയ സമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും ആംബുലൻസിലെ നിരീക്ഷണവും ഉറപ്പാക്കാനാവും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണം. വിവിധ രാസവസ്തുക്കളുടെ സങ്കീർണമായ മിശ്രിതമാണ് പാമ്പിൻ വിഷം. രക്തത്തെ ബാധിക്കുന്നത്, നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് വിഷം. ഹൃദയത്തെ ബാധിക്കുന്നതും പേശികളെ ബാധിക്കുന്നതുമുണ്ട്. രാജ്യത്ത് കാണുന്ന 100 പാമ്പുകളിൽ വളരെ കുറച്ചിനമാണ് വിഷമുള്ളത്. മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ട എന്നിങ്ങനെ 4 വിഷപ്പാമ്പുകൾ മൂലമാണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 4 പാമ്പുകൾ കടിച്ചാലും ഒരേ ഇനം ആന്റിവെനം തന്നെയാണ് നൽകുന്നത്. അതിനാൽ കടിച്ച പാമ്പിനെ കണ്ടെത്തി കൊണ്ടുപോകാൻ നിൽക്കാതെ സമയബന്ധിതമായ ചികിത്സ നൽകുക എന്നതാണ് പ്രധാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് വള്ളനാട്,
2: ഒരാൾക്ക് പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെ നമ്മൾ ഡൂ ഇറ്റ് റൈറ്റ് എന്ന ചെറിയ ഷോർട്ട് ഫോമിലാണ് സാധാരണ പറയുന്നത്. ഫസ്റ്റ് റീഅഷർ ചെയ്യുക, ഇപ്പൊ അയാളെ പാനിക് ആവാതെ നോക്കുക. അപ്പം ഒരു പാമ്പ് കടിച്ചാൽ പാനിക് ആകാതെ നോക്കുക എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. എന്നാലും അയാളെ ആശ്വസിപ്പിക്കുക, ഉടനെ തന്നെ മറ്റ് ഹെൽപ്പ് തേടുക എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്, കൂടെ നിൽക്കുക എന്നുള്ളത്, റീഅഷർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഐ എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസ്. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടിയേറ്റ ഭാഗം അനക്കാതെ വയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ അനക്കും തോറും അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ, അവിടെ നിന്നുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ശരീരത്തിലേക്ക് കടന്ന വിനം മറ്റ് ബോഡി പാർട്സിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ടാവും. GH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന യാതൊരുവിധ ചികിത്സയും ഇതിന് യാതൊരു ഗുണവും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. T എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് യുവർ സിംപ്റ്റംസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടറോട് പറയുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കടിയേറ്റ ഭാഗത്ത് വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിക്കുക, എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കുക അതിന് മുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തതുകൊണ്ട് ഗുണമില്ല, സമയം നഷ്ടമാണ്, ദോഷം ഉണ്ടാവുകയും ചെയ്യാം. ഇനി പാമ്പുകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ പരിസരം ശുചിയായി സൂക്ഷിക്കുക, രാത്രിയൊക്കെ നടക്കാനൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് യൂസ് ചെയ്യുക, പാമ്പിനോ എലികൾക്കോ ഒക്കെ കൂട് വയ്ക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ വീട്ടിന് അടുത്ത് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അങ്ങനെ എലിയെ നിയന്ത്രിക്കാനുള്ള മറ്റു മാർഗങ്ങളൊക്കെ തേടുക തുടങ്ങിയ പല കാര്യങ്ങളും ഈ കാര്യത്തിൽ ചെയ്യാവുന്നതാണ്.
0: പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം. പാമ്പുകടി പ്രതിരോധത്തിന്റെ ഭാഗമായി വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കുക. വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് വെളിയിൽ കിടന്നുറങ്ങാതിരിക്കുക. നിലത്ത് കിടന്നുറങ്ങുന്നത് ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും പരിസരത്തിനും ചുറ്റുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, ചിരട്ട, തുണികൾ തുടങ്ങിയവയൊന്നും കൂട്ടിവയ്ക്കാതിരിക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. സന്ധ്യസമയത്തും രാത്രി സമയങ്ങളിലും പുറത്തേക്ക് പോകുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളിലൂടെയും കുറ്റിച്ചെടികളിലൂടെയും നടക്കാൻ ശ്രമിക്കാതിരിക്കുക. കാൽപാദം സംരക്ഷിക്കുന്ന ചെരിപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായി സുരക്ഷിതമായി സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നിവയും വേണം. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് സഹായിക്കും. സർപ്പ നോഡൽ ഓഫീസർ മുഹമ്മദ് അൻവർ ആകാശവാണിയോട്.
3: ഉഗ്രവിഷമുള്ളതും മനുഷ്യൻ അപകടകാരികളുമായ 10 ഇനങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അവയിൽ മനുഷ്യമരണങ്ങൾക്ക് കൂടുതലും കാരണമാകുന്ന 4 ബിഗ് 4 എന്ന് അറിയപ്പെടുന്നു. ഈ ബിഗ് 4 ഇനങ്ങളിൽ ആദ്യത്തേത് മൂർഖൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര ആണ്. രണ്ടാമത്തേത് വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, എട്ടടി വീരൻ, മോതിരവളയൻ, കരിവേല, ശംഖുവരയൻ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് ആണ്. മൂന്നാമത്തേത് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന റസ്സൽ വൈപ്പറാണ്. നാലാമത്തേത് ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കൈൽഡ് വൈപ്പറാണ്. ഈ 4 കടിയേറ്റാൽ ഒരൊറ്റ ആന്റിവനം ആണ് അഥവാ പ്രതിവിഷമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പാമ്പുകളിൽ നിന്നും ജനങ്ങളെയും ജനങ്ങളിൽ നിന്നും പാമ്പുകളെയും സുരക്ഷിതരാക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് 2020 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. പാമ്പുകൾ വന്യജീവികളാണ് എന്നതുകൊണ്ട് തന്നെ അപകട സാഹചര്യങ്ങളിൽ പാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യുന്നതിന് നിയമപരമായ അനുമതിയും അംഗീകാരവും ആവശ്യമാണ്. ഒരു പാമ്പിനെ അപകട സാഹചര്യത്തിൽ കണ്ടെത്തിയാൽ ഉടനെ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അടുത്തുള്ള അംഗീകൃത റെസ്ക്യൂവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി നീക്കം ചെയ്യുന്നതായിരിക്കും. വനത്തിന് പുറത്തുവച്ച് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടാൽ 4 രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. കൂടാതെ പാമ്പുകടിയേറ്റ് ചികിത്സ വേണ്ടിവരുന്നവർക്ക് ചികിത്സാ ധനസഹായവും വനം വകുപ്പ് നൽകുന്നുണ്ട്. ഇതിനായി ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. പരിക്കേറ്റവർ 6 മരണപ്പെട്ടവരുടെ അവകാശികൾ 1 ഇത്തരത്തിൽ അപേക്ഷിക്കേണ്ടത്. വന്യജീവികളുമായി ബന്ധപ്പെട്ട അടിയന്തര സന്ദേശങ്ങൾ അറിയിക്കുന്നതിന് വനം വകുപ്പിന് 24 പ്രവർത്തന സജ്ജമായ ടോൾ ഫ്രീ നമ്പരും പ്രവർത്തിക്കുന്നുണ്ട്.
0: വെളുത്തുള്ളി അരച്ചൊഴിച്ചാലോ ഉപ്പുവിതറിയാലോ പാമ്പ് വരില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇന്നും സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. വീടിന് ചുറ്റും മണ്ണെണ്ണയോ കാർബോളിക് ആസിഡോ ഒഴിച്ച് പാമ്പ് വരില്ല എന്നും ചില മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട്. പാമ്പുകൾക്ക് മണം പിടിക്കാനുള്ള അവയവം വായയുടെ മുകൾ ഭാഗത്താണ്. നിലത്തൊഴിച്ച മണം അവയെ വലിയ രീതിയിൽ പിന്തിരിപ്പിക്കില്ല. കൂടാതെ ഇത് മണ്ണിലെ സൂക്ഷ്മജീവികൾക്കും പരിസ്ഥിതിക്കും ദോഷകരമാണ്. ചൂട് കൂടുന്ന മാസങ്ങളിലാണ് പാമ്പുകൾ പൊതുവെ കൂടുതലായി പുറത്തിറങ്ങുന്നത്. മുട്ട വിരിയുന്ന സമയവും ഇതാണ്. പാമ്പുകൾ ശീതരക്ത വിഭാഗത്തിൽ പെടുന്നവയാണ്. താപനിലയിലെ വർധന അവയ്ക്ക് താങ്ങാൻ സാധിക്കാതെ വന്നതോടെയാണ് മാളങ്ങളിൽ ഒളിച്ചിരുന്ന് ഇരയ്ക്കുവേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന രീതിയിൽ നിന്ന് മാറി കുഞ്ഞുങ്ങളുൾപ്പെടെ മാളങ്ങളിൽ നിന്ന് തണുപ്പ് തേടി പുറത്തെത്തുന്നത്. ഇന്ത്യയിൽ പ്രതിവർഷം ഏകദേശം 58,000 മരണങ്ങൾ പാമ്പുകടി മൂലം സംഭവിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പാമ്പുകടി മരണങ്ങളിൽ 36% കർണാടകയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 10 സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് 660 മരിച്ചത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ 34 മരണം റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഏപ്രിൽ ആദ്യവാരം തന്നെ 4 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പാമ്പുകടിയേറ്റുള്ള വിഷബാധ നോട്ടിഫൈഡ് രോഗങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ ശേഖരിക്കേണ്ടതും ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതും പകരുന്നതല്ലാത്തതുമായ രോഗത്തിന്റെ വിഭാഗത്തിലാണ് പാമ്പുകടി ഉൾപ്പെടുന്നത്. പാമ്പുകടിയേറ്റ് മരിച്ചാൽ 4 രൂപയാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകുക. പാമ്പുകൾ പ്രകൃതിയുടെ ഭാഗമാണ്. അവയെ അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല. പകരം അവയെക്കുറിച്ചുള്ള അറിവും ജാഗ്രതയുമാണ് നമുക്ക് വേണ്ടത്. പാമ്പുകളെക്കുറിച്ചുള്ള അനാവശ്യ ഭീതി ഒഴിവാക്കി അവയെ തിരിച്ചറിയാനും കൃത്യമായ മുൻകരുതലുകൾ എടുക്കാനും ഓരോ പൌരനും സാധിക്കണം. അന്ധവിശ്വാസങ്ങൾക്കും വ്യാജ ചികിത്സകൾക്കും പിന്നാലെ പോകാതെ ശാസ്ത്രീയമായ ചികിത്സാരീതികൾ അവലംബിച്ചാൽ പാമ്പുകടി മൂലമുള്ള മരണം ഒഴിവാക്കാം. പാമ്പുകടി പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം ലിൻസ സിറാജ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടുകൂടി ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ശുഭരാത്രി. ജയ് ഹിന്ദ്.